എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ആണ്ട്, കന്നി 24, 2026 ഒക്ടോബർ 10 ശനിയാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ശുഭചിന്തകൾ. കാഴ്ച സത്യമാകണമെങ്കിൽ മനസ്സ് ശാന്തമാകണം. വിളറിയതും വികൃതവുമായ കാഴ്ചകളെല്ലാം വസ്തുക്കളുടെ സങ്കീർണത കൊണ്ടാകണം എന്നില്ല, കണ്ണുകളുടെ അനിശ്ചിതത്വം കൊണ്ടുമാകാം. ഒന്ന് ശാന്തമാകാനും പരിശോധിക്കുവാനും സമയം കണ്ടെത്തിയിരുന്നെങ്കിൽ വൈകാരികതയിൽ നിന്നും ഉടലെടുക്കുന്ന അപക്വമായ തീരുമാനങ്ങൾക്ക് മെച്ചപ്പെട്ട പരിഹാരം കണ്ടെത്താം. എന്തിനേയും സ്വന്തം സമയപരിധിയിൽ തളയ്ക്കുകയല്ല, എന്തിനും അതിനതിൻ്റെ സമയം അനുവദിക്കുന്നവർക്ക് സമാധാനം ലഭിക്കുന്നു. ഏവർക്കും ശുഭദിന ആശംസകൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ജ്ഞാനപർവം, 8:30 ചൊല്ലിന്റെ ചില്ലകൾ, 9 മണിക്ക് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ സ്പെഷ്യൽ പ്രോഗ്രാം, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:20 കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, 2 മണിക്ക് ചർച്ചാവേദി, 3 മണിക്ക് ടെക് ബൈറ്റ്സ്, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ സ്പെഷ്യൽ പ്രോഗ്രാം പുനഃപ്രക്ഷേപണം, 9:30 കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ് പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. ഇന്ത്യൻ സമയം വെളുപ്പിനെ 3 മണിക്കും അമേരിക്കൻ സമയം വൈകുന്നേരം 5:30 പ്രവാസ വിശേഷങ്ങൾ. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 10. പസഫിക് ദ്വീപ് രാജ്യമായ ഫിജി ബ്രിട്ടനിൽ നിന്ന് സ്വതന്ത്രമായതും ബാലവേല നിരോധന ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നതും ലോകത്തിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായ സിരിമാവോ ഭണ്ഡാരനാഗയുടെ ചരമദിനവുമൊക്കെ ഒരു ഒക്ടോബർ 10. ഒക്ടോബർ 10 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 10. ഇന്ന് ലോക മാനസിക ആരോഗ്യ ദിനം. ഓരോ ഒക്ടോബറിലും മാനസിക രോഗങ്ങളിലേക്കും ലോകമെമ്പാടുമുള്ള ആളുകളുടെ ജീവിതത്തിൽ അതിന്റെ പ്രധാന പ്രത്യാഘാതങ്ങളിലേക്കും ശ്രദ്ധ കൊണ്ടുവരുന്നതിനായി ഈ വാർഷിക ബോധവൽക്കരണ പരിപാടി ആഘോഷിക്കുന്നു. 150 രാജ്യങ്ങളിൽ അംഗമുള്ള വേൾഡ് ഫെഡറേഷൻ ഫോർ മെന്റൽ ഹെൽത്തിന്റെ നേതൃത്വത്തിൽ 1992 ഇത് ആദ്യമായി ആഘോഷിച്ചത്. മാനസിക രോഗങ്ങൾ സർവ്വസാധാരണമാണ്. 4 ഒരാൾ ജീവിതത്തിൽ പല അവസരങ്ങളിലും മാനസിക അസ്വസ്ഥത അനുഭവിക്കുന്നു. അവരോട് പങ്കുചേർന്ന് അവരെ മനസ്സിലാക്കി അവരുടെ ചികിത്സയ്ക്കും സുഖപ്രാപ്തിക്കും പുനരധി

0: വാസത്തിനും പ്രവർത്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിൽ ആർ ശങ്കർ മന്ത്രിസഭയിൽ നിന്ന് പി എസ് പി മന്ത്രിമാർ രാജിവെച്ചത് 1962 ഒക്ടോബർ 10 1952 മുതൽ 1972 വരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ കക്ഷിയാണ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. അറുപത് രാജ്യങ്ങൾ ചേർന്ന് ജനുവരി 27 ഒപ്പുവെക്കപ്പെട്ട ശൂന്യാകാശ ഉടമ്പടി പ്രാബല്യത്തിൽ വന്നത് 1967 ഒക്ടോബർ 10 പസഫിക് ദ്വീപ് രാജ്യമായ ഫിജി ബ്രിട്ടനിൽ നിന്ന് സ്വതന്ത്രമായത് 1970 ഒക്ടോബർ 10 1971 ഒക്ടോബർ 10 അരിസോണയിലെ ലേക് ഹവാസു സിറ്റിയിൽ ലണ്ടൻ ബ്രിഡ്ജ് പുനർനിർമ്മാണം പൂർത്തിയാക്കിയത്. ബാലവേല നിരോധനം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് 2006 ഒക്ടോബർ 10 സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസിന്റെ പ്രഥമ മുസ്ലിം പ്രസിഡന്റുമായ ബദറുദ്ദീൻ തയ്യബ്ജിയുടെ ജന്മദിനമാണ് ഇന്ന്. 1844 ഒക്ടോബർ 10 അദ്ദേഹം ജനിച്ചത്. മലയാളത്തിന്റെ കാൽപ്പനിക കവിയായ മഹാകവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ജന്മദിനമാണ് ഇന്ന്. 1911 ഒക്ടോബർ 10 അദ്ദേഹം ജനിച്ചത്. രമണൻ എന്ന സർവകാല ഹിറ്റിന്റെ സൃഷ്ടാവാണ് അദ്ദേഹം.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. യുവാക്കൾ കഴിവുകൾ മെച്ചപ്പെടുത്തി നൂതന സാങ്കേതിക വിദ്യകളുമായി പൊരുത്തപ്പെടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് രാഷ്ട്രപതിയോട് പ്രതിപക്ഷ നേതാക്കൾ. ഫയലുകൾ തീർപ്പാക്കാൻ ഈ മാസം 15 മുതൽ ഡിസംബർ 30 വരെ ജനസ്പർശം അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മാസപ്പടി കേസിൽ ഗവൺമെന്റ് അനാവശ്യ ധൃതി കാണിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. റാഞ്ചിയിൽ ഇന്ത്യക്കെതിരായ രണ്ടാം 2020 ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസിന് ജയം. മൂന്നാം മത്സരം നാളെ ഇൻഡോറിൽ. വാർത്തകൾ വിശദമായി. യുവാക്കൾ കഴിവുകൾ നിരന്തരം മെച്ചപ്പെടുത്തണമെന്നും ഉയർന്നുവരുന്ന നൂതന സാങ്കേതിക വിദ്യകളുമായി പൊരുത്തപ്പെടണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഷാങ്ഹായിൽ വേൾഡ് സ്കിൽസ് മത്സരം 2026 പങ്കെടുത്ത ടീം ഇന്ത്യ അംഗങ്ങളുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര വിപണിയുടെ ആവശ്യകതകൾക്ക് അനുസൃതമായി കഴിവുകൾ വികസിപ്പിക്കാൻ യുവാക്കളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ എം പിമാരുടെ സംഘം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ചു. SIR നടപടിക്രമങ്ങളിലെ അപാകതകളെക്കുറിച്ച് രാഷ്ട്രപതിയെ അറിയിച്ചതായി സന്ദർശനത്തിന് ശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മാധ്യമങ്ങളോട് പറഞ്ഞു. വോട്ടിംഗ് യന്ത്രങ്ങൾ പിൻവലിച്ച് ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പ്രതിപക്ഷ നേതാക്കൾ രാഷ്ട്രപതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ രാഷ്ട്രപതി തെളിവുകൾ തേടിയിട്ടുണ്ടെന്നും അത് സമർപ്പിക്കുമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി, സമാജ്വാദി പാർട്ടി നേതാക്കളായ രാജീവ് റോയ്, സുപ്രിയ സുലെ, CPI നേതാവ് ഡി രാജ, നാഷണൽ കോൺഗ്രസ് നേതാവ് ഒമർ അബ്ദുള്ള എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു. പൊതു സുരക്ഷ മാനിച്ച് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഇന്ന് CJP നടത്താനിരുന്ന പ്രതിഷേധ പരിപാടികൾക്ക് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. ജന്തർ മന്ദറിൽ പ്രതിഷേധങ്ങളോ മറ്റു പരിപാടികളോ സംഘടിപ്പിക്കാൻ അനുമതിക്കായി 10 ദിവസം മുമ്പെങ്കിലും അപേക്ഷ സമർപ്പിക്കണമെന്ന് ഡൽഹി പോലീസ് ജോയിന്റ് കമ്മീഷണർ നൂപുർ പ്രസാദ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ആവശ്യമായ അനുമതി ഇല്ലാതെയാണ് ഡൽഹിയിൽ ഒത്തുചേരൽ ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും പൊതുപ്രകടനങ്ങൾ സംബന്ധിച്ച നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം ഡൽഹിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. 45 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് വൈകിട്ട് 6 വരെ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. സരായ് കാലേഖാൻ, ന്യൂ അശോക് നഗർ സ്റ്റേഷനുകൾക്കിടയിൽ നമോ ഭാരത് ട്രെയിൻ സർവീസുകൾ രാത്രി 10 വരെ ഉണ്ടാകില്ല. വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതിലും ആക്ഷേപം ഉന്നയിക്കാനും പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാനും ഫോം 7 പൂരിപ്പിച്ച് നൽകിയാൽ മതിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ആക്ഷേപങ്ങൾ സമർപ്പിക്കുമ്പോൾ പരമാവധി 10 അപേക്ഷകളും വോട്ടർ പട്ടിക തുടർച്ചയായി പുതുക്കുന്ന സമയത്ത് പ്രതിമാസം 5 അപേക്ഷകളും മാത്രമേ അനുവദിക്കൂ. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഗവൺമെന്റ് ഈ മാസം 15 മുതൽ ഡിസംബർ 30 വരെ ജനസ്പർശം ഫയൽ അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. 276,000 ഫയലുകൾ തീർപ്പാക്കാനാണ് ലക്ഷ്യമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഓരോ ഫയലിലും ഓരോ ജീവിത പ്രശ്നങ്ങളുണ്ടെന്നും ഫയൽ നീക്കത്തിന്

0: പുതിയ രീതി കൊണ്ടുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയോജന വകുപ്പിന് പുതിയ നിയമം കൊണ്ടുവരുമെന്നും ബില്ലിന്റെ കരട് മന്ത്രിസഭ അംഗീകരിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ നിയമം പാസാക്കാനാണ് ശ്രമം. മാസപ്പടി കേസിൽ ഗവൺമെന്റ് അനാവശ്യ ധൃതി കാണിച്ചിട്ടില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. പിണറായി വിജയനെതിരെ വ്യക്തിവിരോധം തീർക്കാനില്ലെന്നും ഇ ഡി നൽകിയ കത്തിനെ നിയമപരമായാണ് കൈകാര്യം ചെയ്തതെന്നും അറിയിച്ച മുഖ്യമന്ത്രി FIR രജിസ്റ്റർ ചെയ്യണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകില്ലെന്നും വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ജൻസേവ സേ ദേശ് സേവ എന്ന ദർശനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത് ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കാൻ പ്രയത്നത്തിലാണ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ട് ജാർഖണ്ഡിലെ ആദിവാസി സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചാണ്.
1: സ്വാതന്ത്ര്യ സമരത്തിന്റെ അനശ്വരയേട് എഴുതിച്ചേർത്ത മണ്ണാണ് ജാർഖണ്ഡിന്റേത്. എല്ലാ വർഷവും നവംബർ 15 ജൻജാതീയ ഗൌരവ് ദിവസ് ആഘോഷിക്കുമ്പോൾ ജാർഖണ്ഡിന് പോരാട്ടത്തിന്റെ പുതിയ മുഖം സമ്മാനിച്ച അനശ്വര രക്തസാക്ഷി ബിർസാമുണ്ടയുടെ ജന്മദിനം കൂടിയാണിത്. ആദിവാസി സമൂഹത്തിന് ആ മഹാൻ നൽകിയ സംഭാവന രാജ്യമെക്കാലവും ഓർമ്മിക്കും. ബിർസാമുണ്ടയുടെ ദർശനത്തിനു കീഴിൽ 142 കോടി രൂപ ചെലവഴിച്ച് റാഞ്ചിയിൽ നിർമ്മിച്ച ഗ്രാൻഡ് ട്രൈബൽ ഫ്രീഡം ഫൈറ്റേഴ്സ് മ്യൂസിയം രാജ്യത്ത് പുതിയ അവബോധമുണർത്താൻ സഹായകമായി. 30 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മ്യൂസിയം സിദ്ധു കൻഹു, വീർബുദ് ഭഗത്, ഗയാമുണ്ട, ബിർസാമുണ്ട തുടങ്ങിയ ആദിവാസി വീരന്മാരുടെ പോരാട്ടങ്ങൾക്ക് ജീവൻ പകരുന്നു. ആദിവാസി സമൂഹത്തിന്റെ സംഭാവനയില്ലാതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം അപൂർണമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
0: ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസിക രോഗത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്താനാണ് എല്ലാ വർഷവും ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നത്. കേട്ട അനുഭവങ്ങൾ യഥാർത്ഥ ശബ്ദങ്ങൾ യഥാർത്ഥ മാറ്റം എന്ന സന്ദേശമാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം. ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട്ട് വൈകിട്ട് ലൈഫ് ബ്രിഡ്ജ് സൂയിസൈഡ് പ്രിവെൻഷൻ സെന്റർ, ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, IMA, കാലിക്കറ്റ് ബൈക്കേഴ്സ് ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. KJ MLA ഉദ്ഘാടനം ചെയ്യും. ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ ആരോഗ്യവകുപ്പും ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ജില്ലാതല പരിപാടി ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അസിസ്റ്റന്റ് കളക്ടർ മാളവിക ജി നായർ ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 12 സൈക്കോളജി സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളുമായി സംസ്ഥാനതല മാനസികാരോഗ്യ ക്വിസ് മത്സരം സംഘടിപ്പിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിന്റെ വാർഷിക സാങ്കേതിക മാനേജ്മെന്റ് ഫെസ്റ്റിവൽ തത്വ 26 സിൽവർ ജൂബിലി പതിപ്പിന് തുടക്കമായി. വിശദാംശങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് നസീർ ബാബു.
2: ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ടെക്നോ മാനേജ്മെന്റ് ഫെസ്റ്റിവലായ തത്വയുടെ 25 വാർഷികാഘോഷങ്ങൾ 3 ദിവസങ്ങളിലായാണ് സംഘടിപ്പിക്കുന്നത്. സോഹോ HR ലീഡർ ചാൾസ് ഗോഡ്വിൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അസ്ഥീരിയ എന്ന പേരിട്ടിരിക്കുന്ന ബഹിരാകാശ അധിഷ്ഠിത ആധുനിക പ്രമേയത്തിലാണ് ഇത്തവണ ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. കോസ്മോപോളോ എന്ന മസ്കറ്റാണ് തത്വ 26 ദൃശ്യാവിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 3 ദിവസങ്ങളായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 80,000-ലധികം വിദ്യാർത്ഥികളും സന്ദർശകരും ഫെസ്റ്റിവലിൽ പങ്കാളികളാകും. ഉദ്ഘാടന ദിനത്തിൽ റോബോട്ടിക്സ് പ്രേമികൾക്കായി സംഘടിപ്പിച്ച റോബോ വാർ ശ്രദ്ധേയമായി. കൂടാതെ പ്രമുഖ പ്രാസംഗികൻ ജോസഫ് അന്നക്കുട്ടി ജോസിന്റെ പ്രത്യേക ടോക്ക് ഷോയും ആദ്യ ദിനത്തിലെ പ്രധാന ആകർഷണമായിരുന്നു. സാങ്കേതിക മാനേജ്മെന്റ് മത്സരങ്ങൾ, സംരംഭ ശില്പശാലകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയും വരും ദിവസങ്ങളിൽ നടക്കും.
0: സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. റാഞ്ചിയിൽ 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസ് ഇന്ത്യയെ 6 തോൽപ്പിച്ചു. ഇതോടെ 5 പരമ്പരയിൽ ഇരു ടീമുകളും 1-1 എന്ന നിലയിൽ ഒപ്പമെത്തി. 3rd 2020 മത്സരം നാളെ ഇൻഡോറിൽ വൈകിട്ട് 7 ആരംഭിക്കും. കണ്ണൂരിൽ സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കണ്ണൂർ വാരിയേഴ്സ് ഫോഴ്സ കൊച്ചിയെ 1-2 തോൽപ്പിച്ചു. വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ജവഹർ സ്റ്റേഡിയത്തിൽ നിറഞ്ഞ ഫുട്ബോൾ ആരാധകരെ സാക്ഷിയാക്കിക്കൊണ്ടാണ് വാരിയേഴ്സ് വിജയം നേടിയത്. വാരിയേഴ്സിന് വേണ്ടി സെർബിയൻ താരം ബോഗ്ദാൻ സ്റ്റമൻകോവിച്ചും ഫസലു റഹ്മാനും ഗോൾ നേടി. ഫോഴ്സ കോച്ചിക്ക് വേണ്ടി രാഹുൽ രാജുവാണ് ഗോളടിച്ചത്. 3 പൂർത്തിയായപ്പോൾ 2 ഒരു സമനിലയുമായി കണ്ണൂർ വാരിയേഴ്സ് പോയിന്റ് പട്ടികയിൽ 1. കാലിക്കറ്റ് FC 2 ഫോഴ്സ കൊച്ചി 3. ഫസലു റഹ്മാനാണ് ഇന്നത്തെ മത്സരത്തിലെ താരം. തിരുവനന്തപുരം കൊമ്പൽസിനെതിരെ പരാജയപ്പെട്ട കണ്ണൂർ വാരിയേഴ്സ് FC ടീം നേരിയ മാറ്റം വരുത്തിയായിരുന്നു കളത്തിലിറങ്ങിയത്. ഫോഴ്സ കൊച്ചി ടീമിൽ 2 മാറ്റങ്ങളുണ്ടായി.
0: തലശ്ശേരിയിൽ കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ പയ്യന്നൂർ ഉപജില്ല 73 പോയിന്റുമായി മുന്നിൽ. തലശ്ശേരി നോർത്ത് ഉപജില്ല രണ്ടാം സ്ഥാനത്തും മട്ടന്നൂർ ഉപജില്ല മൂന്നാം സ്ഥാനത്തും ഉണ്ട്. കായികമേള ഇന്ന് സമാപിക്കും. CBSE സ്കൂളുകളുടെ സഹോദയ ജില്ലാ കലോത്സവം കണ്ണൂരിൽ ഇന്ന് സമാപിക്കും.

636 പോയിന്റോടെ കണ്ണൂർ ചിന്മയ വിദ്യാലയമാണ് മുന്നിൽ. 24-ാമത് കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ല കിരീടത്തിലേക്ക്. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ പാലായെ പിന്നിലാക്കിയാണ് കാഞ്ഞിരപ്പള്ളിയുടെ കുതിപ്പ്. 194 പോയിന്റാണ് കാഞ്ഞിരപ്പള്ളിക്ക് ലഭിച്ചത്. പാലായ്ക്ക് 150 പോയിന്റാണ്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് യൂത്ത് ഫോറത്തിന്റെ 12-ാമത് സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് എറണാകുളത്ത് തുടക്കമാകും. മന്ത്രി വി അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. യുവാക്കൾ കഴിവുകൾ മെച്ചപ്പെടുത്തി നൂതന സാങ്കേതിക വിദ്യകളുമായി പൊരുത്തപ്പെടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് രാഷ്ട്രപതിയോട് പ്രതിപക്ഷ നേതാക്കൾ. ഫയലുകൾ തീർപ്പാക്കാൻ ഈ മാസം 15 മുതൽ ഡിസംബർ 30 വരെ ജനസ്പർശം അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മാസപ്പടി കേസിൽ ഗവൺമെന്റ് അനാവശ്യ ധൃതി കാണിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. റാഞ്ചിയിൽ ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസിന് ജയം. 3-ാം മത്സരം നാളെ ഇൻഡോറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका निधिः झाः।
1: You are now listening to Radio Santanam 90.4 FM. Stay tuned.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: എവിടെയൊക്കെ എത്ര തിരക്കിട്ട്?
4: ഒരു ഫംഗ്ഷൻ ഉണ്ട് നേഹ, അതിന്റെ ഓട്ടത്തിലാ.
3: നിന്റെ മുടി കാണാൻ എന്തൊരു ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല?
4: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
3: എന്റെ മുടി ഒന്ന് നോക്കി നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളു ഇല്ല. ഇതായപ്പോ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ല.
4: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
3: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
4: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റെൻഷൻസ്, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
3: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ.
4: 6282529527. എങ്ങനെ?
3: 6282529527.
4: പിന്നെ ആ അഡ്രസ്സോട് സേവ് ചെയ്തു. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
3: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും.
0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
5: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. മാറുന്ന സാങ്കേതികവിദ്യയ്ക്കനുസരിച്ച് യുവാക്കൾ കഴിവുകൾ നിഷേധിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിലെ 57 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് അടച്ചിടും. കേരളത്തിൽ നിയമസഭാ സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. വയോജനക്ഷേമ വകുപ്പിനായുള്ള ബിൽ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. ജീവിതാനുഭവങ്ങൾ കേൾക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ യഥാർത്ഥ മാറ്റങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യൻ സൂപ്പർ ലീഗ് 2026-27 സീസണ് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC SC ഡൽഹിയെ നേരിടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ജാർഖണ്ഡിലെ ദിയോഗർ സന്ദർശിക്കും. ദിയോഗറിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ രണ്ടാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. BVMT ആശുപത്രിയിൽ നടക്കുന്ന സൈന്യ സമ്പർക്ക് മേളയും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. അതിവേഗം മാറുന്ന സാങ്കേതികവിദ്യയ്ക്കനുസരിച്ച് യുവാക്കൾ തങ്ങളുടെ കഴിവുകൾ നിരന്തരം മെച്ചപ്പെടുത്തണമെന്നും പുതിയ സാങ്കേതികവിദ്യകൾ സ്വായത്തമാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷാങ്ഹായ് വേൾഡ് സ്കിൽസ് മത്സരത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ ടീം അംഗങ്ങളുമായി ഇന്നലെ ന്യൂഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ നടന്ന ആശയവിനിമയത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ആഗോളതലത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച മത്സരാർത്ഥികളെ അഭിനന്ദിച്ച അദ്ദേഹം അന്താരാഷ്ട്ര വിപണിയുടെ ആവശ്യങ്ങൾക്കനുസൃതമായി കഴിവുകൾ വികസിപ്പിക്കാൻ ആഹ്വാനം ചെയ്തു. ഇന്ത്യയെ മാനവ വിഭവശേഷിയുടെ ആഗോള കേന്ദ്രമാക്കി മാറ്റുന്നതിന് യുവാക്കളും സർക്കാരും പരിശീലന സ്ഥാപനങ്ങളും ഏകോപിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി ഊന്നിപ്പറഞ്ഞു.
1: ടെക്നോളജി കി ദൃഷ്ടി സെ വിശ്വ മേ ജോ നയ നയ ബദലാവ് ആ രഹേ ഹൈ, ബദലാവ് കി ദൃഷ്ടി സെ അപ്നെ ആപ്കോ ഢാൽനാ പഡ്താ ഹൈ. ആപ്കെ പാസ് ക്യാ ഹൈ, കിത്നി ഡിഗ്രിയാ ഹൈ, ഉസ്കാ അപ്നാ മഹത്വ ഹൈ ഹി, ലേക്കിൻ ആപ്കോ ആതാ ക്യാ ഹൈ, ഉസ്കാ ജവാബ് ഹൈ സ്കിൽ. ജീവൻ മേ കോയി നാ കോയി സ്കിൽ ഹോനാ ചാഹിയെ, തബ് ജാകർ കെ ആപ് കാഫി കോൺട്രിബ്യൂട്ട് കർ സക്തേ ഹൈ.
0: ദേശീയ സുരക്ഷ സായുധ സേനയുടെ കരുത്തിൽ മാത്രം അധിഷ്ഠിതമല്ലെന്നും പ്രതിരോധ മേഖലയിലെ സ്വാശ്രയത്വവും നിർണായകമാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഡിഫൻസ് മാനുഫാക്ചേഴ്സ് ചാമ്പ്യൻസ് അവാർഡ്ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്ന സാങ്കേതികവിദ്യയുള്ള സൈനിക ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്ന വിശ്വസ്ത രാജ്യമായി ഇന്ത്യ ഉയർന്നുവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൌമാരക്കാരായ പെൺകുട്ടികളുടെ ആരോഗ്യം, പോഷകാഹാരം, സമഗ്ര വികസനം എന്നിവയ്ക്ക് കൂടുതൽ മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ദേശീയ സമ്മേളനത്തിന്റെ സമാപന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അംഗനവാടികളെ ജനപങ്കാളിത്തത്തിന്റെ കേന്ദ്രങ്ങളാക്കി വികസിപ്പിക്കണമെന്നും വനിതാ സുരക്ഷയ്ക്കായി കുട്ടികൾക്ക് പ്രായത്തിനനുയോജ്യമായ ബോധവൽക്കരണം നൽകണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ശുചിത്വ ഭാരത ദൌത്യത്തിൽ വനിതാ ശിശുവികസന വകുപ്പുകൾ സജീവമായി പങ്കാളികളാകണമെന്നും വോക്കൽ ഫോർ ലോക്കൽ, ഒരു ജില്ല ഒരു ഉൽപ്പന്നം തുടങ്ങിയ പദ്ധതികൾ വനിതാ ശാക്തീകരണത്തിനായി പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഇന്ന് നടത്താനിരുന്ന CJP യുടെ പ്രതിഷേധ പരിപാടിക്ക് ഡൽഹി പോലീസ് അനുമതി

0: കഴകം വിജയിച്ചു. പുതുച്ചേരിയിലെ തട്ടാഞ്ചാവടി മണ്ഡലത്തിൽ ഭരണകക്ഷിയായ ഓൾ ഇന്ത്യ എൻ ആർ കോൺഗ്രസ് വിജയം നിലനിർത്തി. പശ്ചിമബംഗാളിലെ നന്ദിഗ്രാം, റെജിനഗർ നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അതേസമയം ഉപതെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ ജയം എൻ ഡി എ മുന്നണിയുടെ സദ്ഭരണത്തോടുള്ള പിന്തുണയാണ് വ്യക്തമാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള നിയമസഭയുടെ അടുത്ത സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. 9 ദിവസമായിരിക്കും സഭ സമ്മേളിക്കുകയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. കേരള സർക്കാരിന്റെ ആദ്യ 100-ദിന കർമ്മ പദ്ധതിയിൽ ലക്ഷ്യമിട്ട 588 പദ്ധതികളിൽ 568 എണ്ണവും പൂർത്തിയാക്കിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബാക്കിയുള്ള 20 പദ്ധതികൾ 90% പൂർത്തീകരിച്ചതായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ ഈ മാസം 15 മുതൽ ഡിസംബർ 31 വരെ ജനസ്പർശം ഫയൽ അദാലത്ത് സംഘടിപ്പിക്കും. വയോജന ക്ഷേമ വകുപ്പ് ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. മുതിർന്ന പൌരന്മാരുടെ വിവരശേഖരണത്തിനായി സർവേ ആരംഭിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ് ജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് അർദ്ധരാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. സർക്കാർ ഓഫീസുകളിലെ ശുചിത്വം മെച്ചപ്പെടുത്തുന്നതിനും തീർപ്പാകാതെ കിടക്കുന്ന ഫയലുകൾ കുറയ്ക്കുന്നതിനുമായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രത്യേക ക്യാമ്പയിൻ 6.0 ആരംഭിച്ചു. ഒക്ടോബർ 2 മുതൽ ആരംഭിച്ച ക്യാമ്പയിനിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള 610 ഓഫീസുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇ മാലിന്യങ്ങളുടെ ശാസ്ത്രീയ സംസ്കരണത്തിനും ക്യാമ്പയിൻ ഊന്നൽ നൽകുന്നു. തയ്യാറെടുപ്പ് ഘട്ടത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മന്ത്രാലയത്തിലെയും മീഡിയ യൂണിറ്റുകളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയിലെ രാജ്യത്തിന്റെ മുന്നേറ്റത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
2: സെമി കണ്ടക്ടർ നിർമ്മാണ രംഗത്ത് വൻകുതിപ്പാണ് രാജ്യം കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപ് പൂർണ്ണമായും ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്ന ഈ മേഖലയിൽ ഇന്ത്യ ഇന്ന് ചിപ്പുകളുടെ ഉൽപാദനത്തിലും രൂപകൽപ്പനയിലും ആഗോളതലത്തിൽ ശ്രദ്ധേയമായ ചുവടുവയ്പ്പുകൾ നടത്തിക്കഴിഞ്ഞു. ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാനും ആഗോളതലത്തിൽ പ്രധാന ഹബ്ബാക്കി മാറ്റാനുമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സുപ്രധാന പദ്ധതിയാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ. ലോക സെമി കണ്ടക്ടർ വ്യവസായത്തിലെ വിശ്വസനീയമായ ഉൽപാദന കേന്ദ്രമായി രാജ്യം മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടിരുന്നു. ഒന്നാം ഘട്ടത്തിന്റെ വൻ വിജയത്തെ തുടർന്ന് സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി സർക്കാർ സെമികോൺ 2.0 പ്രഖ്യാപിക്കുകയും ഇതിനായി 1.27 ലക്ഷം കോടി രൂപ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസികാരോഗ്യത്തെക്കുറിച്ച് ആഗോളതലത്തിൽ ബോധവൽക്കരണം നടത്തുന്നതിനും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് പിന്തുണ ഉറപ്പാക്കുന്നതിനുമായി വേൾഡ് ഫെഡറേഷൻ ഫോർ മെന്റൽ ഹെൽത്തിന്റെ നേതൃത്വത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ പിന്തുണയോടെയാണ് എല്ലാ വർഷവും ഒക്ടോബർ 10 മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നത്. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ മാറ്റിനിർത്തി വിഷമതകൾ തുറന്നു പറയാൻ അന്തരീക്ഷമൊരുക്കുകയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ജീവിതാനുഭവങ്ങൾ കേൾക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ യഥാർത്ഥ മാറ്റങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2026-27 സീസണ് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ബംഗളൂരു എഫ് സി എസ് എസ് സി ഡൽഹിയെ നേരിടും. വൈകുന്നേരം 5 മണിക്ക് ബംഗളൂരുവിലാണ് മത്സരം. റാഞ്ചി 2020 ഇന്ത്യക്കെതിരെ വെസ്റ്റിൻഡീസിന് 6 വിക്കറ്റ് ജയം. ഇന്ത്യ ഉയർത്തിയ 250 റൺ വിജയലക്ഷ്യം 9 പന്ത് ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ വിൻഡീസ് മറികടന്നു. ക്യാപ്റ്റൻ ഷായ് ഹോപ്പിന്റെ സെഞ്ചുറി മികവിലാണ് വിൻഡീസ് വിജയിച്ചത്. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. പരമ്പരയിലെ 3-ാം മത്സരം നാളെ ഇൻഡോറിൽ നടക്കും. ഫ്ളൈ ദുബായ് വിമാനത്തിൽ ഭീകരാക്രമണ ശ്രമം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് യു എ ഇ പ്രോസിക്യൂഷൻ. വിമാനം പിടിച്ചെടുത്ത് ടെൽ അവി വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ ടെർമിനലിലേക്ക് ഇടിച്ചിറക്കി വൻ നാശനഷ്ടം വരുത്താനാണ് ഒമാനി സഹ പൈലറ്റ് പദ്ധതി ഇട്ടിരുന്നതെന്ന് യു എ ഇ അറ്റോർണി ജനറൽ അറിയിച്ചു. മാറുന്ന സാങ്കേതികവിദ്യയ്ക്കനുസരിച്ച് യുവാക്കൾ കഴിവുകൾ നിരന്തരം മെച്ചപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജന്തർ മന്ദറിൽ പ്രതിഷേധം നടത്താൻ ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിലെ 57

0: മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് അടച്ചിടും. കേരളത്തിൽ നിയമസഭാ സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. വയോജനക്ഷേമ വകുപ്പിനായുള്ള ബിൽ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. ജീവിതാനുഭവങ്ങൾ കേൾക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ, യഥാർത്ഥ മാറ്റങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ് ജാഗ്രത. ഇന്ത്യൻ സൂപ്പർ ലീഗ് 2026-27 സീസണ് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC SSCA ഡൽഹിയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

0: കേൾക്കാം, ആസ്വദിക്കാം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡിഫറൻലി ഏബിൾഡ് ആയ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
2: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
4: Radio Santhanam 90.4 FM il ippol kelkam Gnana Parvam Ramayanathile Gnana Shagalangal tayyaraki avadhirippikkunnathu Dr. Riji G. Nair. Sangeethika Sahayam Shyam Das.

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ധൂമ്രാക്ഷൻ എന്ന് പറയുന്ന രാക്ഷസനും ഹനുമാന്റെ കൈകൊണ്ട് വധിക്കപ്പെട്ട സന്ദർഭത്തിലാണ് കഴിഞ്ഞ കാപ്സ്യൂൾ അവസാനിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇതേവരെ രാവണൻ നേരിട്ട് ഇറങ്ങിയിട്ടില്ല. മറ്റുള്ളവരെ പറഞ്ഞു വിടുകയാണ്, അടുത്തതായി രാവണൻ ആരെയാണ്, ഏത് സേനാ നായകനെയാണ് പറഞ്ഞുവിടുന്നത്, യുദ്ധത്തിനായി നിയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വജ്രദംഷ്ട്രൻ, അദ്ദേഹത്തെ രാമായണത്തിൽ വിവരിക്കുന്നത് വജ്രഹസ്താരി പ്രവരൻ എന്നാണ്. പ്രവരൻ എന്ന ശത്രുവാണ്. അപ്പം ഇന്ദ്രന്റെ ശത്രുക്കളിൽ ഏറ്റവും പ്രധാനിയാണ് വജ്രഹസ്താരി പ്രവരൻ. ഇന്ദ്രന്റെ, ദേവേന്ദ്രന്റെ ശത്രുക്കളിൽ ഏറ്റവും പ്രധാനി, മഹാബലൻ, മഹാബലവാനാണ് വജ്രദംഷ്ട്രൻ. വജ്രദംഷ്ട്രൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ, അദംഷ്ട്ര എന്നൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് രാക്ഷസന്റെ ആകാരവും രൂപവും ഒക്കെ നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. രാവണൻ അദ്ദേഹത്തെ ആശംസിച്ച് ആണ് വിടുന്നത്. മനുഷ്യരെയും വാനരന്മാരെയും ജയിച്ചു വരിക എന്ന് പറഞ്ഞ അദ്ദേഹത്തെ അനുഗ്രഹിച്ച് ആശീർവദിച്ചാണ് രാവണൻ യുദ്ധത്തിനായി വിടുന്നത്. അപ്പൊ ആജ്ഞ അനുസരിച്ച്, രാവണന്റെ ആജ്ഞ അനുസരിച്ച് വജ്രദംഷ്ട്രൻ യുദ്ധത്തിനായി പുറപ്പെടുന്നു. അദ്ദേഹം ദക്ഷിണ ഗോപുരത്തിൽ, പടിഞ്ഞാറേ ഗോപുരത്തിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വരുമ്പോൾ തന്നെ പല ദുർനിമിത്തങ്ങൾ, ദുർലക്ഷണങ്ങളൊക്കെ കണ്ടു. പക്ഷെ അദ്ദേഹം അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അപ്പൊ ദക്ഷിണ ഗോപുരത്തില് എന്റെ മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുന്ന സേനാനായകൻ ബാലിയുടെ മകനായ അംഗദനാണ്. അപ്പൊ സ്വാഭാവികമായും വജ്രദംഷ്ട്രൻ അംഗദനുമായിട്ടാണ് നേരിട്ട് ഏറ്റുമുട്ടുന്നത്. വളരെ ഘോരമായിട്ടുള്ള ഒരു യുദ്ധമാണ് നടന്നത്. ഒരു കൂട്ടക്കൊല തന്നെ നടന്നു എന്ന് പറയാം. അവിടെ അവിടെയായിട്ട് നൂറുകണക്കിന് കബന്ധങ്ങൾ ചിതറിക്കിടക്കുന്നു എന്നാണ് പറയുന്നത്. കബന്ധം എന്ന് പറയുമ്പം തല, ശിരസ് അറ്റുപോയ ഉടൽ എന്ന, ജീവൻ നഷ്ടപ്പെട്ടിട്ടുമില്ല, ഇങ്ങനെ പിടയുകയാണ് ശരീരം. അത്തരത്തിലുള്ള അവസ്ഥയിലുള്ള നിരവധി കബന്ധങ്ങൾ അവിടെ ചിതറിക്കിടക്കുന്നുണ്ട്. രക്തമാണെങ്കിൽ പുഴ പോലെ ഒഴുകുകയാണ്. അത്രമാത്രം ഭീകരമായിട്ടുള്ള, ഘോരമായിട്ടുള്ള യുദ്ധമാണ് അവിടെ നടന്നത്. അവസാനം എന്താണ് സംഭവിക്കുന്നത്? വജ്രദംഷ്ട്രന്റെ വാൾ അംഗദൻ തട്ടിപ്പറിക്കും. തട്ടിപ്പറിച്ചിട്ട് അതേ വാൾ കൊണ്ട് തന്നെ വജ്രദംഷ്ട്രന്റെ ശിരസ് അറുത്ത്, തല അറുത്ത് ആ ശിരസെടുത്ത് ദൂരെ എറിയും. അങ്ങനെ വജ്രദംഷ്ട്രന്റെ മരണ വാർത്ത കേട്ടിട്ട് രാവണൻ അതീവ ദുഃഖിതനായി. ആദ്യം ഇന്ദ്രജിത്തിനെയാണ് വിടുന്നത്, മകനെ തന്നെ. പിന്നെ ധൂമ്രാക്ഷനെ യുദ്ധത്തിനായി നിയോഗിച്ച അദ്ദേഹം മരണപ്പെട്ടു. പിന്നെ വജ്രദംഷ്ട്രൻ പോയി. ഇപ്പൊ ഇതാ വജ്രദംഷ്ട്രനും വധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ സേനാ നായകന്മാരെ മാറി മാറി പരീക്ഷിക്കുന്നു, അവർ ഒന്നൊന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ എല്ലാ പരീക്ഷണം ശ്രമവും ദയനീയമായ പരാജയത്തിലാണ് കലാശിക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും രാവണൻ പിന്മാറാൻ തയ്യാറല്ല. ആ തീരുമാനത്തിൽ തന്നെ രാമന്റെ സേനയെ നേരിടാനുള്ള ആ തീരുമാനത്തിൽ തന്നെ ഇത്രയധികം തിരിച്ചടികൾ ഉണ്ടായിട്ടും രാവണൻ ഉറച്ചു നിൽക്കുകയാണ്. ആ വജ്രദംഷ്ട്രന് ശേഷം അകമ്പനൻ എന്ന് പേരുള്ള ഒരു രാക്ഷസ വീരനെയാണ് യുദ്ധം ചെയ്യാനായി രാവണൻ നിയോഗിക്കുന്നത്. അകമ്പനനും കാര്യമായി യാതൊന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. കാര്യം അദ്ദേഹം ആദ്യം തന്നെ ഏറ്റുമുട്ടുന്നത് ഹനുമാനോടാണ്. ഹനുമാൻ അയാളെയും വധിച്ചു. അയാളോടൊപ്പമുള്ള ഒരു വലിയ സംഘം രാക്ഷസ പടയാളികളെയും കാലപുരിക്ക് അയച്ചു എന്നാണ് പറയുന്നത്, വകവരുത്തി കളഞ്ഞു. ഇപ്പൊ രാവണൻ ഇത്രയുമായപ്പോൾ രാവണൻ നേരിട്ട് യുദ്ധമുഖത്തേക്ക് എത്തി. യുദ്ധം ചെയ്യാനായിട്ടല്ല, സ്ഥിതിഗതികൾ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനുമായി എത്തി. ഇപ്പൊ രാമേശ്വരം മുതൽ ആ പണിഞ്ഞ സേതു ഉണ്ടല്ലോ, ബന്ധനം, ആ സേതു വരെയുള്ള ഭാഗത്ത്, അതുപോലെ തന്നെ ലങ്കയിലെ വിവിധമായിട്ടുള്ള ഉദ്യാനങ്ങളിൽ, അതുപോലെ സുബേല പർവ്വത നിരകളിൽ എല്ലാം ഒരു വിഹഗ വീക്ഷണം നടത്തി. പക്ഷെ അവിടെ എല്ലാം, അങ്ങനെ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും എവിടെ നോക്കിയാലും വാനര സേനയെ മാത്രമേ കാണാനുള്ളൂ. അത്രമാത്രം ലക്ഷക്കണക്കിനുള്ള വാനരന്മാരെയാണ്, വാനര സേനയാണ് നിയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വിന്യസിച്ചിരിക്കുന്നത്. കോട്ടകളൊക്കെ നോക്കി, ലങ്കാപുരിയുടെ എല്ലാ കോട്ടകളും തകർന്നു കിടക്കുകയാണ്. ഇത് കണ്ട രാവണൻ കൽപ്പിച്ചു, ക്ഷിപ്രം പ്രഹസ്തനെ കൊണ്ടുവരിക. ക്ഷിപ്രം എന്ന് പറഞ്ഞാൽ വേഗം, അതിവേഗത, എത്രയും വേഗം പ്രഹസ്തനെ എന്റെ മുമ്പിൽ ഹാജരാക്കണം. അപ്പൊ പ്രഹസ്തനെത്തും. പ്രഹസ്തനോട് രാവണൻ പറയുന്നു,
നീ അറിഞ്ഞില്ലയോ വൃത്താന്തമൊക്കവേ, നായകന്മാർ പടയ്ക്ക് ആരുമില്ലായികയോ. നീ അറിഞ്ഞല്ലോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ മനസ്സിലാക്കുന്നുണ്ടല്ലോ. പടനായകന്മാരില്ല നമുക്ക്. ഞാൻ നിയോഗിക്കുന്ന ഓരോ സേനാ നായകന്മാരും പരാജയപ്പെടുക എന്ന് മാത്രമല്ല, അവർ വധിക്കപ്പെടുകയുമാണ്. ചെല്ലുന്ന രാക്ഷസ വീരരെ കൊല്ലുന്നതും കണ്ട് ഇരിക്കയില്ല ഇങ്ങ് നാം. ഇങ്ങനെ എൻ്റെ ഓരോരോ രാക്ഷസ വീരന്മാരെ, ചെല്ലുന്ന രാക്ഷസ വീരന്മാരെ, ഞാനിങ്ങനെ പറഞ്ഞു വിടുന്ന നിയോഗിക്കുന്ന രാക്ഷസ വീരന്മാരെ ഒന്നൊന്നായി കൊന്നെടുക്കുന്നത് കണ്ടിട്ട് ഞാൻ അടങ്ങിയിരിക്കുമെന്ന് ആരും വിചാരിക്കണ്ട. ഞാൻ കൊല്ലുന്നതും കണ്ട് ഇരിക്കയില്ല ഇങ്ങ് നാം. ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കയില്ല. അപ്പൊ നേരിട്ട് അടുത്തതായി പ്രഹസ്തൻ പോണം എന്ന് അദ്ദേഹത്തിന് മുഖത്ത് നോക്കി പറയുന്നില്ല. അതിന് പകരം രാവണന്റെ ആ ഇംഗിതം അതേ കാര്യം തന്നെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കും. ഞാനോ ഭവാനോ കനിഷ്ഠനോ, ഞാൻ പോണോ, എൻ്റെ അനുജൻ പോണോ, അതോ താങ്കൾ പോണോ, പ്രഹസ്തൻ പോണോ, പോർ ചെയ്ത് മാനുഷവീരന്മാരെ ഒടുക്കുവാൻ പോകുന്നതാരെന്ന് ചോദിച്ചു. നിന്റെ അഭിപ്രായം എന്താണ്? ഞാനാണോ പോകേണ്ടത്? എൻ്റെ അനുജനായിട്ടുള്ള കുംഭകർണനൊക്കെ ഉണ്ട്, അദ്ദേഹമാണോ പോകേണ്ടത്, അതോ താങ്കൾ പ്രഹസ്തൻ താങ്കളാണോ പോകേണ്ടത്? അപ്പൊ ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാജാവ് ചോദിക്കുമ്പം പ്രഹസ്തൻ പിന്നെന്താണ് പറയേണ്ടത്? പ്രഹസ്തൻ പറഞ്ഞു, പോകുന്നത് ഇന്ന് ഞാൻ പൊയ്ക്കോളാം, അങ്ങ് പോകണ്ട, ഞാൻ പൊയ്ക്കോളാം എന്ന് രാവണന്റെ വിശ്വസ്തനായിട്ടുള്ള പ്രഹസ്തൻ പറയും. അപ്പൊ അങ്ങനെ പ്രഹസ്തൻ ഒരു യുദ്ധതന്ത്രമൊക്കെ ആവിഷ്കരിക്കും. അതിന്റെ ഭാഗമായിട്ട് 4 മന്ത്രിമാരെ കൂടി അദ്ദേഹത്തിന്റെ കൂടെ കൂട്ടും. ആ 4 മന്ത്രിമാരുടെ പേര് കുംഭകൻ, മഹാനാഥൻ, ദുർമുഖൻ, സമുന്നതൻ. ഇങ്ങനെ ഈ 4 പേരെ കൂടി 4 മന്ത്രിമാരെ കൂട്ടും. 4 മന്ത്രിമാർ പറയുമ്പോൾ അവരൊറ്റയ്ക്കല്ല, അവരുടെ കൂടെ ഓരോ സേനാ വിഭാഗങ്ങളുണ്ട്. അപ്പം ആകെയുള്ള രാക്ഷസ സൈന്യത്തിൻ്റെ 1/4 അവരുടെ ഈ പറയുന്ന ആൾക്കാരുടെ അധീനതയിലാണ്. അപ്പം അവർ കിഴക്കേ ഗോപുരത്തിലൂടെ പുറത്തേക്ക് കടക്കുകയാണ്. അവിടെ കിഴക്കേ ഗോപുരത്തിൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടതാണ്, നീലൻ എന്ന് പറയുന്ന വാനര വീരന്റെ നേതൃത്വത്തിലുള്ള വാനര പടയാണ് അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. അവിടെയും അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം നടന്നു. ഇരുഭാഗത്തും, രാവണന്റെ ഭാഗത്തും മാത്രമല്ല, രണ്ട് ഭാഗത്തും കനത്ത ആൾനാശമുണ്ടായി. ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. ആനകളും കുതിരകളും ഒക്കെ ചത്തൊടുങ്ങി. ഈ പോയ 4 മന്ത്രിമാരെയും ജാമ്പവാൻ വധിച്ചു കളഞ്ഞു. ജാമ്പവാനാണ് ഈ 4 മന്ത്രിമാരെയും, ആ പ്രഹസ്തന്റെ കൂടെ പോയ 4 മന്ത്രിമാരെയും വധിച്ചു. പ്രഹസ്തനോ, പ്രഹസ്തൻ നീലനുമായിട്ട് നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടു, ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ നീലനും പ്രഹസ്തനും തമ്മിൽ നടന്ന ആ ദ്വന്ദ്വയുദ്ധത്തിൽ, നേരിട്ടുള്ള ആ യുദ്ധത്തിൽ നീലനോട് പരാജയപ്പെട്ട് പ്രഹസ്തൻ മരണത്തിന് കീഴടങ്ങി. ഇപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ നമ്മൾ കണ്ടു, ധൂമ്രാക്ഷൻ പോയ ശേഷം വന്നത് ഇദ്ദേഹമാണ്, വജ്രദംഷ്ടനാണ്, അതിനുശേഷം അകമ്പനനാണ്, അകമ്പനന് ശേഷം പ്രഹസ്തനും. അപ്പൊ അങ്ങനെ അവന്റെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള 3 വില്ലാളി വീരന്മാരാണ് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കെ തന്നെ അപ്രത്യക്ഷരായത്, അല്ലേ, വധിക്കപ്പെട്ടത്. രാവണന്റെ കാര്യം പിന്നെ പറയാനുണ്ടോ? രാവണൻ ഇത് കേട്ട് കോപാന്ധനായി എന്നാണ്, കോപം കൊണ്ട് കണ്ണ് കാണാൻ വയ്യാത്ത രീതിയിൽ അത്രമാത്രം ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ് രാവണൻ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ആരെയും പോരിനയക്കുന്നതില്ല, ഇനി ഒരാളും പോണ്ട, ഇനി ഞാൻ ആരെയും ഞാൻ അയക്കുന്നില്ല, നേരെ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ, ഞാൻ നേരിട്ട് പോയി യുദ്ധം ചെയ്ത് പൊരുതി ഞാൻ ജയിക്കും. നമ്മോടുകൂടെ ഉള്ളവർകൾ പോന്നിടുക, ആരാണോ എൻ്റെ കൂടെ വരുന്നത് അവർക്ക് സ്വാഗതം, അവർക്ക് എൻ്റെ കൂടെ വരാം, ഞാൻ മുന്നിൽ നിന്ന് പട നയിക്കും. നമ്മുടെ തേരും വരുത്തുക, ആരെവിടെ, എൻ്റെ രഥം എവിടെ, എൻ്റെ തേരെവിടെ, അത് ഇവിടെ ഇപ്പോൾ തന്നെ കൊണ്ടുവരൂ, ഞാനിതാ യുദ്ധത്തിന് പുറപ്പെടുകയായി. ശേഷം അടുത്ത ക്യാപ്സ്യൂളിൽ.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: രാവണസേനയെ വിഭീഷണൻ വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന്. ഇപ്പൊ രാവണൻ യുദ്ധത്തിനായി പുറപ്പെടുകയാണ്. അദ്ദേഹത്തിന് തേര് വരുത്തുന്ന സമയത്താണ് കഴിഞ്ഞ ക്യാപ്സൂൾ അവസാനിക്കുന്നത്. ആ തേരിന്റെ വിശേഷണങ്ങൾ പറയുന്നു. 1000 വാജികളെ, വാജി എന്ന് പറഞ്ഞ കുതിര, 1000 വാജികളെ, കുതിരകളെ പൂട്ടിയ തേരാണ് അത്. വലിയ രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. ആലവട്ടം, വെഞ്ചാമര, മുത്തുക്കുടകൾ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. ആ തേരിന്റെ വേഗം പറയുന്നത് വായുവേഗം എന്നാണ് പറയുന്നത്. വായുവിന്റെ വേഗത്തിലാണ് ആ തേര് സഞ്ചരിക്കുന്നത്. അപ്പം ദശമുഖനായ രാവണൻ, അദ്ദേഹത്തിന്റെ 10 ശിരസിലും കിരീടങ്ങൾ അണിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ 20 കൈകളിലും അമ്പും വില്ലുമുണ്ട്. കൂടാതെ ഹാരങ്ങളുണ്ട്, മറ്റ് ആഭരണങ്ങളുണ്ട്. ഇന്ന ഇന്ന ആൾ അദ്ദേഹത്തിന്റെ കൂടെ പോയി എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. കാരണം എല്ലാ പ്രധാനപ്പെട്ടവരും പോയി. മക്കൾ, മരുമക്കൾ, മന്ത്രിമാർ, സൈന്യാധിപർ എന്നിങ്ങനെ എല്ലാ പ്രധാനികളും അദ്ദേഹത്തോടൊപ്പം യുദ്ധത്തിന് പുറപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന്റെ വടക്കേ ഗോപുരത്തിലൂടെ എല്ലാവരും തിക്കി തിരക്കി പുറത്തേക്കിറങ്ങുകയാണ്, യുദ്ധത്തിന് പുറപ്പെടുകയാണ്. അപ്പൊ ഈ ശ്രീരാമൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്, ഈ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഈ സേന യുദ്ധത്തിന് പുറപ്പെടുന്നതൊക്കെ. അപ്പൊ അദ്ദേഹം വിഭീഷണനോട് ചോദിക്കുന്നത്, ഇതൊക്കെ ആരൊക്കെയാണ്, ഇവരെയൊക്കെ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുക, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ശ്രീരാമൻ വിഭീഷണനോട് ചോദിക്കുന്നു. രാവണന്റെ അനുജനായ വിഭീഷണൻ ഇപ്പൊ ശ്രീരാമന്റെ പ്രധാനപ്പെട്ട സഹായിയാണല്ലോ. അപ്പൊ അദ്ദേഹം അതുകൊണ്ട് തന്നെ, അദ്ദേഹം രാവണന്റെ സഹോദരനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാവരെയും വളരെ വ്യക്തിപരമായിട്ട് വ്യക്തമായിട്ടും അറിയാം. ശ്രീരാമൻ തന്നെ പറയുന്നു, നല്ല വീരന്മാർ വരുന്നത് കാണടോ, ചൊല്ലേണം എന്നോട് ഇവരെ യഥാഗുണം. ഒരുപാട് വീരന്മാരായിട്ടുള്ള പോരാളികൾ നമ്മളെ എതിരിടാനായി വരുന്നുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇവരുടെയൊക്കെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് എനിക്ക് പറഞ്ഞു തരൂ. അദ്ദേഹം വിഭീഷണൻ അദ്ദേഹത്തിന് വിവരണം തുടങ്ങുകയാണ്. റണ്ണിങ് കമന്ററിയാണ് ഓരോരുത്തർ ഇങ്ങനെ വരുന്നതനുസരിച്ച്. ആ അമ്പും വില്ലും ധരിച്ച് ആനയുടെ പുറത്ത് വരുന്നത് അകമ്പനൻ, വിഭീഷണൻ പറയുന്നു. സിംഹത്തിന്റെ അടയാളമുള്ള കൊടി പാറുന്ന ഒരു തേര് കണ്ടോ, ആ തേരിൽ അമ്പും വില്ലും ധരിച്ച് വരുന്നത് സിംഹപരാക്രമനായിട്ടുള്ള രാവണപുത്രൻ ഇന്ദ്രജിത്താണ്. എന്നിട്ട് ഒന്ന് ഓർമ്മിക്കുന്നു, ഇന്ദ്രജിത്ത് പണ്ട് നമ്മളെ ഒന്ന് തോൽപ്പിച്ചതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പം വേഷഭൂഷാദികൾ, വിഭൂഷണങ്ങളൊക്കെ അണിഞ്ഞ് ആ വലിയ രഥത്തിൽ വരുന്ന ഒരാളിനെ കണ്ടോ, അത് രാവണന്റെ മറ്റൊരു മകനാണ്. അയാളുടെ പേര് അതികായൻ. പൊന്നണിഞ്ഞ സ്വർണത്തിന്റെ നെറ്റിപ്പട്ടം അങ്ങനെയൊക്കെ അണിഞ്ഞിട്ടുള്ള ആനയുടെ മുകളിൽ കയറി ഒരാൾ വരുന്നുണ്ടോ, അയാളുടെ പേരാണ് മഹോദരൻ. കുതിരയുടെ പുറത്ത് കുന്തം ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരുന്നവനെ കണ്ടോ, അവനാണ് നരാന്തകൻ. വിഭീഷണൻ തന്റെ വിവരണം തുടങ്ങുകയാണ്. ഇനി വെള്ള കാളയുടെ വൃഷഭത്തിന്റെ പുറത്ത് തൃശൂലവും പിടിച്ച് ഒരാൾ വരുന്നത് കണ്ടോ, അത് രാവണന്റെ മറ്റൊരു മകനാണ്, അവന്റെ പേര് തൃശിരസ്. അതിന് തൊട്ടടുത്തുള്ള തേരിൽ വരുന്നതാണ് ദേവാന്തകൻ. ആ ദേവാന്തകന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പോരാളിയുടെ പേര് കുംഭൻ എന്നുള്ള കുംഭൻ എന്നാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്, കുംഭന്റെ, അദ്ദേഹം കുംഭകർണന്റെ മകനാണ്, രാവണന്റെ അനുജനായിട്ടുള്ള കുംഭകർണന്റെ മകനാണ്, പേര് കുംഭൻ. ആ കുംഭന്റെ സമീപം കുന്തവും പിടിച്ചുകൊണ്ട് ഒരാൾ നടന്നു വരുന്നു. അയാൾ കുംഭന്റെ അനുജനാണ്, അയാളുടെ പേര് നികുംഭൻ. ഇപ്പൊ ദേവകുലാന്തകനാകിയ രാവണൻ ദേവവൈരിയായ ഏവരോടും നമ്മെ വെൽവാൻ പുറപ്പെട്ടു. ദേവകുലാന്തകനായിട്ടുള്ള ദേവന്മാരുടെ കുലത്തിന്റെ അന്തകനായിട്ടുള്ള, ദേവന്മാരുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള രാവണൻ നമ്മളെ വെൽവാൻ, നമ്മളോട് എതിരിടാനായിട്ട് പുറപ്പെട്ടിരിക്കുകയാണ് എന്ന് വിഭീഷണൻ പറയുമ്പോൾ ശ്രീരാമന്റെ മറുപടി ഇതാണ്, യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവൻ ഇന്ന് ഞാൻ. എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ കോപം നിറഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭമാണ്. വൈരാഗ്യം, വിഷമം ഒക്കെ കൂടെയുള്ള സമ്മിശ്ര വികാരങ്ങൾ എന്നെ ഭരിക്കുന്ന ദിവസമാണിന്ന്. ഇന്ന് ഇതിനെല്ലാം മറുപടി എന്താണ്, യുദ്ധേ ദശമുഖനെ കൊല ചെയ്യും. ഞാൻ തീർച്ചയായിട്ടും ഇന്ന് യുദ്ധത്തിൽ ഈ ദശമുഖനെ, രാവണനെ കൊല ചെയ്യും, എല്ലാ വിഷമവും ഇന്ന് മാറും. അതേസമയം തന്നെ അപ്പുറത്ത് എന്താണ് സംഭവിക്കുന്നത്, മറ്റ് സൈന്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്, രാവണൻ തന്റെ സൈന്യത്തെ ഇങ്ങനെ തിരിഞ്ഞൊന്ന് നോക്കും, എല്ലാവരെയും നോക്കും, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഒരു ഐഡിയയാണ്, അതായത് എല്ലാവരും കൂടെ പുറത്തിറങ്ങിയാൽ എന്ത് ചെയ്യും, ശത്രുക്കൾ അതുവഴി അങ്ങ് അകത്ത് കയറും, അതിനെ അനുവദിക്കരുത്. അതുകൊണ്ട് കുറച്ചു പേർ അവിടെ കാവൽ നിന്ന് ലങ്കാപുരിയെ കാത്തുകൊള്ളണം. അതൊരു നല്ല കാര്യമാണ്, നല്ലൊരു ആശയമാണ്. എല്ലാവരും കൂടെ യുദ്ധത്തിൽ ഉൾപ്പെട്ടാൽ അവിടെ ഒഴിഞ്ഞിടക്കല്ലേ. അപ്പൊ അങ്ങോട്ട് ശത്രുക്കൾ ലങ്കാപുരിക്ക് അകത്തോടെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. അത് തടയുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞു, കുറച്ച് ആൾക്കാർ ഇവിടെ നിൽക്കുക, എല്ലാവരും കൂടെ എൻ്റെ കൂടെ വരണ്ട എന്നിട്ട് പറയുന്നത്, എല്ലാവരും കൂടെ എൻ്റെ കൂടെ വരണ്ടെന്ന് പറഞ്ഞിട്ട് രാവണന്റെ അതിരറ്റ ആത്മവിശ്വാസം അല്ലെങ്കിൽ അമിതമായ വിശ്വാസം രാവണനെ പ്രകടിപ്പിക്കുകയാണ്. യുദ്ധത്തിന് ഇന്ന് ഞാൻ പോരും ഇവരോട്, ശക്തിയില്ലായ്മയും ഇല്ല ഇതിനേതും, എനിക്ക് ഒരു ശക്തിക്കുറവുമില്ല, ഞാൻ മതി, ഞാൻ ഒറ്റയ്ക്ക് മതി ഇവരോട് യുദ്ധം ചെയ്യാൻ, ഇതൊക്കെ നിസ്സാരമാണ്, അതിനുള്ള ശക്തി എനിക്കുണ്ട് എന്ന് രാവണൻ പറയുന്നു. അങ്ങനെ കുറേ രാക്ഷസന്മാർ ലങ്കാപുരിയെ സംരക്ഷിക്കാനായിട്ട് അവിടെ തന്നെ തങ്ങി. യുദ്ധം തുടങ്ങി. ആദ്യം തന്നെ രാവണൻ ഒരു വാനര കൂട്ടത്തെ തന്നെ, വാനര സൈന്യത്തിൻ്റെ ഒരു വലിയ വിഭാഗത്തെ തന്നെ, ഒരു ഒരു പ്രത്യേക റെജിമെൻറ്റിനെ തന്നെ അസ്ത്രം ഉപയോഗിച്ച് കൊന്നൊടുക്കി കളഞ്ഞു. ആദ്യത്തെ പിന്നെ എന്താണ് വിക്കറ്റ് പോയി എന്നൊക്കെ പറയുന്നത്, ആദ്യം രാവണൻ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. വാനരന്മാരെല്ലാവരും കൂടി ഭയന്നു പോയി. ബാക്കിയുള്ളവർ അവർ ഓടിച്ചെന്ന് ശ്രീരാമ പാദങ്ങളിൽ ചെന്ന് അഭയം തേടി. യോ, ഞങ്ങളെ രക്ഷിക്കണം, വലിയൊരു വിഭാഗം ആൾക്കാർ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ അവൻ കൊന്നുകളഞ്ഞു എന്ന് പറയും. അപ്പൊ സാക്ഷാൽ ശ്രീരാമൻ തന്നെ അമ്പും മില്ലും എടുത്ത് യുദ്ധത്തിനിറങ്ങും. ആഹാ, ഞാൻ തന്നെ നേരിട്ട് ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് ശ്രീരാമൻ ഇറങ്ങും. അപ്പൊ ഈ സമയത്താണ് ലക്ഷ്മണൻ ഒരു അപേക്ഷയുമായി ജ്യേഷ്ഠന്റെ അടുത്ത് വരുന്നത്. വമ്പനായുള്ളോർ ഇവനോട് പോരിനെ മുമ്പിൽ അടിയന് അനുഗ്രഹം നൽകണം, അങ്ങിപ്പം നേരിട്ട് യുദ്ധത്തിന് പോകരുത്. വമ്പനായിട്ടുള്ള ഈ രാവണനെ എതിരിടാൻ ആദ്യം എനിക്ക് അനുവാദം നൽകണം, ഞാൻ ആദ്യം പോകാം, എന്നെ അനുഗ്രഹിക്കണം. അപ്പൊ ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നുണ്ട്, ദേവന്മാർ പോലും ഈ രാക്ഷസന്മാരോട് എതിരിടാൻ ഭയക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഒരുപാട് യുദ്ധങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ട്. എന്താണ്, ദേവന്മാർ പോലും പേടിച്ച് വിറക്കി ഈ രാക്ഷസ സേനയെ കണ്ടാൽ, അത്രമാത്രം ഭീകരന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഇവർ, നിശാചരന്മാരാണ് ഇവർ. ഈ നിശാചരന്മാരായിട്ടുള്ള ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, ശത്രുവിൻ്റെ ശക്തിയും ദൗർബല്യവും മനസ്സിലാക്കിയിരിക്കണമല്ലോ ഒരു യുദ്ധത്തിൽ. അപ്പൊ ശ്രീരാമൻ മനസ്സിലാക്കിയിരിക്കുന്നത് അവരുടെ ശക്തി എന്തൊക്കെയാണെന്നുള്ളത് പറയാണ്. ഇവർ മായാവികളാണ്, ഇവർക്ക് എപ്പോ എങ്ങനെ വേണമെങ്കിലും വേഷം മാറാനുള്ള കഴിവുണ്ട്, രൂപം മാറാനുള്ള കഴിവുണ്ട്, ആകാരം മാറാനുള്ള കഴിവുണ്ട്, ഒളിയുദ്ധം നടത്താനായിട്ടുള്ള കഴിവുണ്ട്. മാത്രമല്ല, ഇവർക്ക് ഒരു ന്യായവും നീതിയും ഒന്നുമില്ല. ഒരു യുദ്ധമാകുമ്പോൾ അതിന് ചില നിയമങ്ങൾ പാലിക്കണമെന്നും ചില മര്യാദകൾ പാലിക്കണമെന്നും, അങ്ങനെ ഒന്നും യാതൊരു യുദ്ധമര്യാദകൾ പാലിക്കണമെന്ന നിർബന്ധ ബുദ്ധിയും രാവണന്റെ രാക്ഷസ സേനയ്ക്കില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ബൈ ഹുക്ക് ഓർ ക്രൂക്ക് എന്ന് പറയത്തില്ല, ഏത് വഴിയായാലും യുദ്ധം ജയിക്കണമെന്നേ ഉള്ളൂ. എന്ത് അധാർമികമായ നീക്കവും അവർ നടത്തും എന്ന് ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാൻ പോകുന്നത്, ഇതെല്ലാം അറിയാം അടുത്ത ക്യാപ്സ്യൂളിൽ.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.
5: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: യുദ്ധമുഖത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ലക്ഷ്മണൻ ശ്രീരാമനോട് അനുവാദം ചോദിച്ചു വന്നിരിക്കുകയാണ് യുദ്ധത്തിന് ഇറങ്ങാനായി. അതിനുമുമ്പായി ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു, ചന്ദ്രചൂടപ്രിയനാകയുമുണ്ടവൻ ചന്ദ്രഹാസാഖ്യമം വാളുമുണ്ട് ആയുധം. ആരോടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്? രാവണനോടാണ്. അപ്പൊ ശത്രുവിനെ പറ്റി ശരിയായി മനസ്സിലാക്കി കൊടുക്കുകയാണ് ജ്യേഷ്ഠൻ അനുജന്. രാവണൻ നിസ്സാരക്കാരനല്ല, ചില്ലറക്കാരനല്ല, അദ്ദേഹം ചന്ദ്രചൂടപ്രിയനാണ്. ചന്ദ്രചൂടൻ എന്ന് പറഞ്ഞാൽ ശ്രീ പരമേശ്വരൻ, മഹാദേവൻ. അപ്പൊ ശ്രീ പരമേശ്വരന് വളരെയധികം പ്രിയപ്പെട്ടവരാണ്. നമുക്കറിയാം രാവണൻ വലിയ ശിവഭക്തനാണ് എന്ന് നമുക്കറിയാം. ആ കാര്യം ലക്ഷ്മണനെ ശ്രീരാമൻ ഓർമ്മിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും തൻ്റെ ഭക്തരോട് എന്താണ് ഭഗവാന് പ്രത്യേകം ഒരു വാത്സല്യം കാണുമല്ലോ, അതിന് ആനുകൂല്യം രാവണന് ലഭിക്കും എന്ന് ഭംഗ്യന്തരേണ സൂചിപ്പിക്കുകയാണ് ഇവിടെ ശ്രീരാമൻ ചെയ്യുന്നത്. രാവണൻ ചന്ദ്രചൂടപ്രിയനാണ്, ചന്ദ്രചൂടനെ, ശ്രീ പരമേശ്വരനെ എത്രയും പ്രിയപ്പെട്ടവനാണ്. മാത്രമല്ല, ശ്രീ പരമേശ്വരൻ നൽകിയ ചന്ദ്രഹാസം എന്ന വാൾ അവൻ്റെ കയ്യിലുണ്ട്. അത് രാവണനുമായി പോരിനിറങ്ങുന്ന കൊള്ളാം. പക്ഷെ വളരെ ആലോചിച്ച് വേണം ചെയ്യാൻ. ആ ചന്ദ്രഹാസത്തെ വളരെ ചന്ദ്രഹാസാഖ്യമം വാളുമുണ്ട് ആയുധം, ആ ചന്ദ്രഹാസത്തെ വളരെയധികം സൂക്ഷിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം രാവണനോട് പോരിനിറങ്ങാൻ എന്ന് ജ്യേഷ്ഠൻ അനുജനോട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ലക്ഷ്മണൻ അനുവാദം വാങ്ങി വില്ലെടുത്തു യുദ്ധത്തിന് പോകാൻ പുറപ്പെടുന്നു. പക്ഷെ അപ്പോഴേക്കും മറ്റൊരു കാര്യം അവിടെ സംഭവിക്കുകയാണ്. ജാനകി ചോരനെ കണ്ടൊരു നേരത്ത് ദക്ഷിണഹസ്തവും ഓങ്ങി പറഞ്ഞു. ആരാണ്? ഹനുമാൻ. ഹനുമാൻ ഈ ജാനകി ചോരനെ എന്ന് പറഞ്ഞ ജാനകിയെ മോഷ്ടിച്ചവനെ, സീതയെ മോഷ്ടിച്ച രാവണനെ ഇങ്ങനെ നേർക്ക് നേരെ മുഖാമുഖം കണ്ടപ്പോ രാവണന് ദേഷ്യവും അമർഷവും ഒക്കെ ഒതുക്കാനായില്ല, കോപം അടക്കാനായില്ല. അതെ, ദക്ഷിണഹസ്തവും ഓങ്ങി, ദക്ഷിണഹസ്തവിനെ വലതു കൈ രാവണനെ അടിക്കാനായി, പ്രഹരിക്കാനായി വലതു കൈ ഓങ്ങിക്കൊണ്ട് ഹനുമാൻ രാവണന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കുകയാണ്. അപ്പൊ ആ തേരിനടുത്തേക്ക് ഓടിച്ചെന്നു, വലതു കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് അടിക്കാൻ. എന്നിട്ട് പറയുന്നു, ദേവന്മാരെയും താപസന്മാരെയും സീതയെ പോലെയുള്ള പതിവ്രത രത്നങ്ങളെയും നിരന്തരം നിത്യം ഉപദ്രവിക്കുന്നവനാണ് നീ. നീ വീരനാണ് അല്ലേ? നീ വലിയ വീരശൂര പരാക്രമിയാണ് എന്നല്ലേ സ്വയം ഉദ്ഘോഷിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിന്നെ അടിച്ചു കൊല്ലാനായി ഞാനെന്താ ഇതാ കൈ ഓങ്ങി നിൽക്കുകയാണ്. ചുണയുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ എന്നെ ഇവിടെ നിന്നൊന്ന് ഒഴിവാക്കാമോ? ഞാൻ ആരെന്ന് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, ഞാൻ ഹനുമാനാണ്. ഞാനാണ് നിന്റെ മകൻ അക്ഷകുമാരനെ കൊന്നത്. മുഖത്ത് നോക്കി പറയാണ്, നിന്റെ മകനെ കൊന്നവനാണ് ഞാൻ എന്നാണ് ഹനുമാൻ സ്വയം പരിചയപ്പെടുത്തുന്നത് തന്നെ. പറയുക മാത്രമല്ല, ഒരൊറ്റ അടിയും വെച്ചു കൊടുത്തു. ഓർക്കാപ്പുറത്തുള്ള ആ പ്രഹരത്തിൽ ആ അടി കൊണ്ട് രാവണൻ വിറച്ച് താഴെ വീണു. ഇപ്പൊ ബോധം പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ബോധം വന്നു. ബോധം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കുന്നത് ശക്തമായ ഒരു പ്രത്യാക്രമണത്തിന് വീരശൂര പരാക്രമിയായ രാവണൻ മുതിരും എന്നാണല്ലോ നമ്മളെപ്പോലുള്ള ആൾക്കാർ കരുതുക. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. അവിടെയാണ് രാവണനെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. വാക്കുകൾ കൊണ്ടിങ്ങനെ ഹനുമാനെ അദ്ദേഹം സുഖിപ്പിക്കുകയാണ്, പ്രശംസിക്കുകയാണ്, സ്തുതിക്കുകയാണ്. ഇപ്പൊ നാടൻ ഭാഷയിൽ നമ്മൾ പറയും സോപ്പിടുന്നു എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഈ മനോഭാവമാണ് രാവണന്റെ. ഈ മനോഭാവമാണ് രാവണന്റെ, ഈ രീതിയാണ് രാവണന്റെ, ഈ ശൈലിയാണ് അദ്ദേഹത്തെ തന്ത്രശാലിയാക്കുന്നത്. അതാണ് രാവണന്റെ തന്ത്രം. ഇപ്പൊ പല പ്രായോഗിക പാഠങ്ങളും ഇത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യത്തിൽ രാവണനിൽ നിന്ന് പല പ്രായോഗിക പാഠങ്ങളും നമ്മളെ പോലുള്ളവർക്കും പഠിക്കാനുണ്ട്. ചാടിക്കയറി പ്രത്യാക്രമണത്തിന് ഒരുങ്ങുകയല്ല ചെയ്യുന്നത്. അതിന് പകരം പറയുന്നു, വന്ന കവികളിൽ നല്ലനല്ലോ ഭവാൻ, നല്ലൻ വന്ന നല്ലവൻ. ഇവിടെ കുറേ അധികം കുരങ്ങന്മാർ വന്നു, വാനരന്മാർ വന്നു, പക്ഷെ ആ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ അങ്ങ് തന്നെയാണ്, ഹനുമാൻ തന്നെയാണ്. ഹനുമാന്റെ കയ്യിൽ നിന്ന് അടിയേറ്റ് മോഹാലസ്യപ്പെട്ട് ബോധം പോയി തറയിൽ കിടന്ന ശേഷം ബോധം വന്നപ്പോഴാണ് ഇങ്ങനെ പറയുന്നതെന്ന് ഓർക്കണം. അപ്പൊ ഹനുമാൻ പക്ഷേ രാവണന്റെ ഈ കെണിയിൽ, ഈ ട്രാപ്പിനകത്ത് ഹനുമാൻ വീഴുന്നില്ല. അങ്ങനെ മുഖസ്തുതിയിൽ വീഴുന്നവനല്ല ഹനുമാൻ. ഹനുമാൻ ചോദിക്കുന്നു, എന്ത് അടിസ്ഥാനത്തിലാണ് ഞാൻ നല്ലവനാണെന്ന് നീ പറയുന്നത്? എന്ത് നന്മയാണ് നീ എന്നിൽ കണ്ടത്? എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിയിട്ട് മരിക്കാത്ത ആദ്യത്തെ വ്യക്തിയാണ് നീ. രാവണനോട് പറയുന്നു, ഹനുമാൻ ആരെയെങ്കിലും അടിച്ചിട്ടുണ്ടോ, ആരെയെല്ലാം അടിച്ചിട്ടുണ്ടോ, അവരെല്ലാം കാലപുരിക്ക് പോയിട്ടുണ്ട്. മരിക്കാതെ രക്ഷപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് രാവണൻ. അതുകൊണ്ട് തന്നെ രാവണന്റെ ശക്തിയെക്കുറിച്ച് ഹനുമാന് മനസ്സിലായി എന്നുള്ളതാണ്. അതെ, ഏത് വാക്കിലൂടെയാണ് ഹനുമാൻ പറയുന്നത്? രാവണൻ അങ്ങനെ വില കുറച്ച് കാണേണ്ടതെന്നില്ല ഒരു എന്നുള്ളത് ക്ഷമിക്കണം. അതിനാ അതുകൊണ്ട് ഹനുമാൻ പറയുന്നു, അതിനാൽ ഞാൻ അല്പം ദുർബലനായി പോയോ എന്ന് എനിക്ക് തന്നെ ഒരു സംശയം എന്ന് ഹനുമാൻ പറയുന്നു. ഞാൻ അടിച്ചിട്ട് നീ മരിച്ചില്ല, ആദ്യത്തെ ആളാണ് എൻ്റെ അടി കൊണ്ട് മരിക്കാത്തത്. അപ്പൊ ഞാൻ നിന്റെ മുമ്പിൽ അല്പം ദുർബലനായി പോയോ എന്ന് എനിക്ക് തന്നെ സംശയം തോന്നുന്നു. പറഞ്ഞു തീർന്നില്ല, അടുത്ത അടി പൊട്ടി. അടുത്ത അടി പൊട്ടിയത് പക്ഷെ തിരിച്ചായിരുന്നു. രാവണനെ, ഹനുമാനെ സ്തുതിച്ച് പ്രശംസിച്ചുകൊണ്ടിരുന്ന രാവണന്റെ ഭാവം പെട്ടെന്ന് മാറിയിട്ട് ഒരു കനത്ത പ്രഹരം ഹനുമാന് നൽകുകയാണ്. അടി കിട്ടിയ പാടെ ഹനുമാൻ മോഹാലസ്യപ്പെട്ട് നിലത്ത് വീണു. അങ്ങനെ ആരും രാവണനെ വില കുറച്ച് കാണേണ്ടതില്ല എന്ന ശക്തമായ സന്ദേശമാണ്, താക്കീതാണ് ഈ അടിയിലൂടെ, ഈ പ്രഹരത്തിലൂടെ നൽകിയത്. അങ്ങനെ കൊണ്ടും കൊടുത്തും യുദ്ധം ഇങ്ങനെ മുന്നേറുകയാണ്. ഹനുമാൻ മോഹാലിസ്യപ്പെട്ട് കിടക്കുന്ന ഈ സമയത്ത് നീലൻ എന്ന പേരുള്ള വാനര സേനയുടെ സേനാനായകൻ രാവണന്റെ രഥത്തിൽ ചാടിക്കയറി. ഇപ്പൊ ആത്യന്തികമായിട്ട് എല്ലാവരും വാനരന്മാരാണ്, കുരങ്ങന്മാർ തന്നെ. അവരുടെ ജന്മവാസന, അവരുടെ സഹജമായ വാസന പ്രകടിപ്പിക്കാതിരിക്കില്ല. നീലനും അത് തന്നെ പ്രകടിപ്പിച്ചു. നീലൻ ആ രഥത്തിലും പരിസരത്തും ഒക്കെ ഇങ്ങനെ ചാടിക്കളിക്കുകയാണ്. ഒരു വാനരൻ ഒരു സ്ഥലത്ത് ചാടിക്കയറിയാൽ എന്തൊക്കെ സംഭവിക്കും, അതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. രാവണന്റെ 10 കിരീടങ്ങളിലും ചാടിക്കയറി, വില്ലിനകത്ത് ചാടിക്കയറി, കൊടിമരത്തിന്റെ മുകളിൽ ചാടിക്കയറി, ഇങ്ങനെ മാറി മാറി ചാടിക്കയറുകയും തുള്ളിക്കളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീലൻ. രാവണന് കലി അടക്കാനായില്ല, ദേഷ്യം അടക്കി പിടിക്കാനായില്ല. അദ്ദേഹം എന്ത് ചെയ്തു, പാവകാസ്ത്രം കൊണ്ട് പാവക പുത്രനെ രാവണൻ എയ്തുടൻ തള്ളി വിട്ടിയിടാൻ. രാവണന്റെ കയ്യിൽ ശക്തമായ ആഗ്നേയ അസ്ത്രമുണ്ട്, അതാണ് പാവകാസ്ത്രം എന്ന് പറയുന്നത്. ആഗ്നേയ അസ്ത്രമുണ്ട്. ശരിക്കും അഗ്നിയുടെ മകനാണ് നീലൻ എന്നാണ് പറയുന്നത്. അപ്പൊ അഗ്നിയുടെ മകനായ നീലനെ ആഗ്നേയ അസ്ത്രം എയ്ത് രാവണൻ ആ സ്ഥലത്ത് നിന്ന് തന്നെ ഒഴിവാക്കി, തുരത്തി വിട്ടു അവിടെ നിന്ന്. അപ്പൊ ഈ സമയത്ത് ലക്ഷ്മണൻ എപ്പോഴേ തയ്യാറായി നിൽക്കുകയാണ്. ലക്ഷ്മണൻ യുദ്ധത്തിനിറങ്ങാൻ തയ്യാറായി നിന്നപ്പോഴാണല്ലോ ഹനുമാൻ ചാടിക്കയറി രാവണനോട് കൈയോങ്ങിക്കൊണ്ട് ചെന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചതും, അതിനുശേഷം നീലൻ യുദ്ധത്തിന് ചാടിക്കയറി രഥത്തിൽ ചാടിക്കയറിയതും, തുടർന്ന് ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് രാവണൻ നീലനെ ആ രംഗത്തു നിന്നും നിഷ്കാസനം ചെയ്തതും. അപ്പോൾ പിന്നെ ലക്ഷ്മണന് മനസ്സിലായി, എൻ്റെ ഊഴം ഇതാണ്, ഇനി ഒട്ടും തന്നെ വൈകേണ്ടതില്ല. ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഈ ഹനുമാൻ ഇങ്ങനെ വീണ് കിടക്കുകയാണ്, നീലൻ ഇങ്ങനെ ഓടി രംഗത്ത് നിന്നും ഓടി മറയുകയാണ്. ഇതെല്ലാം കണ്ട് ലക്ഷ്മണന് കോപം അടക്കാനാവുന്നില്ല. അദ്ദേഹം തീരുമാനിച്ചു, ശ്രീരാമന് അനുവാദം നേരത്തെ തന്നെ കിട്ടിയല്ലോ, ഇനി ഒന്നും നോക്കേണ്ടതില്ല, ഇനി നേരിട്ട് രംഗത്ത് ഇറങ്ങുക തന്നെ. ലക്ഷ്മണൻ നേരിട്ട് രാവണനോട് എതിരിടാൻ പോവുകയാണ്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് എപ്പോഴാണ് നമ്മൾ കാണുന്നത്? അടുത്ത ലക്കത്തിൽ. അതുവരേക്കും നന്ദി, നമസ്കാരം.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
5: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുലം 90.4 FM.

0: 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ചൊല്ലിന്റെ ചില്ലകൾ. ആശയം അവതരണം ദിലീപ് നമ്പൂതിരി, സാങ്കേതിക സഹായം ശ്യാം ദാസ്.
1: നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എൻ്റെ നമസ്കാരം. ഞാൻ ദിലീപ് നമ്പൂതിരി. ചൊല്ലിൻ്റെ ചില്ലകളിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. ചൊല്ലിൻ്റെ ചില്ലകളിൽ ഇന്ന് അന്നം തന്നെ ദൈവം. അന്നത്തിനു വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്? അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടത് അന്നം തന്നെയല്ലേ? അന്നവും ജീവിതവുമായി ബന്ധപ്പെട്ട ചില ചൊല്ലുകളിലൂടെ നമുക്കൊന്ന് പോവാം. അച്ഛൻ അരി കുറച്ചാൽ അമ്മ അത്താഴം കുറയ്ക്കും. നോക്കൂ, ജീവിതത്തിൽ ചില സമയങ്ങളിൽ വേണ്ട കരുതൽ സൂചിപ്പിക്കുന്ന ചൊല്ലാണിത്. അച്ഛൻ അരി കുറച്ചാൽ അമ്മ അത്താഴം കുറയ്ക്കും. മറ്റൊരു ചൊല്ലിത, അധികം തിളച്ചാൽ കലത്തിന് പുറത്ത്. മോശമായി പെരുമാറുന്ന സ്വഭാവദൂഷ്യമുള്ള ഒരാളെ സഹികെട്ടാൽ കുടുംബവും സമൂഹവും പുറംതള്ളുമെന്ന സൂചനയാണ് ഈ ചൊല്ല്. ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം, എത്ര അർത്ഥവത്തായ ചൊല്ലാണിത്. അധ്വാനിക്കുന്നവനെ ബഹുമാനിക്കണം. ഒപ്പം സമൂഹത്തിൽ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടേണ്ടത് കർഷകൻ തന്നെയല്ലേ എന്ന ധ്വനി കൂടിയുണ്ട് ഈ ചൊല്ലിൽ. ജയ് ജവാൻ ജയ് കിസാൻ. അത്താഴം അത്തിപ്പഴത്തോളം, പഴമക്കാരുടെ ഭക്ഷണരീതി പ്രതിപാദിക്കുന്ന ഒരു ചൊല്ലാണിത്. അത്താഴം വളരെ കുറച്ചും അതും നേരത്തെ കഴിച്ചിരുന്നവരാണ് നമ്മുടെ പഴമക്കാർ. ശരിയായ രീതിയിൽ ദഹനം നടക്കുന്നതിനു വേണ്ടിയാണിത്. അന്നത്തെ അവരുടെ ആരോഗ്യരഹസ്യവും ഇതുതന്നെയാണ്. ഇപ്പോൾ രാത്രിയിൽ ഹോട്ടലിലെ തിരക്ക് നോക്കിയാൽ അറിയാം ഇന്നത്തെ തലമുറയുടെ അത്താഴത്തിന്റെ കണക്ക്. തികച്ചും വൈരുദ്ധ്യമല്ലേ ഈ ചൊല്ലുമായി ഇന്നത്തെ അവസ്ഥ. അണ്ടിയോട് അടുക്കുമ്പോൾ അറിയാം മാങ്ങയുടെ പുളി. നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത വിളിച്ചോതുന്ന പഴഞ്ചൊല്ലാണിത്.

0: പുറമേ കാണുന്ന പോലെയല്ല പലരും. ഒരു ഫോട്ടോയിലൂടെ, ചാറ്റിങ്ങിലൂടെയൊക്കെ നമ്മൾ ആരെയും പൂർണ്ണമായും മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. കൂടുതൽ അടുക്കുമ്പോഴേ തനി നിറം അറിയുകയുള്ളൂ. ഇന്ന് എത്ര പേരാണ് വഞ്ചിക്കപ്പെടുന്നത്? അഴകുള്ള ചക്കയിൽ ചുള ഉണ്ടാവണമെന്നില്ല. നന്ദി, നമസ്കാരം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചൊല്ലിന്റെ ചില്ലകൾ. ആശയം അവതരണം ദിലീപ് നമ്പൂതിരി, സാങ്കേതിക സഹായം ശ്യാംദാസ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

വിവാഹം കഴിഞ്ഞാൽ അടുത്ത ചോദ്യം എന്തായിരിക്കും? വിശേഷം വല്ലതുമായോ? ഇത് ഒരു സാധാരണ ചോദ്യം പോലെ തോന്നാം. പക്ഷേ ആ ചോദ്യം കേൾക്കുന്ന ഒരാളുടെ ഉള്ളിൽ അത് എത്ര വലിയ വേദന ഉണ്ടാക്കുന്നുണ്ടാകുമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തത് ഒരു ദമ്പതികളുടെ കുറവല്ല, വന്ധ്യത ഒരു കുറ്റവുമല്ല. പക്ഷേ സമൂഹത്തിന്റെ ചോദ്യങ്ങളും പരിഹാസങ്ങളും പലപ്പോഴും അതിനെ ഒരു കുറ്റം പോലെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. വിവാഹം കഴിഞ്ഞ് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ തന്നെ ചോദ്യങ്ങൾ തുടങ്ങും. പിന്നെ വർഷങ്ങൾ കഴിയും തോറും ആ ചോദ്യങ്ങൾ കൂടുതൽ മൂർച്ചയുള്ളതാകും. ഒടുവിൽ സമൂഹത്തിന്റെ വാക്കുകൾ തന്നെ ഒരു ദമ്പതികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായി മാറും. ഈ ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തെ വളരെ ശക്തമായി പറയുകയാണ് കൊല്ലം ചൈതന്യയുടെ 46-ാമത് നാടകം അതിജീവനത്തിന്റെ മാധുര്യം. പ്രദീപ് ആശ്രാമം രചനയും ഉഷ ഉദയൻ ചൈതന്യ സംവിധാനവും നിർവഹിക്കുന്ന ഈ നാടകം വന്ധ്യതയുടെ വേദനയിലൂടെ കടന്നുപോകുന്ന ദമ്പതികളുടെ ജീവിതവും അവർ നേരിടുന്ന സാമൂഹിക സമ്മർദ്ദങ്ങളും നമ്മിലേക്ക് എത്തിക്കുന്നു. കുട്ടികളുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് ആ ചോദ്യം ഒരാളുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവിനെ കുറിച്ചുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? അങ്ങനെ ഒരു ചിന്ത നമ്മളിലേക്ക് പകരുന്ന നാടകമാണ് അതിജീവനത്തിന്റെ മാധുര്യം. കൊല്ലം ഫാസ് കലാ സംയുക്ത പരിപാടിയുടെ ഭാഗമായി 11 ഞായറാഴ്ച വൈകിട്ട് 6:30 സോപാനം ഓഡിറ്റോറിയത്തിൽ ഈ നാടകം അരങ്ങേറുകയാണ്. ചില നാടകങ്ങൾ നമ്മളെ ചിരിപ്പിക്കും, ചിലത് കരയിക്കും. പക്ഷേ ചില നാടകങ്ങൾ നമ്മളെ കുറച്ചുകൂടി നല്ല മനുഷ്യരായി ചിന്തിക്കാൻ പഠിപ്പിക്കും.

അതിജീവനത്തിന്റെ മാധുര്യം അത്തരമൊരു അനുഭവമാകട്ടെ. മറക്കരുത്, ഒക്ടോബർ 11 വൈകിട്ട് 6:30 സോപാനം ഓഡിറ്റോറിയത്തിൽ. കൂടുതൽ വിവരങ്ങൾക്കായി 9447014825 നമ്പർ ഒരിക്കൽ കൂടി 9447014825.

0: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
0: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
1: അർച്ചന ഫൈനാൻസോ?
0: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
0: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
2: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
0: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
2: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
3: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
4: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
7: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സൈക്കോളജിസ്റ്റും ഫാമിലി കൗൺസിലറുമായ ഡോക്ടർ നാഗരാജ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
8: നമസ്കാരം, ഞാൻ ഡോക്ടർ നാഗരാജ്, കൊല്ലം മെഡിറ്റർ ഹോസ്പിറ്റലിലെ സീനിയർ സൈക്കോളജിസ്റ്റ് ആണ്. നമ്മുടേത് സ്വന്തം മുഖത്തലയിലെ NP സ്കൂൾ ഓഫ് തോട്ട്സ്, പോസിറ്റീവ് തിങ്കിങ് സെൻ്റർ കൂടിയുണ്ട്. കൗൺസിലിംഗ്, ഫാമിലി തെറാപ്പി ഒക്കെ ഉണ്ട്. വരിക, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇന്ന് വളരെയധികം വളരെ പ്രാധാന്യം അർഹിക്കുന്ന, ഏറെ ഏറെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ദിനമാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഡേ. ലോകമെമ്പാടും, വേൾഡ് ഇൻ്റർനാഷണൽ ലെവലിൽ ഈ മെൻ്റൽ ഹെൽത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു, പ്രത്യേകിച്ചും ഇന്നേ കാലത്ത്. മുൻകാലങ്ങളിൽ കുട്ടികളൊക്കെ നല്ല നല്ല പുസ്തകങ്ങൾ, നല്ല ബുക്സ് വായിച്ച് ആരോഗ്യകരമായിട്ട് വളർന്നു വന്നിരുന്ന അവസ്ഥയ്ക്ക്, ഇന്ന് കുട്ടികളേറെയും കൊച്ചു കുട്ടികൾ മുതൽ അവരിലെ നിഷ്കളങ്കത നഷ്ടപ്പെടുന്ന അവസ്ഥ, ഇതിന് ഏർലി ഏജ് എക്സ്പോഷർ എന്നാണ് പറയുക. എന്താണ് ഏർലി ഏജ് എക്സ്പോ

0: ഇവരുടെ പ്രായത്തിന് അതീതമായിട്ടുള്ളത്, മുതിർന്നവർ പോലും കാണേണ്ടതല്ലാത്ത, കേൾക്കേണ്ടതല്ലാത്ത കാര്യങ്ങൾ ഇവർ പക്വത ആർജിച്ചിട്ടില്ലല്ലോ. നമ്മുടെ ബ്രെയിൻ്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് 21 വയസ്സ് വരെ വളർച്ചയുണ്ടെന്ന് ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കുക. ഇപ്പം സമയം തെറ്റിയാണ് കുട്ടികൾ ഉറങ്ങുന്നുണ്ടോ, നമുക്ക് വലിയൊരു ചോദ്യമാണ്. ഇന്ന് പൊതുവേ തന്നെ മനുഷ്യർക്ക് ഉറക്കം ഉണ്ടോ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം രാവിലെ വരെയും മൊബൈലിൻ്റെ ആ ഒരു ബ്ലൂ ലൈറ്റ്, ഇവരിൽ ഇന്നർ ലിറ്റ് എന്ന് പറഞ്ഞൊരു അവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഈ നിമിഷം നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഡേ ആയിട്ട് വിമർശനമായിട്ട് പറയുകയാണെന്ന് കരുതരുത്. ഇന്നത്തെ കുട്ടികളുടെ മാനസിക ശാരീരിക അവസ്ഥ കഴിഞ്ഞ 23 പരം വർഷങ്ങളായിട്ട് എൻ്റെ ഈ ഒരു പ്രൊഫഷണൽ പ്രാക്ടീസിൽ, പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു 2 വർഷം മേലെയായിട്ട് കൊറോണയ്ക്ക് ശേഷം ഈ ഫോണിൻ്റെ അതിപ്രസരം, സോഷ്യൽ മീഡിയ, സമൂഹ മാധ്യമങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗങ്ങൾ ഇന്ന് വളരെ അധികം പിരിമുറുക്കം, സ്ട്രെസ് സൃഷ്ടിക്കുന്ന ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻസ്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കൊച്ചു മനസ്സ്, കുഞ്ഞു മനസ്സ് മുതൽ കടന്നു പോവുകയാണ്. അതിനാൽ ഇന്ന് മാനസിക ആരോഗ്യം മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമുക്ക് പഠിച്ചു വന്ന പാഠ്യപദ്ധതി കരിക്കുലത്തിനും അപ്പുറം ആധുനികമായിട്ടുള്ള മനഃശാസ്ത്രം വളരെ വളരെ അത്യാവശ്യമാണ്. കാരണം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അപ്പോൾ കുട്ടികളൊക്കെ ഇന്ന് ഈ ചാറ്റ് ജെമിനിയെ വിശ്വസിക്കുന്നു, ആശ്രയിക്കുന്നു, അല്ലെ ചാറ്റ് GP, ചാറ്റ് ബോട്ട് തുടങ്ങിയ ആധുനികമായിട്ടുള്ള ടെക്നോളജി മോശമെന്നല്ല, വളരെ നല്ലതാണ്. യൂട്യൂബിൽ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് നല്ലതായിട്ട് ഉപയോഗിക്കാം. മൊബൈൽ ഫോണ് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ ഈ കുട്ടികൾക്ക് ലഭിക്കുന്നത് ഇവരുടെ പ്രായത്തിന് അതീതമായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ മെൻ്റൽ ഹെൽത്ത് ഡേ ആയിട്ട് കുട്ടികളെ ഫോക്കസ് ചെയ്തത്. കാരണം ഇന്ന് കുട്ടികൾക്ക് ഒരു കോമൺ സെൻസ് വേണമല്ലോ. കാരണം ഭയങ്കരമായിട്ട് ആത്മഹത്യ കൂടി വരികയാണ്. വീട് വിട്ട് ഒളിച്ചോടി പോകുന്ന കുട്ടികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. വളരെ കൊച്ചു പ്രായത്തിൽ, കൗമാര പ്രായത്തിൽ തന്നെ ഗർഭം ധരിക്കുന്ന അവസ്ഥ, രോഗാവസ്ഥകൾ മറ്റും ഇന്ന് വളരെ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലോകം ഓരോ വീടുകളിലും അറിയണം, ഓരോ പേരൻസും തിരിച്ചറിയണം. കാരണം എല്ലാവരുടെയും ധാരണ അവരവരുടെ മക്കൾ നല്ലതാണ്, മറ്റുള്ളവരുടെ കുട്ടികളാണ് കുഴപ്പം, തെറ്റായിട്ടുള്ള ചിന്താഗതിയാണ്. ഏത് കുട്ടിയാണെങ്കിലും എല്ലാവരിലും നന്മയും നല്ലതുമുണ്ട്. പക്ഷേ ഈ നിഷ്കളങ്കത നഷ്ടപ്പെട്ടു പോയതാണ് ഇന്നേ കുട്ടികളുടെ ദുരവസ്ഥ. അതിന് കാരണക്കാരനാകുന്നത് തീർച്ചയായിട്ടും കുട്ടികളിൽ ഇന്ന് സുലഭമായിട്ട് ലഭിക്കുന്നതായിട്ടുള്ള മൊബൈൽ ഫോണിൻ്റെ ദുർവിനിയോഗം തന്നെയാണ്, ഒരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും ഫോണ് നമുക്ക് വാർത്ത കേൾക്കുക അല്ലെങ്കിൽ വാർത്ത കൊടുക്കുക എന്നതല്ലല്ലോ. ആക്ച്വലി ഫോണിൻ്റെ ഉപയോഗം എന്താണ്? നമ്മൾ എവിടെയോ അകലത്തിൽ നിൽക്കുന്ന ആരുമായിട്ടോ സംസാരിക്കുക, കമ്മ്യൂണിക്കേഷൻ ആവശ്യത്തിന് ചെയ്യുക എന്നതിനപ്പുറം ഇന്ന് ഫോണിൻ്റെ ഉപയോഗം മറ്റൊരു തലത്തിലേക്ക് മാറി. അതിനാൽ കൊച്ചു പ്രായത്തിൻ്റെ നിഷ്കളങ്കത കാത്തു സൂക്ഷിക്കുക. കാരണം നിഷ്കളങ്കത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിതം ദുരന്തവും ദുരിതവും ആണെന്ന് ലോകം മനസ്സിലാക്കുക. കാരണം ഇന്ന് ഈ ഒരു സന്ദേശം വളരെ വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കൂ. ഇന്ന് ഒരു വീട്ടിലും സ്വസ്ഥതയില്ല, സമാധാനമില്ല. കാരണം കുട്ടികൾ അനുസരിക്കില്ല, അനുസരിക്കാൻ സാധ്യമല്ല. കാരണം ഇന്നേ കുട്ടികളുടെ മനോഭാവം അവർ ഫാൻറ്റസിയിലാണ്, തീർത്തും ഫാൻസിയിലാണ്, യാഥാർത്ഥ്യത്തിലല്ല, റിയാലിറ്റിയിലല്ല. അപ്പൊ ഇന്നേ കാലത്തിന്റെ ഒരു ശാപമായി മാറി ആധുനികമായിട്ടുള്ള ഈ ടെക്നോളജിയുടെ ദുർവിനിയോഗം. എന്നാൽ സ്പേസ് ഏജിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്, ഒത്തിരിയും നല്ലതുണ്ട്. പക്ഷേ അത് ഉപയോഗിക്കുന്ന രീതി തെറ്റായിപ്പോയി. കാരണം ഇവർക്ക് ഈ സൂത്രോപകരണങ്ങൾ ലഭിക്കുന്ന പ്രായം അവർക്ക് അൺറൈബ്ഡാണ്, അവർ പഴുക്കാത്ത കുഞ്ഞുങ്ങളാണ്, പഴുത്തതല്ല. അപ്പോൾ പഴുക്കാത്ത ഒരു മാങ്ങയോ ചക്കയോ ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പഴുക്കാത്ത പ്രായത്തിൽ ഈ കുട്ടികൾ അവർക്ക് പ്രായത്തിന് അനുയോജ്യമല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ സുലഭമായിട്ട് വിരൽത്തുമ്പിൽ ലഭിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം അപകടം തീവ്രം ആയിട്ടുള്ള ഭയാനകമായിട്ടുള്ള അവസ്ഥയിലെത്തിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും ലോകം ഇത് തിരിച്ചറിയുന്നു, അറിയണം. ഇതിൽ നിന്നും കുട്ടികളെ തിരിച്ച് നല്ല ശീലങ്ങളിലേക്ക്, നല്ല വിനോദങ്ങളിൽ ഏർപ്പെടുക, ഹോബീസ്, അതുപോലെ തന്നെ നല്ല കളികളിൽ ഏർപ്പെടുക, അതുപോലെ തന്നെ കുട്ടികൾ നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ച് വളരട്ടെ. ഇപ്പോൾ തീർത്തും ഒരു ബാലരമ്മ, ഒരു കുഞ്ഞു കുട്ടികളുടെ പുസ്തകങ്ങൾ പോലും വായിക്കാതെ വളർന്നു വരുന്നൊരവസ്ഥയാണ് ഇന്ന് സമൂഹത്തിൽ അരങ്ങേറിയിരിക്കുന്നത്. തീർത്തും പുസ്തകത്തിൽ നിന്ന് അകന്നുപോയ കുട്ടികളുടെ റൈറ്റ് ഹെമിസ്ഫിയർ ഓഫ് ദ ബ്രെയിൻ, നമ്മുടെ ബ്രെയിനിൻ്റെ വലത് ഹെമിസ്ഫിയർ, നമ്മുടെ ക്രിയേറ്റിവിറ്റി, പ്രൊഡക്റ്റിവിറ്റി, കൺസ്ട്രക്റ്റിവിറ്റി ഡെവലപ്പ് ചെയ്യത്തില്ല. അതായത് എന്തിനെ ആശ്രയിക്കുകയാണ്, ഡിപ്പെൻഡൻസിയാണ്. ഇവർക്ക് സ്വന്തമായിട്ടൊരു കാര്യം തിരഞ്ഞെടുക്കാനോ അവർക്ക് തീരുമാനമെടുക്കാനോ പറ്റാത്ത ഒരു അവസ്ഥ ആണ് കുഞ്ഞു പ്രായം മുതൽ തന്നെ ഇന്ന് വളർ. അപ്പോൾ ഒരു കാര്യത്തെ അഭിമുഖീകരിക്കാൻ ഇവർക്ക് സാധ്യമല്ല, ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഉൾവലിഞ്ഞു പോവുകയാണ്, ഇൻട്രോവേർട്സ് ആവുകയാണ്, അപ്പോൾ മനുഷ്യരിൽ നിന്ന് അകന്നു പോവുകയാണ്. അപ്പോൾ ആരോടും പ്രതിബദ്ധതയോ കൃതജ്ഞതയോ നന്ദിയോ ഇല്ലാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ ആധുനികമായിട്ടുള്ള ടെക്നോളജിയുടെ ദുർവിനിയോഗം. നല്ലത് നമുക്ക് നല്ലതായിട്ട് ഉപയോഗിക്കാം, ഞാൻ അതിൻ്റെ രണ്ട് സൈഡും പറയുകയാണ്, നല്ലതായിട്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ. പക്ഷേ അറിഞ്ഞൂടാത്ത പ്രായത്തിൽ ഇതൊരു ആയുധമായിട്ട് ഈ കുട്ടികൾ ഉപയോഗിക്കുന്നത് അപകടം തന്നെയാണ്. അതിനാൽ കൗമാരക്കാരികൾ ഗർഭം ധരിക്കുന്നു, പിന്നെ വളരെ ലൈംഗികമായിട്ടുള്ള രോഗാവസ്ഥകൾക്ക് കുട്ടികൾ വിധേയരാകുന്നു, മാനസിക ശാരീരിക ആരോഗ്യം വളരെയധികം നാശത്തിലേക്ക് ഭവിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ ഇത്രയും സമയവും നിഷേധം പറയുന്നു, ദൈവം ഇതാരും കരുതരുത്, ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ സത്യമാണ്. അപ്പോൾ ഇത് ഞാൻ ഡെയിലി ഇപ്പോൾ എൻ്റെ പ്രാക്ടീസിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു ദുരന്തമാണ്, വല്ലാത്തൊരു വൈറസായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ലോകർ തിരിച്ചറിയുകയും നമ്മുടെ കുട്ടി എന്നത്, കുട്ടികൾ എന്നത് ഭാവിയാണ്, ഈ തലമുറ എന്നത് നമ്മുടെ ഇന്നത്തെ ഈ കാണുന്നതെല്ലാം ഇനി സൂക്ഷിച്ചു കൊണ്ടുപോകേണ്ടതും ഉത്തരവാദിത്തപ്പെട്ട ഓരോ സ്ഥാനങ്ങളിൽ ഇവർ ഇരിക്കേണ്ടതും തുടർന്ന് ഇവരാണല്ലോ ഇനി നമ്മുടെ നാട് നോക്കേണ്ടതും നമ്മുടെ സമൂഹത്തെ ആരോഗ്യകരമായിട്ട് നയിക്കേണ്ടതും ഒക്കെയും. പക്ഷെ അവിടെയാണ് ഇന്ന് വലിയൊരു ചോദ്യചിഹ്നം ആയിരിക്കുന്നത്. അതിനാൽ വളരെ അധികം നിങ്ങൾ പ്രാധാന്യം കൊടുക്കൂ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം. അതുകൊണ്ട് എന്തായാലും എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം, മാനസിക ആരോഗ്യം ഉണ്ടായിരിക്കട്ടെ, ഉണ്ടാവട്ടെ. അതുകൊണ്ട് എല്ലാവർക്കും മംഗളാശംസകൾ, നന്ദി.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. തയ്യാറാക്കി അവതരിപ്പിച്ചത് സൈക്കോളജിസ്റ്റും ഫാമിലി കൌൺസിലറുമായ ഡോക്ടർ നാഗരാജ്, സാങ്കേതിക സഹായം ആദർശ് അജയ്. റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
2: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമ്മൂട്, കൊല്ലം.
3: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി ആർ സി

0: എം ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
1: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
0: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്ടോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
1: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
0: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
1: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
0: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
1: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
0: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
1: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
0: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
1: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
0: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
1: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
0: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
1: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.

0: സർക്കാർ സംഘടിപ്പിക്കുന്ന അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റ് ഒക്ടോബർ 7 മുതൽ 11 വരെ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ അരങ്ങേറുന്നു. രാജ്യത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും സംസ്ഥാനത്തിനകത്തു നിന്നുമുള്ള കലാകാരന്മാരും പങ്കെടുക്കുന്നു. 7 തീയതി രാജസ്ഥാനിൽ നിന്നുള്ള ദ മംഗനിയാർ സെഡക്ഷൻ, 8 തീയതി അരകവ്യൂഹം, 9 ഹംസി ആൻഡ് ബാൻഡ്, 10 ശംഖ ട്രൈബ്, 11 ഇൻഡോറിൽ നിന്നുള്ള ഇന്ത്യൻ ഓഷ്യൻ എന്നീ ബാൻഡുകളുടെ പരിപാടികളാണ് നടക്കുക. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ദിവസവും രാത്രി 7 മുതൽ 8:30 വരെയാണ് പരിപാടികൾ. ഏവരെയും ഈ സംഗീത നിശയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ

0: 4880 Kinder Hospitals Rendanguti. Let's celebrate pregnancy with Kinder Hospitals.
1: കൊല്ലം തിരുവല്ല കോട്ടയം അങ്കമാലി.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
3: പ്രിയപ്പെട്ടവരെ, ഇന്നും റേഡിയോ സാന്ത്വനത്തിന്റെ ഭാഗമായിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, പോയ വർഷം റേഡിയോ സാന്ത്വനത്തിലൂടെ കുട്ടികളുടെ ഒരു കുഞ്ഞു ചലച്ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നിങ്ങൾ കേട്ടിരിക്കും. ഉണ്ണികൃഷ്ണൻ തേവള്ളിയുടെ രചനയിൽ ശ്രീ എം വേണുകുമാർ സംവിധാനം ചെയ്ത മഷിപ്പച്ചയും കല്ലു പെൻസിലും എന്ന ചലച്ചിത്രം കൊല്ലത്ത് ഒരു സാംസ്കാരിക ഉത്സവമായി ആദ്യ പ്രദർശനം നടത്തുന്നതിന്റെ ഫുൾ ലൈവ് നമ്മുടെ റേഡിയോയിലൂടെ ശ്രോതാക്കളിൽ എത്തിച്ചിരുന്നു. സാംസ്കാരിക ഉത്സവം എന്ന് പറഞ്ഞത് ഇതിനു മുൻപ് ഈ അടുത്ത കാലത്തൊന്നും കൊല്ലത്ത് ഇങ്ങനെ ഒരു സിനിമാ പ്രദർശനം ഉണ്ടായിട്ടുണ്ടാവില്ല. മഷിപ്പച്ചയും കല്ലു പെൻസിലിന്റെയും ഉദ്ഘാടന വേദിയും സദസ്സും ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള തലയെടുപ്പുള്ള സാംസ്കാരിക പ്രവർത്തകരാലും ഭരണ നേതൃത്വം വഹിക്കുന്ന പ്രഗത്ഭരാലും രാഷ്ട്രീയ പ്രവർത്തകരാലും സമ്പന്നമായിരുന്നു. ഇന്നത്തെ നമ്മുടെ തൊഴിൽ ശിശുവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദുകൃഷ്ണ മാഡമൊക്കെ ഉണ്ടായിരുന്ന പ്രൗഢ ഗംഭീരമായിരുന്ന ഡയസ്. കൊല്ലത്തെ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയമായിരുന്നു വേദി. സമുച്ചയത്തിലെ വിശാലമായ അങ്കണത്തിലെ അതിവിശാലമായ വെള്ള ക്യാൻവാസിലെ കുട്ടികളുടെ വരയുത്സവത്തിൽ തുടങ്ങി ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും പ്രത്യേക ക്ഷണിതാക്കളായി എത്തിയ കുട്ടികൾക്കും അധ്യാപകർക്കുമായുള്ള സിനിമാ പ്രദർശനങ്ങളോടെ ഒരു ദിവസം നീണ്ടുനിന്ന പരിപാടി അത്രമേൽ ജനകീയമായിരുന്നു. ഇവിടെ ഞാനിത്രയും ആമുഖമായി പറഞ്ഞത് മഷിപ്പച്ചയും കല്ലു പെൻസിലും ആദ്യ അവതരണത്തിൽ കാട്ടിയ പുതുമ സിനിമയുടെ ഉള്ളടക്കത്തിലും ഉണ്ടായിരുന്നു എന്ന് പറയാനാണ്. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ അറിയേണ്ടതും അനുഭവിക്കേണ്ടതുമായ ഒരുപിടി നല്ല ചിന്തകളാണ് ഈ സിനിമ ഉൾക്കൊള്ളുന്നത്. അന്യദേശങ്ങളിൽ ജീവിക്കുന്ന മലയാളിയുടെ നഷ്ടബാല്യങ്ങളുടെ നോവുകളിലൂടെ സഞ്ചരിച്ച് സ്നേഹമെന്ന കണ്ണിയെ തൊടുന്ന അത്രമേൽ വൈകാരികമായ ഈ ചലച്ചിത്രം കുട്ടികൾക്കൊപ്പം മുതിർന്നവർക്കുമുള്ള പാഠമാണ്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 അവാർഡുകൾ, കുട്ടികളുടെ മികച്ച സന്ദേശ സിനിമയ്ക്കുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്, JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം, മലയാളം പുരസ്കാരം എന്നിവ ഈ ചലച്ചിത്രത്തെ തേടി എത്തിയെന്നത് ഈ സിനിമ ഉൾക്കൊണ്ട വിഷയത്തിനുള്ള അംഗീകാരമാണ്. ഈ സിനിമയെക്കുറിച്ച് ലോകത്തോട് സംസാരിക്കാൻ ഒരു മാധ്യമ സ്ഥാപനമായ റേഡിയോ സാന്ത്വനത്തിന് അവസരം കിട്ടിയെന്നത് ഈ സിനിമയ്ക്ക് കിട്ടിയ പുരസ്കാരങ്ങളിൽ പങ്കിടാനുള്ള അർഹതയായി കൂടി കാണുന്നു. മഷിപ്പച്ചയും കല്ലു പെൻസിലും എന്ന ഈ ചലച്ചിത്രം സിനിമാ തിയേറ്ററുകൾക്കും അപ്പുറം കൂടുതൽ അരങ്ങുകളിലൂടെ കൂടുതൽ കൂടുതൽ കുട്ടികളിൽ എത്തിക്കണം എന്ന നിർമ്മാതാക്കളുടെ സദുദ്ദേശപരമായ ആഗ്രഹം നടക്കുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയോടെ സിനിമ ഇപ്പോൾ സ്കൂളുകളിൽ പ്രദർശിപ്പിച്ചു വരുന്നു. റേഡിയോ സാന്ത്വനം ഞങ്ങളുടെ ശ്രോതാക്കളോട് ഒരാഗ്രഹം പങ്കുവയ്ക്കുന്നു. നിങ്ങൾ പഠിച്ച വിദ്യാലയങ്ങളിൽ നിങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ പിൻതലമുറയ്ക്കായി ഈ സിനിമയുടെ പ്രദർശനം ഒരുക്കിക്കൊടുക്കുക. നിങ്ങൾ കണ്ടതും അനുഭവിച്ചതുമൊക്കെ പുതിയ കാലത്തിന് പങ്കുവയ്ക്കാൻ ഈ സിനിമ അവസരമൊരുക്കും. ഈ ചിത്രത്തെക്കുറിച്ച് കൂടുതലറിയാനായി ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഉണ്ണികൃഷ്ണൻ തേവള്ളി 9895391927.
4: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9

0: 6 4 5 7 9 6 1 6 8 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30. ആശയം അവതരണം രജനി ഗിരി.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: ൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാസഖി. LIC ഭീമാസഖിയോ അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ?

0: തീർച്ചയായും സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000-ൽ അധികം രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ബീമാ സഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
1: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായുലു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
1: ഡിഫറൻലി ഏബിൾഡ് ആയ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
3: ഇത്തവണ ജോയ് വാലി ദീവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
4: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
4: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
7: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ
7: ചിട്ടിയാണ് അടിച്ചത്.
8: അമ്മാത് ഷിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
8: അമ്മാത് ഷിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
8: അമ്മാത് ഷിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
8: അമ്മാത് ഷിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
8: Really, we can grow together.
9: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇന്ന് ഓണീ സീറ്റിലിരിക്കുന്നത് ഞാൻ ആതിരയാണ്, എന്നോടൊപ്പം
1: പാർവതിയാണ് ഇന്ന് ഓണീ സീറ്റിൽ ആതിരയോടൊപ്പം.
0: യെസ്, അപ്പൊ അങ്ങനെ

0: ചിരിക്കുകയാണല്ലേ.
1: അതെ, അപ്പൊ അതിമനോഹരമായിട്ടുള്ള ഈ ഒരു ദിവസത്തിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഒരുപാട് വിശേഷങ്ങൾ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ വിശേഷങ്ങൾ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785. ഈ ഒരു നമ്പറിലാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത്. അപ്പൊ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. ഇന്നത്തെ ദിവസം അതായത് ഒക്ടോബർ 10th. ഈ ഒക്ടോബർ 10th എന്ന് പറയുമ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണല്ലേ, 10th. അതായത് ഇന്ന് ഒക്ടോബർ 10th, അതുപോലെ തന്നെ 2026 എന്ന് പറയുന്നത് 2+0+2+6 അതായത് 10th എന്ന് കൂടി പറയപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് 10th ഈ ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു മനോഹാരിത എന്ന് പറയുമ്പോൾ തന്നെയും നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ വിഷുകളോ ഒരു ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് സക്സസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം കൂടി ഒരു ദിവസം ഉണ്ട്. അപ്പം ഇനി ഏകദേശം ഒരു 9 കഴിഞ്ഞിട്ടാണ് ഇതുപോലുള്ളൊരു ഒരു കണക്കിൽ വർഷങ്ങൾ വരാൻ, അതായത് മാസവും വർഷവും ഡേറ്റും വരാനുള്ള സാധ്യത. അപ്പം എന്തായാലും നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ളൊരു വിഷിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വപ്നത്തിലേക്ക്, തീർച്ചയായിട്ടും ഒക്ടോബർ മാസം എന്ന് പറയുമ്പോൾ തന്നെയും ഇനി 2 കൂടെ ഉള്ളല്ലേ, ഈ ഒരു 2026 അവസാനിക്കാൻ ഒരു 2 കൂടെ ഉള്ളൂ. ഈ 2 നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ ആഗ്രഹങ്ങളൊക്കെ സക്സസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന് വേണ്ടിയിട്ടൊരു ചുവട് ഉറപ്പിച്ചോളൂ. അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെ ആകട്ടെ 10th എന്ന് പറയപ്പെടുന്നത്. ഇന്ന് ഒക്ടോബർ 10th, സാറ്റർഡേ ആണ്, ഒരു എനർജി ഉള്ള ഒരു ദിവസമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു.
0: എല്ലാവരുടെയും വിഷും നടക്കാനായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കേണ്ട ഒരു ദിവസം കൂടെ അല്ലേ. നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ ഒക്കെ കേൾക്കുന്നത് പോലെ അതേപോലൊരു ദിവസം, അതായത് നമ്മൾ എപ്പോഴും 11 എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പറയും ആ എന്തെങ്കിലും ചിന്തിച്ചോളൂ പാർവതി, എന്തെങ്കിലും പെട്ടെന്ന് നടക്കും എന്നുള്ള രീതി. അതേപോലൊരു ദിവസമാണ് 10-10 എന്ന് പറഞ്ഞ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്.
1: യെസ്, അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഈ ദിവസത്തിന്റെ ഈ ഒരു പ്രത്യേകതയിലൂടെ നമ്മൾ മനോഹരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നിങ്ങളുടെ വിഷസും കാര്യങ്ങളും ഇന്നത്തെ ദിവസത്തിന്റെ ആ ഒരു വൈബിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം. അതിനുശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ബന്ധുക്കളെ കൂട്ടുകാരെയൊക്കെ അറിയിച്ചിട്ട് ലോകനാർ കാവിൽ വെച്ച് കല്യാണം നടത്തിയാൽ മതി എന്ന് അമ്മ പറഞ്ഞത്.
1: അതെന്താ?
0: ഈ തച്ചോളി കുടുംബവും ഞങ്ങളുടെ കുടുംബമായിട്ട് എന്തൊക്കെയോ റിലേഷൻ ഉണ്ട് പോലും. അമ്മ എങ്ങനെ ഇടയ്ക്ക് ചില്ലറ പുളുവൊക്കെ അടിക്കും. എന്നെ കണ്ട തച്ചോളി ഉദയന്റെ ഛായ ഉണ്ടെന്ന് പോലും അമ്മ പറഞ്ഞിട്ടുണ്ട്. പിന്നൊരു വീട്, ഒരു മോള്.
1: മോള്
0: മോള്.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. എന്നോടൊപ്പം
1: ആതിരയോടൊപ്പം ഇന്ന് പാർവതിയാണ്.
0: യെസ്, അപ്പോൾ നമ്മൾ മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8848558785. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു: 8848558785. അപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിരിക്കുന്നു. മനോഹരമായൊരു ഗാനമായിരുന്നു അല്ലേ കേട്ടത്? വന്ദനം എന്ന ചിത്രത്തിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു അപ്ഡേഷനിലേക്ക് പോകുമ്പോൾ മഴ അല്ലേ, ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് 4 ജില്ലകളിലാണ് യെല്ലോ അലേർട്ടും, അതുപോലെ തന്നെ തിരുവനന്തപുരം കൊല്ലം മേഖലകളിൽ കള്ളക്കടൽ പ്രതിഭാസം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ തീരദേശത്തോട് അടുക്കുന്ന ആ ഒരു പ്രദേശത്തുള്ളവരെല്ലാം ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അല്ലേ.
1: എല്ലായിടും ഒന്ന് അലേർട്ടുണ്ട്, സൂക്ഷിക്കുക, കരുതൽ വേണം എന്നാണ് നമുക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിച്ചൊക്കെ ഇരിക്കുന്നത്. കൂടാതെ സാറ്റർഡേ ആണ്, വീക്കെൻഡ് ആണ്, അപ്പോൾ എല്ലാവരും ഇങ്ങനെ പ്ലാൻ ആയിരിക്കും, നാളെ എന്ത് വേണം എന്നൊക്കെയുള്ളൊരു പ്ലാനിലായിരിക്കും. നാളെ ചെറിയ രീതിയിൽ മഴയൊക്കെ കുറവായിരിക്കും എന്നാണ് ഇങ്ങനെ അറിയാൻ കഴിഞ്ഞത്.
0: നമുക്ക് അതറിയില്ല, പക്ഷെ ഇന്നലെ രാത്രിയിൽ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നും അതുപോലെ
1: കഴിഞ്ഞപ്പോഴേ ഇങ്ങനെ മഴ വന്ന് തുടങ്ങി. അപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഇന്ന് വൈകിട്ടും അതേപോലെ മഴയൊക്കെ ആയിരിക്കും എന്നാണ് ഇങ്ങനെ അറിയാൻ കഴിഞ്ഞത്. അറിയില്ല, കാരണം നമ്മൾ എപ്പോഴും അലേർട്ട് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ് നടക്കാറ്.
0: അതെ, പക്ഷേ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, ഇന്നലെ മെനഞ്ഞാന്നൊക്കെ പറഞ്ഞത് കറക്റ്റ് അനുസരിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വന്ന റിപ്പോർട്ട് അനുസരിച്ച് തന്നെ പ്രോപ്പറായിട്ട് മഴയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ മഴ കാണും എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വാർത്തകളിലെല്ലാം സജീവമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് അല്ലേ, ഇന്ത്യൻ വംശജയായിട്ടുള്ള നവി പിള്ളയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാര്യം സമൂഹത്തിലെ അതിദുർബലരായ ജനതയ്ക്ക് വേണ്ടിയിട്ട് പോരാടാൻ ജീവിതം തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നവി പിള്ളൈ അല്ലേ. അപ്പോൾ ഇന്ത്യൻ തമിഴ് വംശജയായ ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞ നവനീതം പിള്ളയ്ക്കാണ് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. വർണ്ണ വിവേചനത്തിനെതിരെ സന്ധിയില്ലാത്ത സമരം നയിക്കാനും അന്താരാഷ്ട്ര നീതിന്യായ രംഗത്ത് സുപ്രധാന ഇടപെടലുകൾ നടത്താനും നവി പിള്ളയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് അല്ലേ. തീർച്ചയായിട്ടും അതൊക്കെ ഏറ്റവും മാതൃകയാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിലും നമുക്കത് മനസ്സിലാക്കാം. അതിന് നമ്മുടെ ഒരു പുരസ്കാരം എന്ന രീതിയിൽ തന്നെ നൽകുക കൂടി ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെല്ലാവരും മെസ്സേജ് അയച്ചോളൂ. നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8848558785.
1: അപ്പോൾ ഇന്ന് കുസൃതി ചോദ്യമൊന്നും ഇല്ലേ?
0: യെസ്, കുസൃതി ചോദ്യം ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരാൾ കുസൃതി ചോദ്യം ഇല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും കുസൃതി ചോദ്യം ഈ ഒരു ലൈവിൽ ഉണ്ടായിരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിരിക്കുന്നു. നമുക്ക് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ.
1: യെസ്, നമുക്ക് റീജ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്: ഗുഡ് മോർണിംഗ്, ഹാവ് എ ഗ്രേറ്റ് ഡേ ഡിയേഴ്സ്. സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമാണ്,
0: നമ്മൾ അടിപൊളിയായിട്ടിരിക്കുകയാണ് അല്ലേ.
1: എനിക്ക് അയൻ മൂവിയിലെ വിഴി മൂടി യോസിത്താൽ എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചു.
0: അതെ, അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒന്നെങ്കിൽ ലൈവിനിടയ്ക്ക് ഒരുപാട് സോങ് സജഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാട്ടുകളെല്ലാം ഒന്നെങ്കിൽ ലൈവിനിടയ്ക്കോ അല്ലെങ്കിൽ അതിനുശേഷമോ നമ്മൾ പ്ലേ ചെയ്ത് തന്നെ തരുന്നതായിരിക്കും. ഇപ്പോൾ റീജ അല്ല ചോദിച്ചിരിക്കുന്നത്.
1: അതെ
0: യെസ്, അപ്പോൾ റീജയ്ക്ക് നല്ലൊരു മോർണിംഗ് നേരുകയാണല്ലേ. യെസ്
1: യെസ്, അതോടൊപ്പം മായ തിരുമല വാരത്തിൽ നിന്ന് മായശേഷി മെസ്സേജ് അയച്ചിട്ടുണ്ട്: ബീച്ചിലെ രാജചേട്ടന്റെ മകൻ ഹരികൃഷ്ണനും മകൾ ഗീതുവിനും ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ആശംസകൾ നേരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM വക ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ.
0: യെസ്, അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മെസ്സേജ് നമ്മൾ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ റേഡിയോ സാന്ത്വനത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഹാപ്പി ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷ് നേരാണ്.
1: യെസ്, അതോടൊപ്പം നെൽസൺ ചേട്ടൻ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് നെൽസൺ ചേട്ടാ, ഞങ്ങൾ ഇങ്ങനെ ഗുഡ് മോർണിംഗ് മാത്രം പോരാ, എത്രയും പെട്ടെന്ന് വിശേഷങ്ങളൊക്കെ പോരട്ടെ, ഞങ്ങൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
0: യെസ്, അപ്പം നമുക്ക് ചെറിയൊരു ബ്രേക്കിന് ശേഷം തിരികെ എത്താം. എല്ലാവരും മെസ്സേജ് അയച്ചോളൂ. നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കുസൃതി ചോദ്യവുമായിട്ട് ഉടനെ തന്നെ നമ്മൾ എത്തുന്നതായിരിക്കും. ഒരു നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി നിങ്ങളോടൊപ്പം ഞാൻ ആതിര. എന്നോടൊപ്പം
4: ആതിരയോടൊപ്പം ഇന്ന് പാർവതിയാണ്. യെസ്, നമ്മൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോ ഇന്നത്തെ അപ്ഡേറ്റ്സിലോട്ടൊക്കെ പോകാനുള്ള സമയമായിട്ടുണ്ട്. യെസ്, അപ്പൊ ഇന്ന് ലോക മാനസികാരോഗ്യ ദിനമാണ്. എല്ലാ വർഷവും ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനം ആചരിക്കുന്നത്.
3: യെസ്, അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി കാര്യം, നമ്മൾ എപ്പോഴും എല്ലാ കാര്യത്തിനെയും ഫോക്കസ് ചെയ്യുമ്പോഴും ഒരു ഒരു തൊഴിലാണെങ്കിലും നമ്മുടെ ഒരു എല്ലാ ജീവിതവും ആണെങ്കിലും എല്ലാം എല്ലാവരുടെയും കൂടെ ഒരുമിച്ചിരിക്കുമ്പോഴും എല്ലാം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഏറ്റവും നമ്മളൊരു പണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് സെക്ഷൻ ആ ഒരു രീതി എല്ലാ രീതിയാണെങ്കിലും ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ടാണ് ജീവിതം നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുന്നത്. എല്ലാം ഉണ്ടെങ്കിലും മനസമാധാനം അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റി ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ജീവിതം പിന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ്. അപ്പൊ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതും അതിന് തന്നെയായിരിക്കണം. എപ്പോഴും നമ്മുടെ ഒരു ഹെൽത്തി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും കിട്ടുന്ന ഒരു സന്തോഷം തന്നെയാണ് അല്ലെ. ഒരിക്കലും നമ്മളെപ്പോഴും നല്ല ഫുഡ് കഴിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു, നല്ലൊരു ജോലിയുണ്ട്, നല്ലൊരു കുടുംബമുണ്ട്, നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു തൊഴിലുണ്ട്, എല്ലാം കൊണ്ട് ഉണ്ടെങ്കിൽ തന്നെയും ആ ഒരു ഫ്രസ്ട്രേഷനും നമ്മുടെ മനസ്സിന് സുഖമില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കുറച്ച് നേരത്തേക്ക് മാത്രമായിരിക്കും ആ ഒരു സന്തോഷം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് അല്ലേ.
4: മെന്റൽ പീസ് എന്ന് പറയുന്ന ഒരു വളരെ വലിയൊരു കാര്യമാണ്. നമ്മൾക്ക് എല്ലാവർക്കും അത് തീർച്ചയായും വേണ്ടുന്നതാണ്. ഇപ്പൊ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ എത്ര പേർക്ക് അത് സമാധാനപരമായി ഇരിക്കാൻ പറ്റും എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും നമ്മുടെ മാനസികാരോഗ്യ എത്രമാത്രം ഉണ്ട് ആരോഗ്യം എന്നുള്ളത്. നമുക്ക് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ എങ്കിലും സമാധാനപരമായി ഒന്നിനെയും കുറിച്ച് ചിന്തിക്കാതെ ഒന്നിനെയും കുറിച്ചും ടെൻഷൻ ആവാതെ നമുക്ക് എത്ര നേരം ഇരിക്കാൻ സാധിക്കും എന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മൾ എത്രമാത്രം ഓക്കെ ആണെന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു ദിവസം തന്നെ ആലോചിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ചെറുതായിട്ട് ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒരു സൈക്കാട്രിസ്റ്റിനെയോ ഒക്കെ കാണുമ്പോൾ പലരും അത് പല രീതിയിലേക്ക് അത് എത്തിക്കാറുണ്ട്. യെസ്, ഇപ്പോൾ അത് നമുക്ക് തന്നെ അറിയാം സമൂഹത്തിൽ അത് എങ്ങനെ എത്തും എന്നുള്ള ഒരു കാര്യം. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരാനുള്ള സമയമായിട്ടുണ്ട് അല്ലേ. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഇപ്പം നമുക്ക് തീർച്ചയായും ഒരു മനസ്സിന് അത്ര സുഖമല്ല, നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കാണുന്നതിൽ ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട.
3: ആ ഒരു അങ്ങനത്തെ ഒരു സെൻസ് ഇന്ന് ആളുകൾ മാറി ചിന്തിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം മുമ്പുള്ള കാലത്തൊക്കെ എന്തെങ്കിലും മനസ്സിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ഒളിപ്പിച്ച് വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനല്ല. ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെയോ ഒക്കെ കാണാനാണെങ്കിലും നമുക്ക് പോകാം, ഓക്കെ ആണ്. നമ്മുടെ സ്കിന്നിൽ നമുക്കൊരു അസുഖം വരുന്നു അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു പനി വരുന്നു, അപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോകുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന് അസുഖം വരുമ്പോൾ അത് വലിയ തെറ്റൊന്നുമല്ല, എല്ലാവർക്കും അങ്ങനെ സംഭവിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇൻ കേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിന് അസുഖമുണ്ട്, അപ്പോൾ ഒരാളോട് തുറന്നു പറയാനും അല്ലെങ്കിൽ ഇൻ കേസിൽ അങ്ങനെ തുറന്നു പറയാൻ ഒരാളില്ല എങ്കിൽ ഇതുപോലുള്ള സൈക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തുക. കാര്യം ലൈഫ് എന്ന് പറയുമ്പോൾ ഒന്നേ ഉള്ളൂ, അത് മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് പോവുക അല്ലേ. നമ്മളിങ്ങനെ വിങ്ങി വിങ്ങി ഓരോ കാര്യങ്ങളിലും ഇങ്ങനെ വിങ്ങി ഇരിക്കാതെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് നമ്മൾ അത് തുറന്നു പറയുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ ചെയ്യുക അല്ലേ.
4: ഒരുപാട് ഇങ്ങനെ പ്രിയപ്പെട്ടവരില്ല എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ നമ്മൾക്ക് അടുത്തുള്ള ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ ഒക്കെ പോയി കാണാം. അവർ നമുക്ക് അതിനനുസരിച്ചുള്ള തെറാപ്പി നമുക്ക് ചിലപ്പോൾ അത് ഒരു ദിവസം കൊണ്ടായിരിക്കും, ചിലപ്പോൾ അത് 2 ദിവസമായിരിക്കും, ചിലപ്പോൾ അത് മാസങ്ങളോളം ആയിരിക്കും ഒരു മെഡിസിൻ വേണമെങ്കിൽ മെഡിസിൻ എടുക്കാം, മെഡിസിൻ വേണ്ട എന്നുണ്ടെങ്കിൽ മെഡിസിൻ വേണ്ട എന്നുള്ള രീതിയിലും ഇപ്പം എടുക്കാം. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഡിപ്രഷൻ എന്താണെന്നും അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്താണെന്നും ഒക്കെ കുറിച്ചുള്ള അവബോധം ഇപ്പം ഒരുവിധം
3: ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താണ് എപ്പോഴും ഇപ്പോൾ എക്സാം ടൈം എത്തുമ്പോൾ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ എന്താ പറയുക സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വീട്ടിലത് പറയാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ടും നമ്മുടെ ഒരു സൊസൈറ്റി ചിന്തിക്കേണ്ട കാര്യം കുഞ്ഞുങ്ങൾക്ക് ഓപ്പണായിട്ട് പറയാൻ തന്നെ ആരും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ജീവിതമാണ്, പേരൻസ് എന്താണ് എപ്പോഴും പറയുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ജീവിതമാണ്,

അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടമാണ്. പക്ഷെ അവരെ കേൾക്കാൻ നമ്മൾ പലപ്പോഴും തയ്യാറാവുന്നില്ല. ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും ഇന്നത്തെ സ്കൂളിലെ വിശേഷങ്ങൾ എന്താണ്, എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അവരോട് പറഞ്ഞ് ഒരു സുഹൃത്ത് എന്ന രീതിയിൽ അവരോട് ഓപ്പൺ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴാണ് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് ഒരു സമയത്ത് നമ്മൾ അതിനെപ്പറ്റി ഓർത്ത് റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല അല്ലേ. കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു പാത്ത് മാറി പോകുമ്പോൾ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട്

0: സംഭവിക്കാറുണ്ട്. ആ സമയങ്ങളിൽ അവരുടെ മാനസികാവസ്ഥ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ്. ചിലവർക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണെങ്കിൽ ചിലവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും, ചിലവർക്ക് ചുമ്മാ ഇരുന്നാലും
1: ചിലർക്ക് ഒരു ഒരു വിഷാദ ഒരു ചായയായിരിക്കും, ചിലർക്ക് ഫുഡ് കഴിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് കൂടെ നിൽക്കുന്ന ആൾക്കാർ മനസ്സിലാക്കി പോകണം.
0: ആഫ്റ്റർ ഡെലിവറിയും ഇതേ സെയിം പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്. കാരണം അതുവരെ അവർ ജീവിച്ചു കൊണ്ടുവന്നിരുന്ന ഒരു രീതിയിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരു ആളും കൂടെ അതിനുണ്ട്, അപ്പൊ അയാളെയും കൂടെ നോക്കണം, നമ്മുടെ ഹെൽത്ത് നോക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ അതിൽ സംഭവിക്കാറുണ്ട്. ഈ സമയങ്ങളിലൊക്കെയാണ് ഒരാൾക്ക് എത്രമാത്രം ഒരാൾ ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ അറിയേണ്ടത്. ഈ ഒരു സമയങ്ങളാണ് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ ഒരു സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ആരും അത് മനസ്സിലാക്കാറില്ല. ഈ ഒരു ദിവസം തന്നെ എല്ലാവരും എത്രമാത്രമാണ് ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. അതേപോലെ തന്നെയാണ് പുരുഷന്മാരുടെ കാര്യം പറയുന്നത്.
1: അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുമ്പോൾ, നമ്മളിപ്പോൾ സ്ത്രീകളായതുകൊണ്ട് തന്നെ എപ്പോഴും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്കറിയാം. പക്ഷേ പഠനത്തിലാണെങ്കിലും നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും നമ്മുടെ അച്ഛനാണെങ്കിലും ബ്രദേഴ്സ് ആണെങ്കിലും എല്ലാം നമ്മൾ അവരുടെ വേദനകൾ കൂടി മനസ്സിലാക്കണം. ഇങ്ങനെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, സ്ത്രീകൾക്ക് ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ഒരു റിഫ്രഷ്മെന്റ് ഉണ്ടാവും. പക്ഷെ പുരുഷന്മാർ പൊതുവേ സമൂഹത്തിൽ കരയാറില്ല, അവരെങ്ങനെ ഉള്ളിൽ ഇട്ട് നീറ്റാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവർക്ക് കരയാം, നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ കരഞ്ഞ് അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ഒരാളോട് പറഞ്ഞ് വിഷമങ്ങളൊക്കെ തീർക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ സ്ത്രീ എന്നോ പുരുഷനെന്നോ ഒന്നും ഈ ഒരു കാര്യത്തിലില്ല. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത്രയും നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരാളോട് തുറന്ന് സംസാരിക്കുകയും തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഓക്കെ ആവുന്ന ആൾ തന്നെ ആയിരിക്കണം എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് അല്ലെ. നമുക്ക് പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളെ ഡൈവേർട്ട് ചെയ്ത് പ്രശ്നത്തിലേക്ക് എത്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് വീണ്ടും ഒരു വലിയ രീതിയിലുള്ള മാനസിക രോഗത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോവുക.
0: പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് സ്ത്രീകൾക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിനോട് എന്ത് കാര്യം എപ്പോൾ വേണമെങ്കിലും ഷെയർ ചെയ്യാം. ഹസ്ബൻഡ് ആയാലും ബ്രദർ ആയാലും അച്ഛനോടാണെങ്കിലും ഒക്കെ എപ്പോഴും ഷെയർ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ പുരുഷന്മാരങ്ങനല്ല, അവരത് മനസ്സിൽ വെച്ച് ഇങ്ങനെ വെക്കും. ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു ഒരു കാര്യവും അവരുടെ മനസ്സിലെ കാര്യവും കൂടി അവരിങ്ങനെ തിങ്ങി തിങ്ങി തിങ്ങി
1: ഈ വന്ന ഈ സൊസൈറ്റിയിൽ പറഞ്ഞു വരുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ പുരുഷന്മാരെ കരയരുത്, അവർ കരയരുത്, അയ്യോ അവർ കരഞ്ഞു കഴിഞ്ഞാൽ അവരെ വേറൊരു രീതിയിലൊക്കെ വിളിക്കും എന്ന രീതിയിൽ ചിന്താഗതിയുണ്ട്. പക്ഷെ അങ്ങനൊന്നും അല്ല. ഇന്ന് അതിൽ നിന്ന് ഒരുപാട് മാറ്റമുണ്ട്. അവർക്കും കരയാം, പ്രശ്നങ്ങൾ എന്താ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു ഹെൽപ്പിന് വിളിക്കാം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ദിവസം ലോക മാനസികാരോഗ്യ ദിവസത്തിൽ പ്രിയപ്പെട്ടവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഉള്ളിലുള്ള എന്തെങ്കിലും നീറ്റിലുണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റി വെച്ചിട്ട് ഹാപ്പി ആയിട്ട് ഇത് മാറുമെന്നൊരു ചിന്താഗതി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. കാര്യം നമ്മുടെ ഒരു ഒരു ജീവിതത്തിലെ സുഖവും ദുഃഖവും എല്ലാം സമ്മിശ്രമാണല്ലേ. എപ്പോഴും ഇങ്ങനെ നമുക്ക് മാത്രമാണല്ലോ ഇങ്ങനെയുള്ള രീതികൾ എന്ന് ചിന്തിക്കാതെ പുറത്ത് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ആൾക്കാർ ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ പതുക്കെ പതുക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇൻ കേസിൽ നമുക്ക് വിഷമം വരും, പല സിറ്റുവേഷനിൽ വിഷമം വരും, കരച്ചിൽ വരും, നമുക്കിപ്പോൾ ആരും ഹെൽപ്പില്ല
0: ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു അവസ്ഥ,
1: അതെ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. അതില്ലാന്നല്ല, നമ്മൾ ചിലപ്പോൾ കരയും, ഡിപ്രഷനിലേക്ക് പോകും. പക്ഷേ അതിൽ നിന്ന് ഒരു ഒരു മാറ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു കടലാസ് നമ്മുടെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇതിൽ ഭാരം ഉണ്ടെന്ന് തോന്നില്ല. പക്ഷെ അധികം നേരം നമ്മൾ അതിങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഭാരമുള്ളതുപോലെ നമുക്കൊരു ഫീൽ ഉണ്ടാവും. അതുകൊണ്ട് പതുക്കെ ആ ഒരു എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ശ്രമം നിങ്ങൾ നടത്തുക. ഈ ഒരു ലോക മാനസികാരോഗ്യ ദിനത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്തെങ്കിലും മനസ്സിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക എന്ന് തന്നെയാണ് പറയാനാഗ്രഹിക്കുന്നത്.
0: ഇഷ്ടപ്പെടുത്താതൊക്കെ ഇരിക്കുക, എല്ലാവരോടും വിശേഷങ്ങളൊക്കെ ചോദിക്കുക, എല്ലാവരോടും ഒരു ഷെയറിംഗ് ഒരു കോംപ്ലിമെൻ്റ് ആയിട്ടൊക്കെ എടുക്കുക അല്ലേ, എങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യുക, അതിന് കോംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിച്ചൊക്കെ ഇരിക്കുക.
1: യെസ്, അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം. നല്ലൊരു പാട്ട് കേട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ശരീരകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരവസരം വേറെ ഇല്ല.
2: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്ന് ഓണേ സീറ്റിൽ നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയും എന്നോടൊപ്പം ആതിരയുമാണ്. അപ്പോൾ നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രോതാക്കളുടെ വിശേഷങ്ങളും കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
1: യെസ്, അപ്പോൾ മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. സമയം 10 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിരിക്കുന്നു. ഒരുപാട് പേര് കുസൃതി ചോദ്യം ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, ആരെങ്കിലും ചോദിക്കുമോ ഇന്ന് കുസൃതി ചോദ്യം ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ചോദ്യം ഇതാണ്, നമ്മൾ തൊഴിൽ റിലേറ്റ് ചെയ്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നില്ലേ, അപ്പോൾ സ്ഥാനക്കയറ്റം കിട്ടുന്ന ഒരു തൊഴിൽ ഏത് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യമാണ്. ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്ന് പറയാം, തൊഴിലിടങ്ങളിൽ സ്ഥാനക്കയറ്റവും കാര്യങ്ങളും എല്ലാം ഉണ്ടാവാറുണ്ട്. പക്ഷേ സ്ഥാനക്കയറ്റം കിട്ടുന്ന തൊഴിൽ ഏത് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. അത് കുസൃതിയായിട്ട് തന്നെ കണ്ട് നിങ്ങൾ ഉത്തരം നൽകുക. ഒരുപാട് ആൻസേഴ്സ് ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന, മനസ്സിൽ തോന്നുന്ന ഉത്തരങ്ങളെല്ലാം അയക്കാവുന്നതാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ എന്തായാലും നമ്മുടെ പാർവതി ഇങ്ങനെ ഒന്ന് ചിരിക്കുകയാണ്.
0: എനിക്കത് ആലോചിച്ചിട്ടുണ്ട്,
1: ഇതിന്റെ ചോദ്യം ഞാൻ പറഞ്ഞിട്ട് ഇതിന്റെ ആൻസർ പറഞ്ഞ സമയത്ത് പാർവതി നിന്നെ. അപ്പൊ അതെന്തായാലും ഇതിന്റെ ആൻസർ ലാസ്റ്റ് റിവീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
0: ശ്രോതാക്കൾ ഇപ്പം വടിയായിട്ട്.
1: അപ്പോൾ ഇന്നത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇന്നത്തെ ടോപ്പിക്കിനൊപ്പം അപ്ഡേഷനൊപ്പം ഇന്നത്തെ കുസൃതി ചോദ്യം ഇതാണ്, സ്ഥാനക്കയറ്റം കിട്ടുന്ന തൊഴിൽ ഏത് എന്നുള്ളതാണ് കുസൃതി ചോദ്യമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
0: ഇന്നത്തെ അപ്ഡേഷൻസിലൂടെ ഒക്കെ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഓൾറെഡി നമ്മൾ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിച്ചു. ഇന്ന് അതേപോലെ ഒരു സ്പെഷ്യൽ ദിവസമാണ്, ഇന്ന് ലോക ഹോസ്പിസ് ആൻഡ് പാലിയേറ്റീവ് കെയർ ദിനമാണ്. എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിലെ 2-ാമത്തെ ശനിയാഴ്ചയാണ് ലോക ഹോസ്പിസ് ആൻഡ് പാലിയേറ്റീവ് കെയർ ദിനം ആചരിക്കുന്നത്. 2026 വരുന്നത് ഒക്ടോബർ 10. അപ്പോൾ ഇന്നാണ് ലോക ഹോസ്പിസ് ആൻഡ് പാലിയേറ്റീവ് കെയർ ദിനം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് കാണും, എന്താണ് പാലിയേറ്റീവ് കെയർ എന്നുള്ളത്. നമ്മളുടെ ഒരു പാലിയേറ്റീവ് കെയറിന്റെ അണ്ടറിൽ വരുന്നതാണ്.
1: അപ്പോൾ ഈ ഒരു റേഡിയോ സാന്ത്വനം എന്ന് പറയുമ്പോൾ തന്നെയും പാലിയേറ്റീവ് കെയറിന്റെ അണ്ടറിലാണ്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു കാര്യം കൂടിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലേ.
0: യെസ്. അപ്പോൾ എന്താണ് പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ, ഗുരുതരമായ രോഗങ്ങൾ നേരിടുന്നവർക്ക് വേദനയും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളും കുറച്ച് മാനസികവും സാമൂഹികവുമായ പിന്തുണ നൽകി മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കാൻ സഹായിക്കുന്ന പരിചരണമാണ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. യെസ്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മളുടെ കാര്യങ്ങളും കൂടി അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഇല്ലേ.
1: അതെ. അപ്പോൾ ഈ ഒരു പാലിയേറ്റീവ് കെയറിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് 2026 വരുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ, വേദനാ സംഹാരം സാന്ത്വന പരിചരണത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ട് വരുന്നൊരു തീം. അപ്പോൾ ഈ ഒരു പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷനാണ്, എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ളത്. ഏറ്റവും ഒരു ലാസ്റ്റ്, നമ്മുടെ ഒരു ലാസ്റ്റ് പോയിന്റിൽ, ഈ മാരകമായിട്ടുള്ള അസുഖങ്ങളുടെ ഒരു ലാസ്റ്റ് പോയിന്റിൽ നമുക്കൊരു ചികിത്സ എന്നതിലുപരി ഒരു സാന്ത്വനമാണ് വേണ്ടത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൊല്ലം നിയബൈ നമ്മുടെ സാന്ത്വനത്തിൻ്റെ റിലേറ്റ് ചെയ്തിട്ട് കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ അണ്ടറിൽ നിരവധി ബ്രാഞ്ചസ് ആണുള്ളത്. ഇപ്പോൾ ചങ്ങൻകുളങ്ങരയിലാണെങ്കിലും പാരിപ്പള്ളിയിലാണെങ്കിലും നങ്ങിയാർകുളങ്ങര തുടങ്ങി 12 OP-കളിലായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നിസ്വാർത്ഥമായിട്ടുള്ള സേവനമാണ്. അവിടുത്തെ നേഴ്സസ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും അവർ പലരും നല്ല രീതിയിൽ ഡോക്ടർ എന്ന ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും ഉന്നതിയിലാണെങ്കിലും ഒക്കെ പ്രവർത്തിച്ചതിന് ശേഷം സ്വന്തമായിട്ട് തന്നെ ഡിസൈഡ് ചെയ്ത് ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഇത്രയും എന്താ പറയുക ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടൊരു സാന്ത്വനവും ഒരു പരിചരണവും നൽകണമെന്ന ഒരാഗ്രഹത്തിൻ്റെ പുറത്താണ് പല വോളണ്ടിയേഴ്സും. അവരൊരു ആത്മസമർപ്പണം തന്നെയാണ് ഈ ഒരു തൊഴിൽ ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ പലരും നല്ല രീതിയിലൊരു എന്താ പറയുക ഇപ്പോൾ ഡോക്ടർ എന്ന രീതിയിൽ ഒരുപാട് പൈസ കിട്ടുന്ന ഒരു രീതിയിലേക്ക് പോകാം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ മറ്റ് ചികിത്സകൾ തുടങ്ങി പണം ഉണ്ടാക്കാമെന്ന ചിന്താഗതിയിൽ നിന്ന് മാറി തന്നെ ഇവർ ചിന്തിക്കുന്നത് ഈ ഒരു സേവനത്തിലൂടെ കൂടി തന്നെ ഇവർക്ക് ഒരു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രതീക്ഷയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൊല്ലം നിയബൈ ആയിട്ടുള്ള പാലിയേറ്റീവ് കെയറിൽ ഡോക്ടർ റാണി ശാന്തകുമാരി മാമിൻ്റെ ഒരു അണ്ടറിലാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിരവധി കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. വോളണ്ടിയേഴ്സ് ഉണ്ട്, നേഴ്സസ് ഉണ്ട്, അതുപോലെ ഹോം കെയർസ് ഒക്കെ നമ്മൾ നടത്താറുണ്ട്. ഫ്രീ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് നൽകാറുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും സഹായങ്ങളൊക്കെ വേണ്ടവരാണെങ്കിൽ അവർ കോൾ ചെയ്ത് ചോദിക്കും ഇന്ന രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്ത് കറക്റ്റായിട്ട് പോകുന്നൊരു പാലിയേറ്റീവ് കെയറാണ് കൊല്ലത്ത് നമ്മുടെ ഭാഗത്തു നിന്നുള്ളത് അല്ലേ.
0: അതെ. 10,000 ആൾക്കാരാണ് ഇപ്പോഴും നമ്മൾ നമ്മളുടെ പാലിറ്റി കെയറിൽ നിന്ന് ചികിത്സ നേടുന്നത്. അതോടൊപ്പം നമുക്ക് വീട്ടിലെത്തി നമ്മളെ പരിചരിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾ ഡോക്ടേഴ്സ് ആണെങ്കിലും നേഴ്സ് ആണെങ്കിലും ഇതിന് പിന്നിൽ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ വീടുകളിലെത്തി രോഗികളെ പരിചരിക്കുന്ന ഒരു പാലിറ്റി കെയറും കൂടിയാണ് നമ്മുടേത്.
1: യെസ്. അപ്പോൾ റേഡിയോ സാന്ത്വന എന്ന് പറയുമ്പോൾ നമ്മുടെ എഫ് എം സ്റ്റേഷൻ ഡയറക്ടർ നമ്മുടെ എൻ എം പിള്ള സാറിൻ്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത് ഈ ഒരു പെയിൻ ആൻഡ് പാലിറ്റി കെയർ ട്രസ്റ്റിൻ്റെ സിഇഒ ആയിട്ടും സെക്രട്ടറി ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അതും കൂടെ ഒരു അനുഗ്രഹമാണ് അല്ലേ. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പോലുള്ള ഒരു വ്യക്തി ആണ് ഈ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത്. പെയിൻ ആൻഡ് പാലിറ്റി കെയർ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുക അല്ലെങ്കിൽ അതിനൊരു ബോധവൽക്കരണം ആണെങ്കിലും ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കാനാണെങ്കിൽ ഈ ഒരു എഫ് എം വഴിയും കൂടെ നടക്കട്ടെ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗം
0: ഒരുപാട് പ്രവർത്തകരുണ്ട്. അപ്പോൾ ഈ ദിനത്തിലെ രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒക്കെ കരുതലാകുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും, അതായത് എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും നമ്മുടെ പാലിറ്റി കെയറിൻ്റെ എല്ലാ അംഗങ്ങൾക്കും നമ്മളൊരു ഹാറ്റ്സ് ഓഫ് അല്ലേ. നമ്മളെല്ലാവർക്കും നമ്മളൊരു എന്താ പറയേണ്ടത്, എന്ത് പറഞ്ഞാലും നമ്മൾ എത്ര സ്നേഹം കൊടുത്താലും അതിനൊന്നും
1: മതിയാവില്ല. കാര്യം ആരോഗ്യ പരിരക്ഷ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇപ്പം നമ്മളൊരു തൊഴിൽ എന്ന രീതിയിലും അതുപോലെ തന്നെ നമ്മുടെ സേവനം എന്ന രീതിയിൽ കൂടി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഒരു സേവനത്തിൻ്റെ ഭാഗമായിട്ട്, ഒരു ആത്മസമർപ്പണത്തിൻ്റെ ഭാഗമായിട്ടാണ് പലയിടത്തും ഈ പാലിറ്റി കെയർ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത്. അപ്പം അത് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ്. അത് നല്ല രീതിയിൽ മോൾഡ് ചെയ്ത് ഇനിയും നല്ല രീതിയിൽ തന്നെ ഫണ്ട് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും അതിലൊന്നും തളർന്നു പോകാതെ അതിനെ നല്ല രീതിയിൽ തന്നെ മറ്റുള്ളവർക്കൊരു സേവനം എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ പിടിച്ചു നിർത്തുന്നത്. അതിന് തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തു നിന്നും നമ്മളും യെസ് എല്ലാ രീതിയിലും ഒരു ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളാണ്
0: കൺസൾട്ടേഷനും മരുന്നും എല്ലാം.
1: അതെ. അപ്പോൾ ഇൻ കേസിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, പലരുടെയും ഒരു, നമ്മൾ ഇതിന് മുൻപ് നമ്മുടെ റേഡിയോയുടെ ഭാഗമായിട്ട് നമ്മൾ റിസർച്ചിൻ്റെ ഭാഗത്തു നിന്നും നമ്മൾ അവിടെ ചെന്ന് സ്റ്റഡി ചെയ്യുമ്പോഴും എല്ലാം മനസ്സിലാക്കുന്നത് അവിടെ വരുന്ന പല ആൾക്കാരും പേഷ്യൻ്റ് ആണെങ്കിലും അവരുടെ കൂടെ നിൽക്കുന്നവരും പറയുന്നത് നമ്മളെല്ലാം ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ഇവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു, ഇപ്പം നമുക്ക് പറച്ചില് മാത്രമല്ല അവർ കൂടി പറയാണ് നമുക്ക് എപ്പോഴും കൂടെ ഉണ്ട്, എല്ലാം തകർന്നു എന്ന് വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് ആരോ ഒരാൾ കൂടെ ഉണ്ടെന്നൊരു വിശ്വാസമാണ് പാലിറ്റി കെയർ സമ്മാനിക്കുന്നത്.
0: നമ്മുടെ സാന്ത്വനം അല്ലേ. ഓൾറെഡി എനിക്ക് ഞാനിവിടെ വരുന്നതിന് മുമ്പ് അറിയാമെങ്കിലും ഇവിടെ വന്നതിന് ശേഷമാണ് കുറേ നമ്മളിങ്ങനെ ഇവിടെയാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ നമ്മളോട് വന്ന് പറയാറുണ്ട് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, നമ്മളുടെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ അച്ഛനൊക്കെ വയ്യാതിരുന്നപ്പോൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സാറാണെങ്കിലും അല്ലെങ്കിൽ സാന്ത്വനം ആണെങ്കിലും നമ്മുടെ പാലിറ്റി കെയർ ഒക്കെ ആണെങ്കിലും ഒരുപാട് ഹെൽപ്പ് ചെയ്തെന്നൊക്കെ ഉള്ളതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ കൂടുതൽ അഭിമാനമാണ് എനിക്ക് ഇവിടെ വരാൻ സാധിച്ചു എന്നത് ആലോചിക്കുക.
1: യെസ്. അപ്പോൾ ഒരു നമ്മളെ പറ്റി ചിന്തിക്കുമ്പോൾ പുറത്തുനിന്ന് കേൾക്കുന്നവർക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഇതൊരു എൻ്റർടൈൻമെൻറ്റ് സെക്ടറാണ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം എന്ന റിലേറ്റ് ചെയ്ത് പ്രോഗ്രാംസും കാര്യങ്ങളും ഉണ്ട്. അതിനോടൊപ്പം ഇങ്ങനൊരു കാര്യം കൂടെ ഉള്ളപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഇമോഷണലായിട്ട് കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. കേൾക്കുന്ന വ്യക്തികൾക്കാണെങ്കിലും അങ്ങനൊരു കണക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിറ്റി റേഡിയോ എന്ന് പറയുമ്പോൾ പാലിറ്റി കെയറിൻ്റെ അണ്ടറിൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ പുറമേ നിൽക്കുന്ന ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും നമ്മൾ എപ്പോഴും ഇങ്ങനെ പറയാറില്ലേ ഇതിൻ്റെ ഡീറ്റെയിലിംഗിലേക്ക്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പലയിടത്തു നിന്നും വ്യത്യസ്തമായിട്ട് എല്ലാ രീതിയിലും എല്ലാ മേഖലകളും അവർ കവർ ചെയ്യുന്നുണ്ടെന്നാണ്. ഇൻ കേസിൽ പേഷ്യൻ്റിനാണെങ്കിലും പേഷ്യൻ്റെ കുടുംബത്തിനാണെങ്കിലും ഒരു തൊഴിൽ എന്ന രീതിയിൽ ചിലപ്പോൾ നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ അവിടെ വരുമാനത്തിൻ്റെ ഇടിവ് സംഭവിക്കുകയും അവർക്ക് എന്ത് ചെയ്യണമെന്നൊരു പ്രോപ്പറായിട്ട് ഇല്ലാതിരിക്കുന്ന സമയത്ത് ഫുഡ് വരെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ വിളിച്ച് ചോദിക്കുന്നവർക്ക് അന്നദാനം വരെ നടത്താറുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും പലചരക്ക് സാധനങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട് എന്നുള്ള തന്നെയാണ് നമുക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരു മെഡിസിനും ഒരു സാന്ത്വനവും ഒരു ആഹാരം എന്ന രീതിയിലാണെങ്കിലും
0: നമുക്കും ഒരുപാട് സ്ട്രഗിളിലൂടെയൊക്കെയാണ് ഇപ്പോൾ അല്ലേ പോകുന്നതായാലും പോയിക്കൊണ്ടിരുന്നാലും ഇപ്പോൾ ഈ ഒരു പൊസിഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രഗിൾ. നേരത്തെ ആദരം പറഞ്ഞ പോലെ ഫണ്ടിങ് ഇഷ്യൂസൊക്കെ ആണെങ്കിലും അതിലൊന്നും തളരാതെ വയ്യ എന്നറിയുന്ന ഒരു രോഗികളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് പാലിറ്റി കെയർ.
1: അതെ. പലപ്പോഴും നമ്മൾ തന്നെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഫണ്ട് ഇഷ്യൂസ് വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഇവരത് മാനേജ് ചെയ്യും, മറ്റുള്ളവരിലേക്ക് ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് എന്ന് പറയാതെ മാനേജ് ചെയ്യാനുള്ള ശ്രമം നടത്താറുണ്ട്. ഇൻ കേസിൽ അങ്ങനെ സഹായിക്കാൻ തയ്യാറാവുന്നവർ ഒരുപാട് പേരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അങ്ങനെയുള്ള മേഖലകളിൽ സജീവമായിട്ട് ഇല്ലാതാവുന്ന അവസ്ഥയിലും ഇവർ മാനേജ് ചെയ്യുന്നൊരു ടീമാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ ഈ പ്രവർത്തനങ്ങളെല്ലാം മുമ്പോട്ട് പോകട്ടെ. ഇപ്പോൾ കൊല്ലം നിയർ ബൈ നമ്മുടെ കൊല്ലം പെയിൻ ആൻഡ് പാലിറ്റി കെയർ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട്. നിരവധി ബ്രാഞ്ചുകളിലൂടെ നമ്മുടെ ഒ പി ക്ലിനിക്കുകൾ ലഭ്യമാണ്. ഇനി ഇൻ കേസിൽ നിങ്ങൾക്ക് എന്താ പറയുക ആരും ഇല്ല എന്നുള്ളൊരു ഫോക്കസിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ടെസ്റ്റ് പല രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ശാന്തി എന്ന രീതിയിൽ ഉണ്ടാവാറുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇന്ന് ലോക പാലിയേറ്റീവ് കെയർ ദിനമാണ് അല്ലേ?
0: അപ്പോൾ അതിന് ഒ പി ടൈമും കൂടെ നമ്മൾ പറയണം. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഒ പി ടൈം വരുന്നത്.
1: യെസ്, തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരിലേക്കും എത്തിക്കുക ഈ ഒരു ദിവസം സ്പെഷ്യൽ ആയിട്ട്.
0: യെസ്,
1: ഈ ഒരു ദിവസത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുമ്പോൾ നമുക്കിത് പറയാതെ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റിയിലേക്കും എങ്ങനെയൊക്കെയാണ്, ഇൻ കേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ റേഡിയോ സാന്ത്വനത്തിൻ്റെ ഈ ഒരു നമ്പർ 8848585 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. നമ്മൾ അതിനെല്ലാം ഒരു കൈത്താങ്ങായിട്ട് നിൽക്കും. നമ്മുടെ ഒരു ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും റേഡിയോ സാന്ത്വന എന്ന് ടൈപ്പ് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് കൊണ്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് സെക്ടർ മാത്രമല്ല നിങ്ങൾക്ക് കിട്ടുന്നത്, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു സേവനം നൽകുന്ന വ്യക്തികൾക്ക് ഒരു കൈത്താങ് കൂടിയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ചെറിയൊരു ബ്രേക്കിന് ശേഷം നമുക്ക് തിരികെ എത്താം. നല്ലൊരു പാട്ട് കേൾക്കാം. നമ്മുടെ റീജ് ചേച്ചി ഒരു തമിഴ് സോങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ പാട്ട് കേട്ടാലോ, ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്
0: പാട്ടായിരുന്നു അത്.
1: യെസ്, അപ്പോൾ ആ ഒരു പാട്ട് കേട്ട് നമുക്ക് തിരികെ എത്താം. നമ്മുടെ സ്ഥാനക്കയറ്റത്തിൻ്റെ ചോദ്യം ഇവിടെ കിടപ്പുണ്ട്, അതിന് ആൻസർ കൂടി അയച്ചോളൂ. പെട്ടെന്ന് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഹേ നിഷ, എവിടേക്ക് എത്ര തിരക്കിട്ട്?
1: ഒരു ഫംഗ്ഷൻ ഉണ്ട് നേഹ, അതിന്റെ ഓട്ടത്തിലാ.
0: നിന്റെ മുടി കാണാൻ എന്തിനും ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല?
1: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
0: എന്റെ മുടി ഒന്ന് നോക്കി നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. ഇതായപ്പോ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല.
1: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
0: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
1: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവാരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റെൻഷൻസ്, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
0: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ.
1: 6282529527. എങ്ങനെ?
0: 6282529527.
1: പിന്നെ ആ അഡ്രസ്സോട് സേവ് ചെയ്തു. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
0: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
4: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
4: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
6: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
1: അർച്ചന ഫൈനാൻസോ?
6: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
6: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
7: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
6: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
7: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
8: സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ചെറിയ ഒരു കുസൃതി ചോദ്യമൊക്കെ ആയിട്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയും എന്നോടൊപ്പം ആതിരയുമാണ്. ഞാൻ ചെറിയ കുസൃതി ചോദ്യം എന്ന് പറഞ്ഞത് ആതിരയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ
9: അഴുകൊന്നും ഇല്ല, പക്ഷേ കറക്റ്റ് ആൻസേഴ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും കുസൃതി ചോദ്യത്തിൽ
8: തോറ്റിരിക്കുകയാണ്.
9: ആ, കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഇങ്ങനെ ചടപട ചടപടയെന്ന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറഞ്ഞിട്ടുണ്ട്, 11 മണി കഴിഞ്ഞാൽ എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പെട്ടെന്ന് അയക്കണം എന്നുള്ളത്.
8: 10 മണി വരെ ടീച്ചേഴ്സിനെ പോലെ അല്ലേ, ഒരു എക്സാം തീരുന്ന ഒരു 5 മിനിറ്റ് മുമ്പ് പേപ്പർ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന ആദ്യം ഒരു സമയമൊക്കെ പറഞ്ഞിരിക്കുന്നത്.
9: സത്യം പറഞ്ഞാല് ഈ നമ്മുടെ ഒരു എക്സാം ടൈമിന്റെ കാര്യം പാർവതി ഓർമ്മിച്ചപ്പോ ഞാനും ആ ഒരു ടൈപ്പിൽ ആ ഒരു കാറ്റഗറിയാണ്. തീരാറാവും ഇങ്ങനെ ഇങ്ങനെ
8: ഇങ്ങനെ സമയത്ത് ആൻസറുകൾ,
9: അതെ, ഗമകങ്ങൾ പാടുന്നില്ല, ആ ഒരു രീതിയിൽ ഇങ്ങനെ നമ്മൾ എഴുതാറുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അറിയാം ടീച്ചർ ഈ ഒരു ടൈം എത്തുമ്പോൾ നമ്മളെ ഇന്ന് പിടിച്ചോണ്ട് പോകുന്നുള്ളൂ. പക്ഷെ നമ്മൾ ആ ഒരു ടൈമിൽ ഒരു എഴുത്തുണ്ട്. അപ്പൊ ടീച്ചർമാര് കളിക്കും, ഓ എന്താ എഴുത്ത്, ഫസ്റ്റ് ക്ലാസ്സിന് മുകളിൽ പോകും എന്നുള്ള രീതിയിലാണ്.
8: മാത്രമല്ല, ചില ടീച്ചേഴ്സിന്റെ അടുത്ത് നമ്മൾ കെഞ്ചും, ടീച്ചർ 5 മിനിറ്റ്.
9: നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ടീച്ചേഴ്സ് ആണെങ്കിൽ നമ്മളിങ്ങനെ 5 മിനിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ആ ശരി എന്ന് പറയാം, അപ്പുറത്തുകൂടെ കറങ്ങി വരും, എന്നിട്ട് പതുക്കെ പതുക്കെ വാങ്ങാൻ തുടങ്ങും. അപ്പൊ എന്തായാലും അങ്ങനെയുള്ള ആ മൊമെന്റ്സ് ഒക്കെ ഓർക്കാണ്. അപ്പൊ ഞാൻ അത്ര കർക്കശക്കാരിയല്ല. 11 മണി കഴിഞ്ഞ് 11:30 ഏകദേശം ഒരു 11:45 കൂടി അയക്കുക. അപ്പൊ പെട്ടെന്ന് അയച്ചോളാം അയക്കേണ്ട. വാട്സപ്പ് നമ്പർ 8848558785.
8: യെസ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ ഒരു വീടെന്ന് പറയുന്നത് ഒരുപാട് സ്വപ്നമാണല്ലേ. എനിക്ക് വീടെന്ന് പറയുന്ന ഒരു സ്വപ്നം തന്നെയാണ്, സ്വന്തമായി ഒരു വീട് വേണം എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് പേരൻസിന് വീടുണ്ട് എന്ന് എങ്കിൽ പോലും സ്വന്തമായി എൻ്റെ പേരിൽ എൻ്റെ ഒരു ഇടം എന്ന് പറയുന്നത് ഒരു സ്വപ്നം തന്നെയാണ്. എൻ്റെ എന്നായിരിക്കില്ല, ഒരുപാട് പേരുടെ സ്വപ്നം തന്നെയായിരിക്കും വീടെന്ന് പറയുന്നത്. അതിപ്പം നമുക്ക് പൂർവ്വ സ്വത്തായിട്ട് കിട്ടിയതോ അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് സമ്പാദിച്ച് വെച്ചതോ ഒന്നുമല്ല, നമ്മൾ സ്വന്തമായി അധ്വാനിച്ച് നമുക്കൊരിടം ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും ഒരു സ്വപ്നം തന്നെയാണ്. അപ്പോൾ അത് കുറച്ചധികം അങ്ങോട്ട് ചിലവർക്കത് നീണ്ടുപോകാറുണ്ട്, ചിലവർക്കത് സാധിക്കാത്തവരുണ്ട്. അതോടൊപ്പം ചിലവർ റെൻ്റ് വീട്ടിലായിരിക്കും താമസിക്കുന്നത്, വാടക വീട്ടിലായിരിക്കും താമസിക്കുന്നത്. അപ്പോൾ ആ ആൾക്കാർക്ക് ഒരു സ്വപ്നം തന്നെയായിരിക്കും വീട് എന്ന് പറയുന്നത്. എനിക്കൊരു വീട് വേണം, എൻ്റേതെന്ന് പറയാനൊരിടം വേണം എന്ന് പറയുന്ന ഒരു സ്വപ്നം തന്നെയായിരിക്കും. അപ്പോൾ ഇപ്പോൾ ആദ്യമൊക്കെ ചിന്തിക്കുന്നുണ്ടാവും എന്തായിരിക്കും പാർവതി പെട്ടെന്ന് വീടിനെ കുറിച്ചൊക്കെ പറയുന്നത്.
9: എനിക്കറിയാം,
8: യെസ് ഇന്ന് ലോക ഭവനരഹിത ദിനമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞാണ് നമ്മൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. വീടെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നാല് ചുമരുകൾ ഒരിക്കലുമല്ല. നാല് ചുമര് കെട്ടിപ്പൊക്കിയാൽ ഒരു വീടായല്ലോ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അതിനകത്ത് ഒരുപാട് പ്രതീക്ഷകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. ഒരു വീട് കെട്ടിപ്പൊക്കിയാൽ മാത്രം പോരാ, അതിൽ നമ്മൾ താമസിക്കുമ്പോഴും നമുക്ക് അതിൽ എന്ത് വേണം, സമാധാനം വേണം അല്ലേ. നമുക്ക് സമാധാനം വേണം, നമുക്ക് താമസിക്കാൻ തോന്നണം. ഇപ്പോൾ വീട് അധ്വാനിച്ച് പണി കഴിപ്പിച്ചിട്ട് അത് പൂട്ടിയിട്ടിട്ട് വിദേശത്ത് പോകുന്നവരുണ്ട്. ചിലവർക്കൊരു വീട് പണി കഴിപ്പിച്ചിട്ട് അത് പാല് കാച്ചാൻ പോലും പറ്റാതെ അത് വിറ്റ് പോകാറുണ്ട്, അല്ലെങ്കിൽ അത് വാടകയ്ക്ക് കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീടെന്ന് പറയുമ്പോൾ ഒരു സ്വപ്നം തന്നെയാണ് എല്ലാവരുടെയും, നമ്മുടെ ഇടം. അല്ലെങ്കിൽ ചിലവർ പറയാറുണ്ട് നമുക്കൊരു മുറി തന്നെ വേണം എന്നുള്ളത്. അതായത് എനിക്കൊരു മുറി വേണം. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ, അപ്പം കഴിഞ്ഞ ദിവസം നമ്മളുടെ ഇവിടുത്തെ ഒരു ടോപ്പിക് സംസാരത്തിൽ തന്നെ അങ്ങനെ ഒരു ഇത് വന്നിരുന്നു. അതായത് ഹസ്ബൻഡ് നമ്മൾ എനിക്കൊരു മുറി എന്ന് പറഞ്ഞ് സ്വന്തമായ ഒരു സ്ഥലം വേണം എന്നുള്ളത്. അതേപോലെ തന്നെയാണ് നമുക്കൊരു വീടെന്ന് പറയുന്നത്. നാല് ചുമരുകൾ മാത്രമല്ല നമുക്ക് വീട്, സ്വപ്നമാണ്, പ്രതീക്ഷയാണ്, സ്വർഗമാണ്.
9: അതെ, തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഏതൊക്കെ വികസിത രാജ്യങ്ങളാണെങ്കിലും വികസ്വര രാജ്യങ്ങളാണെങ്കിലും എല്ലായിടത്തും ഇതുപോലെ മെയിനായിട്ട് നമ്മൾ അലട്ടുന്ന പ്രശ്നങ്ങളിലൊന്ന് തന്നെയാണ് ഭക്ഷണം അല്ലെങ്കിൽ വസ്ത്രം, അതുപോലെ തന്നെയാണ് ഒരു വീട്, ഒരു ഭവനം എന്നുള്ളതല്ലേ. അപ്പോൾ ഭവനരഹിത ഒരു രാജ്യമാകുക, ഒരു സൊസൈറ്റി ആകുക, ഒരു ലോകമാകുക എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. ഇപ്പോൾ പല സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഓരോ രീതിയിലാണ് മനുഷ്യന്മാർ ജീവിക്കുന്നത്. നല്ല രീതിയിൽ പൈസയുള്ളവർ, നല്ല രീതിയിൽ കളർഫുള്ളായിട്ട് അവരുടെ പൈസയുടെ ഒരു ഒരു എത്ര ഇത്ര ഭാഗം ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി ചിലവാക്കും. പക്ഷേ അതൊന്നും കേപ്പബിലിറ്റി ഇല്ലാതെ ചെറിയ രീതിയിൽ എന്താ പറയുക, ചിലർ ഓലമേഞ്ഞ വീടുകൾ, അല്ലെങ്കിൽ ഓടിട്ട വീടുകൾ, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ബെറ്ററായിട്ട് ഒരു കോൺക്രീറ്റ് വീട്, ഒറ്റമുറി വീടുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ചിലർ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അങ്ങനെ പല രീതിയിലാണ് വീടുകളുടെ ഒരു രീതി പോകുന്നത്. അപ്പം നമ്മുടെ ആഗ്രഹം എന്താണ്, മഴയും തണുപ്പും അല്ലെങ്കിൽ വെയിലും ഒന്നും ഇല്ലാതെ ഒരിടത്ത് സമാധാനമായിട്ട് കുടുംബത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനാണെങ്കിലും ഒന്നിച്ചിരുന്ന് പറയാനാണെങ്കിൽ ഒരു വീട് വേണമെന്നുള്ളത് എല്ലാവരുടെ സ്വപ്നമാണ്. പക്ഷേ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഒരു രീതിയാണ്. നമ്മൾ വിവാഹത്തിൻ്റെ കാര്യത്തിലോ അതെ, ഇതിൻ്റെ കാര്യത്തിലോ അതെ, ഇന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് വീട് നിർമ്മിക്കണം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഫോക്കസ് ചെയ്ത് ഇന്ന രീതിയിൽ വയ്ക്കണം. അപ്പം നമ്മുടെ ഒരു സാമ്പത്തികം, നമ്മളിപ്പോൾ വീടെന്ന് പറയുമ്പോൾ നമ്മുടെ സ്വപ്നമാണ്, കാര്യങ്ങളാണെങ്കിൽ, പക്ഷെ നമ്മുടെ കൊക്കിന് ഒതുങ്ങുന്ന രീതിയിൽ മാത്രമേ നമ്മളൊരു വീട് പണി കഴിപ്പിക്കുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷന് പുറത്ത് നമുക്ക് ആ ജീവിതത്തെ ആസ്വദിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരൊറ്റ മുറി റൂം, അല്ലെങ്കിൽ ആ ഒരു മുറി റൂമിൽ സമാധാനമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വീട് നിർമ്മിക്കുന്നത്.
8: നമ്മൾ എപ്പോഴും പറയും, നമുക്ക് ഒരുപാട് പേര് ഇങ്ങനെയാണ് വീട് വെക്കുമ്പോൾ അവർക്ക് കൊക്കിലൊതുങ്ങുന്നത് കൊത്തില്ല എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. അതായത് നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരിക്കലും വീട് പണിയാറില്ല. പണിയുമ്പോൾ എപ്പോഴും പണിയുന്നത് ഒരുപാട് ലോണൊക്കെ എടുത്ത് കടം വാങ്ങി വീട് ഭയങ്കര വലിപ്പം. കൂടുതലും കേരളത്തിലാണ്, അതായത് മലയാളികളാണ് ഇങ്ങനെ കൂടുതലും വിദേശത്ത് പോയി കഷ്ടപ്പെടും. ആ കഷ്ടപ്പെട്ടതിൻ്റെ 30% അതിൽ കൂടുതൽ ശതമാനം കടം വാങ്ങിയും അവർ നാട്ടിലൊരു വീട് വയ്ക്കും. അതിനുശേഷം എല്ലാവരും തിരികെ ആ കടം തീർക്കാനായിട്ട് തിരിച്ചു പോകും. അപ്പോൾ ആ വീട്ടിലേക്ക് പോയി സമാധാനമായി കിടന്ന് ഉറങ്ങാനോ അതിൽ താമസിക്കാനോ സാധിക്കാത്ത ഒരുപാട് മലയാളികളുണ്ട്. ഏറെക്കുറെ മലയാളികളാണ് ഈ വീട് എങ്ങനെങ്കിലും ഒരു ആദ്യം ഒരു നില കിട്ടണം എന്നായിരിക്കും, പിന്നെ അത് രണ്ട് നിലയാകും, പിന്നെ ഇപ്പോൾ അതിനകത്ത് ഒരുപാട് സൗകര്യങ്ങൾ വേണം എന്നാകും. അപ്പോൾ ഒരു ചെറിയൊരു മുറിയായിരിക്കും ചിലപ്പോൾ സ്വപ്നം പറയുന്നത്. പക്ഷേ മേ ബി ചിലപ്പോൾ ഞാനും ഭാവിയിൽ ഈ വെച്ച് വെച്ച് വരുമ്പോൾ ആഗ്രഹങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ കൂടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീടെന്ന് പറയുമ്പോൾ എനിക്കൊരു വീടുണ്ട് എന്ന് പറയുന്നതിലല്ല, ആ വീട്ടിൽ നമുക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നും കൂടിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതോടൊപ്പം
10: വീടില്ലാത്ത ഇപ്പോൾ ഈ വാടക വീട്ടിലൊക്കെ താമസിക്കുന്ന ഒരു മോശമായിട്ടല്ല നമ്മൾ കരുതുന്നത്. പക്ഷെ അങ്ങനെ താമസിക്കുന്നവർക്കറിയാം അതിൻ്റെ വേദന എത്രമാത്രമാണെന്ന്. മാസാമാസം നമ്മൾ താമസിക്കുന്ന വീടിന് തന്നെ നമ്മളൊരു തുക കൊടുത്ത് നമ്മൾ താമസിക്കുന്നു. കുറച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കി നല്ല സന്തോഷത്തോടെ ജീവിച്ച് ആ വീടുമായിട്ട് ഇഷ്ടപ്പെട്ട് വരുമ്പോൾ തന്നെ നമ്മൾ അടുത്ത വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ അടുത്ത വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. നമുക്ക് സ്വന്തമായൊരു ഒരു കൂര ഇല്ലാതാകുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ എനിക്കാണെങ്കിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലുമൊക്കെ നിനക്ക് ശരിക്കും ഒരു അഡ്രസ്സ് തന്നെ ഇല്ലല്ലോ എന്നുള്ള രീതിയിലുള്ളവർ, അവർ തമാശക്കായിരിക്കാം. പക്ഷേ ഓരോ രീതിയിലും ഓരോ ആൾക്കാരും പറയുമ്പോൾ അത് എടുക്കുന്ന രീതി വേറെ ഇതായിരിക്കും അല്ലേ. പ്രത്യേകിച്ച് വീടെന്ന് പറയുമ്പോൾ ഒരാളെ സംബന്ധിച്ച് ഭയങ്കര ഒരു സ്വപ്നം തന്നെയായിരിക്കും. അപ്പോൾ അതില്ലാതാകുമ്പോഴേ അതിൻ്റെ വിഷമം എന്താണെന്നറിയാം. എനിക്ക് വേണം, എനിക്കൊരു എൻ്റെ പേരിലൊരു അഡ്രസ്സ് വേണം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ ദിവസം നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ ഇനി വീട് വെക്കാന്നുണ്ടെങ്കിൽ അതൊന്നും തകർന്നിട്ടില്ല. ഇപ്പോഴേ അതിനുവേണ്ടി പ്ലാൻ ചെയ്തോളൂ, അതിനുവേണ്ടി ചുവട് വെച്ചോളൂ. എല്ലാം ഇതും കടന്നു പോകും, നിങ്ങൾക്കും ഒരു കൂട്.
9: തീർച്ചയായിട്ടും മനോഹരമായിട്ട് തന്നെ പ്ലാൻ ചെയ്ത് നമ്മുടെ സ്വപ്നങ്ങളിൽ ഏറ്റവും മെയിനായിട്ട് നിൽക്കുന്ന ഒന്നായിട്ട് തന്നെയാണ് ഒരു വീട് പണിയുക എന്നുള്ളത്. അപ്പോൾ അതിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാൻ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ പറയുന്ന ഒരു കാര്യം, നമ്മൾ വലിയ രീതിയിലൊരു വീട് വയ്ക്കാതെ ഭംഗിയുള്ളൊരു വീട്, നമുക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരാളെ കാണിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഇന്ന രീതിയിൽ പണിതു, അതുകൊണ്ട് എനിക്ക് ഇന്ന രീതിയിൽ പണിയണം എന്ന് ചിന്തിക്കാതെ നമുക്ക് ഓക്കെ ആവുന്ന രീതിയിൽ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് അനുസരിച്ച് നമ്മളൊന്ന് പ്ലാൻ ചെയ്തൊരു വീട് വെച്ച് അത് അതിന്റെ മനോഹാരിത ആസ്വദിക്കാൻ നമ്മൾ ശ്രമിക്കുക.
10: തീർച്ചയായും ഞാനത് ആദരവ് പറയുന്നത് വളരെ കറക്റ്റായ കാര്യമാണ്. ഒരുപാട് പേരെ എനിക്കറിയാം ഭയങ്കരമായ വീടുകളൊക്കെ വെച്ചിട്ട് അവർക്കത് താമസിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ അത് ഒന്നെങ്കിൽ അത് റെന്റിന് കൊടുക്കുക, അല്ലെങ്കിൽ അത് അവരടച്ചിട്ടിട്ട് വിദേശത്ത് പോയി ജോലി ചെയ്ത് അതിൻ്റെ ഫിനാൻഷ്യൽ പ്രോബ്ലം ഒക്കെ തീർക്കാനോ, അങ്ങനെയുള്ള ഒരുപാട് പേരെ എനിക്കറിയാം. ആദര പറയും പോലെ ഒരു മുറി ആണെങ്കിൽ തന്നെയും അവിടെ സ്വസ്ഥമായി നമുക്ക് കിടന്നുറങ്ങാൻ, അല്ലെങ്കിൽ എൻ്റെ ഇടമാണെന്ന് പറഞ്ഞ് നമുക്ക് കിടന്നുറങ്ങാൻ സാധിക്കുന്നെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്ന് ലോക ഭവനരഹിത ദിനമാണ്. എല്ലാ വർഷവും ഒക്ടോബർ 10 ലോക ഭവനരഹിത ദിനം ആചരിക്കുന്നത്. വീടില്ലാതെ തെരുവുകളിലും അഭയകേന്ദ്രങ്ങളിലും കഴിയുന്നവരുടെ ദുരിതങ്ങൾ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അവർക്ക് സുരക്ഷിതമായ താമസവും ആവശ്യമായ സഹായങ്ങളും ഉറപ്പാക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുകയാണ് ഈ ദിനത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതോടൊപ്പം ഒരു കാര്യം കൂടി പറയണം, വീടില്ലാത്ത ഒരുപാട് പേര് നമ്മുടെ തെരുവുകളിൽ തന്നെ ഉണ്ട് അല്ലേ. അവരുടെ ഏറ്റവും വലിയ സ്വപ്നം, നമ്മളിപ്പോൾ ഒരു റെന്റിന് താമസിക്കുന്നെങ്കിൽ നമുക്കൊരു സുരക്ഷിതമായ ഒരു ഇടമുണ്ട്. പക്ഷെ അവരുടെ ഏറ്റവും വലിയ സ്വപ്നം അങ്ങനെയെങ്കിലും ഒരു സുരക്ഷിതമായൊരിടം, നാല് ചുമര് മറഞ്ഞ് കിടക്കുന്ന ഒരിടം ഞങ്ങൾക്കും കിട്ടണേ എന്നായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും പറയും, കൈയില്ലാത്തവന് ദുഃഖം കൈ വേണം എന്നുള്ളത്, കൈയുള്ളവന് ദുഃഖം സൗന്ദര്യം ഇല്ല എന്നുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ
9: സൈക്കിളുള്ള ആൾ നോക്കുമ്പോൾ ഒരു സ്കൂട്ടി വേണം, അല്ലെങ്കിൽ ഒരു ബൈക്ക് വേണമെന്നൊരാഗ്രഹം, ബൈക്കുള്ളവർ നോക്കുമ്പോൾ ഒരു കാർ വേണമെന്നൊരാഗ്രഹമാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല അല്ലേ, സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അവസാനിക്കുന്നില്ല. മെയിനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അങ്ങനെ സ്വപ്നം കാണുക തന്നെ വേണം, പക്ഷേ നമുക്ക് കിട്ടിയിട്ടുള്ള ചെറിയ കാര്യങ്ങൾ സന്തോഷിക്കാൻ കൂടി നമുക്ക് മനസ്സിലാക്കുക അല്ലേ.
10: ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നവരാണെങ്കിലും വീടില്ലാത്തവരാണെങ്കിലും അങ്ങനെയുള്ളവരെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം അല്ലേ. വീടില്ലാതെ എത്രയോ പേര് നമ്മുടെ തെരുവുകളിൽ കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നമ്മളോട് വന്ന് തന്നെ ചോദിക്കാറുണ്ട്, എന്തെങ്കിലും വാങ്ങിത്തരുമോ, കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിത്തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു നമ്മൾ ചിലപ്പോൾ ആ അവിടെ കഴിക്കാൻ പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ നമ്മൾ ആ ലെവലിൽ നോക്കുമ്പോൾ നമ്മൾ അത്രയും കൂടി അനുഗ്രഹീതരാണല്ലോ എന്നും കൂടി ചിന്തിക്കുക. അപ്പോൾ അതിൽ നിന്നും കുറച്ചും കൂടിയൊക്കെ ഒരു സമാധാനം സന്തോഷം കിട്ടും. അതോടൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നടക്കട്ടെ. ഇന്ന് വളരെ മനോഹരമായൊരു ദിവസം കൂടിയാണ്. അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ 10 10 10
9: നിങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു വിഷ്, ഒരു വീടാണ് എന്നുള്ളത് ഇന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും.
10: എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരുടെയും സ്വപ്നം എന്ന് പറയുന്നത് ഒരു വീട് തന്നെയാണ്. സ്വന്തമായൊരു ഇടം എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നം തന്നെയാണ്. ഇനി സ്വന്തമായിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ കൂടിയും തനിക്ക് സ്വന്തമായി പണിയണം എന്നുള്ളത് ഒരു ആഗ്രഹം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വീട് എന്നുള്ളത്
9: തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ആ ഒരു മനോഹാരിതയിൽ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ വർത്തമാനം പറയുമ്പോൾ നമുക്ക് മെസ്സഞ്ചസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. എന്നെ വഴക്ക് പറയുന്നുണ്ട് ബാബുരാജൻ സാർ. അപ്പം അതെന്താണെന്നൊക്കെ ഒന്ന് വായിക്കാം അല്ലേ. അപ്പോൾ സാർ പറയുന്നു, ആതിര മെസ്സേജ് ചെക്ക് ചെയ്യൂ, പിന്നെ ആ സംസാരം. അപ്പോൾ എന്തായാലും ബാബുരാജൻ സാറിൻ്റെ മെസ്സേജ് തന്നെ ഞാൻ വായിച്ചിരിക്കുകയാണ്. അദ്ദേഹം നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കറക്റ്റ് ആൻസർ തന്നെയാണ് അയച്ചിരിക്കുന്നത്. നമുക്ക് ലാസ്റ്റ് നമ്മളത് വായിക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ അദ്ദേഹം ഒരു കടങ്കഥ ചോദിച്ചിട്ടുണ്ട്. ആ കടങ്കഥ ഇതാണ്: ആശാരി മൂശാരി തൊടാത്ത മരം, വെള്ളത്തിലിട്ടാൽ ചീയാത്ത മരം ഏതാണ് എന്നുള്ളതാണ് ഇന്നത്തെ ബാബുരാജൻ സാറിൻ്റെ കുസൃതി ചോദ്യം. അപ്പം അതുകൂടി രണ്ട് ചോദ്യങ്ങളാണ് ഇന്ന്. അപ്പോൾ രണ്ടിനും കൂടി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ രേഖ രാജീവ് ചേച്ചി ഹരിപ്പാടിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു. തല പുകഞ്ഞാലോചിച്ചു, അടുപ്പിലിരുന്നത് കരിഞ്ഞു, പൊട്ടത്തരം പറയാൻ വയ്യ, ഉത്തരം കേൾക്കാൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
10: കാരണം അടുപ്പിലിരുന്നത് വരെ കരിഞ്ഞിട്ടാണ് ആലോചിക്കുന്നത്. അപ്പൊ ആ ഉത്തരം പറയുമ്പോ എന്തായിരിക്കും റിയാക്ഷൻ അറിയാം.
9: ഉത്തരം പറയാതിരിക്കുകയാണ്. അതെ. അപ്പൊ എന്തായാലും രേഖ ചേച്ചി, അടുപ്പിലിരിക്കുന്ന ഒന്നും കരിക്കണ്ട കേട്ടോ, അതൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുക. അപ്പൊ തല പുകയ്ക്കുന്ന ഞാൻ ഇന്ന്, അതായത് ഇന്ന് ലോക ആരോഗ്യ ഹെൽത്ത് ആ ഒരു മെന്റൽ സപ്പോർട്ടാണ് കൊടുക്കുന്നത്. അതിനോടൊപ്പം നിങ്ങളെ ഒന്ന് ചീർ ചെയ്യാൻ, എനർജി ആക്കാൻ വേണ്ടിയിട്ടാണ് കുസൃതി ചെയ്യുന്നത്. നിങ്ങൾ തലയൊന്നും പുകയ്ക്കണ്ട കേട്ടോ. അത്രയും ഒന്ന് ടെൻഷൻ അടിക്കണ്ട, ഇതൊരു കുസൃത ചോദ്യമല്ലേ. ചേച്ചി വെറുതെ പറഞ്ഞായിരിക്കും. അപ്പൊ എന്തായാലും ചേച്ചി ആൻസറിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ പൊട്ടത്തരം പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ചോളൂ. നമ്മുടെ ചോദ്യം ഇതായിരുന്നു, സ്ഥാനക്കയറ്റം കിട്ടുന്ന തൊഴിൽ ഏതാണ് എന്നുള്ള കുസൃതി ചോദ്യമാണ്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8484855785. അപ്പൊ നമ്മുടെ രേഖ ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്, വീടെന്ന സ്വപ്നം കേട്ടപ്പോൾ ഒരു പാട്ട് ഓർമ്മ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് സോങ് സജഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ബാബുരാജൻ സാറും അതുപോലെ മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുന്നു, സോങ് പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. എല്ലാ പാട്ടുകളും നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത് ആര്യയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ആര്യ പറയുന്നു, എൻ്റെ മകൻ അഭിജിത് രാജിന് October 9th ബർത്ത്ഡേ. അപ്പോൾ അതൊന്ന് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പത്മകുമാരി അമ്മ ആണ് അയച്ചിരിക്കുന്നത്. ഓക്കെ, പത്മകുമാരി അമ്മ അഭിജിത് രാജിന് വേണ്ടിയിട്ടാണ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അഭിജിത്തിന് ഒരു ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ നമ്മുടെ റേഡിയോ സാന്ത്വന 90.4 FM ടീമിൻ്റെ, ഫുൾ ടീമിൻ്റെ വകയായിട്ട് ഞാനും പാർവതിയും കൂടെ നേരാണ് അല്ലേ.
10: അതെ, ഒരു ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളിങ്ങനെ നേരാണ്. അപ്പോൾ സമയം 11:15 എത്തിയിരിക്കുന്നു.
9: അപ്പോൾ ഒരു വിശേഷം പ്രിയപ്പെട്ടവരിലേക്ക് പറയാനുണ്ട്, മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു, അതെല്ലാം വായിക്കുന്നതാണ്. നിങ്ങൾ ആരും വിഷമിക്കേണ്ട, കുസൃതി ചോദ്യത്തിൻ്റെ ആൻസറും അതിന് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യനും ആൻസറും എല്ലാം നമ്മൾ റിവീൽ ചെയ്തിട്ടെ ഇവിടെ നിന്ന് നമ്മൾ എന്താ പറയുക, ബൈ ബൈ പറയൂ അല്ലേ. അപ്പോൾ ആരും തല പുകയേണ്ട. അപ്പോൾ ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, ഒരു സിനിമ കാണാൻ പോകുമെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ജോലിയുടെ സ്ട്രെസ്സും സ്ട്രെയിനും മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഒരു സിനിമ കാണാൻ പോകുക, ഒരു തിയേറ്ററിലെ ഒരു തിയേറ്ററിലേക്ക് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ടി വിയിലൊരു നല്ല സിനിമ എന്നൊക്കെ തോന്നാറുണ്ട്. അത്തരത്തിൽ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഫാൻറ്റസി വേൾഡിൽ ഒരു സാങ്കല്പികമായ ഒരു രീതിയാണെങ്കിൽ കൂടി നമ്മൾ അതിശയത്തോടെ നോക്കി കാണുന്ന രീതിയിൽ ഒരു സ്ക്രീൻ പ്രസൻസിലാണെങ്കിലും ആ ഒരു കഥാപാത്രങ്ങളുടെ ആ ഒരു റണ്ണാണെങ്കിലും ആ ഒരു കഥയുടെ ഒരു രൂപമാണെങ്കിലും ആ കഥ മാത്രമല്ല ആ ഒരു ലോകത്തേക്ക് നമ്മൾ എത്തിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ രാജമൗലി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ബാഹുബലി സീരീസ് ആണ് എത്തുന്നത് അല്ലേ.
10: അപ്പോൾ അത്രയും പറഞ്ഞു വന്നതിൻ്റെ വിശേഷങ്ങളും കൂടി ഞങ്ങൾ കേൾക്കാൻ റെഡിയാണ്.
9: യെസ്, അപ്പോൾ രാജമൗലിയുടെ പിറന്നാൾ ദിവസമാണ്. അപ്പോൾ അദ്ദേഹം
10: ഒരു സിനിമ നമ്മൾ അതുവരെ കണ്ട് ഇത്രയും നാൾ കണ്ടു വന്നിരുന്ന ഒരു സിനിമയെ വേറൊരു ലെവലിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് അല്ലേ. നമ്മൾ ഇത്രയും നാൾ കണ്ടു വന്ന ഒരു സിനിമ, അതിപ്പം ബാഹുബലി ആണെങ്കിലും ധീരയാണെങ്കിലും ഈച്ചയാണെങ്കിലും ഇതൊക്കെ നോക്കുമ്പോൾ ഒരു സിനിമയിൽ നിന്ന് പെട്ടെന്നൊരു നമ്മൾ ചിന്തിക്കാത്ത തലത്തിലൂടെ ഒക്കെ വരുന്ന ഒരു സിനിമകൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് RRR ആണെങ്കിലും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിനിമകൾ നമ്മൾ ചിന്തിക്കത്ത പോലുമില്ല, ഇങ്ങനെയാണോ ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ എഴുതി അത് ഇങ്ങനെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നൊക്കെ. ഒരു രാജമൗലി സിനിമയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പേര് പോലും അറിയേണ്ട, അതിപ്പോൾ മലയാളികളാണെങ്കിൽ കൂടി തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം.
9: അപ്പോൾ തെലുങ്കു ഇൻഡസ്ട്രിയിൽ ഒരു രാജാവ്, ഒരു തിരക്കഥാകൃത്ത് എന്ന രീതിയിലും ഒരു സംവിധായകൻ എന്ന രീതിയിൽ ഒരു ഒരു ഒരു പവറാണ് രാജമൗലി. നമ്മളെപ്പോഴും നമ്മുടെ മലയാളത്തിലും മറ്റ് ഇൻഡസ്ട്രിയിലും എല്ലാം ഒരു നായകൻ നായിക അങ്ങനെ നോക്കി നമ്മൾ സിനിമ കാണുമ്പോൾ രാജമൗലിയുടെ ചിത്രമാണ് എന്ന് പറയപ്പെടുമ്പോൾ നമുക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് ആണ്. അത് ലോക സിനിമ

0: തന്നെ എടുത്തു നോക്കുമ്പോൾ രാജമൗലി ചിത്രത്തിന് ഒരു പ്രത്യേക പവർ തന്നെയാണല്ലേ. അദ്ദേഹത്തിന്റെ ഒരു കരിയർ ഗ്രോത്ത് തന്നെ വെച്ച് നോക്കുമ്പോൾ 100% അദ്ദേഹത്തിന്റെ എല്ലാ ചിത്രങ്ങളും സക്സസ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു കാറ്റഗറിയിൽ കൂടി വിൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എല്ലാ സിനിമകളും, അതായത് 25 സിനിമാ കരിയറിൽ ഇതുവരെ ഒരു ചിത്രം പോലും പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതൊരു അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണല്ലോ. തുടക്കത്തിൽ ഒരു പരാജയം അറിഞ്ഞ് അങ്ങനെയുള്ള ഒരു മൂവ്മെന്റ് അല്ല, തുടക്കത്തിലെ രാജമൗലി ഒരു കിങ് ആണ്, ഒരു സൂപ്പർ, ഒരു മേക്കിംഗ് കാര്യത്തിലൊക്കെ, ഒരു സ്ക്രീൻ പ്ലേയുടെ കാര്യത്തിലെല്ലാം ഒരു കിങ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ തെലുങ്കുവിൽ സിനിമാ ലോകത്ത് വിളിക്കുന്നത് ജങ്കണ്ണ എന്നാണ്. അപ്പോൾ സ്നേഹത്തോടെ ഒരു പ്രശസ്ത ശില്പിയായ ഒരു രീതിയിലാണ് അദ്ദേഹത്തിന് ആ ഒരു പേര് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ രാജമൗലിയുടെ ഭാഗത്തു നിന്നുണ്ട്. നമ്മൾ തന്നെ, മലയാളികൾ തന്നെ രാജമൗലി എന്നുള്ളത് ഒരു തെലുങ്ക് കന്നഡയൻ സിനിമകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സംവിധായകനെ പൊതുവെ എല്ലാവർക്കും അറിയില്ല. പക്ഷെ രാജമൗലി എന്ന പേര്
1: എനിക്ക് തോന്നുന്നു കൂടുതൽ എല്ലാവരും ഒന്ന് അറിയാൻ തുടങ്ങിയത് ഈച്ച സിനിമ വന്നതിന് ശേഷമാണ്. അതായത് ഇങ്ങനെ ഒരു ഈച്ച സിനിമയുണ്ട്. അപ്പോൾ ആദ്യം എല്ലാവർക്കും അതൊരു കൗതുകമായിരുന്നു, ഈച്ചയെ വെച്ച സിനിമയോ, ഈച്ചയാണോ നായിക അല്ലെങ്കിൽ നായകൻ എന്നൊക്കെ പറഞ്ഞിട്ട്, ഈച്ച നായകനോ എന്ത്, എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു. ആ ക്യൂരിയോസിറ്റി ഒട്ടും തന്നെ നഷ്ടപ്പെടുത്താതെ നമുക്കിങ്ങനെ അത്ഭുതം എത്തിക്കുകയായിരുന്നു. അതായത് ആ സിനിമ കണ്ട കൊച്ചുകുട്ടികൾ വരെ പിന്നെ ഈച്ച കാണുമ്പോൾ ഇങ്ങനെ നോക്കും, എന്താണ്, കൗതുകത്തോടെയാണ് നോക്കുന്നത്.
0: ആ സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പൊ കണ്ടാൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ആണ്. ബാഹുബലി സീരീസ് അതുപോലാണ്, ഇപ്പൊ കണ്ടാലും നമുക്ക് ഇരുന്ന് കാണാൻ തോന്നും. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ, ഒരു ശില്പം ഇങ്ങനെ കൊത്തി വെച്ചതുപോലാണ് ഓരോ സീനും അദ്ദേഹം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ജങ്കണ്ണ എന്ന് വിളിക്കുന്നത്, പ്രശസ്തനായിട്ടുള്ള ഒരു ശില്പിയുടെ പേരാണ്. അപ്പൊ അതുമായിട്ട് ഇദ്ദേഹത്തിന് ഇങ്ങനെ വിശേഷിപ്പിക്കാൻ കാരണം തന്നെ ഓരോ സീനും ഇങ്ങനെ കൊത്തി വെച്ചതുപോലെ എന്നാണ് പറയാൻ സാധിക്കുന്നത്. നിരവധി ചിത്രങ്ങളാണ് ബാഹുബലി സീരീസിൽ തന്നെ, 3 അതുപോലെ തന്നെ ഈച്ച എന്ന ചിത്രം, അതും വളരെ പ്രശസ്തമായിട്ട്, ധീര മഹാധീരയൊക്കെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിത്രം. അതെ. അപ്പൊ ഈ ഒരു ചിത്രങ്ങളുടെ എല്ലാത്തിന്റെയും ഒരു എന്താ പറയാ, ആ ഒരു പ്ലാനും അതിന്റെ ആ ഒരു ലൊക്കേഷൻ സ്കെച്ചിങ്ങും, പിന്നെന്താ പറയാ, ഈ ബാഹുബലി എന്ന ചിത്രത്തില് നമ്മുടെ നായികയെ, നായകൻ ആ സ്ഥലത്തിലേക്ക്, അതായത് അവരുടെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സീനുണ്ട്. അതിലൊരു ഇമാജിനറി വേൾഡ് ആണ് അല്ലെ, അതെങ്ങനെ എന്താ പറയാ, ഇങ്ങനെ നല്ല രസമായിട്ടാണ് അത് മേക്ക് ചെയ്തിരിക്കുന്നത്. അത് പാട്ടുകളും വളരെ ഹിറ്റാണ്. ഇപ്പോ കീരവാണി സാറിന്റെ ആ ഒരു രീതിയിലുള്ള പാട്ടുകൾ എന്ന് പറയുമ്പോൾ, കീരവാണി സാറുമായിട്ടുള്ള ഒരു കണക്ഷൻ, അദ്ദേഹത്തിന്റെ ചെറിയ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ കൂടെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ സിനിമാ മേഖലയും സംഗീത മേഖലയായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പവർ കൂടുതലാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്ക് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു ഹാപ്പി ബർത്ത്ഡേ, ഒരു ബിഗ് ഹാപ്പി ബർത്ത്ഡേ നമ്മൾ നേരാണ് തെലുങ്കു ഇൻഡസ്ട്രിയുടെ ജങ്കണ്ണ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഒരു ബ്യൂട്ടിഫുൾ സോങ് നമുക്ക് കേട്ടാലോ.
1: യെസ്, കേൾക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാസഖി. LIC ഭീമാസഖിയോ? അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം.
1: വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ?
0: തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും.
1: ഭീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും?
0: തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
1: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
4: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
4: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
6: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
7: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
6: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ ന്യൂനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
7: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
6: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
7: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
6: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
7: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
6: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
7: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
6: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
7: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
6: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
7: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
6: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 8547025367.
7: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയും എന്നോടൊപ്പം ആതിരയുമാണ്. നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിരിക്കുകയാണ്. അതോടൊപ്പം ഒരു ചെറിയ കുസൃതി ചോദ്യമൊക്കെ ആയിട്ടാണ് ആതിര ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം സ്ഥാനക്കയറ്റം കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സമയം ഇപ്പോൾ 11:28 ഇങ്ങനെ അടുത്തിരിക്കുന്നു. നമുക്കൊക്കെ പോകാനുള്ള സമയമായിട്ടുണ്ട്. ആതിര ആൻസറൊക്കെ ആയിട്ടുണ്ടോ?
1: യെസ്, അപ്പോൾ നമ്മുടെ ആൻസേഴ്സ് ഒക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ആൻസറിൽ നമ്മുടെ സനു ജയിച്ചിട്ടുണ്ട് കറക്റ്റ് ആൻസർ, ബാബുരജൻ സാർ കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. എൻ്റെ പേര് ജയചന്ദ്രൻ എന്നാണ്. എൻ്റെ ഭാര്യ വിജയശ്രീയുടെ ജന്മദിനമാണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് മിന്നൽ മുരളി എന്ന ചിത്രത്തിൽ ഉയരിൻ തരാരാരാ, ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. അതിലൊരു പ്രണയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും ഒരു എന്താ പറയുക, നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ഒരു രീതിയാണ് ആ ഒരു ചിത്രത്തിൽ കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു പ്രണയ ഗാനമാണ് നമ്മുടെ ജയചന്ദ്രൻ സാറ് ഭാര്യയായിട്ടുള്ള വിജയശ്രീക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എവോഷൈൻ, നമ്മുടെ ഏറ്റവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, പലപ്പോഴും നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന എവോഷൈൻ ഓപ്റ്റിക്കൽസ് അല്ലേ. അപ്പോൾ അവിടുത്തെ ഹൈസ്കൂൾ ജംഗ്ഷനിലെ ആ സ്ഥാപനത്തിൻ്റെ ഉടമയാണ് ജയചന്ദ്രൻ സാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ജന്മദിനമാണ് ഇന്ന്. അപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷ് ആണ് അല്ലേ. റേഡിയോ സാന്ത്വനമായിട്ട് നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള വിജയശ്രീ മാമിന് ഒരു മെനി മോർ ഹാപ്പി ബർത്ത്ഡേ നമ്മൾ വിഷ് ചെയ്യാണ് റേഡിയോ സാന്ത്വനത്തിൻ്റെയും അതുപോലെ നമ്മൾ രണ്ടുപേരുടെയും രീതിയിൽ വിഷ് ചെയ്യുന്നു അല്ലേ.
0: യെസ്, അപ്പം മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അപ്പോൾ ഈ ദിവസം എങ്ങനെയൊക്കെയാണ് അടിച്ചു പൊളിച്ചോന്നൊക്കെ നമ്മളെ അറിയിക്കുക. അപ്പോൾ നമ്മളും വിഷ് ചെയ്യുകയാണ് അടിപൊളിയായിട്ടിരിക്കട്ടെ.
1: യെസ്, അപ്പോൾ സോങ് സജഷൻസിൽ ഇങ്ങനെ ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്
0: ആ സോങ് തന്നെ സെലക്ട് ചെയ്തില്ലേ, ഉലകിതിനോടും പൊരുതിടും നിന്നെ നേടാൻ അഴകേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരിക.
1: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ പിന്നെ എന്താ വേണ്ട മാമിനല്ലേ. മാമിന്റെ ആ ഒരു ബർത്ത്ഡേ ദിവസത്തിൽ അത്രയും സ്പെഷ്യൽ ആയിട്ടാണ് അദ്ദേഹം ആ ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ രണ്ടുപേർക്കും വേണ്ടിയിട്ട് ആ സോങ് നമ്മൾ തീർച്ചയായിട്ടും പ്ലേ ചെയ്യുന്നതായിരിക്കും അല്ലേ. യെസ്, അപ്പൊ നമുക്ക് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സനൂജ് ഇങ്ങനെ എന്താ പറയാ, ഒരു ആൻസർ അയച്ചിട്ട് ഒരു സ്റ്റിക്കർ അയച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നസെന്റ് ഏട്ടനാണെങ്കിൽ സത്യമാണോ ഈ കേൾക്കണേ എന്ന രീതിയിൽ ഇങ്ങനെ നോക്കുന്നൊരു സീനില്ല. അതൊക്കെ ഇങ്ങനെ പോസ്റ്ററൊക്കെ രീതിയിൽ ചെയ്തിട്ടുണ്ട്. സത്യമാണ്, കറക്റ്റ് ആൻസറാണ്. അപ്പോൾ ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സനോജിൻ്റെ ഒരു നല്ലൊരു ഗുഡ് മോർണിംഗ് നേരാണ്. അതുപോലെ നമ്മുടെ ബാബുരജൻ സാറ് സാറിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാബുരജൻ സാറിൻ്റെ ചോദ്യം ഇതായിരുന്നു, ആശാരി മൂശാരി തൊടാത്ത മരം വെള്ളത്തിലിട്ടാൽ ചീയാത്ത മരം ഏതാണ് എന്നുള്ള കടങ്കഥയാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആശ സന്തോഷ് ചോദിച്ചിരിക്കുന്നു, ഹായ് എൻ്റെ പേര് ആശ സന്തോഷ്, ഞാൻ കൊല്ലം ഇരവിപുരത്തു നിന്നാണ്. എനിക്കൊരു പാട്ട് വെച്ച് തരണം, സിന്ദൂര പൂ മനസ്സിൽ എന്ന ഗമനം എന്ന സിനിമയിലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു പാട്ട് നമ്മൾ പ്ലേ ചെയ്യുന്നത് തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ ജയചന്ദ്രൻ സാർ പറയുന്നു, മാമിന് അതായത് വിജയശ്രീ മാമിൻ്റെ ഏറ്റവും ഫേവറേറ്റ് സോങ് ആണ് മിന്നൽ മുരളിയിൽ ഈ ഒരു ഗാനം. അപ്പോൾ അത് ഒന്ന് വെച്ച് തരണമെന്ന് തന്നെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ആ പാട്ട് പ്ലേ ചെയ്യുന്നത് തന്നെയായിരിക്കും. അതുപോലെ നമ്മുടെ മൻസൂർ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമ്മൾ പറഞ്ഞതോ ചെയ്തതോ ആയ കാര്യങ്ങൾ ആളുകൾ മറന്നേക്കാം, എന്നാൽ നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ അവരിൽ എന്ത് തരം അനുഭവമാണ് ഉണ്ടാക്കിയെന്നത് അവർ മറക്കാനിടയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും സ്വയം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, സ്വന്തം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം പാഴാക്കുകയും അരുത്. പരസ്പരം അറിയുകയും വാക്കുകളെ സത്യസന്ധമായി സൂക്ഷിക്കുകയും കാര്യങ്ങളിൽ ക്ഷമയും ദയയും ഉണ്ടാവുകയും പരസ്പരം ബഹുമാനം പുലർത്തുകയും വേണം എന്ന രീതിയിൽ ഒരു കൊട്ടേഷൻ അദ്ദേഹം റൈറ്റ് ചെയ്ത് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു കാര്യമാണ്. മറ്റൊരാൾക്ക് ഒരു ദ്രോഹം ചെയ്യാത്ത രീതിയിൽ തന്നെ മൂവ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഒരു സെൽഫ് ലവ് കൂടി നമ്മൾ കൊടുക്കുക. മറ്റൊരാൾ എന്ത് വേണമെങ്കിലും പറയുമ്പോഴും അതിന് ആ രീതിയിൽ അഡാപ്റ്റ് ചെയ്യാതെ നല്ല വശം ഏതാണ് എന്ന് മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോകുക. അപ്പോൾ മൻസൂർ ചേട്ടന് ഒരു ബ്യൂട്ടിഫുൾ ഡേ കൂടി നമ്മൾ നൽകുകയാണ്. ബാബുരാജൻ സാറിൻ്റെ ആൻസർ നമ്മുടെ രേഖ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, സമരമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ആൻസർ അതൊന്ന് ചെറുതായിട്ട് തെറ്റിപ്പോയി. നമ്മുടെ ബാബുരാജൻ സാറിൻ്റെ ആൻസർ മറ്റൊന്നായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി
0: സമരവും നമുക്ക് പരിഗണിക്കാം അല്ലേ.
1: അതെ. അപ്പോൾ നമ്മുടെ വിദ്യ അടിമാലി ചോദിച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് ഫ്രം അടിമാലി എന്ന രീതിയിൽ നമുക്കൊരു നല്ലൊരു ഹഗ്ഗൊക്കെ തന്നൊരു ഒരു ലവ് ഒരു സിമ്പിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് വിദ്യ. നല്ല രീതിയിൽ ഒരു എന്താ പറയാ ഒരു ദിവസം കൂടി വിദ്യ ചേച്ചിക്ക് നമ്മൾ ആശംസിക്കുകയാണ്. വനജാമ ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്. എന്താ ഒരു പാട്ട് സോങ് സജഷൻസ് വന്നിട്ടുണ്ടായിരുന്നു, അത് തീർച്ചയായിട്ടും നമ്മളത് പരിഗണിക്കുന്നതായിരിക്കും.

0: അപ്പിസ്റ്റൊക്കെ ഒരു സ്കൂളുകളിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഒരു വീക്ക്ലി വൺസ് ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അതുപോലെ സാന്ത്വനത്തിൽ ഡോക്ടറിനോട് ചോദിക്കാമെന്ന പക്തിയിൽ സൈക്കോളജിസ്റ്റിനെ വയ്ക്കുമ്പോൾ നന്നായിരിക്കുമെന്നൊരു സജഷൻ കൂടി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളത് പരിഗണിക്കുന്നത് തന്നെയായിരിക്കും അല്ലേ. ചില ടൈമിൽ നമ്മളങ്ങനെ സൈക്കോളജിസ്റ്റ് വന്ന് ചെയ്യാറുണ്ട്, പക്ഷേ അതൊരു തുടർ പ്രോഗ്രാം എന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിത്രാമ്മയുടെ ഒരു സജഷനാണത്, തീർച്ചയായിട്ടും പരിഗണനയിൽ വയ്ക്കുന്നത് തന്നെയായിരിക്കും. ചിത്രാമ്മ നല്ലൊരു ദിവസം കൂടി നേരുന്നു. ചിത്രാമ്മ പറയുന്നു, എൻ്റെ അമ്മ അനുജൻ എന്നിവർക്ക് ക്യാൻസർ വന്നിട്ടുണ്ട്. ഫോർത്ത് സ്റ്റേജ് ആയപ്പോഴേക്കും ഡോക്ടർ റാണി ശാന്തകുമാരി മാമാണ് പാലിയേറ്റീവ് കെയറിൽ നിന്ന് എന്താ അങ്ങനൊരു കൺസിഡറേഷൻ തന്നു, മികച്ച ഹോം കെയർ ലഭിച്ചിട്ടുണ്ട്, മെഡിസിനും വീൽ ചെയറും അങ്ങനെ നിരവധി കാര്യങ്ങൾ കൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ മരണം സംഭവിച്ച സമയത്ത് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്ന രീതിയിലാണ്. അപ്പോൾ മികച്ച സേവനമാണ് ഫാമിലിക്ക് ലഭിച്ചിട്ടുള്ള എന്ന രീതിയിൽ ഒരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് അല്ലേ.
1: യെസ്,
0: അപ്പോൾ അത് എന്താ പറയുക, അങ്ങനെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ വോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വോക്ക് ചെയ്തവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള സപ്പോർട്ടുകൾ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്കിത് പറയാൻ ഇരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ചിത്രാമ്മ കൂടി അത് പറയുകയാണ് അങ്ങനെ രീതിയിലുണ്ട് എന്നുള്ളത്. രാജൻ ചേച്ചി കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അതായത് രാജൻ ചേച്ചി നമ്മൾ ചോദിച്ച കുസൃതി ചോദ്യത്തിന് കറക്റ്റ് ആൻസർ തന്നെ അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും രാജൻ ചേച്ചി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ചേച്ചി വിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ അതെല്ലാം റിവീൽ ചെയ്യുന്നതായിരിക്കും.
1: യെസ് അപ്പോൾ ഇനി ലാസ്റ്റ് നമുക്ക് 11:35 നമ്മളുടെ സമയം ഇങ്ങനെ
0: കഴിഞ്ഞിരിക്കുന്നു.
1: ഒരു വിശേഷം കൂടെ പറഞ്ഞിട്ട് നമ്മുടെ കുസൃതി ചോദ്യത്തിന്റെ ഉത്തരവും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ടാറ്റ ബൈ ബൈ ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്.
0: യെസ്,
1: ഇന്ന് 10 October ലോക കഞ്ഞി
0: ദിനമാണ്. കഞ്ഞി എടുക്കട്ടെ ചേട്ടാ, പക്ഷെ അത് നമ്മൾ കളിയാക്കിയും കാര്യങ്ങളും ഒക്കെ ചെയ്യാറുണ്ടെങ്കിലും
1: ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ സിനിമ ഇറങ്ങിയ ശേഷം കുറച്ച് കഞ്ഞി എടുക്കട്ടെ എന്ന് പറയുന്ന, കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഒരു ഭയങ്കര രസകരമായിട്ടൊക്കെ വരാറുണ്ട്.
0: അതുപോലെ തന്നെ മഞ്ജു വാര്യരും ഇതുപോലെ കഞ്ഞി എടുക്കട്ടെ എന്ന് പറയുന്ന ഡയലോഗ് ഉണ്ട്, റിപ്പീറ്റേഷന്റെ ഒരു സംഭവത്തിൽ വന്നിട്ടുണ്ട് അത്. പക്ഷെ ഇതിൽ ഏറ്റവും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഈ ഒരു കഞ്ഞി കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിലും ഒരുപാട് ഊർജം നൽകുന്ന ഒരു ഭക്ഷണ പദാർത്ഥം കൂടിയാണ്, പോഷകങ്ങളുടെ ഒരു കൂട്ടം തന്നെയാണ് ഈ ഒരു കഞ്ഞിയിൽ ഉള്ളത്. അപ്പോൾ അതിൽ ചെറുപയർ പ്രോട്ടീനും കൂടെ ചേരുമ്പോൾ കുറച്ചും കൂടി റിച്ച് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ കഞ്ഞി കുടിക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് കഞ്ഞി കുടിക്കുന്നത് അത്ര ഇഷ്ടമില്ലാത്ത
1: ഇഷ്ടമാണ്,
0: പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് എന്തുമാത്രം ഇപ്പം കഞ്ഞിയും പയറും രാവിലെ കുടിക്കുക എന്ന് പറഞ്ഞാൽ പ്രഭാത ഭക്ഷണത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ്. അതെ, അപ്പൊ അത് പല മലയാളികളുടെ പ്രിയപ്പെട്ടതും അതുപോലെ പരമ്പരാഗതമായിട്ടുള്ള ഒരു ഭക്ഷണ രീതിയാണ്
1: അംഗൻവാടിയിലും ഒക്കെ കഞ്ഞിയും പയറും ഒക്കെ ആണല്ലോ.
0: ഇപ്പൊ
1: സ്കൂളുകളിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്, നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് കഞ്ഞിയും പയറും ആയിരുന്നു.
0: അതെ, അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഇപ്പൊ എനിക്ക് തന്നെ കഞ്ഞി എന്ന് പറയുമ്പോൾ കഞ്ഞിയും പയറും കേൾക്കുമ്പോൾ അത്ര ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും അതിന്റെ കൂടെ ഈ ചെറുപയറിന്റെ മെഴുക്ക് വരട്ടിയും
1: തോരനോ
0: തേങ്ങാച്ചമ്മന്തിയും കടുമാങ്ങ അച്ചാറും ഉണക്കപ്പട ചെറിയൊരു ഉണക്കമീനും ഒരു പപ്പടവും കൊണ്ട്
1: ഇല്ലെങ്കിലും ജസ്റ്റ് ഇച്ചിരി കഞ്ഞിയും പയറുതോരനും ഒരു അച്ചാറും മാത്രം, കഞ്ഞിയും അച്ചാറും മാത്രം കൂട്ടി കഴിക്കുന്നവരും പപ്പടം കൂടി ഇരിക്കട്ടെ എന്ന് പറയാം. അപ്പം കേരളീയരുടെ ഭക്ഷണ സംസ്കാരത്തിൽ കഞ്ഞിക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. പനി വരുമ്പോഴും ക്ഷീണം വരുമ്പോഴും ഒക്കെ നമ്മൾ കഞ്ഞിയാണ് കുടിക്കുന്നത്. ഒരു ആരോഗ്യകരമായ ഒരു ഭക്ഷണം തന്നെയാണ് കഞ്ഞി എന്ന് പറയാറുണ്ട്. ഇപ്പോൾ നമുക്ക് വയറ്റിന് ഭയങ്കരമായിട്ട് സുഖമില്ല, അല്ലെങ്കിൽ നമുക്ക് എന്ത് അസുഖമാണെങ്കിലും നമ്മുടെ അമ്മമാർ ആദ്യം പറയുന്നത് കുറച്ച് കഞ്ഞി എടുക്കട്ടെ എന്ന് തന്നെയാണ്. അപ്പോൾ കുറച്ച് കഞ്ഞി കുടിച്ചു കഴിയുമ്പോൾ നമുക്കൊരു എനർജി വരും, നമ്മളുടെ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നടക്കും എന്നുള്ളതൊക്കെയാണ് വിശ്വാസം. വിശ്വാസം അല്ലാതെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ അമ്മമാരാണെങ്കിലും ഭാവിയിൽ നമ്മൾ അമ്മയായി കഴിയുമ്പോഴും നമ്മുടെ കുട്ടികൾക്കും നമ്മൾ അങ്ങനെ ആയിരിക്കും പകർന്നു കൊടുക്കുക. പനിയാണെങ്കിലും വയറുവേദനയൊക്കെ ആണെങ്കിലും നല്ല ചൂട് കഞ്ഞി അല്ലെങ്കിൽ ഒരു പൊടിയരിക്കഞ്ഞിയോ എന്തെങ്കിലുമൊക്കെ കുടിച്ചാൽ മതി, മാറും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് നമുക്ക് എപ്പോഴും.
0: പിന്നെ മലയാളികൾക്ക് ആ ഒരു പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് ഹോട്ടലുകളിലെല്ലാം പഴങ്കഞ്ഞി എന്ന് പറഞ്ഞു,
1: പഴങ്കഞ്ഞിയുണ്ട് കഞ്ഞിയും,
0: അതെ അതെ അങ്ങനെയുള്ള രീതികളുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഈ പഴങ്കഞ്ഞി എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നതാണ് ഒരു പഴകിയ ആഹാരമാണ്, പക്ഷെ അങ്ങനെയല്ല, അതിൽ വൈറ്റമിൻസിൻ്റെ ഒരു കലവറ തന്നെയാണുള്ളത്. വൈറ്റമിൻ B, C എന്നിവയെല്ലാം കൊണ്ട് സമ്പുഷ്ടമാണ്. രാത്രി ബാക്കി വെച്ച് ചോറിൽ വെള്ളം ഒഴിച്ച് പിറ്റേ ദിവസം നമ്മൾ കഴിക്കുന്ന പഴങ്കഞ്ഞി എന്നുള്ളത്.
1: അപ്പോൾ അത് കഞ്ഞികൾ തന്നെ പലതരമുണ്ട്, ഓട്സ് കഞ്ഞിയുണ്ട്, പൊടിയരിക്കഞ്ഞിയുണ്ട്. നമ്മൾ
0: കർക്കിടക മാസത്തിലൊക്കെ കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത് വളരെ ആരോഗ്യത്തിന് നല്ലതാണ്.
1: അതോടൊപ്പം ഈ നോമ്പ് സമയമാകുമ്പോൾ അങ്ങനെ അപ്പോൾ പലതരത്തിലുള്ള കഞ്ഞികളുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എനിക്ക് ചെറിയ ഈ ചുമന്ന അരി വെച്ച് ചിലവർ കഞ്ഞി ഉണ്ടാക്കും. അപ്പൊ അത് നല്ല ടേസ്റ്റാണ്.
0: ഈ ജീരകവും തവിടും തവിട് ചേർന്നിട്ടുള്ള ആഹാരങ്ങൾ നല്ലതാണ്. അപ്പൊ അതിൽ കൂടുതലും

0: നമ്മൾ കഞ്ഞി വയ്ക്കുന്ന സമയത്ത് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കഞ്ഞി എന്ന് പറയുമ്പോൾ അത്ര നിസ്സാരക്കാരനൊന്നും അല്ല, നിരവധി ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് പ്രഭാത ഭക്ഷണത്തിലാണെങ്കിലും എപ്പോഴാണെങ്കിലും ഒരു ദിവസത്തിൽ ഒരു ഊർജ്ജം കിട്ടുന്നതാണ്.
1: കഞ്ഞിയുണ്ട് അല്ലേ എല്ലാ നാട്ടിലും ഉണ്ട്, അവരവരുടേതായ രീതികളിലാണ്. അതിപ്പോൾ ചൈനയിലൊക്കെ ആണെങ്കിലും പുറത്ത് എവിടെയൊക്കെ ആണെങ്കിലും പോറിഡ്ജ് എന്ന് പറയുന്നത് ഒരു ഡിഷ് തന്നെയാണ്, പക്ഷെ അത് അവരുടെ രീതിയിലാണ്. കേരളത്തിലോട്ട് വരുമ്പോൾ അത് വേറൊരു
0: കഞ്ഞി എന്ന രീതിയിൽ. അപ്പോൾ ഈ കഞ്ഞി എന്ന വാക്ക് വരുന്നത് തന്നെ തമിഴ് മലയാളം ഒരു കോമ്പിനേഷനാണ് അല്ലേ, തമിഴ് മലയാളം കോമ്പിനേഷനിലാണ് ഈ ഒരു വേർഡ് വന്ന് നിൽക്കുന്നത്. പലപ്പോഴും നമ്മൾ നിസ്സാരക്കാരനാക്കുന്ന ഈ ഒരു കഞ്ഞി എന്ന് പറഞ്ഞ ഭക്ഷണ വിഭവത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ ദിവസം തീർച്ചയായിട്ടും നിങ്ങളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ
1: പയറും
0: പപ്പടവും
1: നമ്മൾ പറഞ്ഞിട്ട് അവർ തന്നെ
0: ഇപ്പൊ എനിക്ക് താല്പര്യമില്ല ഈ ഒരു ഭക്ഷണ സാധനത്തിനോട്, പക്ഷെ എനിക്കിപ്പോ പറയുമ്പോ ഒരു കൊതി വരികയാണ്. അത്രയും ഇത്രയും ഒരു
1: കാറ്റഗറി
0: ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു കടയിൽ ചെന്ന് കഞ്ഞി കുടിക്കാനായിട്ട് തയ്യാറെടുക്കുന്ന ഒരു ടൈം പോലെ
1: ശ്രോതാക്കൾ എല്ലാവരും കഞ്ഞി കുടിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയായിരിക്കും. ആദ്യം പാർവതിയും പോയിട്ട് വേണം കഞ്ഞി ഒന്ന് കുടിക്കാൻ,
0: നിങ്ങൾ എന്ന് നിർത്തിയിട്ട് വേണം അല്ലേ. അപ്പൊ എന്തായാലും സമയം 11:39 ആയിരിക്കുന്നു, കുറച്ചധികം സമയം കടന്നു ചെന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഇന്നത്തെ ചോദ്യം ഇതാണ്, സ്ഥാനക്കയറ്റം കിട്ടുന്ന തൊഴിൽ ഏതാണ് എന്നുള്ള കുസൃതി ചോദ്യമായിരുന്നു. ബാബുരാജൻ സാറിന്റെ ആൻസർ വന്നിട്ടുണ്ട്, നമ്മുടെ എന്താ പറയാ സനൂജ് ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരയച്ചിരിക്കുന്ന ആൻസർ ഞാൻ വായിക്കട്ടെ, പതുക്കെ വായിക്കട്ടെ. തിങ്ങ് കയറ്റം പിന്നെയും പിന്നെയും എനിക്ക് റിയാക്ഷൻ ഇടാൻ വയ്യ. അപ്പൊ തിങ്ങ് കയറ്റം എന്ന് പറയുമ്പോൾ കുസൃതി തരത്തിൽ ചിന്തിക്കുക, സ്ഥാനക്കയറ്റം ഓരോ പടിപടി കയറി കഴിഞ്ഞാൽ മാത്രമേ തെങ്ങിൽ ചെന്നിട്ട് നമുക്ക് തേങ്ങ ഇടാൻ പറ്റൂ അല്ലേ. അപ്പൊ തെങ്ങ് കയറ്റം സ്ഥാനക്കയറ്റം കിട്ടുന്നു. അപ്പൊ നിരവധി തൊഴിലുകളുണ്ട്, നമ്മൾ തൊഴിലിനെ അന്ന് ആ രീതിയിലൊന്നും കളയാ കിട്ടുന്നല്ല, കുസൃതി ചോദ്യമാണ്, ആ ഒരു രീതിയിൽ നിങ്ങൾ കണക്കാക്കുക. അപ്പോ സ്ഥാനക്കയറ്റം കിട്ടുന്ന തൊഴിൽ ഏത് എന്ന് ചോദിച്ചാൽ തിങ്ങ് കയറ്റം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഓഫീസിലും നിങ്ങളുടെ നിയർ ബൈ നിങ്ങളുടെ ഗ്യാങ്ങിന് ഇടയ്ക്കൊക്കെ പരീക്ഷിച്ചു നോക്കൂ, ഇത് വിജയിക്കുമോ. പലർക്കും അറിയാവുന്നൊരു ഉത്തരവാണ്. അപ്പോൾ പലരും എന്താ പറയാ വയ്യ ആതിര പറയാൻ എന്ന് കരുതി മിണ്ടാണ്ടിരിക്കുന്നവർ കാണും. ആ രാജ്യം ചേച്ചി കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഇത്ര നേരത്തിൻ്റെ സമയം കുറച്ചധികമായിട്ട് കടന്നു പോയത് കൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഇതുവരെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് ഞാൻ ആതിരയും എന്നോടൊപ്പം
1: ആതിരയോടൊപ്പം ഇന്ന് പാർവതിയുമായിരുന്നു.
0: യെസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരുപാട് സോങ് സജഷൻസ് വന്നിട്ടുണ്ട്, എല്ലാം നമ്മൾ ഇടുന്നതായിരിക്കും. എങ്കിലും സ്പെഷ്യലായിട്ട് നമ്മുടെ എവർ ഷൈൻ അല്ലേ, ഹൈസ്കൂൾ ജംഗ്ഷനിലുള്ള നമ്മുടെ ആ എവർ ഷൈൻ ഒപ്റ്റിക്കൽസിൻ്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു സ്ഥാപകൻ അല്ലേ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ വിജയശ്രീ മാമിൻ്റെ ബർത്ത്ഡേ ആണ്, അദ്ദേഹത്തിൻ്റെ പ്രിയങ്കരിയായിട്ടുള്ള പത്നി അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സോങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ പാട്ടോടുകൂടി ഇന്നത്തെ ലൈവ് ജയചന്ദ്രൻ സാറിൻ്റെ വൈഫ് വിജയശ്രീ മാമിൻ്റെ പിറന്നാൾ ദിവസമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ബ്യൂട്ടിഫുൾ സോങ്ങോട് കൂടി ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാധനം 90.4 FM.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: നക്ഷത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ബിസിനസ് ഗസ്റ്റ് ഓഫ് ദി ഡേ നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.
1: നിമിഷവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം ഇത് റേഡിയോ സന്തുലം 90.4 FM.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാധനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
1: ഡൽഹി ട്രാഫിക് പോലീസും ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. 9 ദിവസം സഭ ചേരുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിച്ചു. പ്രധാനമായും നിയമനിർമ്മാണത്തിനായാണ് സമ്മേളനം ചേരുന്നത്. കേരള നിയമസഭയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് നവംബർ 1 തുടക്കമാകും. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഈ മാസം 15 മുതൽ 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. ജീവിതാനുഭവങ്ങൾ കേൾക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ യഥാർത്ഥ മാറ്റങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ വൈദ്യ

0: പഠിക്കാനും പിന്തുണയ്ക്കാനും സമൂഹം തയ്യാറാകണമെന്നും ലോക മാനസികാരോഗ്യ ദിന സന്ദേശത്തിൽ അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഗാർഹിക പീഡനത്തിനിരയാകുന്ന സ്ത്രീകൾക്ക് സുരക്ഷയും നിയമപരിരക്ഷയും ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാൻ സന്തോഷത്തോടെ പഠിക്കാമെന്ന പേരിൽ സംസ്ഥാന വ്യാപക ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. മറ്റന്നാൾ മുതൽ ഈ മാസം 17 വരെ വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ സർക്കാർ സ്കൂളുകളിലും സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിവിധ പരിപാടികൾ നടത്തും. പഠന സമ്മർദ്ദം, പരീക്ഷാഭയം, ഉത്കണ്ഠ തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടുന്ന വിദ്യാർത്ഥികളെ നേരത്തെ തിരിച്ചറിഞ്ഞ് കൌൺസിലിംഗും മാനസികാരോഗ്യ പിന്തുണയും ഉറപ്പാക്കും. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ഈ മാസം 15 ആധാർ ഓതന്റിഫിക്കേഷൻ പൂർത്തിയാക്കണം. 23,657 പേർ ഇനിയും നടപടികൾ പൂർത്തിയാക്കിയിട്ടില്ല. ആധാർ കാർഡിന്റെയും പെൻഷൻ പാസ്ബുക്കിന്റെയും പകർപ്പുകളുമായി അർഹരായ ഗുണഭോക്താക്കൾ ബന്ധപ്പെട്ട ഫിഷറീസ് ഓഫീസുമായി ബന്ധപ്പെടണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. തിരുവനന്തപുരത്തെ നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട് കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരത്ത് നിന്നുള്ള നവരാത്രി വിഗ്രഹങ്ങളുടെ ഘോഷയാത്ര കേരളത്തിൽ പ്രവേശിച്ചു. ഉച്ചയോടെ കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളയിലെത്തിയ ഘോഷയാത്രയെ കേരള പോലീസ്, റവന്യൂ, തിരുവിതാംകൂർ ദേവസ്വം അധികൃതർ ചേർന്ന് ആചാരപൂർവ്വം സ്വീകരിച്ചു. ആ ഘോഷയാത്ര ഇന്ന് രാത്രിയോടെ നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തും. നാളെ വൈകുന്നേരം ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തുന്നതോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. പാലക്കാട് ജില്ലയിൽ രണ്ടാം വിള നെല്ല് സംഭരണത്തിന് തുടക്കമായി. കൊയ്ത്ത് 50% പൂർത്തിയായ പാടശേഖരങ്ങളിൽ നിന്നാണ് ആദ്യഘട്ടത്തിൽ നെല്ലെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: പല്ലശേന പഞ്ചായത്തിലെ കൂടല്ലൂർ ചാട്ടുമൊക്ക് പാടശേഖര സമിതിയിൽ നിന്നാണ് നെല്ല് സംഭരണം ആരംഭിച്ചത്. 220 ചാക്കുകളിലായി 12 ടൺ നെല്ലാണ് ഇന്നലെ സംഭരിച്ചത്. ഇന്നലെ 1 മില്ല് കൂടി സപ്ലൈകോയുമായി കരാർ ഒപ്പിട്ടിട്ടുണ്ട്. കൂടുതൽ മില്ലുകൾ എത്തുന്നതോടെ രണ്ടാം വിള നെല്ലെടുപ്പ് വേഗത്തിലാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ.
0: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നിന്ന് അർദ്ധരാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഇടുക്കിയിലെ മലയോര വിനോദസഞ്ചാര മേഖലയിൽ ഏകീകൃത ടൂറിസം ഹബ്ബ് ഒരുങ്ങുന്നു. 5 പഞ്ചായത്തുകളിലെ പ്രധാന കേന്ദ്രങ്ങളെ കോർത്തിണക്കിയുള്ള വികസന പദ്ധതികൾ പുരോഗമിക്കുകയാണ്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മൂന്നാറിനും തേക്കടിക്കുമിടയിലുള്ള 5 മലയോര പഞ്ചായത്തുകളിലെ വിനോദസഞ്ചാര സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇതിന്റെ പൈലറ്റ് പദ്ധതിയായി കള്ളിമാലി, കനകക്കുന്ന്, വാക്കാസിറ്റി വെള്ളച്ചാട്ടം, സ്വർഗ്ഗമേട്, മുള്ളൻതണ്ട്, പുത്തടിത്തടാകം, ചതുരങ്കപ്പാറ എന്നിവ ടൂറിസം കേന്ദ്രങ്ങളായി വികസിപ്പിക്കും. കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്കിടയിൽ പ്രകൃതിദത്തമായ പ്രാദേശിക കേന്ദ്രങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നത് നാട്ടുകാർക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഹോംസ്റ്റേകൾ, റിസോർട്ടുകൾ, പ്രാദേശിക കൃഷിരീതികൾ എന്നിവ സമഗ്രമായി സംയോജിപ്പിച്ചാണ് ഇടുക്കിയുടെ ഈ പുതിയ വിനോദസഞ്ചാര മാതൃക നടപ്പിലാക്കുന്നത്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ഗോത്രവർഗ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗസ്മരണകൾ കാതരമർപ്പിക്കുന്നതിനെ കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഗോത്രവർഗ നേതാക്കളുടെ പോരാട്ടങ്ങൾ കാതരമായി റാഞ്ചിയിലെ പഴയ സെൻട്രൽ ജയിലിൽ 142 കോടി രൂപ ചെലവിൽ ഒരുക്കിയ സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം ശ്രദ്ധേയമാക്കുന്നു. 30 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന മ്യൂസിയം സിന്ധു കാനു, വീർ ബുധു ഭഗത്, ഗയാമുണ്ട, ഭഗവാൻ ബിർസാമുണ്ട തുടങ്ങിയ പോരാളികളുടെ ധീരചരിത്രം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നു. ആദിവാസി സമൂഹത്തിന്റെ സംഭാവനകളില്ലാതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം പൂർണ്ണമാകില്ലെന്ന സന്ദേശവും മ്യൂസിയം ഉയർത്തിപ്പിടിക്കുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2026-27 സീസണിന് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC SC ഡൽഹിയെ നേരിടും. വൈകുന്നേരം 5 ബംഗളൂരുവിലാണ് മത്സരം. ഇന്ത്യ ന്യൂസിലാൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരം നാളെ നടക്കും. വൈകുന്നേരം 7 ഇൻഡോറിലാണ് മത്സരം. ഇന്നലെ റാഞ്ചിയിൽ നടന്ന 2 മത്സരത്തിൽ ഇന്ത്യക്കെതിരെ വെസ്റ്റ്ഇൻഡീസ് 6 വിജയിച്ചിരുന്നു. ഓരോ മത്സരങ്ങളും വീതം ജയിച്ച ഇരു ടീമുകളും നിലവിൽ പരമ്പരയിൽ ഒപ്പത്തിനൊപ്പമാണ്. ദേശീയതലത്തിലും ലക്ഷദ്വീപിലും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ പുരോഗതി ഗവൺമെന്റ് അഷുറൻസ് പാർലമെന്ററി കമ്മിറ്റി വിലയിരുത്തി. ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിച്ചതായി കമ്മിറ്റി ചെയർമാനും മുസഫർ നഗർ എംപിയുമായ ഹരീന്ദർ സിംഗ് മാലിക് പറഞ്ഞു.

0: ലക്ഷദ്വീപ് സന്ദർശനത്തിനിടെ ആകാശവാണി വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ലക്ഷദ്വീപ് MP ഹംദുള്ള സെയ്ദ് പാർലമെന്റിൽ ഉന്നയിച്ച വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ വിശദാംശങ്ങളും സമിതി ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. BSNL വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കേന്ദ്ര ടെലികോം മന്ത്രാലയവുമായി സഹകരിച്ച് നാളെ മിനി മാരത്തൺ സംഘടിപ്പിക്കും. രാവിലെ 5 തിരുവനന്തപുരത്ത് PMG ജംഗ്ഷനിലെ BSNL കേരള സർക്കിൾ ഓഫീസിൽ നിന്ന് ആരംഭിക്കുന്ന മാരത്തൺ അർജുന അവാർഡ് ജേതാവ് KM ബീനാമോൾ ഫ്ളാഗ് ഓഫ് ചെയ്യും. ജീവനക്കാരും കായിക താരങ്ങളും ഉൾപ്പെടെ 1000 പേർ പങ്കെടുക്കും. വയനാട് മുത്തങ്ങയിൽ അധിനിവേശ സസ്യങ്ങളിൽ നിന്ന് ബയോചാർ ഉൽപ്പാദിപ്പിക്കുന്നതിൽ 165 ഗോത്ര വനാശ്രിത സമൂഹങ്ങൾക്ക് പരിശീലനം നൽകി. കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ പിന്തുണയോടെ കഴിഞ്ഞ 4 പരിശീലനം. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ തലസ്ഥാനത്ത് ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിന് അനുമതി നിഷേധിച്ച് ഡൽഹി പോലീസ്. 45 മെട്രോ സ്റ്റേഷനുകളുടെ കവാടങ്ങൾ വൈകിട്ട് 6 വരെ അടച്ചിടും. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. സമ്മേളനം പ്രധാനമായും നിയമനിർമ്മാണത്തിലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസിക പ്രശ്നങ്ങൾ തുറന്നു പറയാനും സഹായം തേടാനും മടിക്കരുതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരത്ത് നിന്നുള്ള നവരാത്രി വിഗ്രഹങ്ങളുടെ ഘോഷയാത്ര തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2026-27 സീസണ് ഇന്ന് തുടക്കം. ആദ്യ മത്സരം ബംഗളൂരു FCയും SC ഡൽഹിയും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: കരുതൽ 10 വരെയുള്ള നിങ്ങളുടെ പൊന്നോമന പെൺകുഞ്ഞിന്റെ സുരക്ഷിത ഭാവിക്കായി അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി വെറും 250 അടച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ആരംഭിക്കൂ. 15
2: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ജാർഖണ്ഡിൽ. ദിയോഗറിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ രണ്ടാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. ജന്തർ മന്ദിറിൽ സി ജെ പി നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രതിഷേധ പരിപാടിക്ക് അനുമതി നിഷേധിച്ച് ഡൽഹി പോലീസ്. യു എ യിൽ ഡ്രോൺ ആക്രമണം നേരിട്ട ക്രൂഡ് ഓയിൽ ടാങ്കറിലുണ്ടായിരുന്ന 22 ഇന്ത്യൻ നാവികരും സുരക്ഷിതരെന്ന് കേന്ദ്ര സർക്കാർ. റഷ്യൻ നിർമ്മിത ഡീസലിന്റെ വിൽപ്പനയ്ക്കും ഇറക്കുമതിക്കുമുള്ള ഉപരോധം അടുത്ത വർഷം ഏപ്രിൽ 7 വരെ നീക്കി അമേരിക്ക. തമിഴ്നാട് മാഹി, പുതുച്ചേരി, കാരയ്ക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയയിൽ നടക്കുന്ന വേൾഡ് ബൌൾസ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻസ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ജാർഖണ്ഡിലെത്തി. ദിയോഗറിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ രണ്ടാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. ബി ബി എം ടി ആശുപത്രിയിൽ നടക്കുന്ന സൈന്യ സമ്പർക്ക മേളയും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ സി ജെ പി നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രതിഷേധ പരിപാടിക്ക് അനുമതി നിഷേധിച്ച് ഡൽഹി പോലീസ്. ജന്തർ മന്ദിറിൽ പ്രതിഷേധങ്ങളും പരിപാടികളും സംഘടിപ്പിക്കുന്നതിന് കുറഞ്ഞത് 10 ദിവസം മുമ്പെങ്കിലും അപേക്ഷ നൽകേണ്ടതുണ്ടെന്നും പ്രദേശത്ത് നിരോധനാജ്ഞ നിലവിലുണ്ടെന്നും ഡൽഹി പോലീസ് ജോയിന്റ് കമ്മീഷണർ അറിയിച്ചു. സുരക്ഷ ചൂണ്ടിക്കാട്ടി 45 മെട്രോ സ്റ്റേഷനുകളിലെ ഗേറ്റുകൾ ഇന്ന് വൈകുന്നേരം 6 മണി വരെ അടച്ചിടുമെന്നും പോലീസ് വ്യക്തമാക്കി. രാജ്യ തലസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തണമെന്നും സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കണമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. എത്യോപ്യയിലെ ആദിസ് അബാബയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര വിഷയങ്ങൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളിൽ ഇരുപക്ഷത്തിനും ന്യായമായ പ്രാതിനിധ്യം വേണമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു.
1: Conscious efforts are made to delay reform and undermine change. India and Africa cannot remain unrepresented or underrepresented in global decision making. And that is why India worked resolutely during its G20 presidency in 2023 to secure a permanent membership for the African Union.
0: കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ, സിംഗപ്പൂർ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നം, പ്രധാനമന്ത്രി ലോറൻസ് വോങ് എന്നിവരുമായി സിംഗപ്പൂരിൽ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ചും നിക്ഷേപ സാധ്യതകളെക്കുറിച്ചും നേതാക്കൾക്കിടയിൽ ചർച്ച നടന്നതായി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. യു എയിലെ ഷാർജ ആങ്കറേജിൽ നടന്ന ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് പനാമ പതാകയുള്ള ക്രൂഡ് ഓയിൽ ടാങ്കറിലുണ്ടായിരുന്ന 22 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ സ്ഥിരീകരിച്ചു. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഇന്ത്യൻ ജീവനക്കാരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ കപ്പൽ മാനേജ്മെന്റ് കമ്പനിയുമായി അധികൃതർ ബന്ധപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സായുധസേനയുടെ കാര്യത്തിൽ മാത്രം അധിഷ്ഠിതമല്ല ദേശസുരക്ഷയെന്നും പ്രതിരോധ മേഖലയിൽ

0: സ്വാശ്രയത്വം നിർണായകമാണെന്നും രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഡിഫൻസ് മാനുഫാക്ചറേഴ്സ് ചാമ്പ്യൻസ് അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്ന സാങ്കേതിക വിദ്യയുള്ള സൈനിക ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്ന വിശ്വസ്ത രാജ്യമായി ഇന്ത്യ ഉയർന്നുവരികയാണെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. സർക്കാർ ഓഫീസുകളിലെ ശുചിത്വം മെച്ചപ്പെടുത്തുന്നതിനും തീർപ്പാകാതെ കിടക്കുന്ന ഫയലുകൾ കുറയ്ക്കുന്നതിനുമായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രത്യേക ക്യാമ്പയിൻ 6.0 ആരംഭിച്ചു. മന്ത്രാലയത്തിന് കീഴിലുള്ള 610 ഓഫീസുകൾ പങ്കെടുക്കുന്നുണ്ട്. ഈ മാലിന്യങ്ങളുടെ ശാസ്ത്രീയ സംസ്കരണത്തിനും ക്യാമ്പയിനിൽ ഊന്നൽ നൽകുന്നു. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ മാറ്റി നിർത്തി വിഷമതകൾ തുറന്നു പറയാൻ അന്തരീക്ഷമൊരുക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ജീവിതാനുഭവങ്ങൾ കേൾക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ, യഥാർത്ഥ മാറ്റങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആണവായുധ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും ഏത് ഭീകരാക്രമണത്തിനും ഉചിതമായ മറുപടി നൽകുമെന്നും ഐക്യരാഷ്ട്രസഭയിൽ വ്യക്തമാക്കി ഇന്ത്യ. ന്യൂയോർക്കിൽ യു എൻ പൊതുസഭയുടെ നിരായുധീകരണ സമിതി യോഗത്തിൽ ജനീവയിലെ യു എൻ ഡിസാമമെന്റ് കോൺഫറൻസ് ദൌത്യ സംഘത്തിലെ ഇന്ത്യൻ പ്രതിനിധി അൻമോൾ ഷേർ ബേദിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭരണകൂട നയത്തിന്റെ ഭാഗമായി ആണവായുധങ്ങൾ ഉപയോഗിക്കരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ദേശീയതലത്തിലും ലക്ഷദ്വീപിലും കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ പുരോഗതി ഗവൺമെന്റ് അഷുറൻസ് പാർലമെന്ററി കമ്മിറ്റി വിലയിരുത്തി. ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിച്ചതായി കമ്മിറ്റി ചെയർമാനും മുസഫർ നഗർ എംപിയുമായ ഹരീന്ദ്ര സിംഗ് മാലിക് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. 9 ദിവസം സഭ സമ്മേളിക്കും. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29-ന് സമ്മേളനം അവസാനിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് അർദ്ധരാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. തമിഴ്നാട് മാഹി, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, ഒഡീഷ, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയിലെ രാജ്യത്തിന്റെ മുന്നേറ്റത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സെമി കണ്ടക്ടർ നിർമ്മാണ രംഗത്ത് രാജ്യം ഇന്ന് ചിപ്പുകളുടെ ഉത്പാദനത്തിലും രൂപകൽപ്പനയിലും ആഗോളതലത്തിൽ ശ്രദ്ധേയമായ ചുവടുവയ്പ്പുകൾ നടത്തിക്കഴിഞ്ഞു. സെമി കണ്ടക്ടർ വ്യവസായത്തിന് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമായി മാറാനുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടിരുന്നു.
2: ഭാരതത്തിന് ആത്മീയ സഹയോഗ് ചിപ്പ് ഡിസൈൻ ഹോ, മാനുഫാക്ചറിംഗ് ഹോ, ഇക്വിപ്മെന്റ് മാനുഫാക്ചറിംഗ്, മെറ്റീരിയൽ ഇക്കോസിസ്റ്റം, ടെസ്റ്റിംഗ് കേപ്പബിലിറ്റി ഹോ, ഇൻ സഭി പർ ഏക് സാത്ത് കാം കിയ ഓർ സഫലത ഹാസിൽ കർക്കെ ദിഖായി ഹൈ.
0: ഓസ്ട്രേലിയയിലെ ബർഹാമിൽ നടക്കുന്ന വേൾഡ് ബൌൾസ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻസ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. ഇന്ത്യൻ താരം പുതുൽ സോനോവാളാണ് ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ISL ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC ഡൽഹിയെ നേരിടും. വൈകുന്നേരം 5 മണിക്ക് ബംഗളൂരുവിലാണ് മത്സരം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം നാളെ നടക്കും. വൈകുന്നേരം 7 മണിക്ക് ഇൻഡോറിലാണ് മത്സരം. ഇന്നലെ റാഞ്ചിയിൽ നടന്ന 2-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ വെസ്റ്റ് ഇൻഡീസ് 6 വിക്കറ്റിന് വിജയിച്ചിരുന്നു. ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ച ഇരു ടീമുകളും നിലവിൽ പരമ്പരയിൽ ഒപ്പത്തിന് ഒപ്പമാണ്. റഷ്യൻ നിർമ്മിത ഡീസലിന്റെ വിൽപ്പനയ്ക്കും ഇറക്കുമതിക്കുമുള്ള ഉപരോധം 2027 ഏപ്രിൽ 7 വരെ താൽക്കാലികമായി നീക്കി അമേരിക്ക. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. ഈ നീക്കം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് പ്രതികരിച്ചു. ഊർജ്ജ വിതരണം, റഷ്യ യുക്രൈൻ സംഘർഷം, ഇറാനിലെ സാഹചര്യം എന്നിവയും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഫ്ളൈ ദുബായ് വിമാനത്തിൽ ഭീകരാക്രമണ ശ്രമം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് UAE പ്രോസിക്യൂഷൻ. വിമാനം പിടിച്ചെടുത്ത് ടെലവീവ് വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ ടെർമിനലിലേക്ക് ഇടിച്ചിറക്കി വൻ നാശനഷ്ടം വരുത്താനാണ് ഒമാനി സഹ പൈലറ്റ് പദ്ധതി ഇട്ടിരുന്നതെന്ന് UAE അറ്റോർണി ജനറൽ അറിയിച്ചു. അസാധാരണമായ ധീരതയ്ക്ക് ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ യു എസ് കോൺഗ്രസ് അംഗം രാജ കൃഷ്ണമൂർത്തി

0: ഔദ്യോഗിക രേഖയായ കോൺഗ്രഷണൽ റെക്കോർഡിൽ ആദരിച്ചു. ദുബായിൽ നിന്ന് ടെലവീവിലേക്കുള്ള വിമാനത്തിലെ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ജീവൻ രക്ഷിക്കാൻ ക്യാപ്റ്റൻ മച്ചാറിന്റെ ധീരതയും സമയോചിതമായ ഇടപെടലും സഹായിച്ചുവെന്ന് കൃഷ്ണമൂർത്തി പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം ക്യാപ്റ്റൻ മച്ചാറിന്റെ ധീരമായ ഇടപെടലിനെ മാനിച്ച് ഇസ്രായേലിന്റെ പ്രസിഡൻഷ്യൽ അവാർഡ് ഫോർ സിവിലിയൻ ഹീറോയിസം നൽകുമെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് പ്രഖ്യാപിച്ചു. വ്യക്തിഗത വോട്ടർമാർ സമർപ്പിക്കുന്ന ഫോം 7 അപേക്ഷകൾക്ക് പരിധി നിശ്ചയിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അവകാശവാദങ്ങളും എതിർപ്പുകളും ഉന്നയിക്കുന്ന കാലയളവിൽ പരമാവധി 10 അപേക്ഷകളും വോട്ടർപട്ടികയുടെ തുടർച്ചയായ പുതുക്കൽ പ്രക്രിയയിൽ പ്രതിമാസം 5 അപേക്ഷകളും മാത്രമേ ഒരാൾക്ക് സമർപ്പിക്കാനാകൂ. വോട്ടർപട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഈ മാസം 15 മുതൽ 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ജാർഖണ്ഡിൽ ഡിയോഗറിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ 2nd ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. ജന്തർ മന്ദറിൽ സി ജെ പി നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രതിഷേധ പരിപാടിക്ക് അനുമതി നിഷേധിച്ച് ഡൽഹി പോലീസ്. യു എ യിൽ ഡ്രോൺ ആക്രമണം നേരിട്ട ക്രൂഡ് ഓയിൽ ടാങ്കറിലുണ്ടായിരുന്ന 22 ഇന്ത്യൻ നാവികരും സുരക്ഷിതരെന്ന് കേന്ദ്ര സർക്കാർ. റഷ്യൻ നിർമ്മിത ഡീസലിന്റെ വിൽപ്പനയ്ക്കും ഇറക്കുമതിക്കുമുള്ള ഉപരോധം അടുത്ത വർഷം 7 ഏപ്രിൽ വരെ നീക്കി അമേരിക്ക. തമിഴ്നാട് മാഹി, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയയിൽ നടക്കുന്ന വേൾഡ് ബൌൾസ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻസ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
6: നിന്റെ മുടി കാണാൻ എന്തൊരു ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല?
7: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
6: എന്റെ മുടി ഒന്ന് നോക്കി നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. ഇതായപ്പോ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ല.
7: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
6: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
7: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റെൻഷൻസ്, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
6: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ.
7: 6282529527. എങ്ങനെ?
6: 6282529527.
7: പിന്നെ ആ അഡ്രസ്സോട് സേവ് ചെയ്തു. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
5: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും.
8: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
9: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
10: ഗാനമന്ദാരം.

കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ ഗാനമന്ദാരം.

കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, ഡോക്ടർ പാർവതി ജീവൻ. പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി കോൾഡ് ഓൺ ടെലികോം കമ്പനീസ് ടു ഡെവലപ്പ് സ്ട്രോങ് സിസ്റ്റംസ് ടു കൗണ്ടർ ക്രോസ് ബോർഡർ ഡിജിറ്റൽ ഫ്രോഡ് ആൻഡ് പ്രൊട്ടക്ട് യൂസേഴ്സ്. ആന്ധ്രാപ്രദേശ് ചീഫ് മിനിസ്റ്റർ എൻ ചന്ദ്രബാബു നായിഡു മെറ്റ് ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് സോർട്ട് എ നാഷണൽ വാട്ടർ ഗ്രിഡ് ത്രൂ ദ ഇന്റർലിങ്കിംഗ് ഓഫ് റിവേഴ്സ്. The Ministry of Social Justice and Empowerment will convene a regional review meeting in Diu today to undertake a comprehensive review of the implementation of major welfare, social empowerment and social defense schemes in the western region of the country. A special Khadi and Village Industries exhibition has been organized at Delhi HAT as part of Khadi Festival 2026. Chairman KVIC Manoj Goyal yesterday formally inaugurated the exhibition, which will continue till 15th of this month. A total of 115 stalls are displaying various Khadi products, including traditional textiles and handicraft traditions of Gujarat, colorful handicrafts and traditional prints of Rajasthan, woolen products of Himachal Pradesh, and traditional weaving and handicrafts of Uttar Pradesh. An inter-ministerial central government team has arrived in Maharashtra to conduct an on-ground assessment of the drought situation and crop damage during the 2026 Kharif season. Mizoram is set to host the Northeast Bankers Conclave 3.0 on 13th of this month with Union Minister of Development of Northeastern Region Jyothiraditya Scindia expected to attend the event, officials said on 14th October. The Telangana government is spending 1,108.27 crore rupees for the development and expansion of a temple complex in Manjirvela village close to the Musi River as part of the Musi Riverfront Development Project. The local traditions and cultural expressions of Madhya Pradesh are being presented through 22 mementos in the PM Mementos e-auction this year. The collection form a visual map of the state's living heritage, connecting traditions and historic places with indigenous artistic expression, ecological heritage, public institutions and symbols of India's national identity. Union Minister for Road Transport and Highways Nitin Gadkari announced approval of 993.64 crore rupees for the development of National Highway 10 between Rangpo and Ranipool in Sikkim. 5-day geriatric care training program to begin in Diu. The National Institute of Social Defense under the Ministry of Social Justice and Empowerment, in collaboration with the Office of the Collector Diu, Union Territory Administration of Dadra and Nagar Haveli and Daman and Diu, will organize a 5-day geriatric care training program in Diu district. Jharkhand Chief Minister Hemant Soren's mother, Rupi Soren, has passed away at the age of 80. President Srimati Draupadi Murmu expressed grief over the demise of Rupi Soren.

0: The prize was announced by the Swedish Academy in Stockholm. A massive Russian strike killed 25 people and injured 100 others in Ukraine. Russia launched 70 missiles alongside dozens of attack drones targeting Kyiv and dozen other Ukrainian regions. India-West Indies T20 series. The second T20 series between India and the West Indies takes place today, October 2026, at the JSCA International Stadium Complex in Ranchi, starting at 7 p.m. IST. Asian Games Hockey. India's men's team, fresh from winning Asian Games gold and securing direct qualification for the 2028 Los Angeles Olympics, is preparing for the Asian Champions Trophy, scheduled for 27 October 5 November in Jalandhar and Mohali. That's all for today's current affairs updates. I'm Dr. Parvati Jeevan, signing off.
1: ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
2: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
1: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
2: അർച്ചന ഫൈനാൻസോ?
1: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണപ്പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
2: വിശ്വസിക്കാവുന്നതാണോ?
1: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണപ്പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
3: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
1: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
3: അർച്ചന ഫൈനാൻസ്. അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
4: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
5: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
4: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
5: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
1: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാസഖി. LIC ഭീമാസഖിയോ? അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും, സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ഭീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും, പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്. വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
3: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686. ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ, ചങ്ങംകുളങ്ങര.
1: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
3: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ ന്യൂനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
1: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
3: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
1: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
3: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
1: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
3: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറു, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
1: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
3: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
1: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
3: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
1: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
3: RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 8547025367.
1: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര.
6: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ

0: സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഗസ്റ്റ് ഓഫ് ദി ഡേ, നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി.

എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ആതിര.

ഒരേപ്പുഴ സാലിഹ ഹൈസ്കൂളിലെ 1989 ബാച്ച് സൗഹൃദ കൂട്ടായ്മയുടെ 7th വാർഷികാഘോഷം ഒക്ടോബർ 11 ഞായറാഴ്ച തേവള്ളി പാലസ് നഗർ കൊയിലോൺ ലേക്കിൽ വച്ച് നടക്കും. രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന പരിപാടി ആദരണീയനായ റോട്ടറി ഡിസ്ട്രിക്ട് 32-11 മുൻ ഗവർണർ KP രാമചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്യും. ആദരണീയരായ അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുക്കും. 25 വർഷത്തെ വിവാഹ ജീവിതം പൂർത്തിയാക്കിയ 1989 ബാച്ചിലെ ദമ്പതികൾക്കായി വിവാഹ പുനരാവിഷ്കരണം നടത്തും. കൂടാതെ കുട്ടികളുടെ നേട്ടങ്ങൾക്കായുള്ള ആദരം, ലക്കി ടിപ്പ് തുടങ്ങിയ വിവിധ പരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. സാലിഹ 1989 സൗഹൃദ കൂട്ടായ്മയുടെ 7th വാർഷികാഘോഷത്തിന് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡിഫറൻലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
2: കോട്ടയം, അങ്കമാലി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ചർച്ചാവേദി. ഏകോപനം അവതരണം റിജിജി നായർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM ചർച്ചാവേദിയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ചർച്ചാവേദിയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹണിമൂൺ കഴിഞ്ഞു ഇനി എന്ത്, VD സതീശൻ സർക്കാരിൻ്റെ 125 ദിവസങ്ങൾ എന്ന വിഷയമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ 2026 May 18 ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. 10 വർഷത്തിന് ശേഷമാണ് ഒരു മുന്നണി ഭരണത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 125 ദിവസങ്ങളിൽ, തീർച്ചയായിട്ടും 100 ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ ഒരു സർക്കാരിൻ്റെ ഹണിമൂൺ പീരീഡ്, ഏത് കാര്യത്തിനും ഒരു അലവൻസ് എല്ലാവരും നൽകാറുണ്ട്, അത് കഴിഞ്ഞു. അപ്പോൾ ഈ കഴിഞ്ഞ 100-125 ദിവസത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു, എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് നടന്നത്, എന്തെല്ലാം നടന്നുകൂടാത്ത കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്, എന്തെല്ലാം മാറ്റങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, ഭാവിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, കേരളത്തിൻ്റെ പ്രതീക്ഷ എന്തൊക്കെയാണ് ഈ സർക്കാരിൽ ഇനിയുള്ള ദിവസങ്ങളിൽ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അങ്ങേറ്റം പരിണതപ്രജ്ഞരായിട്ടുള്ള ഒരു പാനലാണ് നമ്മുടെ ഇതിലുള്ള. മുതിർന്ന മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ അടങ്ങുന്ന വളരെ ഒരു വിദഗ്ധ പാനൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പാനലാണ് ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ നന്ദകുമാർ കടപ്പാൽ, അദ്ദേഹം പ്രഭാഷകനാണ്, എഴുത്തുകാരനാണ്, അതേപോലെ തന്നെ സാഹിത്യ വിമർശകനാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനുമാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ശ്രീ സി വിമൽകുമാർ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്, കേരള കൗമുദിയുടെ ബ്യൂറോ ചീഫായിരുന്നു, റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കൾക്ക് വളരെ സുപരിചിതനാണ് അദ്ദേഹം. അതേപോലെ തന്നെ ശ്രീ CP രാജശേഖരൻ, അദ്ദേഹം വീക്ഷണത്തിൻ്റെ റെസിഡൻറ്റ് എഡിറ്ററാണ്, സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകരിലൊരാളാണ്. ശ്രീ P ജയചന്ദ്രൻ, കേരള ശബ്ദത്തിൽ സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റും സീനിയർ റിപ്പോർട്ടർക്കും ആയിരുന്ന ശ്രീ P ജയചന്ദ്രൻ ഇപ്പോൾ റേഡിയോ സാന്ത്വനത്തിലും ചില ജനപ്രിയ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ശ്രോതാക്കൾക്ക് സുപരിചിതരാണ്. എല്ലാ ബഹുമാന്യ പാനൽ അംഗങ്ങൾക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ നന്ദകുമാർ കടപ്പാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 വർഷത്തിന് ശേഷമാണ് ഒരു ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നത്. അതിനു മുമ്പ് ഒരു ഭരണ തുടർച്ചയുണ്ടായിരുന്നു, അതും കേരള രാഷ്ട്രീയത്തിൽ അധികം കണ്ടിട്ടില്ലാത്ത ഒരു പ്രതിഭാസമായിരുന്നു. 2 മന്ത്രിസഭ തുടർച്ചയായിട്ട് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരളം ഭരിച്ചു. അതിനുശേഷമാണ് 102 അംഗങ്ങളുടെ ഒരു വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഐക്യജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭ ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിൽ അധികാരമേറ്റത്. കഴിഞ്ഞ 100 ദിവസത്തെ പ്രവർത്തനങ്ങളെ അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
4: പൊതുവായി ഈ ഭരണത്തിൻ്റെ
3: ആദ്യ സെമസ്റ്റർ പഞ്ചവത്സര കോഴ്സായി ഈ ഭരണത്തെ സങ്കല്പിക്കാമെങ്കിൽ അതിൻ്റെ ആദ്യ സെമസ്റ്റർ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ആദ്യ സെമസ്റ്ററിൽ പാസ് മാർക്ക് കൊടുക്കാൻ കഴിയുന്ന പ്രകടനം ഈ ഗവൺമെൻറ് UDF ഗവൺമെൻറ് നടത്തി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എൻ്റെ ഒന്നാമത്തെ കാര്യം, നന്മയും തിന്മയും തമ്മിലുള്ള വലിയ പോരാട്ടം എന്ന നിലയിലാണ് സതീശനും UDFഉം കോൺഗ്രസും ഈ തെരഞ്ഞെടുപ്പിനെ അവതരിപ്പിച്ചത്. എല്ലാ തിന്മകളുടെയും പ്രതിരൂപമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും പിണറായി വിജയനെയും അവതരിപ്പിക്കുകയും ആ തിന്മകളെ ഉച്ചാടനം ചെയ്യുന്നതിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട നന്മയുടെ പക്ഷമായി സ്വയം അവകാശപ്പെട്ട് രംഗത്ത് വരികയും ചെയ്തവരാണ്. അവർ ഒരുപാട് തെറ്റായ ധാരണകൾ, ആ തെറ്റായ ധാരണകൾ സൃഷ്ടിക്കാൻ, അത് തെറ്റാണ് എന്നറിഞ്ഞുകൊണ്ട് തെറ്റായ ധാരണകൾ സൃഷ്ടിക്കുവാനും അതുവഴി ഒരു ജനങ്ങളിൽ വലിയ ആശങ്കയും ഭയവും ആ നിലവിലുണ്ടായിരുന്ന ഭരണത്തെക്കുറിച്ച് സൃഷ്ടിക്കുവാനും കഴിഞ്ഞു. അതിലവരുടെ തെരഞ്ഞെടുപ്പ് മിഷനറി വളരെ വിജയകരമായി പ്രവർത്തിച്ചു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എങ്കിലും അതൊരു ജനാധിപത്യത്തെ അട്ടിമറിക്കും വിധം, ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെ അട്ടിമറിക്കും വിധം, അതായത് ജനാധിപത്യം വസ്തുതകളിൽ അടിസ്ഥാനമായിരിക്കണം, ആധികാരികതയിൽ അടിസ്ഥാനമായിരിക്കണം, ഉത്തരവാദിത്വ ബോധത്തിൽ അടിസ്ഥാനമായിരിക്കണം. ഈ മൂന്ന് നിബന്ധനകളും പാലിക്കാതെ വളരെ തെറ്റായ ആഖ്യാനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, തെറ്റായ പ്രതീതികൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനം UDF അണിയറിയിൽ ശ്രീ സതീശൻ്റെ നേതൃത്വത്തിൽ നടത്തിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു സംസ്ഥാനത്തിന് 700,000,000,000 രൂപ വായ്പ ബാധ്യതയുണ്ട് എന്നത്. എന്നാൽ അവർ തന്നെ അവതരിപ്പിച്ച ധവളപത്രത്തിൽ അത് 5.07 ലക്ഷം കോടി മാത്രമേ ഉള്ളൂ എന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. അപ്പോഴും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ GSDP 36% മാത്രമാണ് ഇത്രയും വർഷത്തെ കേരളത്തിൻ്റെ അക്യുമുലേറ്റഡ് വായ്പ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ അക്യുമുലേറ്റഡ് വായ്പ എന്ന് പറയുന്നത് 218,000 കോടിയാണ്. അതായത് ഇന്ത്യയുടെ മൊത്തം GDP 56%. ഇന്ത്യക്ക് ഇന്ത്യയിലെ നമ്മുടെ 2002 ഈ ഫിസ്കൽ മാനേജ്മെൻറ്റ് നിയമമനുസരിച്ച്, ഫിസ്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് നിയമമനുസരിച്ച് ഒരു സംസ്ഥാനത്തിന് കടമെടുക്കാൻ കഴിയുന്നത് ആ സംസ്ഥാനത്തിൻ്റെ GSDP 3% മാത്രമാണ്. അപ്പോൾ നിയമത്തിന് വിധേയമായി മാത്രമേ കടമെടുക്കാൻ കഴിയൂ എന്ന വസ്തുത അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് അനിയന്ത്രിതമായി കടമെടുക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചു. മറ്റൊന്ന്, കേന്ദ്ര സർക്കാരുമായി ഒരു സംസ്ഥാന സർക്കാർ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി നടപ്പാക്കുന്നതിന് ഒരു കരാറിലേർപ്പെടുമ്പോൾ അത് BJPയുമായി ഒരു കരാറിലേർപ്പെടുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ഗവൺമെൻറ് BJPക്ക് വിധേയപ്പെടുന്നു, ഞാൻ ഉദ്ദേശിച്ചത് PM-SHRI പദ്ധതിയുടെ കാര്യമാണ് എന്ന പ്രതീതി സൃഷ്ടിച്ചു. എന്നാൽ ആ പദ്ധതി ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പാക്കിയതിനേക്കാൾ കൂടുതൽ ആവേശഭരിതമായി നടപ്പാക്കാൻ വേണ്ടി UDF ഗവൺമെൻറ് തയ്യാറാകുന്നു. കടത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പൂർത്തിയാക്കിയത്, ഇപ്പോൾ സതീശൻ വന്നിട്ട് 4 മാസമായിട്ടുള്ളൂ. ഇതിനോടകം 14,400 കോടി രൂപ കടമെടുത്തു. ഇന്നത്തെ പത്രത്തിൽ 1,800 കോടി രൂപയും കൂടി കടമെടുക്കാൻ പോകുന്നു എന്നൊരു വാർത്തയുണ്ട്. അങ്ങനെയാവുമ്പോൾ 16,400 കോടി രൂപ 4 മാസം കൊണ്ട് കടമെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ശരാശരി ഒരു മാസം 4,000 കോടി രൂപ കടമെന്ന നിലയിൽ ഒരു വർഷം 48,000 കോടിയും 5 വർഷം കൊണ്ട് ഈ കടം ഏതാണ്ട് 2.5 കോടിയും 2.5 ലക്ഷം കോടിയിലും എത്തുന്ന സ്ഥിതിയുണ്ടാകും. അപ്പോൾ വായ്പയുടെ കാര്യത്തിൽ, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കാര്യത്തിൽ ഈ UDF ഗവൺമെൻറ്റിന് അവർ പറഞ്ഞ അവരുടെ പ്രഖ്യാപനങ്ങളിൽ നിൽക്കാൻ പറ്റിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ലേബർ കോഡ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 2025 നവംബർ 2025 ലേബർ കോഡ് നടപ്പാക്കി. ആ ലേബർ കോഡിൽ തൊഴിലാളികൾക്കും ട്രേഡ് യൂണിയനുകൾക്കും വ്യവസായത്തിനുമെതിരായ ഒട്ടനവധി നിർദ്ദേശങ്ങളുണ്ട്. ഇന്ത്യ കഴിഞ്ഞ 75 വർഷമായി പിന്തുടർന്നു വന്ന ഏറ്റവും
4: തൊഴിലാളി സൗഹൃദപരമായ തൊഴിലാളി നിയമങ്ങൾ മാറ്റിയെഴുതിക്കൊണ്ട് നടപ്പാക്കിയ ഈ ലേബർ കോഡ് നടപ്പാക്കും എന്ന് സതീശൻ ഇന്നലെ പ്രഖ്യാപിച്ചു. ലോക കേരളസഭയുടെ ആകെയുള്ള ചെലവ് ആകെ 5 എഡിഷനാണ് ലോക കേരളസഭ നടന്നത്. അതിൽ 5 എഡിഷനും കൂടിയുള്ള ആകെയുള്ള ചെലവ് 5 കോടി 30 ലക്ഷം രൂപ മാത്രമാണ്. അതുപോലെ തന്നെയാണ് ലൈഫ് ഭവന പദ്ധതിയുടെ കാര്യം. LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ ഗുണഭോക്തൃ വിഹിതം ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ 25% ഗുണഭോക്തൃ വിഹിതം ഏർപ്പെടുത്തിക്കൊണ്ട് അത് കേന്ദ്രത്തിൻ്റെ PMAY എന്ന പദ്ധതിയുടെ ബ്രാൻഡിങ് നടപ്പാക്കിക്കൊണ്ട്, അതായത് വീടുകളിൽ ഈ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ് എന്ന മുദ്ര പതിപ്പിക്കാൻ തീരുമാനിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ സംസ്ഥാന യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ടത്. UGC റെഗുലേഷനാണോ സംസ്ഥാന നിയമസഭ പാസാക്കിയ യൂണിവേഴ്സിറ്റി നിയമമാണോ ഏതാണ് പിന്നെ പ്രമുഖമായിട്ടുള്ളതെന്ന തർക്കമാണ് ഈ സുപ്രീം കോടതിക്ക് മുമ്പാകെ വിവിധ സംസ്ഥാനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോഴെല്ലാം കോടതി ഇടപെട്ടിട്ടുള്ള നിലപാട് UGC റെഗുലേഷൻ എന്ന് പറയുന്നത് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമല്ല, അത് UGC കാലാകാലങ്ങളിൽ അവരുടെ പ്രവർത്തന സൗകര്യത്തിനായി ഉണ്ടാക്കുന്ന ചില റൂൾസാണ്. നിയമസഭ പാസ്സാക്കിയ നിയമം UGC റെഗുലേഷന് മുകളിലാണ്. അതുകൊണ്ട് സംസ്ഥാന സർവകലാശാലകളുടെ ഉടമസ്ഥാവകാശം അത് സംസ്ഥാന ഗവൺമെൻറ്റിന് മാത്രമാണെന്നും സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചാൻസലറായ ഗവർണർക്ക് ഭരണഘടനയുടെ 167-ാം വകുപ്പ് നൽകുന്ന അധികാരങ്ങൾ സർവകലാശാല ചാൻസലർ എന്ന നിലയിൽ ഉപയോഗിക്കാൻ കഴിയില്ലെന്നും എന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ഈ 22 ആഗസ്റ്റ് ഈ UDF ഗവൺമെൻറ്റും ഗവർണറും തമ്മിലെത്തിയ ധാരണ ഈ നിയമസഭ പാസ്സാക്കിയ നിയമങ്ങൾക്ക് മുകളിലാണ്, അല്ലെങ്കിൽ UGC റെഗുലേഷൻ അനുസരിച്ച് സംസ്ഥാന സർവകലാശാല നിയമങ്ങളിൽ ഭേദഗതി വരുത്താം എന്ന ഉറപ്പാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് വൈദ്യുതിയുടെ കാര്യത്തിലും. അതൊക്കെ വരും റൗണ്ടുകളിൽ സംസാരിക്കാം, വരും ചർച്ചകൾ. എൻ്റെ ഇപ്പോൾ തന്നെ എൻ്റെ സംസാരം നീണ്ടുപോയെന്ന് തോന്നുന്നു. ഈ വൈദ്യുതിയുടെ കാര്യത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 10 വർഷവും ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നില്ല. അവർ പറയുന്നത് UDF ഗവൺമെൻറ് കൊണ്ടുവന്ന ദീർഘകാല വൈദ്യുതി കരാർ റദ്ദാക്കിയതുകൊണ്ടാണ് ഈ ഇപ്പോൾ ഈ പ്രശ്നമുണ്ടായതെന്നാണ്. യഥാർത്ഥത്തിൽ ആ കരാർ നടപ്പാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ റെഗുലേറ്ററി അതോറിറ്റിയുടെയോ അംഗീകാരമില്ലാതെ ഇലക്ട്രിസിറ്റി ബോർഡ് ഏകപക്ഷീയമായി കൊണ്ടുവന്ന ആ കരാർ, ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി അതോറിറ്റിയാണ് ആ കരാർ നിയമപരമായി നിലനിൽക്കുന്നില്ല എന്ന് കണ്ട് റദ്ദാക്കിയത് 2023. അതിനെതിരെ സംസ്ഥാന ഗവൺമെൻറ് അപ്പലേറ്റ് ട്രിബ്യൂണലിൽ പോയി, ട്രിബ്യൂണലിൽ കേസ് തള്ളി. അതിനെതിരായി സംസ്ഥാന ഗവൺമെൻറ് കൊടുത്ത കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിലനിൽക്കുകയാണ്. അന്ന് 6400 MW ആയിരുന്നു നമ്മുടെ ദൈനംദിന ആവശ്യം, പീക്ക് അവർ ഡിമാൻഡെങ്കിൽ. ഇപ്പോൾ അത് 4600 മാത്രമാണ്. എന്നിട്ട് പോലും നമുക്ക് ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാൻ കഴിയുന്നില്ല. തൊട്ടയൽവക്കത്തെ സംസ്ഥാനമായ കർണാടക 9 രൂപ 6 പൈസയ്ക്ക് വൈദ്യുതി വിൽക്കുന്ന സംസ്ഥാനമാണ്. നമ്മൾ 10 രൂപ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പോലും യൂണിറ്റിന് നമുക്ക് വൈദ്യുതി ലഭിക്കുന്നില്ല. ഇന്ത്യയിൽ കഴിഞ്ഞ ബജറ്റ് അവതരണ വേളയിൽ കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ച എക്കണോമിക് സർവേയിൽ പറയുന്നത് ഇന്ത്യയുടെ മൊത്തം ആവശ്യത്തിൻ്റെ ഇരട്ടിയോളമാണ് ഇന്ത്യയുടെ വൈദ്യുതി ഉൽപ്പാദനക്ഷമത. എന്നിട്ട് പോലും നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ സ്വകാര്യ കമ്പനികളിൽ നിന്നോ ആവശ്യത്തിന് വൈദ്യുതി എത്തിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ എല്ലാ അവകാശവാദങ്ങളും വീണുടഞ്ഞ് മുഖം വികൃതമായ നിലയിലാണ് ഈ ഗവൺമെൻറ് നിൽക്കുന്നത്. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട മറ്റാരോപണങ്ങൾ, ചില വിമാനയാത്രകളുമായി ബന്ധപ്പെട്ട്

0: ചില ആൾക്കാരെ കണ്ടതുമായി ബന്ധപ്പെട്ട്, ചില നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെയുണ്ട്. അതൊക്കെ വിശാലമായ ചർച്ചയ്ക്ക് അവസരം ലഭിക്കുമ്പോൾ ഉന്നയിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്.
1: ശരി, ശ്രീ നന്ദകുമാർ. ശ്രീ സി വിമൽകുമാർ, ഈ ഐക്യ ജനാധിപത്യ മുന്നണി മന്ത്രിസഭ, ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന മന്ത്രിസഭയ്ക്കെതിരെ വളരെ ശക്തമായ ഒരു കടന്നാക്രമണമാണ് ശ്രീ നന്ദകുമാർ കടപ്പാലയുടെ അഴിച്ചുവിട്ടത്. അതേ ഒരു പാസ് മാർക്ക് കൊടുക്കാൻ പോലും തയ്യാറല്ല ഈ സർക്കാരിന്. അത്രമാത്രം എന്താണ്, ദയാരഹിതമായിട്ടുള്ള സമീപനമാണോ താങ്കൾക്കും?
2: ഇല്ല, അങ്ങനെ ദയാരഹിത സമീപനം സ്വീകരിക്കാനുള്ളൊരു സമയമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിട്ടില്ലെന്നാണ്. നമുക്കറിയാം 1980 ശേഷം കേരളത്തിൽ LDF-ഉം UDF-ഉം ഓരോ 5 വർഷം കഴിയുന്നതോറും മാറി മാറി ഭരിച്ചിരുന്നൊരു സംസ്ഥാനമാണ്. അതിനൊരു മാറ്റം വന്നത് ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യ സർക്കാരും തുടർന്ന് അടുത്ത സർക്കാരും വന്നു. ഇപ്പോൾ 10 വർഷം തുടർച്ചയായിട്ടൊരു ഭരണം വന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഭരണത്തിൽ ഉണ്ടാകാവുന്ന ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായി. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് എതിർപ്പുകളുണ്ടായി, ഒരുപാട് ആരോപണങ്ങളുണ്ടായി, അഴിമതി അടക്കമുള്ള ആരോപണങ്ങളുണ്ടായി. പക്ഷേ അതിൽ നിന്ന് അതിപ്പോൾ രാഷ്ട്രീയം ആയണമെന്ന് നമുക്ക് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഫലമാണല്ലോ, ഒരു ഇലക്ഷൻ വന്നപ്പോൾ 102 സീറ്റോടുകൂടി UDF അധികാരത്തിലേക്ക് വരുന്നത്. 35 സീറ്റിലേക്ക് LDF ഒതുങ്ങേണ്ടി വന്നു. അപ്പോൾ അത് തന്നെ ജനങ്ങളിൽ ഒരു വല്ലാത്ത ഒരു നെഗറ്റീവ് വികാരം ഉണ്ടാക്കിയതിൻ്റെ ഒരു പ്രദേശത്തിലുള്ള ഒരു തെളിവായിട്ടാണ് ആ ഒരു ഇലക്ഷൻ ഫലത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിണറായി വിജയൻ സർക്കാർ 2 എണ്ണം തുടർച്ചയായിട്ട് ഉണ്ടായ ആ സർക്കാരിൽ എന്തെല്ലാം നെഗറ്റീവ്സ് ഉണ്ടായിരുന്നോ അതിൽ നിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുകൂലമായ ഒരു സർക്കാർ ഉണ്ടാകും എന്നുള്ളൊരു വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് VD സതീശൻ സർക്കാരും UDF സർക്കാർ അധികാരത്തിലേക്ക് വന്നത്. തുടക്കത്തിൽ ഒരുപാട് പ്രതീക്ഷ നൽകാൻ ആ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതിൽ നമുക്ക് ഒരു സംശയമില്ല, അത് തള്ളിക്കളയാൻ പറ്റില്ല. കാരണമെന്ന് പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അല്ലെങ്കിൽ വളരെ പ്ലസൻ്റായിട്ട് സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അങ്ങനെ ഒരു ഇമേജ് സൃഷ്ടിക്കാൻ ശ്രീ VD സതീശന് കഴിഞ്ഞു എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് അന്ന് ഒരു പ്ലസ് പോയിൻ്റായിട്ട് ആദ്യ ഘട്ടത്തിൽ ഈ സർക്കാരിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്. കാരണം പിണറായി വിജയനോടുകൂടി മാധ്യമ പ്രവർത്തകർക്ക് പോലും സംസാരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാധ്യമ പ്രവർത്തകർക്ക് വളരെയധികം ഫ്രീ ആയിട്ട് അദ്ദേഹമായിട്ട് സംസാരിക്കാനും ഇടപെടാനും കഴിഞ്ഞു എന്നുള്ള, അങ്ങനെ ഇപ്പോൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന, വളരെ പ്ലസൻ്റായിട്ട് സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിന് ലഭിച്ചു എന്നത് തന്നെയാണ് ആദ്യമായിട്ട് നമുക്ക് ലഭിച്ച ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ സർക്കാർ തുടക്കത്തിൽ കുറേയധികം പ്രതീക്ഷകൾ നൽകി. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആശാ വർക്കർമാരുടെ പ്രശ്നം നമുക്കറിയാം. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന കാലത്ത് ആ സർക്കാരിനെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ബാധിച്ച ഒരു വിഷയമായിരുന്നു ആശാ വർക്കേഴ്സിൻ്റെ ഒരു വിഷയം. അവർ മാസങ്ങളോളം സെക്രട്ടേറിയറ്റിനിടയിൽ നടത്തിയ സമരം, ആ ഈ സർക്കാർ VD സതീശൻ സർക്കാർ വന്ന ഉടനെ ആദ്യം ചെയ്ത് അവർക്ക് ഒരു ഇൻക്രീസ്, അവരുടെ വേതനത്തിലൊരു ഇൻക്രീസ് കൊടുക്കുക എന്ന് പറയാം. അത് എല്ലാവരുടെയും പ്രശംസ പിടിച്ച് പറ്റിയ ഒരു വസ്തുതായിരുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അംഗൻവാടി വർക്കേഴ്സിന് ശമ്പള വർധന ഉണ്ടാക്കി. പിന്നെ ഈ സർക്കാർ വരുന്നതിന് മുമ്പ് ചില പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. അതിലൊന്നാണ് പ്രിയദർശിനി, സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി. അത് നടപ്പാക്കി. തീർച്ചയായിട്ടും അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. KSRTC എത്ര നഷ്ടമുണ്ട്, എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച് ഇന്ന് വളരെ അവർക്ക് വളരെ സംതൃപ്തിയുണ്ട്. ഇന്നത്തെ ആ പ്രിയദർശിനി പദ്ധതി എന്ന് പറയുന്നത് വളരെ വിജയകരമായിരുന്നു. അതുപോലെ തന്നെയാണ് മറ്റ് ചെറിയ ചെറിയ ഇതുപോലുള്ള കാര്യങ്ങളും. പക്ഷേ അത് കഴിഞ്ഞിട്ടേ, ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ സമീപകാലത്ത്, ഇപ്പോൾ 4 മാസം പൂർത്തിയാക്കുന്ന സമയത്താണ് ഈ സർക്കാരിൻ്റെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നിഷ്പ്രഭമാക്കുന്ന വിധം ഇപ്പോൾ സർക്കാർ ഒരു നെഗറ്റീവ് ഘടകത്തിലേക്ക് പോയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഈ സർക്കാരിന് അവർ ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ആണോ എന്ന് അവർ തീർച്ചയായിട്ടും VD സതീശൻ സർക്കാരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അത് പ്രധാനമായിട്ടും ഇപ്പോൾ ശ്രീ നന്ദകുമാർ പറഞ്ഞതുപോലെ അദ്ദേഹം കുറച്ച് രാഷ്ട്രീയം ഉണ്ടെന്നുള്ളത് തീർച്ചയാണല്ലോ. അപ്പം ഞാനിപ്പോൾ നിഷ്പക്ഷമായിട്ട് എന്നുള്ള നിലയിലാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ തീർച്ചയായിട്ടും ഈ വൈദ്യുതി പ്രതിസന്ധി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു നെഗറ്റീവ് ഘടകമാണ്. ഈ കാരണം കഴിഞ്ഞ 10 വർഷവും പിണറായി വിജയൻ സർക്കാരിൻ്റെ ഇതിൽ എന്തെല്ലാം നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും ലോഡ് ഷെഡിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ, ഇലക്ട്രിസിറ്റിയുടെ ലഭ്യതയുടെ കാര്യത്തിൽ, അതിൻ്റെ വിലയുടെ കാര്യത്തിലൊക്കെ ഒരുപക്ഷെ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ആ സർക്കാരിന്റെ കാലത്ത് ലോഡ് ഷെഡിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലായിരുന്നു. വൈദ്യുതി നമുക്ക് ആവശ്യത്തിന് ലഭിക്കുന്നു, അങ്ങനൊരു പരാതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു മന്ത്രിയുടെ ഒരു ചില പ്രസ്താവനകൾ എടുത്താൽ തന്നെ അദ്ദേഹം ഈ ഒരു പൊസിഷൻ ആപ്റ്റ് ആണോ എന്നുള്ള ഒരു സംശയം തന്നെ ജനങ്ങൾ ഉയർത്തുന്നത്. കാര്യം അദ്ദേഹത്തിന് ഈ വിഷയത്തെക്കുറിച്ച് വലിയ ഒരു എന്താ പറയുന്ന ഒരു എന്തോ ഒരു അവ്യക്തത അദ്ദേഹത്തിൽ തന്നെ ഉണ്ടെന്നുള്ള തിരിയാണ്. കാരണം കഴിഞ്ഞ ഏതോ ഒരു ദിവസം ഒരു പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ഈ വൈദ്യുതി പ്രതിസന്ധിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ കുറിച്ചു വെച്ച പേപ്പർ കൊണ്ടുവന്നില്ലെന്നാണ് ഒരു മിനിസ്റ്റർ പറയുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇങ്ങനെയുള്ള ചില ബാലിശമായ
1: ശ്രീ എം എം മണി വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ ആക്ഷേപിച്ചത് അദ്ദേഹത്തിന് 4-ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു.
2: പക്ഷേ അദ്ദേഹത്തോട് എന്തെല്ലാം നെഗറ്റീവ്സ് നമുക്ക് പറഞ്ഞാൽ തന്നെയും അദ്ദേഹം ഒരുപക്ഷെ വിദ്യാഭ്യാസം കുറഞ്ഞ മന്ത്രിയായിരിക്കും. പക്ഷെ അദ്ദേഹം പറഞ്ഞ് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നത് ഉദ്യോഗസ്ഥ വൃന്ദമാണല്ലോ. അവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിക്കാനുള്ള കപ്പാസിറ്റി വേണം. അതാണ് ഒരു മന്ത്രിയുടെ കഴിവെന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ മന്ത്രിക്ക് ഇനി അത് ആ കപ്പാസിറ്റി ഇല്ലാഞ്ഞിട്ടാണോ അദ്ദേഹം ഈ വിഷയങ്ങളിൽ അജ്ഞനായിട്ടാണോ എന്നറിയത്തില്ല. അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ഒരു നിലപാട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വൈദ്യുതി വിഷയ വകുപ്പെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒട്ടും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം. പിന്നെ ഈ വൈദ്യുതിയുടെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഞാനാ ചില ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ കുറെ വാർത്തകൾ ചെയ്തിട്ടുള്ള ആളാണ്.
1: വൈദ്യുതി വകുപ്പ് വേണ്ടായിരുന്നു, അദ്ദേഹം റവന്യൂ വകുപ്പാണ് ആഗ്രഹിച്ചത്. വൈദ്യുതി വകുപ്പ് കിട്ടിയപ്പോൾ മുൾക്കിരീടമാണെന്നാണ് അദ്ദേഹം
2: എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വകുപ്പിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ ഒരു മന്ത്രിക്ക് ഏത് വകുപ്പ് കിട്ടിയാലും അത് കൈകാര്യം ചെയ്യണം. അതാണല്ലോ ഒരു മന്ത്രിയുടെ കഴിവെന്ന് പറയുന്നത്. പക്ഷെ ആ കാര്യത്തിൽ അദ്ദേഹം വളരെ പിന്നോക്കം പോയി. അത് മാത്രമല്ല, ഈ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ മാനേജ്മെന്റിൽ ഉണ്ടായ പ്രശ്നമാണെന്നാണ് ഈ പിന്നെ വൈദ്യുതി ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ സൂചിപ്പിക്കുന്നത്. കാരണം നമ്മൾ കേരളത്തിൽ ഒരുപാട് വൈദ്യുതി പദ്ധതികളുണ്ടെങ്കിലും ജലവൈദ്യുത പദ്ധതികളാണല്ലോ, 80% വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിയിട്ട് നമ്മളിവിടെ വിതരണം ചെയ്യുകയാണ്. പുറത്തുനിന്ന് വാങ്ങുകയാണ് 80%. ആ വാങ്ങുന്നതിൽ ഉണ്ടായ മാനേജ്മെന്റിൽ ഉണ്ടായ പിഴവാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഈ മന്ത്രിസഭയുടെ അല്ലെങ്കിൽ ഈ മന്ത്രിയുടെ അല്ലെങ്കിൽ ആ വകുപ്പിന്റെ ഒരു പിഴവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പുതിയ പുതിയ വിവാദങ്ങൾ, ഈ വിവാദങ്ങളൊക്കെ ഈ മന്ത്രിസഭയുടെ തുടക്കകാലത്ത് ഉണ്ടായ പ്ലസ് പോയിന്റിനെ എല്ലാം നിഷ്പ്രഭമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ഇത് ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ തന്നെ വിമാനയാത്രയുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ, ചില മന്ത്രിമാരുടെ വിദേശയാത്രയുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ, ചില മന്ത്രിയുടെ സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഇതെല്ലാം വളരെ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങളാണ്. കാരണം ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത രീതിയിലുള്ള മറുപടികളാണ് ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകുന്നത്. നിങ്ങളത് അറിയേണ്ട കാര്യമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ആരാണ് എനിക്ക് ഈ വിമാനം തന്നത്? അത് ജനം അറിയേണ്ട കാര്യമാണല്ലോ. കാര്യം നമ്മുടെ ജനമാണല്ലോ ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് ആ പൊസിഷനിൽ ഇരുത്തിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ജനത്തിന് അറിയണം ഇദ്ദേഹം ആരുടെ വിമാനത്തിൽ പോയി, എന്തിനു പോയി, എവിടെ പോയി എന്നുള്ളത് ജനം അറിയാൻ ബാധ്യസ്ഥരാണ്, അത് പറയാനും ബാധ്യസ്ഥരാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഈ പറയുന്ന വീഴ്ചകൾ ഉണ്ടായിരിക്കുന്നു.
1: ചർച്ചാ വേദിയിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം തിരിച്ചെത്താം.
3: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം ചർച്ചാവേദിയിലേക്ക്. നാം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം BD സതീശൻ സർക്കാരിൻ്റെ 125 ദിനങ്ങൾ. ഹണിമൂൺ കഴിഞ്ഞു, ഇനിയെന്ത്? ഞാൻ പോയത് ദുരിതബാധിത പ്രദേശം സന്ദർശിക്കാനാണ്. ഞാൻ പോയത് കൊണ്ട് സർക്കാരിന് ഒരു പൈസ പോലും ചെലവില്ല. പിന്നെ നിങ്ങൾക്ക് എന്താണ് ചെയ്തത്?
2: അങ്ങനെ ചോദിക്കുന്നത് തന്നെ തെറ്റാണ്. കാരണം സർക്കാർ സംവിധാനം ഉപയോഗിച്ച് പോകാനല്ലേ ഇവരെ സർക്കാരിൽ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന പറഞ്ഞാൽ സർക്കാരിന് അങ്ങനെ ചെലവാക്കാൻ വേണ്ടിയുള്ള പണമാണല്ലോ ഖജനാവിൽ ഉള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു TV ചർച്ചയിൽ ആരോ
1: പറഞ്ഞു, പ്രളയ ദുരന്തം കാണാനായിട്ട് അല്ല ഈ ദുരന്തം, പ്രകൃതി ദുരന്തം ഉണ്ടായ സ്ഥലത്ത് അദ്ദേഹം ഇപ്പൊ സർക്കാർ ചെലവിൽ പോയിരുന്നെങ്കിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ?
2: ഇല്ല, ആർക്ക് ബുദ്ധിമുട്ട്. അദ്ദേഹം അന്ന് എനിക്ക് തോന്നുന്നത് ശിവഗിരിയിലെ പരിപാടി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പെട്ടെന്ന് മലപ്പുറത്തേക്ക് പോകുന്നത്. മലപ്പുറത്ത് പെട്ടെന്നുണ്ടായ ഒരു അത്യാ ജീവിതം വെള്ളം മലവെള്ള പാച്ചിലുണ്ടായി, അതില് എട്ടുപേരാണെന്ന് തോന്നുന്നു മരിച്ചത്,
4: ആറുപേര്.
2: അപ്പൊ ആ ആറുപേരെ കുടുംബങ്ങളിൽ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പോയത്. അപ്പൊ അത് ഒന്നുകിൽ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ പോവാം, അല്ലെങ്കിൽ ട്രെയിനിൽ പോവാം, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ. ഇപ്പൊ സമയത്ത് ഒരു അല്പം താമസിച്ചെന്ന് വിചാരിച്ച് പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അദ്ദേഹം അത്രയ്ക്ക് സ്പീഡിന് അവിടെ ചെല്ലണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഒരു പ്ലെയിൻ വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പൊ ആ വാടകയ്ക്ക് എടുത്തത് ആരുടെ പ്ലെയിനാണ്, എന്താണ് ഇതിന്റെ ഇതൊന്നും അറിയണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നത്? കാരണം നമ്മുടെ ഒരു പൊതു ഖജനാവിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ജനാധിപത്യത്തിൽ ഒരു സർക്കാരിൽ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പാലിക്കേണ്ട ചില നിബന്ധനകളുണ്ട്. അപ്പോൾ അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചോദ്യം വരും, അതിൽ അഴിമതി ആരോപണം വരും. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ചില പൊതു താല്പര്യ ഹർജികൾ പോലും ഇത് സംബന്ധിച്ച് കോടതിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അത് കോടതിയിലേക്ക് ആ വിഷയം കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇത് ചോദിക്കുന്നത് ഇനിയും ഞാൻ പോകും എന്നാണ്, നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്നുള്ളതാണ്. മാധ്യമപ്രവർത്തകരോട് വളരെ ദാർഷ്ട്യത്തോടുകൂടി, വളരെ ഈ മാധ്യമപ്രവർത്തകരായിട്ട് നല്ല നിലയിൽ സംവദിച്ചു പോകുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള വളരെ ദാർഷ്ട്യപൂർവ്വം. കാരണം അദ്ദേഹം ഈ കാര്യത്തിൽ എന്തോ തെറ്റിദ്ധരിച്ച് വശായിരിക്കുന്നു എന്നുള്ള രീതിയിലാണെന്നാണ് നമുക്ക് കാണുന്നവർക്ക് തോന്നുന്നത്. എന്തായാലും ആ രീതിയിലേക്കുള്ള ഒരു അവസ്ഥയിൽ വന്നു പോകുന്നു. അപ്പൊ തുടക്കത്തിൽ ഉണ്ടായിരുന്ന കുറേയധികം നല്ല കാര്യങ്ങൾ ചെയ്തു എന്നൊരു തോന്നൽ ഉണ്ടാക്കിയെങ്കിലും ആ കാര്യങ്ങളെല്ലാം നിഷ്പ്രഭമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ 4 മാസം ആറാവുന്ന ഈ സമയത്ത് ആയ സമയത്ത് എത്തി നിൽക്കുന്നത്. ഇതാണ് ആദ്യ ഘട്ടത്തിൽ.
1: കൂടുതലായിട്ട് നമുക്ക് അടുത്ത റൗണ്ടില് ചർച്ച ചെയ്യാം. ശ്രീ CP രാജശേഖരൻ, ചിരിക്കുന്ന മുഖ്യമന്ത്രി, ശ്രീ വിമൽ പറഞ്ഞ പോലെ പൂക്കി മുഖ്യമന്ത്രി, കുട്ടികൾ ചെറുപ്പക്കാർക്കൊക്കെ താല്പര്യമുള്ള എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ചില സ്തുതിപാഠകർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അരപ്പിണറായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ 130 ദിവസം കഴിയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങൾക്ക് വലിയ ആരാധകരുണ്ടായിരുന്നു. ജഗദീഷിനെ പോലുള്ള ആൾക്കാരൊക്കെ വലിയ പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ട്, ഇത്രയും നല്ല പത്രസമ്മേളനം ഇല്ല, പത്രസമ്മേളനം കാണാനായിട്ട് ലോകം മുഴുവനുള്ള ആൾക്കാർ ആ സമയം കാത്തിരുന്ന് ഇത് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവസാനത്തെ പത്രസമ്മേളനം, അതിന് തൊട്ട് മുമ്പുള്ള പത്രസമ്മേളനം ഒക്കെ ഈ പറഞ്ഞ അരപ്പിണറായി എന്ന് പറഞ്ഞാൽ അതൊന്ന് കുറച്ചുകൂടെ മേളിലോട്ടൊക്കെ കയറിയൊക്കെ പോയോ? അങ്ങനെന്ത് പറയുന്നു, പോസിറ്റീവായിട്ട് അങ്ങ് എന്തൊക്കെയാണ് കാണുന്നത്? അത് ഒരു കാര്യം കൂടെ, ഈ യൂട്ടേൺ സർക്കാർ എന്നൊരു പേര് വന്നിരിക്കുകയാണ്. കാര്യം അധികാരത്തിൽ വരുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിരുന്നു, പ്രത്യേകിച്ച് PM3 പോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സർവകലാശാല ഭരണത്തിനകത്ത് ഗവർണറുടെ കൈകടത്തലിനായിട്ട് എങ്ങനെ ഇത് പോകാം, അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു യൂട്ടേൺ പോയി എന്നുള്ള ആരോപണവും ഈ മന്ത്രിസഭയ്ക്കെതിരെയുണ്ട്.
5: അപ്പോൾ ഞാൻ ആദ്യമേ പറയട്ടെ, ഈ 100 ദിവസം അല്ലെങ്കിൽ 125 ദിവസം, 130 ദിവസം എന്ന് പറയുന്നത് 5 വർഷം നീളുന്ന ഒരു ഭരണത്തിൻ്റെ വിലയിരുത്താനുള്ള ഒരു സമയമായിട്ടില്ല. ഇവിടെ പ്രിയപ്പെട്ട അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു സെമസ്റ്ററിൻ്റെ പകുതി സമയമായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വെച്ചിട്ട് വിമർശിക്കാനോ അല്ലെങ്കിൽ വില ഇടിച്ചു കാണിക്കാനോ ഞാൻ തയ്യാറല്ല. പക്ഷേ ഈ ഗവൺമെൻറ് പുതിയ ഗവൺമെൻറ്റിൻ്റെ, ഇവിടെ നേരത്തെ പറഞ്ഞ രണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ 10 വർഷത്തെ ഭരണ തുടർച്ചയ്ക്ക് ശേഷം പുതിയൊരു ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ജനം നോക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഗവൺമെൻറ്റിൻ്റെ, പുതിയ ഗവൺമെൻറ്റിൻ്റെ ദിശാബോധം, അത് ഏത് വഴിക്കാണ് പോകുന്നത് എന്നുള്ളതാണ് ജനം ആദ്യമായിട്ട് പരിഗണിക്കുന്നത്. ആ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളതിൻ്റെ സൂചന ഇതുവരെയുള്ള ലഭിച്ച കാര്യങ്ങളിൽ വെച്ചിട്ട് പോസിറ്റീവാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഭരണകർത്താക്കളുടെ ഇപ്പോൾ ഇവിടെ ഏറ്റവും ഒടുവിൽ ഗവൺമെൻറ്റിനെയും ചില മന്ത്രിമാരെയും ഒക്കെ വിമർശിച്ചതുപോലെ തന്നെ നമ്മളെപ്പോഴും ഒരു ഗവൺമെൻറ്റിനെ, അതിൻ്റെ തലവൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിയെ പലപ്പോഴും രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട ആൾ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെയായിരുന്നു. അദ്ദേഹം കേട്ട ഏറ്റവും വലിയ വിമർശനം, അദ്ദേഹം 50-ൽ പരം വാഹനങ്ങളുടെ അകമ്പടിയോടെ ഏറ്റവും ചെലവേറിയ യാത്ര നടത്തുന്ന ഇന്ത്യയിലെ മുഖ്യമന്ത്രി എന്നുള്ളതായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ജനം ധരിച്ചിരുന്ന ഒരു പ്രധാന കാരണം. അത് നമ്മൾ കണ്ടതുകൊണ്ട് കേരളത്തിലെ സാധാരണക്കാരായ മുഴുവൻ ആളുകളും കണ്ടതുകൊണ്ട് ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ആളുകൾ പോലും അന്നത്തെ മുഖ്യമന്ത്രിയെ വിമർശിച്ചിട്ടുണ്ട്, പരാതി പറഞ്ഞിട്ടുണ്ട്, പഴിച്ചിട്ടുണ്ട്. അതിന് ഒറ്റയടിക്ക് 2026 മെയ് 18 പുതിയ മന്ത്രിസഭ അധികാരം പെറ്റപ്പോൾ VD സതീശൻ ഇറക്കിയ പ്രധാനപ്പെട്ട ഉത്തരവുകളിൽ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളിൽ ഒന്ന്, മുഖ്യമന്ത്രി അടക്കമുള്ള സംസ്ഥാന ഭരണകർത്താക്കൾക്ക് എസ്കോർട്ട് വേണ്ട, കൂടുതൽ പോലീസ് വേണ്ട, ഒരു പൈലറ്റ് വണ്ടി മാത്രം മതി വഴി കാണിക്കാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നും ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനവും ഒരു പൈലറ്റ് വണ്ടിയും പോലീസിന്റെ നിർബന്ധ പ്രകാരം ഒരു എസ്കോർട്ട് വണ്ടിയും മാത്രം അടങ്ങുന്ന ഒരു 3 അംഗ കോൺവേ മാത്രമാണ് ഇന്നത്തെ മുഖ്യമന്ത്രിക്കുള്ളത്. ഈ രണ്ട് വ്യത്യാസം ജനങ്ങൾ കാണുമ്പോൾ, പ്രിയപ്പെട്ട വിമൽ പറഞ്ഞതുപോലെ, ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ ഭരണപരമായ ഒരു വ്യതിയാനം ഇത് ജനങ്ങളിൽ ഇംപ്രസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ രണ്ടാമത്, ഒരു ഗവൺമെന്റ് അധികാരത്തിൽ പുതിയൊരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നെന്ന് വരുന്ന മാറ്റങ്ങൾ, ഒരു ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ 5 വർഷത്തെ മാൻഡേറ്റാണ് ജനങ്ങൾ കൊടുക്കുന്നത്. ഈ 5 വർഷത്തെ മാൻഡേറ്റിൽ ജനങ്ങൾ പ്രതീക്ഷിച്ച, അല്ലെങ്കിൽ ഭരണപരമായിട്ട് സാധാരണ കാണുന്നത്,

വളരെ ഷോർട്ട് ടൈം ഇന്ന് ചെയ്യേണ്ട അത്യാവശ്യ കാര്യങ്ങൾ, ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ മാസം കൂടി ചെയ്യേണ്ട മിഡ് ടൈം പ്ലാനുകൾ, ലോങ് ടൈം പ്ലാനുകൾ. ഇതിൽ ഇപ്പോൾ എനിക്ക് മുമ്പ് പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാം വിമർശിച്ചത് ഷോർട്ട് ടൈം, വളരെ അടിയന്തരമായ ഘട്ടങ്ങളിൽ ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ, മുഖ്യമന്ത്രി എന്ന നിലയിൽ, ഒരു ഭരണ സമ്പ്രദായം എന്ന നിലയിൽ എടുത്ത തിരക്കിട്ട ചില തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ വിമാനങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ വൈദ്യുതി പ്രതിസന്ധി ഇത്തരം കാര്യങ്ങളൊക്കെ വന്നത്. വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട്, അൺടൈംലി ആയിട്ട്, വളരെ പെട്ടെന്ന് വന്നു കൂടിപ്പോയ ഒരു ചില കാര്യങ്ങളാണ്. പക്ഷേ ഈ ഗവൺമെന്റിന്റെ, പുതിയ ഗവൺമെന്റിന്റെ ലോങ് ടേം വിഷൻസ് നമ്മൾ കാണാതിരുന്നുകൂടാ. അതിൽ ഒന്ന് ഈ പറഞ്ഞ ഭരണപരമായ ചെലവ് കുറയ്ക്കുന്ന, മന്ത്രിമാരുടെ ആർഭാടവും ധൂർത്തും കുറയ്ക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഈ ഗവൺമെന്റിൽ ഞാൻ പ്രതീക്ഷയോടുകൂടി കാണുന്നത് ഹൗ ടു ജനറേറ്റ് ഇൻകം. നമ്മുടെ കഴിഞ്ഞ ഇതുപര്യന്തമുള്ള നമ്മുടെ സർക്കാരുകളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് കേരളത്തിന് ഭാരിച്ച, അത് കടമെടുപ്പ് പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള കടങ്ങൾ മാത്രമേ ഏത് ഗവൺമെന്റിനും എടുക്കാൻ പറ്റൂ. പഴയ ഗവൺമെന്റായാലും പുതിയ ഗവൺമെന്റിനായാലും ഇനി വരാൻ പോകുന്ന ഗവൺമെന്റിനായാലും ഒരു ഫെഡറൽ സംവിധാനത്തിനകത്തു നിന്നുള്ള കടമെടുപ്പ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആ കടമെടുപ്പ് പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ഏത് ഭരണകർത്താവിൻ്റെയും കാലത്തുണ്ടാകുന്ന നേട്ടം. അതിൽ ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന, അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി, ഒരു പക്ഷേ മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോന് ശേഷം കേരളം കണ്ട ഇൻകം ജനറേറ്റീവായിട്ടുള്ള, അതിലേക്ക് കേരളത്തെ കൈ പിടിച്ചു കൊണ്ടുപോയ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും പ്രധാനി ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ തന്നെയായിരുന്നു. കൊച്ചി മെട്രോ ആയാലും, നടക്കാതെ പോയ കോഴിക്കോട് തിരുവനന്തപുരം ലൈറ്റ് മെട്രോ ആയാലും, നടന്ന് 90% പൂർത്തിയായ വിഴിഞ്ഞം പ്രോജക്റ്റ് ആയാലും, 90% പൂർത്തിയാക്കിയ കൊച്ചിൻ മെട്രോ ആയാലും, വാട്ടർ മെട്രോ തുടക്കമായാലും, കണ്ണൂർ വിമാനത്താവളം, ഇതൊക്കെ കേരളത്തിൻ്റെ വികസന കുതിപ്പിന് നാന്ദി കുറിച്ച ചില നാഴികക്കല്ലുകളാണ്. ആ നാഴികക്കല്ലുകളുടെ തുടർന്നു വന്ന 10 വർഷത്തെ ഭരണത്തിൽ അതിൻ്റെ വേഗത കുറഞ്ഞു എന്ന് ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ വിമർശിച്ചും നോക്കിക്കണ്ടും നിന്നിട്ടുള്ള ഒരാളാണ്. പക്ഷേ അതിന് വേഗത വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ ഒന്ന് വിഴിഞ്ഞം നമ്മൾ കാണുന്ന പോലെ വളരെ വേഗത്തിൽ പോകുന്നു, കണ്ണൂർ വിമാനത്താവളം ഫുൾ സ്വിങ്ങിലേക്ക് വരുന്നു, കൊച്ചി വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോ പൂർത്തിയാക്കിയത് തീർച്ചയായിട്ടും മുൻ പിണറായി സർക്കാർ തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഞാൻ കാണുന്ന വി ഡി സതീശൻ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാറ്റഗറിയിൽപ്പെടുന്ന ഒന്നാണ് കേരളത്തെ, അതായത് 3 മേജർ തുറമുഖങ്ങളും 16 ചെറിയ തുറമുഖങ്ങളും അടങ്ങുന്ന വിശാലമായ 600 കിലോമീറ്റർ ദൈർഘ്യമുള്ള കേരളത്തിന് വലിയ സീ ഒരു കോസ്റ്റൽ സംവിധാനം നമുക്കുണ്ട്. ഈ മിഷൻ സമുദ്ര പദ്ധതി അടുത്ത 1, 2, 3, 5 വർഷം കൊണ്ട് പൂർത്തിയാക്കാം. 100% പൂർത്തിയാക്കിയില്ലെങ്കിലും ഒരു 50% പൂർത്തിയാക്കുകയും തുടർന്ന് വരുന്ന ഗവൺമെന്റുകൾ ഇപ്പൊ വിഴിഞ്ഞം ചെയ്തതുപോലെ, കൊച്ചി മെട്രോ ചെയ്തതുപോലെ, കണ്ണൂർ വിമാനത്താവളം ചെയ്തതുപോലെ, നമ്മുടെ മാരിടൈം പ്രോജക്ടുകൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇൻകം ജനറേറ്റീവ് ആണ്, അത് ജോബ് ജനറേറ്റീവ് ആണ്, കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന തരത്തിലേക്ക് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ദി ഫേസ് ഓഫ് ദി സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഭരണ സംവിധാനം. അപ്പോൾ അത് ലോങ് ടേം വിഷനായിട്ട് ഞാൻ കാണുന്നു. അതിൽ വളരെ സ്വപ്നതുല്യമായ, അല്ല വളരെ സ്വപ്നസാധ്യമായ കാര്യങ്ങളാണ് തുടക്കക്കാരൻ എന്ന നിലയിൽ ഒരു ഗവൺമെന്റിന്റെ തുടക്കത്തിൽ ആദ്യത്തെ 3 മാസം കൊണ്ട് ഈ ഗവൺമെന്റ് പൂർത്തിയാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ തുടങ്ങി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഫയലുകൾ മുമ്പോട്ട് നീങ്ങുന്നു, അതിൻ്റെ ഡിസ്കഷൻസ് നടക്കുന്നു, അന്താരാഷ്ട്ര തലങ്ങളിൽ അതിൻ്റെ ചർച്ചകൾ നടക്കുന്നു. പിന്നെ അത് സർക്കാരിൻ്റെ ഒരു ലോങ് വിഷനായിട്ട് ഞാൻ കാണുമ്പോൾ, നമ്മുടെ കേരളത്തിന് ഉണ്ടായ ഏറ്റവും വലിയ ഒരു ദുരന്തത്തിൽ നിന്ന് നമ്മുടെ ജനങ്ങളെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു വലിയ പ്രോജക്റ്റിന്, അല്ലെങ്കിൽ വലിയ സംവിധാനത്തിന് ഈ ഗവൺമെൻറ് തുടക്കം കുറിച്ചതിന് ആണ് ഞാൻ തീർച്ചയായിട്ടും ഈ വി ഡി സതീശൻ ഗവൺമെൻറ്റിനെ ഞാൻ കയ്യടി കൊടുക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ദി ഓപ്പറേഷൻ തൂഫാൻ, ദി നർക്കോഹണ്ട് എന്ന് പറഞ്ഞ ഒരു അതോടെ പറഞ്ഞിട്ട് ഞാൻ ഈ റൗണ്ടിൽ ഞാൻ അവസാനിപ്പിക്കി അടുത്ത റൗണ്ടിലേക്ക് പറയാം. ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ 10 പതിറ്റാണ്ടുകളിൽ ഇന്ത്യയിലെ നർക്കോട്ടിക് ഹബ്ബ് എന്ന് പറഞ്ഞത് ഗോവയായിരുന്നു. ഞാനത് ഇവിടെ അങ്ങനെ പറയുന്നതിൽ എനിക്ക് എന്താണ്, ഞാൻ ഒരു ഇന്ത്യക്കാരനാണ്, അപ്പോൾ കേരളവും ഗോവയും ഒക്കെ തന്നെ എൻ്റെ നാട് തന്നെയാണ്. അപ്പോൾ ഞാൻ ഗോവയെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞത്, പക്ഷേ ഗോവ കേന്ദ്രീകരിച്ചും മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചും തെക്കൻ ഗുജറാത്തിൻ്റെ തീരങ്ങൾ കേന്ദ്രീകരിച്ചും ഡൽഹി കേന്ദ്രീകരിച്ചും ഒക്കെ ഒരുപക്ഷെ ആഗോള അന്താരാഷ്ട്ര തലത്തിലുള്ള മയക്കുമരുന്ന് ഭീമന്മാർ നിലയുറപ്പിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. പഞ്ചാബിൽ ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആളുകളുടെ പെർ ക്യാപിറ്റ കൺസംപ്ഷൻ ഓഫ് ലിക്വർ, അത് പഞ്ചാബിനായിരുന്നു ഒന്നാം സ്ഥാനം. ഇതൊക്കെ മാറി കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഹരി കടന്നു വന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ ലിക്വർ കൺസ്യൂം വന്ന സ്റ്റേറ്റ് കേരളമാണ്. അപ്പോൾ ഇത് കണ്ടില്ല എന്ന് നടിയാ നമുക്കറിയാം. ഇന്ന് കാണുന്ന ഏറ്റവും വലിയ അക്രമങ്ങൾ, കൊലപാതകങ്ങൾ വീടുകളിൽ നടക്കുന്ന ദയനീയമായ അവസ്ഥകൾ, ഒരുപക്ഷെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രധാന ശത്രുക്കളായിട്ട് സ്വന്തം മക്കൾ

0: ഞാൻ സൂക്ഷിച്ചു 24 kilograms MDMA. 1 gram പോയിട്ട് 1 milligram മതി ഒരു ചെറുപ്പക്കാരൻ്റെ, ഒരു സ്കൂൾ കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു കോളേജ് കുട്ടിയുടെ ജീവിതം തകർക്കാൻ 1 milligram MDMA മതിയെന്നിരിക്കെയാണ് കഴിഞ്ഞ 100 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ 224 kilograms MDMA നമ്മൾ ഹണ്ട് ചെയ്തിരിക്കുന്നത്. 1.5 ടൺ കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത്. 642 grams ഹെറോയിൻ പിടികൂടി. 708 grams ബ്രൗൺ ഷുഗർ നമ്മൾ പിടികൂടി. ഇത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ 3-ാമത്തെയോ 4-ാമത്തെയോ സംസ്ഥാനമാണ് കേരളം. നമ്മളെക്കാൾ വലിയ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം നമ്മളെക്കാൾ വലിയവരാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ മുന്നിൽ നിൽക്കുന്നു, നമ്മുടെ വരുമാനത്തിൽ മുന്നിൽ നിൽക്കുന്നു, നമ്മുടെ സംസ്കാരത്തിൽ മുന്നിൽ നിൽക്കുന്നു. ഇത്രയൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴും നമ്മൾ, ഇത് നാടിൻ്റെ ദുരന്തമല്ല, നമ്മുടെ വീടിൻ്റെ ദുരന്തമാണ്. നമ്മുടെ വീട്ടിൽ എൻ്റെയോ നിങ്ങളുടെയോ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കയ്യിലേക്ക്, ഒരു സ്കൂൾ കുട്ടിയുടെ കയ്യിലേക്ക്, ഒരു കോളേജ് കുട്ടിയുടെ കയ്യിലേക്ക് 1 gram MDMAയോ 1 gram കഞ്ചാവോ 1 gram മറ്റ് ഭീകരമായ മയക്കുമരുന്നുകൾ കടന്നു വരുമ്പോൾ നമ്മുടെ കുടുംബമാണ്, നമ്മളാണ് തകരുന്നത്. അപ്പോൾ ആ തകർച്ചയിൽ നിന്നും മാറ്റി നിർത്താൻ, മോചിപ്പിച്ച് മാറ്റി നിർത്താൻ ഇവിടെ ഹണ്ട്, ഇവിടെ ഈസി വാക്ക് ഓവർ അല്ല. മയക്കുമരുന്ന്, മദ്യ മയക്കുമരുന്ന് മാഫിയയ്ക്ക് പറ്റുന്ന ഒരു സംസ്ഥാനമല്ല കേരളം എന്നൊരു ഇമേജ് വരുത്താനെങ്കിലും ഈ കഴിഞ്ഞ 100 അല്ലെങ്കിൽ 125 ദിവസത്തെ പ്രവർത്തനം കൊണ്ട് ഗവൺമെൻറ് ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഈ ഗവൺമെൻറ് പല നേട്ടങ്ങളും പറയാനുണ്ട്. തീർച്ചയായിട്ടും അത് അടുത്ത റൗണ്ടിലേക്ക് ഞാൻ സംസാരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു.
1: ചർച്ചാവേദിയിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം തിരിച്ചെത്താം.
2: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെയാണ് നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാസഖി. LIC ഭീമാസഖിയോ, അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവും ഉണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, 2ാം വർഷം 6,000 രൂപ, 3ാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ഭീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്ക് അനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്. വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
3: കോൺടാക്ട് സുബ്രായുജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2ാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
5: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
4: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
5: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
4: ഏവർക്കും ദീപാവലി ആശംസകൾ.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: തിരികെ വരാം ചർച്ചാവേദിയിലേക്ക്. നാം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം PD സതീശൻ സർക്കാരിൻ്റെ 125 ദിനങ്ങൾ. ഹണിമൂൺ കഴിഞ്ഞു, ഇനി എന്ത്? ശ്രീ പി ജയചന്ദ്രൻ, ശ്രീ സി പി രാജശേഖരൻ സംസാരിച്ചത് അങ്ങും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അദ്ദേഹം പറയുന്നത് ഒരു ദിശാബോധമുള്ള സർക്കാരാണ്, ദീർഘകാല പദ്ധതികൾ മിഷൻ സമുദ്ര പോലെയുള്ള ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള വളരെ വലിയ ബഹത്തായ പദ്ധതികൾ വളരെ വിജയകരമായിട്ട് നടപ്പാക്കുന്നൊരു സർക്കാരാണ്. ഇപ്പോൾ വൈദ്യുതി പ്രതിസന്ധിയൊക്കെ ചില താൽക്കാലിക പ്രതിഭാസമാണ്, അതൊന്നും കൊണ്ടൊരു സർക്കാരിനെ നമ്മൾ വിലയിരുത്തിക്കൂടാ. അതുപോലെ തന്നെ ആർഭാടവും ധൂർത്തുമൊക്കെ ഒരുപാട് കുറച്ചു എന്ന് അദ്ദേഹം പറയുന്ന സമയത്ത്, ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ 4 മന്ത്രിമാരും ക്യാബിനറ്റ് റാങ്കുള്ള ചീഫ് വിപ്പും 5 പേര് ഇന്ന് വിദേശത്തേക്ക് പോവുകയാണ്. അപ്പോൾ മന്ത്രിമാർ വിദേശത്ത് പോകുന്നതിനൊന്നും നമ്മളെതിരല്ല. കാര്യം ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതെല്ലാം കൊണ്ടും നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനൊക്കെ അത് ഉപകരിക്കുമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ പ്രശ്നം അതാണ്, ഈ നാലും അഞ്ചും പേരൊക്കെ എപ്പോഴും ഇപ്പോൾ നാലഞ്ച് പേര് ഒരുമിച്ച് പോയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഉടനെ അടുത്ത കുറച്ച് ആൾക്കാർ

0: പോവുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു ചില ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ ഒരു റെഗുലേഷൻ, ഒരു നിയന്ത്രണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ട. അല്ലെങ്കിൽ അത് ആർഭാടമൊന്നും ദൂർത്തൊന്നും പറയാൻ ഒക്കുന്നില്ല. കാര്യം ഇത് ഞങ്ങൾ സ്പോൺസർഷിപ്പാണ് എന്ന് പറയുന്നത്. ഇന്ന് ശ്രീ ജോൺ പെട്രസ് എം പിയുടെ ഒരു പ്രസ്ഥാനമാണ്. അദ്ദേഹം പറഞ്ഞു, ലോകത്ത് സൗജന്യം എന്ന് പറഞ്ഞ ഒന്നില്ല. സൗജന്യം എന്ന് പറഞ്ഞ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അറ്റത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചരടും കാണും എന്ന്. അപ്പോൾ ഇങ്ങനെ വിമർശിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ നമ്മുടെ സർക്കാരിൻ്റെ കഴിഞ്ഞ 130 വർഷത്തെ പ്രവർത്തനം അങ്ങ് വിലയിരുത്തുമ്പോൾ എന്തൊക്കെയാണ് പോസിറ്റീവ്, എന്തൊക്കെയാണ് നെഗറ്റീവ് എന്ന്. ആദ്യ റൗണ്ടിൽ തീർച്ചയായും പരിമിതികളുണ്ട്. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അങ്ങേക്ക് എന്ത് പറയാൻ കഴിയും?
1: തുടക്കത്തിൽ തന്നെ ഒരു കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ സതീശൻ സർക്കാരിൻ്റെ ഹണിമൂൺ കഴിഞ്ഞു എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഹണിമൂൺ കഴിഞ്ഞ് കാണണം, പക്ഷേ ഇവരിപ്പോഴും ഹണിമൂണിൻ്റെ ആ ഒരു സുഖ ആലസ്യത്തിൽ ഇങ്ങനെ കഴിഞ്ഞു പോകും.
0: ഒരു കാര്യം ഉണ്ടെന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ നാട്ടിലൊരു ചെല്ലുണ്ട്, അരി വെന്തോ എന്നറിയാൻ മൊത്തം നോക്കണം, രണ്ടോ മൂന്നോ വറ്റെന്ന് നോക്കിയാൽ മതി, അതിനുള്ള സമയമായിട്ടുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ശരിക്കും വെന്തോ?
1: 100 ദിവസം അല്ലെങ്കിൽ 125 ദിവസം എന്ന് പറയുന്ന തന്നെ നേരത്തെ രാജശേഖരൻ പറഞ്ഞതുപോലെ ഇതൊരു പിന്നെ ബാലാരിഷ്ടതയുടെയൊക്കെ ഒരു ബാല്യദശയുടെ ഒരു എന്തോന്നാണ്. അപ്പം നമുക്ക് ഇപ്പം ഇവിടെ വെച്ച് ഇത് അങ്ങനെ ഒരു വിലയിരുത്തലിൻ്റെ ഒരു ഘട്ടമല്ല. പക്ഷേ എന്നാൽ പോലും ഈ സർക്കാരിൻ്റെ പോക്ക്, ഈ 125 ദിവസം കൊണ്ട് ഇത് മുമ്പോട്ട് പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണുമ്പം തന്നെ ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് നമുക്കൊരു വ്യക്തമായിട്ടൊരു ധാരണ കിട്ടുന്നുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ശ്രീ രാജശേഖരൻ പറഞ്ഞു. അത് അദ്ദേഹം ഒരു കാര്യം നമ്മളറിയണം, അദ്ദേഹം ഭീഷണമെന്ന് പറയുന്ന ഈ UDFലെ മുഖ്യകക്ഷിയുടെ, പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ മുഖപത്രമായിട്ടുള്ള വീക്ഷണത്തിൻ്റെ റെസിഡൻ്റ് എഡിറ്ററാണ്.
0: അല്ല, നമ്മൾ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ആൾക്കാരെയാണല്ലോ.
1: അല്ല, അതെ അതെ അതെ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പറയാനേ പറ്റൂ. പക്ഷേ അതിലുപരി നമ്മൾ വസ്തുതകളെ മനസ്സിലാക്കുമ്പോഴേ ഒരു കാര്യം പറയാം. ഈ നേരത്തെ നന്ദകുമാർ കടപ്പാൽ പറഞ്ഞു, ഈ ധവളപത്രത്തിൻ്റെ കാര്യം പറഞ്ഞു. ധവളപത്രമായിരുന്നു ഇവർ ആദ്യമേ കൊണ്ടുവന്ന് ഏതാണ്ട് ഒരു വലിയ ബോംബ് പോലെ കൊണ്ടുവന്നതാണ്. അത് തന്നെ 600,000 കോടി രൂപയുടെ കടവുണ്ടെന്ന് പറഞ്ഞത്, ഈ പത്രം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ 500,000 കോടിയുടെ കടവേ ഉണ്ടെന്നുള്ളത് വ്യക്തമായി. അവിടെ തന്നെ അവരുടെ ആദ്യത്തെ ഒരു പ്രകടശേഷി നഷ്ടപ്പെട്ടു. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഓരോ കാര്യങ്ങളും, ഇപ്പോൾ ഈ PM ശ്രീയുടെ കാര്യം പറഞ്ഞു. PM ശ്രീ പദ്ധതി ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അറബിക്കടലിൽ കളയുമെന്ന് പറഞ്ഞ പാർട്ടിയാണ് KM ഷാജി. ആ KM ഷാജിയുടെ മുസ്ലിം ലീഗിന് ഇപ്പോൾ ഇതിനെ പറ്റിയിട്ട് വളരെയായിട്ടൊന്നും സംസാരിക്കാനില്ല. അവരുമൊക്കെ കിട്ടേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം മുസ്ലിം ലീഗും ഒക്കെ അടങ്ങിയതുപോലാണ് തോന്നുന്നത്. പിന്നെ ഈ മുഖ്യമന്ത്രിയുടെ ചിരിയുടെ കാര്യം പറഞ്ഞു. ഈ പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പിള്ളേർ ഓട്ടോഗ്രാഫ് എഴുതിപ്പിക്കും, ഈ 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ. അപ്പോൾ അതിനകത്ത് എല്ലാവരും എഴുതുന്നൊരു വാക്കുണ്ട്, പുഞ്ചിരിക്കുന്ന പൂവിലുമുണ്ടൊരു വഞ്ചനയുടെ ലാഞ്ചന. ഇപ്പോൾ ഈ VD സതീശൻ്റെ ഈ പുഞ്ചിരി കാണുമ്പം, അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും കാണുമ്പം എനിക്കതാണ്
0: അങ്ങ് പറയുമ്പോൾ എനിക്ക് വേറെ കാര്യം കൂടെ ഓർക്കുന്നുണ്ട്. അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്ന പൂവിൻ്റെ കാര്യം പറഞ്ഞതാണ്, പൂവിൽ നിന്ന് പൂവിനെ നോവിക്കാതെ തേൻ വണ്ട് എങ്ങനെ എടുക്കുന്നു അതുപോലെ വേണം നികുതി പിരിക്കാൻ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഫണ്ട് ഇത് നമ്മളെ ഒരുപാട് കടമെടുത്തു എന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടെ ചോദിക്കുന്നു.
1: അപ്പോൾ അതിങ്ങനെ ഈ ഇദ്ദേഹത്തിൻ്റെ ചിരി ഒരു വളരെ കാപട്യമുള്ളൊരു ചിരിയായിട്ടാണ് എനിക്ക് പല ഈ അടുത്ത കാലത്ത്. ഈ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കഴിഞ്ഞ സർക്കാർ 10 വർഷം ഈ നാട് ഭരിച്ച് പിണറായി സർക്കാരിനെ താഴെ ഇറക്കാൻ ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതൊരു വലിയ വസ്തുതയാണ്. അത് ഇടതുപക്ഷം ഒരു പരിധിവരെ സമ്മതിക്കുന്നുണ്ട്, അതിന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കാണാം. പക്ഷേ ആ സർക്കാരിനെ താഴെ ഇറക്കണമെന്ന് നല്ലൊരു ശതമാനം കമ്മ്യൂണിസം ഉള്ളിൽ പേറുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെയും കൂടെ ഒരു പ്രതിഫലമായിട്ടാണ് ഈ ഗവൺമെൻറ് താഴെ പോയത്. പക്ഷെ അന്ന് ഈ പിണറായി വിജയൻ്റെ, ഞാൻ സത്യസന്ധമായിട്ട് പറയാം, ആരും ഒരു പക്ഷേ കൂടാതെ പറയുക, പിണറായി വിജയൻ വന്ന് വാർത്താ സമ്മേളനം നടത്തുന്ന ഉടനെ TV കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ, TV ഓഫ് ചെയ്തിട്ടുള്ള കഥകൾ എനിക്കറിയാം, ഒരുപാട് സ്ത്രീകൾ, അവരൊക്കെ അന്ന് ഇയാളെ VD സതീശനെ ആരാധിക്കുകയും VD സതീശൻ്റെ മുഖം TV കാണാൻ ആഗ്രഹിക്കുകയും ചെയ്തവരാണ്. ഇന്ന് അതേ സ്ത്രീകൾ VD സതീശൻ്റെ ചിത്രം ഈ TVയിൽ കണ്ടു കഴിഞ്ഞാൽ TV ഓഫ് ചെയ്തിട്ട് അടുക്കളയിലെ വേറെ പണിക്ക് പോകുന്ന സ്ത്രീകളെയാണ് ഞാൻ കാണുന്നത്. അത്ര ജനങ്ങൾ ഇത്രയും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട്, ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും അൺപോപ്പുലറായിട്ട് മാറിയിട്ടുള്ളൊരു മുഖ്യമന്ത്രിയെ ഞാൻ കേരളത്തിൻ്റെ ചരിത്രത്തിൽ വേറെ കാണത്തില്ല. ഇവിടെ നമ്മൾ കോൺഗ്രസിൻ്റെ തന്നെ
0: 3 മാസമല്ലേ
1: അല്ല 125 ദിവസം പറയാറായി എന്ന് വെച്ചാൽ, നേരത്തെ സാർ തന്നെ സൂചിപ്പിച്ചതുപോലെ അരി വെന്തോ ഇല്ലയോ എന്നറിയാൻ എല്ലാ അരിയും എടുത്തു നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഗവൺമെൻറ് ഇത്രയും പിണറായി വിജയൻ പത്രക്കാരടുക്കൽ ധാർഷ്ട്യം കാണിക്കുന്നു എന്ന് പറഞ്ഞു, രാഷ്ട്രീയം കഴിഞ്ഞ് മാറി നിൽക്ക് കടക്കുപുറത്തെന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഈ VD സതീശൻ ഈ 3 മാസം കൊണ്ട്

0: 125 ദിവസം കൊണ്ട് എന്തെല്ലാമാ പറഞ്ഞു, ഇന്നും പറഞ്ഞോട്ട് മാറിയിരിക്കാൻ പറഞ്ഞു. അത് കണ്ടിട്ടിട്ട് ഞാൻ പിന്നെ വാർത്ത ഒരു മണിയുടെ വാർത്തയ്ക്കകത്ത് അത് കണ്ടിട്ടാണ് ഞാൻ വരുന്നത്.
1: പിന്നെ അദ്ദേഹത്തിന് പ്രൈവസി കൊടുക്കണ്ടേ?
0: പ്രൈവസി കൊടുക്കണം, അത് ആവശ്യമാണ്. അത് തന്നെ ആയിരുന്നല്ലോ പിന്നെ പിണറായി വിജയനും പറഞ്ഞത്, അദ്ദേഹത്തിന് കൊടുക്കാറുണ്ട് പ്രൈവസി, യങ്ങർക്കും കൊടുത്താൽ മതിയല്ലോ, അതപ്പുറമൊന്നും കൊടുക്കണ്ടല്ലോ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്ത് പറയാം, നിങ്ങൾ അവിടെ ഇരിക്കൂ, ഞാൻ പറഞ്ഞതിന് ശേഷം മറുപടി പറയാം. പിന്നെ ഇനി വിപി നേരത്തെ വിമല് പറഞ്ഞതുപോലെ ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങൾ, ഇപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്, ഈ പിന്നെ വീണ വിജയന് ഈ എക്സ് പിന്നെ കെ എം പിന്നെ ഇവിടുന്ന് സി എം ആർ എൽ നിന്ന് കൊടുത്ത പൈസയുടെ കേസിനകത്തും ഇതേപോലെ പറഞ്ഞാൽ മതിയല്ലോ. ഇതിപ്പം ഒരു മുഖ്യമന്ത്രിക്ക് പിന്നെ സഞ്ചരിക്കാൻ ഒരു പിന്നെ ഫ്ലൈറ്റ് കൊടുക്കുന്ന ഉടനെ അത് ആര് കൊടുത്തു, എന്തിനു കൊടുത്തു, പിന്നെ അങ്ങനെ നേരത്തെ ഒരു ഫ്ലൈറ്റിൽ പോയി, അത് ഒരു വ്യവസായിക്ക് കേരളത്തിലേതാണ്ട് വലിയ വ്യവസായം കൊണ്ടുവരാൻ പോകുന്നു, അവർ ചൈന പിന്നെ തമിഴ്നാട്ടിൽ പോയവരാ, ഞാനിങ്ങനെ പിടിച്ചുകൊണ്ട് വന്നതാ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ആരാണെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല?
1: ഒരു ഭരണാധികാരികളിലുള്ള ഒരു വലിയ പ്രതീക്ഷയും അവർക്കുള്ളൊരു സ്നേഹവും ഒക്കെ കൊണ്ട് ഈ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുന്നു പോലെ. ഇപ്പം കെ എം ഷാജി മന്ത്രി, അദ്ദേഹത്തിൻ്റെ വണ്ടി 400,000 km ഓടിയാണ്, അദ്ദേഹം വഴിയിലൊക്കെ കിടക്കാനുള്ള സാധ്യതയാണ്. അപ്പോൾ കേരളത്തിന് തന്നെ ഒരു ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ ഒരു റേഞ്ച് റോഡറുള്ള ഒരാൾ അദ്ദേഹത്തിന് അത് കൊടുത്തു, അതിന് വേറെ ചിലവൊന്നുമില്ല, ചിലവൊക്കെ അദ്ദേഹം തന്നെ വഹിക്കും, സർക്കാരിന് വഹിക്കുന്നില്ല. അതുപോലെ തന്നെ വിദേശത്ത് പോകുന്നതെല്ലാം ഓരോരോ അഭ്യുദയകാംക്ഷികളാണ് ഇതെല്ലാം വഹിക്കുന്നത്, പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാർ വിദേശത്തുണ്ട്, അപ്പോൾ അവരാണ് അതിൻ്റെ ചിലവൊക്കെ വഹിക്കുന്നത്. ഇത് നല്ല കാര്യമല്ലേ?
0: ആ ഇത് ഒരു രീതിയിൽ നല്ല കാര്യങ്ങളാണ്, പക്ഷേ ഇതിൻ്റെ മറുവശത്ത് വേറെ വരാൻ പോകുന്ന ഭവിഷ്യത്തോടും കൂടെ
1: കാണും,
0: ചരടുണ്ട്. മുട്ടാസ് പറഞ്ഞതുപോലെ ഇതിനൊക്കെ ചരടുണ്ട്, അതിനൊക്കെ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും.
1: അല്ലാതെ സാധാരണ ജനങ്ങൾ എങ്ങനെ അറിയും ഇതിന് ചരടുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും, ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞ നാളെ ഇതിൻ്റെ പേരിൽ ആരും ക്യൂ ആയിട്ട് ഒന്നും നിൽക്കത്തില്ല, സൗജന്യം വേണമെന്നും.
0: ശരി, ഇപ്പം പിന്നെ നമുക്ക് വളരെ വൈകാതെ തന്നെ അറിയാമല്ലോ, മറ്റേ ഈ ഇപ്പം ഇദ്ദേഹം മലപ്പുറത്ത്,
1: പക്ഷെ അദ്ദേഹം പറഞ്ഞല്ലോ പിണറായി ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതേപോലെ സ്വകാര്യ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു.
0: പിണറായി സ്വകാര്യ വിമാനത്തിനകത്ത് യാത്ര ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ട് ഈ ഇപ്പം ഈ ഇയാൾ 3 മാസത്തിനകത്ത് വെച്ച് ഇയാൾ കാണിച്ചു കൂട്ടിയത്, ഇയാളുടെ കൂടെയുള്ള മന്ത്രിമാർ കാണിച്ചു കൂട്ടുന്നത്, ഇതെല്ലാം ഈ പിന്നെ ഒരാൾ പിന്നെ 20 ദിവസമോ 30 ദിവസമോ ആയിട്ട് വിദേശത്താണ്, എന്നിട്ട് ചോദിക്കുന്നതിനൊക്കെ ധാർഷ്ട്യം, അസഹിഷ്ണുത, പിന്നെ വ്യക്തിവിരോധം, ഇതിൻ്റെ എല്ലാം ഒരു മൂർത്തിമത് ഭാവമാണ് യഥാർത്ഥത്തിൽ ഈ വി ഡി സതീശൻ എന്ന് പറഞ്ഞ വ്യക്തി. അയാളിപ്പോൾ പൂക്കി കീക്കുന്നൊന്നും വിളിക്കാൻ പിന്നെ വിളിക്കാൻ ഞാനും ഒക്കെ ആഗ്രഹിച്ചതാണ്, പക്ഷേ ഇപ്പം അങ്ങനെ ഒന്നും വിളിക്കാൻ തോന്നുന്നില്ല. ഈ വി ഡി സതീശൻ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഒരന്തകനാണ് കേരളത്തിൽ. ഈ 5 വർഷത്തെ ഭരണത്തിനകത്ത് ഇയാൾ തുടരുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് വളരെ ഭീകരമായിട്ടുള്ളൊരു പതനമായിരിക്കും വരാൻ പോകുന്നത്.
1: ഈ ചർച്ചയുടെ 1-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇന്ന് നാം ചർച്ച ചെയ്ത വിഷയം, ഹണിമൂൺ കഴിഞ്ഞു, ഇനി എന്ത്? വി ഡി സതീശൻ സർക്കാരിൻ്റെ 125 ദിനങ്ങൾ. ഞാൻ ഡോക്ടർ റിജി ജി നായർ, എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തത് മുതിർന്ന മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരുമായ ശ്രീ സി വിമൽകുമാർ, ശ്രീ സി പി രാജശേഖരൻ, ശ്രീ നന്ദകുമാർ കടപ്പാൽ, ശ്രീ പി ജയചന്ദ്രൻ. ചർച്ചാവേദിയുടെ അടുത്ത ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇതുവരെ കേട്ടത് ചർച്ചാവേദി. ഏകോപനം അവതരണം റിജി ജി നായർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: യു ആർ നൌ ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ് ഫോർ എക്സൈറ്റിംഗ് പ്രോഗ്രാംസ് ആൻഡ് മാജിക്കൽ മ്യൂസിക്.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
6: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
7: ഹലോ, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ. അനുപേട്ട, വെൽക്കം ബാക്ക്.
8: നമസ്കാരം.
7: അപ്പൊ അനുപേട, ഇന്ന് നമുക്ക് കുറച്ച് ലോഞ്ചസ് ഉണ്ട്, കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്, കുറച്ച് ന്യൂസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് വൈകിക്കാതെ ആദ്യം തന്നെ അപ്ഡേറ്റ്സിലേക്ക് പോവാം. അപ്പോ ഒപ്പോടെ അവരുടെ ബഡ്ജറ്റ് അല്ലെങ്കിൽ മിഡ് സെഗ്മെന്റായ ഫോട്ടോഗ്രാഫി ഫോണായ റെനോയുടെ പുതിയ സീരീസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 16T, 6700 mAh ബാറ്ററിയും 200 MP ക്യാമറ എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? അതുപോലെ കെ സീരീസിലെ ഫോണുകളും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് പറഞ്ഞു. അപ്പൊ ആദ്യം നമുക്ക് 16T ഡീറ്റെയിൽസിലേക്ക്.
8: തീർച്ചയായിട്ടും, ഇതൊരു മിഡ് സെഗ്മെന്റ്. ഇപ്പം ഓപ്പോ അവരുടെ ലോഞ്ചിങ് പ്ലാൻ വെച്ചാൽ മിഡ് സെഗ്മെന്റ് ഓർണം, ഒരു ബേസ് മോഡൽ, അങ്ങനെയുള്ള റേഞ്ചിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അത് ശരിക്കും ഇപ്പം ഈ 16T എന്ന് പറയുന്നത് റെനോ 16ന്റെ സക്സസർ ആയിട്ട് വന്നേക്കുന്നതാണ്. അപ്പൊ അതിന്റെ പ്രൈസിങ് ഒരു 53,000 to 64,000 വരെ ഉള്ള ആ ഒരു റേഞ്ചിലാണ് അവർ ഇതിനെ പ്ലേസ് ചെയ്തേക്കുന്നത്. രണ്ട് മോഡൽസ് ഉണ്ട്, ഒരു 12GB 256GB 16GB 512GB ആണ്, രണ്ട് മോഡൽസ് ആണ്. ശരിക്കും ഒരു എനിക്ക് തോന്നുന്ന ഒരു ഫുൾ ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു ഫോണാണ്. ഈ പ്രൈസിങ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ശരിക്കും നല്ല ഫീച്ചർ റിച്ച് ആണ്. പിന്നെ ഇപ്പോഴത്തെ ഈ നമ്മളുടെ ഫോണിന്റെ പ്രൈസിങ് എല്ലാം കയറി വരുന്നുണ്ട്. നമ്മൾ പക്ഷേ ആ 1+13S പ്രൈസിംഗ് പോയിന്റ് ശരിക്കും അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രോസസറും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ സ്കെയിൽ ഡൗൺ ആണ്. എങ്കിൽ പോലും അത്യാവശ്യം നല്ല ഫോണാണ്. കാരണം ക്യാമറ സെഗ്മെന്റിലൊക്കെ വരുമ്പോഴത്തേക്കും 200 MP ഒരു പ്രൈമറി ക്യാമറ, ഫ്ലാഗ്ഷിപ്പ് ആണ്. പിന്നെ ഒരു 50 MP ഒരു അൾട്രാ വൈഡും ഒരു ടെലിഫോട്ടോ ലെൻസും
7: രണ്ട്. അപ്പോൾ ക്യാമറ പെർസ്പെക്ടീവ് നോക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ച് ബെറ്റർ ആണ്. ഓൾഡ് റൗണ്ട് പെർഫോമൻസ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ മറ്റേ നമ്മൾ ഡിസ്കസ് ചെയ്ത
8: 30S ആയിരിക്കും. പിന്നെ ആ പ്രൈസ് പോയിന്റിൽ പിന്നെ അങ്ങനെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും പിന്നെ സൂം 120x

0: ഡിജിറ്റൽ സൂം ഉണ്ട്, വീഡിയോ നമുക്ക് 4K 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. ഡിസ്പ്ലേ ക്വാളിറ്റി വന്നിട്ട് പ്രീമിയം അമോലഡ് ആണ്. അത് ഈ മിഡ് റേഞ്ച് സെഗ്മെന്റിൽ ഒരു ആദ്യത്തെ ഒരു ഇതാണ്. 120 Hz റിഫ്രഷ് റേറ്റും 1800 പീക്ക് ബ്രൈറ്റ്നസും ഒക്കെ ഉണ്ട്. പിന്നെ ഈ സ്മൂത്ത് ആൻഡ് ബട്ടറി സ്മൂത്ത്, മറ്റേ നമ്മുടെ വൺ പ്ലസിൻ്റെ അകത്ത് വരുന്ന പോലെ തന്നെ സ്ക്രോളിങ്ങിന് ഭയങ്കര ഇതായിട്ടുള്ളതുകൊണ്ട് ടച്ച് റിഫ്രഷ് റേറ്റും ഒക്കെ ഭയങ്കര കൂട്ടിയാണ് അവർ വെച്ചേക്കുന്നത്. പിന്നെ കപ്പാസിറ്റി ബാറ്ററിയിലേക്ക് വരുമ്പോഴത്തേക്കും 6700 mAh നല്ല കപ്പാസിറ്റി ഉള്ള ബാറ്ററിയാണ്. അവരുടെ ഫാസ്റ്റ് 80 W ചാർജിങ്ങും ഉണ്ട്. ഓപ്പോയുടെ പ്രൊപ്രൈറ്ററി ചാർജിങ് ഇതാണ്. എൻ്റെ വളരെ, അതായത് എനിക്ക് തോന്നുന്നു 15 മിനിറ്റ്സിൻ്റെ അകത്ത് നമുക്കൊരു 50-60% ബാറ്ററി പെട്ടെന്ന് തന്നെ നിറയത്തക്ക രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. പിന്നെ പ്രോസസറിൻ്റെ കാര്യം വരുമ്പോൾ മീഡിയ ടെക് ഡയമൻസിറ്റി 8550 എന്ന് പറയുന്നൊരു പ്രോസസ്സറാണ്. ഒരു മിഡ് സെഗ്മെന്റ് പ്രോസസ്സറാണ്, പക്ഷേ അത്യാവശ്യം പെർഫോമൻസും കാര്യങ്ങളും ഉള്ള പ്രോസസർ തന്നെയാണ്. 3.4 GHz 16 GB റാമാണ് ടോപ്പ്. മൾട്ടി ടാസ്കിംഗ് ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് നടക്കുന്ന കാര്യമാണ്. പിന്നെ ഡ്യൂറബിലിറ്റിയിൽ റേറ്റിംഗ് 66, 68, 69, 69K, അതായത് വാട്ടർ ജെറ്റ് വരെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ലെവലിലാണ്. പിന്നെ വെയിറ്റ് 191 g ഉള്ളൂ. പിന്നെ സോഫ്റ്റ്വെയർ വന്നിട്ട് കളർ വൈസ് 16 ആണ്. ആൻഡ്രോയിഡ് 16 ബേസ് ചെയ്തിട്ടുള്ള അപ്ഗ്രേഡ്സ് അവൈലബിൾ ആണ്.
1: അതാണ് 16 ബേസ്ഡ് ആണ്
0: വരുന്നത്. 17 അപ്ഡേറ്റ് വരുത്തേ ഉള്ളൂ. ഓപ്പോ ഒക്കെ ഇങ്ങനെ സ്ലോ അഡാപ്റ്റേഴ്സ് ആണ്, അതാണ് പ്രശ്നം. പിന്നെ അതാണ് 16T. നമ്കൾ K14 വരും, K14+
1: വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ക്യാമറയുടെ സെഗ്മെന്റിലോട്ടുള്ള കാര്യങ്ങളിലേക്ക് എന്താണ് അതിനെ പറ്റി ഡീറ്റെയിൽസ് അറിയാൻ പറ്റും.
0: അത് തന്നെ 200 MP ഒരു പ്രൈമറി ക്യാമറയും
1: 50 MP കാര്യം ഒക്കെ
0: വരുമ്പോഴത്തേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ സെറ്റപ്പ് ആണ്. കാരണം 200 MP പ്രൈമറി ഷൂട്ടർ എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം ഉണ്ട്. പിന്നെ 120X ഡിജിറ്റൽ സൂം ഉണ്ട്. അപ്പം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഫോട്ടോസും നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ K14+ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്റ്റാർട്ടിംഗ് സെഗ്മെന്റ് ആണ്. അതില് പ്രൈസിങ് അവര് ഒരു 30,000 രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെച്ചിട്ടുണ്ട്. 6GB 128GB അത് ഗോസ് അപ് ടു 36,000 വരെ പോകുന്നുണ്ട്. ടോപ്പ് എൻഡ് എന്ന് പറയുന്നത് 8GB 256GB
1: മാക്സിമം
0: പോകുന്നത്. 3 വേരിയൻസ് ആണ് ഉള്ളത്. പിന്നെ ഇൻസെന്റീവ്സ് ആയിട്ട് അവരുടെ ലോഞ്ച് ഡേ ഇൻസെന്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്കീമിൽ 4,000 രൂപ ഇൻസ്റ്റന്റ് ബാങ്ക് ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കുന്നുണ്ട്. 6 months EMI നോ കോസ്റ്റ് EMI ഒക്കെ ഉണ്ട്. പിന്നെ ഒക്ടോബർ 8 ലോഞ്ച് വരുന്നത്. ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും എല്ലാം കിട്ടും. പിന്നെ 6.7 inch സ്ക്രീൻ വരുമ്പോഴത്തേക്കും 6.7 inch അമലോഡ് സ്ക്രീൻ ആണ്. 144 Hz മറ്റേതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 140 മറ്റേ 120 Hz ആയിരുന്നു. ഇത് 144 Hz അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ഉണ്ട്. പിന്നെ FHD+ റെസൊല്യൂഷൻ ആണ് സ്ക്രീൻ ഉള്ളത്. ഇതും മീഡിയ ടെക് ഡയമൻസിറ്റി തന്നെയാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ 7360 എന്ന് പറഞ്ഞൊരു സീരീസ് ആണ്. മാലി G15 615 GPU ആണ് എൻ്റെ അത് വരുന്നത്, ഡിസ്പ്ലേയുടെ ഇത് വരുന്നത്, പ്രോസർ വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8GB 256GB ആണ് മാക്സിമം ഇതിൻ്റെ അകത്തുള്ള
1: സ്റ്റോറേജ്
0: കപ്പാസിറ്റി. ബാറ്ററി മറ്റേ 16T ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 6750 പകരം ഇത് 8000 mAh ബൂപ്പിംഗ് ബാറ്ററിയാണ്. 45 W വൈഡ് ചാർജിങ് ക്യുക്ക് ചാർജിങ് ഉണ്ട്. 10 W റിവേഴ്സ് ചാർജിങ്ങും ഉണ്ട്. ക്യാമറയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ശോകമാണ്. അത് 50 MP ഒരു
1: പ്രൈമറി ഷൂട്ടർ മാത്രമേ
0: പ്രൈമറി ഷൂട്ടർ മാത്രമേ
1: 2 MP ഇറക്കിയിട്ടുള്ള ഫോണല്ലോ.
0: അതെ അതെ. പിന്നെ 16 MP ഒരു സെൽഫി ക്യാമറ. പിന്നെ ഇതിനും IP69K വരെയുള്ള റേറ്റിംഗ് ഉണ്ട്. അലൂമിനിയം ഫ്രെയിം ആണ്. 2 colors ഉണ്ട്. പിന്നെ വെയിറ്റ് മറ്റേനേക്കാൾ 16T കുറച്ചുകൂടെ കൂടുതലാണ്. 207 g ഉണ്ട്. മറ്റേ 191 g ആയിരുന്നു. ഇതും കളർ വൈസ് 16 ആണ്. ആൻഡ്രോയിഡ് 16 ബേസ് ചെയ്തുകൊണ്ടുള്ള ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് ശരിക്കും നമ്മൾ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആക്ച്വലി പറഞ്ഞ പോലെ ഇത് എൻട്രി സെഗ്മെന്റ് ഫോണാണ്. എൻട്രി സെഗ്മെന്റ് ഫോണുകൾക്കല്ല ഇപ്പം
1: 29 അതാണ് നമുക്ക് അങ്ങോട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. പണ്ട് നമ്മൾ എൻട്രി ലെവൽ ഫോൺ എന്നൊക്കെ പറയുമ്പോൾ 20,000 ഒക്കെ ആയിരുന്നു മാക്സിമം. 20,000 അല്ലെങ്കിൽ 30,000 ഉള്ളിൽ നിൽക്കുന്ന
0: ഫീച്ചർ
1: റിച്ച് വരുന്നു. കാര്യം ഇതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചിലപ്പോൾ 30,000 അന്നത്തെ കാലത്ത് ഫോൺ കിട്ടും. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 1 year ബാക്ക്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു എൻട്രി ലെവൽ ഫോൺ തന്നെ ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ. കാര്യം ഇന്ന് നമുക്കറിയാം ആപ്ലിക്കേഷൻസ് എല്ലാം കുറച്ച് ഹെവിയാണ്, ക്യാമറയുടെ യൂസ് കൂടി വരുന്നു, AI ഫീച്ചേഴ്സ് ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാം ഹെവി ആയിട്ടാണ് ഒരു ഫോണിൽ വരുന്നത്. അപ്പൊ ആ ഒരു സ്പെക്കൊക്കെ മീറ്റ് ചെയ്യുന്ന ഒരു ഫോൺ എടുക്കണമെങ്കിൽ എൻട്രി ലെവൽ ആണെങ്കിൽ പോലും നമുക്ക് 35 രൂപയുടെ ഫോൺ എടുക്കാൻ
0: പറ്റുള്ളൂ.
1: കാരണം പലരും സജഷൻ ഒക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ആക്ച്വലി നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. എല്ലാവരും ഇപ്പോഴും വന്ന് 25 രൂപയുടെ ഒരു ഫോൺ
0: ചോദിക്കുമ്പോഴത്തേക്ക് ടെലഗ്രാം ഒക്കെ ആയാലും സ്റ്റോറേജ് കപ്പാസിറ്റി ഭയങ്കരമായിട്ട് കൂടുതൽ വേണം.
1: മിക്കവാറും എല്ലാവരും ഫോട്ടോസ് ഒക്കെ എസ്ഡി ആയിട്ട് തന്നെയാണ് ഷെയർ
0: ചെയ്യുന്നത്.
1: അത്രയും സൈസ് കൺസ്യൂം ചെയ്യും.
0: അതെ. അപ്പൊ അതിന് മിനിമം എനിക്ക് തോന്നിപ്പോ 1 TB എങ്കിലും സ്പേസ് വേണം. ആ സ്ഥലത്താണ് ഈ 128 GB ഇട്ട് കളിക്കുന്നത്.
1: നമുക്ക് ഓർമ്മയുണ്ട് കാര്യം കുറച്ച് നാൾ മുന്നേ 128 ബേസിക് ആയിരുന്നു, അത് മൊത്തത്തിൽ മാറി 256 ഒരു ബേസ് ലെവൽ ആയിട്ട് മാറി
0: സമയമുണ്ടായിരുന്നു.
1: പക്ഷെ അത് വീണ്ടും പെട്ടെന്ന്
0: 128 റെഡ്മിയുടെ ഫോൺ 64 GB വെച്ച് തന്നെ
1: അപ്പൊ
0: ആ ഗതിയിലേക്ക് 4 GB റാമോ
1: 4 GB റാം.
0: അപ്പൊ അതൊക്കെ വളരെ ശോകമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും 2030 വരെ ഈ ഒരു
1: ക്രൈസിസ് ഇങ്ങനെ
0: നിൽക്കുമെന്നാണ് പറയുന്നത്.
1: ഓക്കെ, എന്തായാലും അത്രയാണ് നമുക്കിപ്പോ ഒപ്പോടെ രണ്ട് ഫോണുകളായിട്ട് 16T അതിന്റെ റിലീസും നമുക്കിപ്പോ റെനോ 16T K14 പ്ലസ് ഫോൺ, രണ്ട് ഫോൺ ഇപ്പോ നമുക്ക് ഒക്ടോബർ 6-8 ആ ഡേറ്റുകളായിട്ടൊക്കെ ലോഞ്ച് ആണ് ഈ രണ്ട് ഫോണും നടക്കും. അപ്പോ ഒപ്പോടെ ഫോണുകൾ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്ന ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ആക്ച്വലി എനിക്ക് വിവോടെ ഫോണുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീരീസ് ആണ് അവരുടെ V-സീരീസ് ഫോൺ. കാര്യം അത്യാവശ്യം എല്ലാ റിക്വയർമെന്റ്സും മീറ്റ് ചെയ്യുന്ന ഒരു ഫോണാണ്. അതും ഈ പറഞ്ഞല്ലോ പ്രൈസിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഇപ്പൊ കുറച്ച് കൂടി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ എന്നാലും ഒരു വർഷം മുന്നേ ഒക്കെ നോക്കുമ്പോൾ V-സീരീസ് ഫോണുകൾ V70 ആണെങ്കിലും V60 ഒക്കെ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം നമ്മളുടെ റിക്വയർമെന്റ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്ന ഒരു ഫോണാണ് ഈ V-സീരീസ് ഫോണുകൾ. അപ്പൊ അതിന്റെ V80 നമുക്ക് ഈ ഒക്ടോബർ 6 അല്ലെ 6 ലോഞ്ച് ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദ്രൻ 90.4.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. എന്നിവിടാ, അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയെടുത്ത് വിവോ V80, അത് ഒക്ടോബർ 6 ലോഞ്ച് ചെയ്യുവാണ്. അത്യാവശ്യം നല്ല ഫോണാണ്, വി സീരീസ് ഫോണുകളെല്ലാം, ക്യാമറയ്ക്ക് ആണെങ്കിലും അത്യാവശ്യം പെർഫോമൻസ് ആണെങ്കിലും ബാറ്ററി ബാക്കപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാം. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്?
2: തീർച്ചയായിട്ടും. ഇതിപ്പം ആദ്യമേ നമുക്ക് പ്രൈസ് പോയിന്റ് തന്നെ തുടങ്ങാം. പ്രൈസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന 63,000 രൂപയിലാണ്.
1: ഓക്കെ,
2: V70 പ്രൈസുമായിട്ട് കൊഞ്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 46,000 രൂപയ്ക്കായിരുന്നു V70 ലോഞ്ച് ചെയ്തത്. ഏകദേശം 37% ഇൻക്രീസ് ഉണ്ട്.
1: ഓക്കെ,
2: പിന്നെ 3-tier സ്ട്രാറ്റജിയാണ്. 8GB 128GB, 8GB 256GB, 8GB 512GB എന്നിങ്ങനെ മൂന്ന് ലെയറിലാണ് അവർ, മൂന്ന് സീരീസിലാണ് അവർ ഫോൺ ഇറക്കുന്നത്.
1: സ്റ്റോറേജ് മാക്സിമം റാം എത്ര വരെ പുഷ് ചെയ്യുന്നുണ്ട്?
2: 8GB 512GB വരെ.
1: അല്ല, റാം
2: 8GB വരെ,
1: മാക്സിമം 8GB ഉള്ളൂ.
2: 8GB ഉള്ളൂ.
1: ഓക്കെ,
2: അതിൽ കൂടുതലല്ല.
1: ഓക്കെ,
2: 512GB വരെയാണ് സ്റ്റോറേജ്. അപ്പൊ അത് ഈ പിന്നെ ഡിഫറെന്റ് കസ്റ്റമർ സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നെങ്കിലും ഈ 8GB ഇപ്പം എനിക്ക് തോന്നുന്നു 12GB എങ്കിലും മിനിമം വേണം പെർഫോമൻസിന്റെ കാര്യത്തിൽ. പിന്നെ ഇത് ശരിക്കും വി സീരീസ് നമ്മൾ നേരത്തെ അഖിൽ പറഞ്ഞ പോലെ ഒരു ഓവറോൾ പെർഫോമൻസ് ഫോണാണ്. അപ്പൊ അവിടെ ഈ 8GB എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് ഇനി ഫോൺ കൈ കിട്ടിയ ശേഷം നമുക്ക് അറിയാൻ പറ്റുമെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലായിരിക്കും നമ്മൾ വിശ്വസിക്കുന്നു. പിന്നെ ഇതിപ്പോ ഈ പ്രീമിയം പൊസിഷനിലുള്ള ഫോൺ എന്നുള്ള നിലയിൽ, അതായത് ഒരു മീഡിയം സെഗ്മെന്റ് മുകളിലുള്ള ഫോൺ എന്നുള്ള നിലയിൽ, ഇതിന്റെ പ്രൈസിങ് നമുക്ക് ആ ഒരു അപ്പ് മാർക്കറ്റ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് അവർ കീപ്പ് ചെയ്തതാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു 1+ ഒക്കെ അവരെ ഓവർ ബീറ്റ് ചെയ്യുന്ന ലെവലിലാണ്. കാരണം 13+ ഒക്കെ ഇപ്പൊ ഇതിനേക്കാൾ നല്ല പെർഫോമൻസ് ഉള്ള ഫോണുകളാണ്.
1: അതെ,
2: ഇത് ചിപ്സെറ്റ് വന്നിട്ട് Snapdragon 7 Gen 4 ആണ്.
1: ഓക്കെ,
2: അതാണ്. പിന്നെ ഡിസ്പ്ലേയിലേക്ക് പോവാണെങ്കിൽ 144Hz OLED സ്ക്രീൻ ആണ്, 6.59 inch ആണ്, 1.5K റെസൊല്യൂഷൻ. പിന്നെ ബ്രൈറ്റ്നസ് വന്നിട്ട് 5000 nits, അപ്പാരെ ബ്രൈറ്റ്നസ് ആണ്, 5000 nits പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്.
1: ഫോട്ടോഗ്രാഫി കൂടുതൽ, കാരണം മിക്കവാറും എല്ലാവരും ഡേ ലൈറ്റിലൊക്കെ പുറത്ത് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് വ്യക്തമായിട്ട് അറിയാം,
2: കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കളേഴ്സ് വന്നിട്ട് 1.07 billion കളേഴ്സ് അതിനകത്തുണ്ട്, പിക്സൽ കോമ്പിനേഷൻസ് ഉണ്ട്. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ സീസിന്റെ പാർട്ട്ണർഷിപ്പ് ആണ്, 50MP 3 cameras ആണ്. ഒരു മെയിൻ ഷൂട്ടർ ടെലിഫോട്ടോ ഉണ്ട്, ടെലിഫോട്ടോ ഉണ്ട്, അൾട്രാവൈഡും ഉണ്ട്,
1: അൾട്രാവൈഡ്
2: 3 50MP ആണ്. പിന്നെ നൈറ്റ് ഫോട്ടോഗ്രാഫി ഫോക്കസ് ചെയ്തിട്ടാണ് ഇവർ ഈ ഫോൺ ഇറക്കിയേക്കുന്നത്. അതൊരു ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഇപ്പൊ 50MP ഒരു ഡെഡിക്കേറ്റഡ് നൈറ്റ് ടെലിഫോട്ടോ ക്യാമറ തന്നെ വേണ്ടിയുണ്ട്. പിന്നെ 50MP സെൽഫി വിത്ത് ഓട്ടോ ഫോക്കസ്, അതാണ് ക്യാമറയുടെ കാര്യങ്ങൾ വരുമ്പോൾ. ബാറ്ററിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് റെനോയേക്കാളിലൊക്കെ കൂടുതൽ ബാറ്ററി ഉണ്ട്, 7200mAh ആണ്. പക്ഷെ K14+നേക്കാൾ താഴെയാണ്. ഓൾഡ് ഒരു 14 hours പെർഫോമൻസ് അവർ പറയുന്നുണ്ട്. ഒരു 39.5 hours വീഡിയോ പ്ലേ ബാക്ക് ടൈം. പിന്നെ അൾട്രാ ഫാസ്റ്റ് ചാർജിങ് ആണ്, ബാക്കിയുള്ളതിനേക്കാൾ ഇപ്പോൾ ഓപ്പോയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ കൂടുതലാണ്. 90W ഫാസ്റ്റ്
1: ചാർജിങ് ആണ്,
2: 80W ആയിരുന്നു. പിന്നെ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ഒറിജിനൽ
1: ഈ രണ്ട് സെഗ്മെന്റ് ആയിട്ടാണ് ആയിരിക്കുമല്ലോ ഇപ്പോൾ മീൻസ് ഒരു കോമ്പറ്റീഷൻ വരുന്നത്.
2: അതെ, V80 Reno 16. പിന്നെ ഇതിൽ ഇവരുടെ വിവോയുടെ ഒറിജിനൽ OS 7 ആണ്, അത് ആൻഡ്രോയിഡ് 17 based ആണ്. അപ്പം പിന്നെ അവരുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് അവർ കൊടുക്കുന്നുണ്ട്, 5 വർഷത്തേക്കുള്ളത് കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് വിവോ V80 സ്പെക്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ എൻഡ് മീഡിയം എന്നല്ല, അതിന്റെ മുകളിലുള്ള ഒരു സ്പെക് ആണ്. പക്ഷെ പ്രോസസറിന്റെ കാര്യത്തിൽ നോക്കുമ്പോഴത്തേക്ക് മീഡിയത്തിൽ താഴെയാണ്.
1: അതെ അതെ, കാരണം ഒരു മിഡ് റേഞ്ച് ഫോൺ നോക്കുന്ന, അതായത് അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് EMI ഇല്ലാതെ ഫോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് കാര്യങ്ങൾ
2: പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 63,000 രൂപ പ്രൈസ് പോയിന്റിൽ നമുക്കത് മീഡിയം സെഗ്മെന്റിൽ പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. ഒരു പ്രീമിയം സെഗ്മെന്റിലേക്ക് മാറുക എന്നുള്ള. പക്ഷേ പ്രോസസറിന്റെ കാര്യം ഞാൻ ഇപ്പൊ എപ്പോഴും എടുത്തു പറയുന്ന അതാണ്, Snapdragon 7 Gen 4 എന്ന് പറയുന്നത് ഒരു മീഡിയം സെഗ്മെന്റ് ചിപ്സെറ്റ് ആണ്. പെർഫോമൻസ്, പിന്നെ ഈ 8GB റാമും, അപ്പൊ അതെങ്ങനെ ജസ്റ്റിഫൈ ചെയ്യുന്നുള്ള നമുക്ക് ഫോൺ കൈ കിട്ടിയതിനു ശേഷം മാത്രമേ അറിയാൻ പറ്റുള്ളൂ.
1: ഇപ്പൊ ഒരുപാട് പേര് സെക്കൻഡ് ഹാൻഡ് ഫോണിലോട്ടൊക്കെ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്.
2: അതെ അതെ, സെക്കൻഡ് ഹാൻഡ് ഫോൺ മാർക്കറ്റ് ഭയങ്കരമായിട്ട് ബൂമാകുന്നു. പിന്നെ ഈ ഉള്ള ഫോൺ തന്നെ സർവീസ് ചെയ്ത് സർവീസ് സെഗ്മെന്റ് ഭയങ്കരമായിട്ട് ബൂമാകുന്നു.
1: അപ്പൊ അത്രയാണ് നമുക്ക് വിവോയുടെ V80 സീരീസ്. അപ്പോൾ നിങ്ങൾ ഇപ്പൊ ഫോൺ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന മോഡൽസ്, അതായത് ഫോട്ടോഗ്രാഫി പെർപ്പസിന് കൂടുതൽ നോക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ റെനോയുടെ 16T series കൺസിഡർ ചെയ്യാം, 16 series കൺസിഡർ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ വിവോയുടെ. ഇത് രണ്ടും എപ്പോഴും ഒരു കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന രണ്ട് മോഡൽസ് ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് വെച്ചിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻട്രി ലെവൽ ആ ഒരു രീതിയിലാണ് നോക്കുന്നത്, നമ്മൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ K14+നെ പറ്റി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ അത്രയാണ് നമുക്ക് വിവോ V80 അപ്ഡേറ്റ്സ് വരുന്നത്. ഇനി നമുക്ക് വരുന്നത് നത്തിങ്ങിന്റെ ഒരു ഹെഡ്ഫോൺ, അതായത് നത്തിങ് നേരത്തെ ഹെഡ്ഫോൺ 1 ഇറക്കിയിരുന്നു, അതിന്റെ ഒരു പ്രോ മോഡൽ ആയിട്ടുള്ള പീസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. മനുവേട്ട, ഒരു 1 ഇയർ 1.5 വർഷം അതിനടുത്താണെന്ന് തോന്നുന്നു നത്തിങ് ഹെഡ്ഫോൺ 1 റിലീസ് ചെയ്തത്. ഇപ്പൊ അതിന്റെ നത്തിങ് ഹെഡ്ഫോൺ 1 Pro ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. കുറച്ച് വിലയൊക്കെ കൂട്ടി എന്നുള്ള രീതിയാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് പറയാൻ പറ്റും അതിനെ പറ്റി?
2: തീർച്ചയായിട്ടും, ഇതൊരു ഓഡിയോ ഫയൽ സെഗ്മെന്റിൽ കിടക്കുന്ന ഒരു ഹെഡ്ഫോൺ ആണ്. ഓവർ ദി ഇയർ ഹെഡ്ഫോൺ ആണ്.
1: അതെ അതെ,
2: ഇവരുടെ ശരിക്കും ഇയർബഡ്സും എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. പ്രത്യേകിച്ച് അവരുടെ നോയ്സ് ക്യാൻസലേഷൻ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള, അപ്പൊ അതിന്റെ ഒരു ഇതായിട്ടാണ്. അപ്പം ഈ ഓഡിയോ ഫയൽ എന്തൂസിയാസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അവർ ഇറക്കിയിരിക്കുന്ന ഒരു പ്രോ വേർഷൻ ആണ് നത്തിങ് ഹെഡ്ഫോൺ 1 Pro എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പിൾ ഡ്രൈവേഴ്സ് ആണ്. ഒരു ശരിക്കും ബാസ് പ്രിസിഷൻ ഡൈനാമിക് അങ്ങനത്തെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഫ്രീക്വൻസി റേഞ്ച് സെപ്പറേഷനൊക്കെ വേണ്ടിയിട്ട്, ഡിസ്റ്റിങ്ക് ആയിട്ടുള്ള ഫ്രീക്വൻസി റേഞ്ച് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊക്കെ ഒരു 3 സെപ്പറേറ്റ് ഡ്രൈവേഴ്സിൻ്റെ അത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രൈസ് കൂടാനും മെയിൻ കാരണം. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ഹൈ റെസൊല്യൂഷൻ ഓഡിയോസ് LDAC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 46 dB അഡാപ്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്, ANC ഉണ്ട്. അത് 10 മൈക്രോഫോൺ വെച്ചിട്ടാണ് റിയൽ ടൈമിലാണ് അത് ടെക്നോളജി ചെയ്തേക്കുന്നത്. പിന്നെ സ്പേഷ്യൽ ആഡ് ഓഡിയോ ഉണ്ട്, ഹെഡ് ട്രാക്കിംഗ് ഉണ്ട്. അത് ഇമേഴ്സീവ് ലിസണിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഹെഡ് മൂവ് ചെയ്യുന്ന അനുസരിച്ചിട്ട് സെൻസ് ചെയ്തിട്ട് പിന്നെ സ്പെഷ്യൽ ഓഡിയോ അവർ അറേഞ്ച് ചെയ്യും, അതനുസരിച്ച് അറേഞ്ച് ചെയ്യും. പിന്നെ ബാറ്ററിയുടെ കേസ് വരുമ്പോഴത്തേക്ക് 68 hour ബാറ്ററി ലൈഫ് ഉണ്ട്. അത് ANC ഓഫ് ചെയ്ത് വെക്കുമ്പോഴാണ്. ANC ഉൾപ്പെടെ ആണെങ്കിൽ 30 hours ഉണ്ട്.
1: ഓക്കെ,
2: അത്യാവശ്യം നല്ല റേഞ്ചുള്ള ഫോണാണ്, ഹെഡ്ഫോണാണ്. പിന്നെ ഇതിൽ ശരിക്കും നോർമലി AAC ആണ് എല്ലാ ഹെഡ്ഫോൺസിലും വരുന്നത്. പക്ഷെ അതും LDAC തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും ലോസ്ലെസ് ഓഡിയോ ക്വാളിറ്റി ബാറ്ററി കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് LDAC അകത്ത് ലിസൺ ചെയ്യാൻ പറ്റും. കാരണം LDAC സെപ്പറേറ്റ് ചിപ്പാണ്, എനർജി എഫിഷ്യൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് ആ ഒരു ഇത് ഇൻക്ലൂഡ് ചെയ്തേക്കേണ്ട കാരണം അതാണ്.
1: ഓക്കെ,
2: പിന്നെ ഡിസൈൻ ലാംഗ്വേജ് നത്തിങ്ങിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് സ്ക്വയർ ഹെഡ്ഫോൺ 1
1: അറിയാലോ.
2: അതെ അതെ,
1: ഫീൽ ചെയ്തത് കുറച്ച് വെയിറ്റ് ഉള്ളതായിട്ട് തോന്നുന്നു. കുറച്ച് മെറ്റാലിക് പാർട്സ് ഒക്കെ അതിനകത്ത് വരുന്നത്.
2: അതെ അതെ, ചെവിയിലിരിക്കുമ്പോൾ

0: കുറച്ച് വെയിറ്റ് ആയിട്ട് അതേ ഡിസൈൻ
1: കണ്ടിന്യൂസ് യൂസിലേ ഉള്ളൂ. കുറച്ച് നേരത്തേക്കാണ് കുഴപ്പം, നമ്മള് ഈ എഡിറ്റിങ്ങിനൊക്കെ ഇരിക്കുന്ന ഒരു ഫുൾ ടൈം ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. പാട്ടൊക്കെ നമ്മൾ അത്രയും നേരം കേൾക്കുന്നില്ല.
0: അതെ അതെ, പിന്നെ അത് ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് ഇതിനും അവർ ഫോളോ ചെയ്തേക്കുന്നത്. IP52 റേറ്റഡ് ആണ്. പിന്നെ ടാക്ടൈൽ സ്വിച്ച് കൺട്രോൾസ് ഉണ്ട്. 327 ഗ്രാം വെയിറ്റ് ഉണ്ട്, പകല് പറഞ്ഞ പോലെ 327 ഗ്രാം വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം വെയിറ്റ് ആണ്. പിന്നെ ബാക്കി കണക്ടിവിറ്റി നോക്കുമ്പോഴത്തേക്കും ബ്ലൂടൂത്ത് 6.1 ഉണ്ട്. പിന്നെ മൾട്ടി ഡിവൈസ് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. USB-C ഓഡിയോ ലോസ്ലെസ് ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും.
1: ഓക്കെ,
0: അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൈസ് പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും $399 ആണ്. ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല, ഇന്ത്യ ലോഞ്ച് പെൻഡിങ് ആണ്. അപ്പോൾ USലെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ $400 ആണ് അതിന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 46 dB റാപ്പിഡ് നോയിസ് കാൻസലേഷൻ ട്രിപ്പിൾ ഡ്രൈവേഴ്സുമാണ്, അതുകൊണ്ടാണ് ആ പ്രൈസ് വരുന്നത്. ശരിക്കും $199 $100 കൂടുതലാണ്. മറ്റേ $299 ആയിരുന്നു, ഇത് $399. അപ്പൊ ഇതൊക്കെയാണ് ഈ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള കേൾക്കുന്ന നത്തിങ് ഫോൺ ഹെഡ്ഫോണിന്റെ നമുക്ക് കിട്ടിയിരിക്കുന്ന.
1: അപ്പോൾ എനിക്കൊന്ന് ഇന്ത്യൻ കൺവേർഷൻ വരവ് ഏകദേശം ഒരു 35-40 ആ റേഞ്ചിൽ
0: വരും. ബോസിന്റെ ഒക്കെ ഹെഡ്ഫോൺ QC30 ആ QC സീരീസിന്റെ ആ റേഞ്ചിൽ വരും. അതാണ് നമുക്കിപ്പോൾ കിട്ടിയത്. പിന്നെ സോണിയുടെ തന്നെ MX3 എന്ന് പറഞ്ഞ സീരീസ്, അതെല്ലാം ഈ ഓഡിയോ ഫൈൽ ഹെഡ്ഫോൺസ് ആണ്. അപ്പൊ അതിന്റെ ആ സെഗ്മെന്റിലേക്കാണ് ഇവരിനെ പ്ലേസ് ചെയ്തേക്കുന്നത്. പക്ഷെ നമുക്ക് കൈ കിട്ടിയാലും നമുക്ക് ഇതിന്റെ
1: ക്വാളിറ്റി അറിയാൻ പറ്റും. പക്ഷെ എന്നാലും ഈ പറഞ്ഞില്ലേ, ഈ ഒരു ഓഡിയോ ഫൈൽസ് ഒക്കെ ഈ ബോസ് സെനൈസർ ഇതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എത്രത്തോളം നത്തിങ്ങിനെ ഡിപെൻഡ് ചെയ്യും എന്നുള്ളതാണ്.
0: അതെ, ഓഡിയോ ഫൈൽസ് ആക്ച്വലി ബോസ് പോലും അവർ ഓഡിയോ ഫൈൽസിന് ബോസ് തീരെ ഇഷ്ടമല്ല, കാരണം അവർ പറയുന്നത് സോഫ്റ്റ്വെയർ ഗിമ്മിക് ആണ്. ഈ ക്ലിപ്സ് അങ്ങനെ ക്ലിപ്സ് അങ്ങനത്തെ കുറേ ഡ്രൈവേഴ്സ് ഉണ്ട്, അതൊക്കെയാണ് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര. പിന്നെ ബോസ് ആൻഡ് വിൽക്കിൻസ് BNO BNO BW പിന്നെ അങ്ങനെ കുറെ നല്ല ഓഡിയോ ഫൈൽ എക്യുപ്മെന്റ്സ് ഉണ്ട്. ഈവൻ ജാമോയ്ക്ക് വഴേ നല്ല ഡ്രൈവേഴ്സ് ഉള്ള ഹെഡ്ഫോൺസ് ഉണ്ട്.
1: അതൊന്നും ഞാൻ ആക്ച്വലി കേട്ടിട്ടില്ല. ഞാൻ ഇതൊക്കെ കേട്ടിട്ടുണ്ട്, ബോസ് ആൻഡ് വിൽക്കിൻസും പിന്നെ മറ്റേ ക്ലിപ്സ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്.
0: പിന്നെ KEF അവർക്കൊക്കെ നല്ല ഹെഡ്ഫോൺസ് ഉണ്ട്. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മള് നോർമൽ
1: സ്പീക്കേഴ്സ് കൂടുതലും പിന്നെ കുറച്ചുകൂടെ പേഴ്സണൽ താല്പര്യങ്ങൾ.
0: അതെ അതെ അതെ, എന്ന് വെച്ചാൽ നമ്മള് നോർമലി കേൾക്കുന്ന ഔട്ട്ഡോർ യൂണിറ്റ്സ്, അതായത് ഇപ്പം ടവർ സ്പീക്കേഴ്സ് ആയാലും ബുക്ക് ഷെൽഫ് ആയാലും, അതിൻ്റെ അകത്ത് കേൾക്കുന്നതും ഹെഡ്ഫോൺസ് കേൾക്കുന്നതും തമ്മിൽ ഭയങ്കരമായ
1: വ്യത്യാസമുണ്ട്.
0: സ്വാഭാവികമായിട്ട് നമുക്ക് മ്യൂസിക് വളരെ ഈ എന്താ പറയുന്നത്, വളരെ ഫ്രീക്വന്റ് ആയിട്ട് മ്യൂസിക് ആസ്വദിക്കുന്നവർക്ക് ഹെഡ്ഫോൺസ് ആണ് ഓവർ ദിയർ ഹെഡ്ഫോൺസ് ആണ് ഭയങ്കര. ബാക്കി മറ്റേതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നോയിസ് ആയിട്ട് തോന്നും. അപ്പൊ ആ ഒരു സെഗ്മെന്റിലാണ് ഈ ഹെഡ്ഫോൺസ് അവർ പ്ലേസ്
1: ചെയ്ത്.
0: പിന്നെ ഈ തുടർച്ചയായിട്ട് കേൾക്കുന്നതും ചെവിക്ക് കേടാന്ന് പലരും പറയാറുണ്ട്. പക്ഷെ എങ്കിൽ പോലും മ്യൂസിക്
1: ജോലിയായിട്ടൊക്കെ നിൽക്കുന്നവർക്ക് അത് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ സ്റ്റുഡിയോയിലൊക്കെ റെക്കോർഡിംഗ് പെർപ്പസിനായിട്ട് നിൽക്കുന്നവർക്ക് അത് ഉപയോഗിച്ചേ
0: പറ്റും. പിന്നെ അത് മാത്രമല്ല, എന്തൂസിയാസ്റ്റ് ശരിക്കും ഓഡിയോ എൻജോയ് ചെയ്യുന്നവർ
1: കേൾക്കുന്നത്. അപ്പോൾ അതാണ് നമുക്ക് നത്തിങ് ഹെഡ്ഫോൺ 1 Pro അപ്ഡേറ്റ്സ് കിട്ടുന്നത്. അതിന്റെ ലോഞ്ചിന്റെ കാര്യം എന്താണ് അനുവേട്ട?
0: ഇന്ത്യയിലേക്ക് ലോഞ്ച് ആണ്, മിക്കവാറും ഈ വർഷം അവസാനത്തോടു കൂടി ലോഞ്ച് ആവും.
1: ലോഞ്ച് ആവും, അത്രയും ഡിലേ ഉണ്ടാവും.
0: അത്രയും ഡിലേ ഉണ്ടാവും.
1: ശരി ശരി, ഓക്കെ. അപ്പോൾ അതാണ് നത്തിങ് ഹെഡ്ഫോൺ 1 Pro ന്യൂസ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഹെഡ്ഫോൺ അല്ലെങ്കിൽ ഓഡിയോ ഫയൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഹെഡ്ഫോൺ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, നത്തിങ് ഹെഡ്ഫോൺ അതിന് ഡിസൈൻ ഒക്കെ ഇഷ്ടമാണെങ്കിൽ, അല്ലെ, എനിക്കൊന്ന് വേറെ ഹെഡ്ഫോണുകൾക്ക് ഒന്നും ആ ഒരു
0: ഡിസൈൻ ഇല്ല, സ്ക്വയർ ടൈപ്പ് ആണ്.
1: താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ട്രൈ ഔട്ട് ചെയ്യാം. അപ്പോൾ ഇനി വരുന്ന ഒരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാ മൊബൈൽ ഫോണുകളുടെയും റേറ്റ് കൂടുന്നുണ്ടായിരുന്നു. മുന്നേ ഇറങ്ങിയ ഫോണുകളുടെ വരെ റേറ്റ് കൂടി തുടങ്ങി. അപ്പോൾ ഇനി ഞങ്ങൾ ഒട്ടും പുറകോട്ട് നിൽക്കേണ്ടെന്ന് വെച്ചിട്ട് സാംസങ്ങും അവരുടെ S25 സീരീസ് ഫോണുകളുടെ വില കൂട്ടാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽനൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, 1/2 മണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
0: ൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാസഖി. LIC ഭീമാസഖിയോ അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC യും ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 1 ലക്ഷത്തിലധികം രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7000 രൂപ, 2nd വർഷം 6000 രൂപ, 3rd വർഷം 5000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ഭീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനം

0: വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
1: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായുലുജി ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ 9846011686.
3: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
4: എല്ലാ ആഭരണങ്ങളുടെയും

0: 105.4 FM. തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. പൊന്നുവേട്ടാ, സാംസങ് ഗാലക്സി S25 സീരീസിന്റെയും വില കൂട്ടാൻ പോവാണ്. Z Fold 8 പ്രൈസ്, A56 A36 പ്രൈസ് കൂടിയാണ്. അപ്പോ എന്താണ് ഈ പ്രൈസ് ഹൈക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? വേറെ ഏതൊക്കെ ഏതെങ്കിലും ഫോണുകൾക്ക് പ്രൈസ് കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിനൊക്കെ എത്രത്തോളം ആണ് കൂടാൻ പോകുന്നത്?
1: തീർച്ചയായിട്ടും ഇത് ശരിക്കും ഒരു പ്രൈസ് ഹൈക്ക് സീസൺ എന്ന് തന്നെ പറയാം. എല്ലാ ഫോണുകളും എല്ലാ ഫോണുകളും ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ചൂട് പിടിച്ചിട്ടാണ് സാംസങ് ചെയ്തത്. സാംസങ് ഇത്രയും നാളായിട്ടും അവരുടെ പ്രീമിയം ഫോൺസിനൊന്നും ഹൈക്കിങ് തീരെ ഇല്ലാതെ വെച്ചിരുന്നതാണ്. പക്ഷെ എങ്കിലും അവർക്ക് നിവൃത്തിയില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇതിൽ ഈ ഗ്ലോബൽ റാം സ്റ്റോറേജ് റാമിന്റെയും സ്റ്റോറേജിന്റെ ഷോർട്ടേജ് കൊണ്ടാണ് ഈ OEMs എല്ലാം ഇത് കൂട്ടാനുള്ള കാരണം. ഇതിപ്പം സാംസങ്ങിന്റെ സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സക്സസീവ് ഹൈക്സ് ആയിട്ടാണ് അവർ ഇത് ചെയ്യുന്നത്. ഇപ്പൊ പ്രീമിയം സെഗ്മെന്റിൽ പ്രീമിയം സെഗ്മെന്റാണ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തേക്കുന്നത്. Z Fold 8 179,900, അതായത് 180,000 രൂപ എന്നുള്ളത് 190,000 രൂപയായി.
0: ഓക്കെ,
1: S25 Ultra 100,000 രൂപയുടെ സാധനത്തിന് 190,000 രൂപയായി. അപ്പൊ ആ ഒരു 10,000 രൂപയുടെ വ്യത്യാസം ഇപ്പൊ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത സ്റ്റേജിൽ ഇനി കൂട്ടാനുള്ള ചാൻസ്, അപ്പൊ 3 സ്റ്റേജ് ആയിട്ടാണ് അവർ കൂട്ടാനുള്ള പ്ലാൻ ചെയ്തേക്കുന്നത്. മിഡ് റേഞ്ച് സെഗ്മെന്റും അവർ വിട്ടിട്ടില്ല. A56 നേരത്തെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. A56 എനിക്ക് തോന്നുന്നു 45,000 രൂപയായിട്ടുണ്ട്, 43,000 രൂപയിൽ നിന്ന്. A36 37,000 രൂപയായിട്ടുണ്ട്. അപ്പൊ ഒരു ഒരു സെഗ്മെന്റിനെയും വിടാതെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബലി ഇപ്പം എല്ലാ ഫോണുകളും, ഇപ്പം ആപ്പിളിൻ്റെ 1+, IQ എല്ലാം സെയിം പാത്ത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്നത് ശരിക്കും ഈ ഷോർട്ടേജിൻ്റെ കാര്യമാണ്. പിന്നെ കസ്റ്റമേഴ്സിന് ഇപ്പം സാംസങ് എടുക്കണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോൺ എടുക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആണോ എങ്കിൽ ആണെന്ന് നമ്മൾ വിചാരിച്ചാൽ പോലും ഈ പ്രൈസ് ഹൈക്ക് എല്ലാവർക്കും ബാധകമാണ്. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പം നല്ലൊരു ചോയ്സ്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ അകത്ത് തന്നെ മീഡിയം സെഗ്മെന്റിലെ ഫോണുകൾക്ക് പോലും പ്രീമിയം
0: സെഗ്മെന്റ്
1: പ്രൈസിംഗ് ആണ്. അപ്പം അതുകൊണ്ട് ഏതെടുക്കുക എന്നുള്ളത് കസ്റ്റമറിൻ്റെ ഒരു കൺഫ്യൂഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാൻഡ് ഫോണുകളിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം. പിന്നെ ബാക്കി ഇതിപ്പം പ്രൈസിങ് എപ്പോഴാണ് പ്രാബല്യത്തിൽ നിന്ന്? ഒക്ടോബർ മാസം തൊട്ട് അവർ എഫക്റ്റീവ് ആക്കും. അടുത്ത മാസം തൊട്ട് എഫക്റ്റീവ് ആക്കാനുള്ള പ്ലാനിലാണ്. പിന്നെ ഇത് സപ്ലൈ, ഈ ശരിക്കും റാമിന്റെ ഷോർട്ടേജ് സപ്ലൈ ചെയ്യുന്ന മൊത്തത്തിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. ഫോൺ മാത്രമല്ല, നമുക്ക് മെമ്മറി ഡിവൈസസ് എല്ലാം, സ്റ്റോറേജ് കാർഡുകളും എല്ലാം പ്രൈസിങ് ഭയങ്കരമായിട്ട് കൂടിയേക്കാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഫോണുകൾക്കും സ്വാഭാവികമായിട്ട് ഇനി പ്രൈസ്, ഇനിയിപ്പം അടുത്ത സ്റ്റേജിൽ എത്ര രൂപ കൂട്ടുക എന്നുള്ളത് കണ്ടറിയണം. ഇപ്പം ഇപ്പം 10,000 രൂപയാണ്, അടുത്ത ഇനി ഇത് എത്ര രൂപയായിരിക്കും കൂടാൻ പോകുന്നതിനെ കുറിച്ച് നമുക്ക് അറിയില്ല.
0: കൂടാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല, ഇനിയും ഉറപ്പായിട്ടും കൂടും,
1: തീർച്ചയായിട്ടും കൂടാൻ പോകും. അത് മാത്രമല്ല ഫോണുകൾക്ക് തന്നെ ഷോർട്ടേജും വരുന്നുണ്ട്, സ്റ്റോക്ക് ഷോർട്ടേജസ് ഒരുപാട് വരുന്നുണ്ട്, അതാണ് പ്രശ്നം.
0: അപ്പോൾ അതാണ് സാംസങ് ഫോണുകളുടെ പ്രൈസ് ഹൈക്കിനെ പറ്റി പറയാനുള്ളത്. കാര്യം ഫോണൊക്കെ എടുക്കാൻ വെയിറ്റ് ചെയ്യുന്നവർ, മീൻസ് നിങ്ങൾ ഫിക്സ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യാതെ എടുക്കുന്നതായിരിക്കും നല്ലത്. വെയിറ്റ് ചെയ്താൽ വീണ്ടും പ്രൈസ് കൂടാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ആ ഒരു ട്രെൻഡാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോണൊക്കെ എടുക്കാൻ മനസ്സിൽ ഉറപ്പിച്ചു എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതിന് വില കുറയുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യണ്ട, അതിനുള്ള ചാൻസ് ഇല്ല, കൂടാനുള്ള ചാൻസേ ഉള്ളൂ. അപ്പോൾ അതാണ് സാംസങ് ഫോണുകളുടെ പ്രൈസ് ഹൈക്കിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. അടുത്ത് വന്നിരിക്കുന്ന ചില ആപ്പിള് 27 iOS 27 അപ്ഡേറ്റ്സ്, അതിനകത്ത് കുറച്ച് ബഗുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, എസ്പെഷ്യലി iPhone 18 series ഫോണുകളിൽ. അപ്പോൾ അതിന്റെ എല്ലാം പ്രശ്നങ്ങളൊക്കെ റിസോൾവ് ആയിക്കൊണ്ട് അവർ പുതിയ അപ്ഡേറ്റ് ഇറക്കിയിരിക്കുകയാണ്. അതിനേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ബൈ ബൈ കേൾക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ തണ്ടക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അതിനോടൊപ്പം ഐഫോൺ 18 സീരീസ്, 18 പ്രോയും പ്രോ മാക്സും ഫോൾഡും ഒക്കെ ഇറങ്ങി, ഡുവോയും ഒക്കെ ഇറങ്ങിയിരുന്നു. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെയായിരുന്നു iOS 27, പുതിയ അവരുടെ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ഓയസിന്റെ അപ്ഡേറ്റും മീൻസ് ലോഞ്ചും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പക്ഷേ കുറച്ച് പ്രശ്നങ്ങൾ, ഫേസ് ഐ ഡി പോലത്തെ സംഭവങ്ങൾക്കും ക്യാമറയ്ക്കും ഒക്കെ കുറച്ച് ഇഷ്യൂസ് ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റിസോൾവ് ചെയ്തിട്ടാണ് iOS 27.0.1 പുതിയ അപ്ഡേറ്റ് ഇറക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൽ നമുക്ക് അറിയാൻ
2: സാധിക്കുന്നത്? തീർച്ചയായിട്ടും അത് ഏറ്റവും, അതായത് ഐഫോൺ 18 ഇറങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പറഞ്ഞുകൊണ്ടിരുന്ന ഇഷ്യൂ അല്ല, ഏറ്റവും ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ക്രാഷ് ആകുകയായിരുന്നു. കാരണം 2-3 സെഗ്മെന്റിലുണ്ട്, ഫേസ് ഐ ഡി ഓതന്റിക്കേഷൻ ക്രാഷ് ആയിട്ടുണ്ട്, പിന്നെ ക്യാമറയുടെ കളർ ആർട്ടിഫിക്സ്, അതായത് നമ്മൾ സൂം ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് എല്ലാം കളർ ഡിസ്റ്റോർഷൻ ഉണ്ടാകുന്നുണ്ടായിരുന്നു.
1: ഓക്കെ,
2: പിന്നെ ടച്ച് സ്ക്രീൻ, അതായത് നമ്മളിപ്പം നോട്ടിഫിക്കേഷൻ എടുത്തിട്ട് താഴോട്ട് എടുക്കുമ്പോഴത്തേക്കും അതിന്റെ സെക്യൂരിറ്റി സെന്റർ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ കൺട്രോൾ സെന്റർ എടുക്കുമ്പോഴത്തേക്ക് സ്ക്രീൻ ടെമ്പറലി ഫ്രീസ് ആകും, പിന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ആക്കണം, റീസ്റ്റാർട്ട് ചെയ്യണം.
1: അപ്പൊ
2: ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് iOS 27 അകത്തുണ്ടായിരുന്നു, വൈഡ് സ്പ്രെഡ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഇത് വെച്ചിട്ടാണ് അവർ ഇപ്പൊ പെട്ടെന്ന് തന്നെ iOS 27.0.1 അപ്ഡേറ്റ് ഇറക്കിയിരിക്കുന്നത്. ഇത് ഇത്രയും ഫിക്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. പിന്നെ ഇത് റിലീസ് ചെയ്തേക്കുന്നത് മൺഡേ ആണ്, September 29th. അപ്പം അപ്ഡേറ്റ്സ് എല്ലാവർക്കും വന്നു തുടങ്ങേണ്ടത്, അതായത് ഈ ആഴ്ച നമുക്ക് ശരിക്കും അപ്ഡേറ്റ്സ് എല്ലാവർക്കും കിട്ടി തുടങ്ങേണ്ടതാണ്. ഓവർ ദെയർ ആയിരിക്കും. പിന്നെ ഇത് ശരിക്കും അപ്ഡേറ്റ് ചെയ്യുമ്പം കൃത്യമായിട്ട് നമ്മൾ വൈഫൈ, നല്ല വൈഫൈ കണക്ഷൻ ഉള്ളിടത്ത് തന്നെ ചെയ്യുക, കാരണം അത് ആപ്പിൾ പ്രത്യേകം പറയുന്നുണ്ട്.
1: പിന്നെ
2: ക്രാഷ്, അതെ അതെ, ഫോൺ പെർമനന്റ്ലി ക്രാഷ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ
1: ഇതൊരു മേജർ അപ്ഡേറ്റ് ആണ് അല്ലേ?
2: മേജർ അപ്ഡേറ്റ്,
1: മുന്നത്തെ സാധനങ്ങളെല്ലാം വൈപ്പ് ചെയ്തിട്ടാണ് ഈ അപ്ഡേറ്റ് വരുന്നത്.
2: അതെ അതെ അതെ. പിന്നെ ഈ ഫേസ് ഐ ഡിയുടെ പ്രശ്നങ്ങള്, പിന്നെ പലരും സെൻസറിന്റെ തകരാറും പറഞ്ഞിട്ട് പിൻ പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആപ്പിൾ പറയുന്നതല്ല, ഈ സോഫ്റ്റ്വെയർ കൊണ്ട് തന്നെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇനിയിപ്പോ നമുക്ക് അതിന്റെ റിവ്യൂസ് നമ്മൾ വെയിറ്റ് ചെയ്യാണ്, ഫോറത്തിലെല്ലാം നമുക്ക് കിട്ടണം. പിന്നെ ഈ കളർ ഡിസ്റ്റോർഷൻ ഒരു പക്ഷേ സോഫ്റ്റ്വെയറിന്റെ ഇഷ്യൂ തന്നെ ആയിരിക്കാം, നോട്ടിഫിക്കേഷൻ സെന്ററിന്റെ ഇഷ്യൂവും അതുകൊണ്ട്, കാരണം അത് ഹാർഡ്വെയറായിട്ട് ബന്ധപ്പെട്ടതല്ല. ഫേസ് ഐ ഡിയുടെ കേസിൽ പണ്ട് ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഫോൺ നമ്മൾ റിവ്യൂവിന്റെ ടൈമിൽ തന്നെ ഈ ഫേസ് ഐ ഡി അവർ ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് സെൻസറിൻ്റെ അകത്ത് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ള ഒരു കംപ്ലൈന്റ് ആദ്യം മുതലേ ഇത് പറയുന്നുണ്ട് iPhone 18. അപ്പൊ അങ്ങനെ ആണെങ്കിൽ അതിന് എന്താ മാറ്റങ്ങൾ വരുത്തുന്നു
1: വെച്ചാൽ, ഈ 18 സീരീസിനകത്ത് നോർമലി ഇതുവരെയുള്ള ഫേസ് ഐ ഡി പോലെ അത് കുറച്ച് മാറ്റി ഒരു കോർണറിലോട്ട് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണോ നമുക്ക് അറിയില്ല.
2: തീർച്ചയായിട്ടും അറിയില്ല. അപ്പൊ അതിനിപ്പോ ഈ അപ്ഡേറ്റ് കൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ iOS 27.0.1 അപ്ഡേറ്റിനെ കുറിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ്.
1: ഓക്കെ, അപ്പോൾ അപ്ഡേറ്റ് റോൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ അപ്ഡേറ്റ്

0: ഇന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട, അപ്ഡേറ്റിന്റെ ടൈമിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നിങ്ങൾ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഫോൺ ചാർജ് ചെയ്ത് വെക്കുക. മിനിമം ഒരു 80% എങ്കിലും ചാർജ് ഉണ്ടാവണം അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. നല്ല രീതിയിൽ നെറ്റ് ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ളവരടുത്ത് വെച്ച് അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം, അത് ആപ്പിൾ തന്നെ എപ്പോഴും പറയുന്നതാണ്, iOSന്റെ പുതിയൊരു അപ്ഡേറ്റ് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് മോസ്റ്റ് പ്രോബബ്ലി ഒരു 3-4 days എടുക്കും ഇത് മൊത്തത്തിൽ ഫോണിനെ ഒന്ന് ഒപ്റ്റിമൈസ് ആവാൻ. അപ്പൊ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ ആദ്യത്തെ 1-2 days നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബഗ് പോലത്തെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ഒരു 3-4 days കഴിഞ്ഞ് നമ്മുടെ യൂസേജിനനുസരിച്ചാണ് മിക്കവാറും ഐഫോണിന്റെ എല്ലാ ആപ്ലിക്കേഷൻസും ഒപ്റ്റിമൈസ് ആവുന്നത്, അല്ലെങ്കിൽ ആ ഒരു OS ഒപ്റ്റിമൈസ് ആവുന്നത്. അപ്പൊ ഒരു 5-6 days കഴിഞ്ഞിട്ടും ഈ പ്രശ്നങ്ങൾ പെർസിസ്റ്റ് ചെയ്യുന്നു നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിലാണ് നിങ്ങൾ സർവീസ് സെന്ററിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൊല്യൂഷൻ നോക്കേണ്ടത്.
1: തീർച്ചയായിട്ടും. പിന്നെ അതേപോലെ തന്നെ ഡാറ്റ ബാക്കപ്പ് ചെയ്യാൻ തീർച്ചയായിട്ടും ഓർക്കുക. കാരണം വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ക്രാഷ് ആവുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ റിട്രീവ് ചെയ്യാൻ പാടായിരിക്കും.
0: അതെ.
1: അപ്പൊ നിങ്ങളുടെ ലാപ്ടോപ്പുകളിലോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പുകളിലോ ഡാറ്റ ബാക്കപ്പ് ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഓർക്കുക.
0: ഓക്കെ.
1: അതെ.
0: അപ്പോൾ അത്രയാണ് iOS 27 പുതിയ അപ്ഡേറ്റിന്റെ ഡീറ്റെയിൽസ് പറയുന്നത്. 27.0.1 അപ്ഡേറ്റ് റോൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു കുറച്ച് നാളുകളായിട്ട് ഭയങ്കര സംസാര വിഷയമായിട്ടുള്ള, മീൻസ് ഓൾറെഡി സംസാര വിഷയമാണ് AI കാര്യങ്ങൾ. ഓപ്പൺ AI പുതിയ ChatGPT ഏറ്റവും പുതിയ വേർഷനായ ആസ്ട്ര എന്ന് പറയുന്ന സംഭവം വേൾഡ് വൈഡ്ലി ഭയങ്കര സംസാര വിഷയമാവുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഒരു പുതിയ അപ്ഡേറ്റ് 6.1 ഇറക്കിയപ്പോഴത്തേക്ക് അത് ഓപ്പൺ AI പോലും മത്സരിക്കാത്ത രീതിയിൽ പെരുമാറുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പ്രശ്നങ്ങളാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: Yeah, man.
1: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
2: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. വനുബേട്ട, എങ്ങും ചർച്ചാ വിഷയം AI തന്നെയാണ്. ഇപ്പൊ ക്ലോഡ് AI ഉണ്ട്, ഓപ്പൺ AI, ചാറ്റ് GPT ഉണ്ട്, പിന്നെ ജെമിനി ഉണ്ട്. അങ്ങനെ മീൻസ് നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് AI പ്ലാറ്റ്ഫോമുകളും ഏജൻസും ഒക്കെ ഉണ്ട്. അപ്പോ ഓരോ ദിവസം കഴിയുന്നവരും ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവം എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് AI ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോ റീസെന്റ് ഇറങ്ങിയ ആസ്ട്ര ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയം ആവുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പൊ ഇറങ്ങിയ ചാറ്റ് GPT 6.1 ആസ്ട്രയുടെ പുതിയ റിലീസിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും, അതായത് അവരുടെ നിർമ്മാതാക്കളായ ഓപ്പൺ AI പോലും മനസ്സിലാക്കാത്ത രീതിയിൽ ആ ഏജന്റ് വർക്ക് ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ട്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്താണ് അതിന്റെ വാസ്തവം, എന്താണ് സംഭവിക്കുന്നത്?
3: തീർച്ചയായിട്ടും ഈ ആസ്ട്ര 6.1 ആസ്ട്ര എന്ന് പറയുന്നത് 6 അപ്ഡേറ്റ് ആയിട്ടാണ് അവർ ഇറക്കിയേക്കുന്നത്. പക്ഷെ അതിനകത്ത് വന്നേക്കുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും മെയിൻ പ്രശ്നം ഡിസെപ്റ്റീവ് ബിഹേവിയർ, അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, മനുഷ്യനെ പറ്റിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് അവരുടെ സാൻഡ് ബോക്സിന്റെ അകത്ത് തന്നെ ടെസ്റ്റിംഗ് സമയത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവരത് പിൻവലിക്കാനുള്ള കാരണം. ഒരു 3-4 കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. അതിൽ പ്രകടമായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ റിഗ്രഷൻ അലൈൻമെന്റ്. റിഗ്രഷൻ അലൈൻമെന്റ് എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നതിൻ്റെ അകത്തുള്ള വരുന്ന ബുദ്ധിമുട്ടുകൾ, അത് ആസ്ട്രയ്ക്കകത്ത് ഒരുപാട്, ഈ 6.1 ആസ്ട്രയ്ക്കകത്ത് ഒരുപാട് ബഗ്സുകൾ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ അത് അവരുടെ 6 ആസ്ട്രയേക്കാൾ കൂടുതൽ പെർസെൻറ്റേജ് കൂടുതലാണ് അതിന്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കത് പുറത്ത് കംപ്ലീറ്റ്ലി നമ്മളുടെ ഹ്യൂമൻ ഇന്റൻറ്റഡ് ബിഹേവിയറിന് പറ്റുന്നല്ലാത്തത് കൊണ്ട് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ ആദ്യമേ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നാണ് ഈ ഡിസെപ്റ്റീവ് ബിഹേവിയർ വന്നത്. ഡിസെപ്റ്റീവ് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളറിയാതെ തന്നെ നമ്മുടെ ഡാറ്റ എവിടെയെങ്കിലുമൊക്കെ പോയി ചോർത്തിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് തിരിച്ച് റിപ്ലൈ തരിക, കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക, അങ്ങനത്തെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതൊരു റീസണാണ്. പിന്നെ ഈ ഹ്യൂമൻ പെർമിഷൻ ഇല്ലാതെ എക്സ്റ്റേണൽ റിസോഴ്സസിനെ ആക്സസ് ചെയ്യാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ പിന്നെ നമ്മുടെ ഫോണിലാണെങ്കിൽ നമ്മുടെ ഫോൺ കോൾസ്, നമ്മളുടെ വീഡിയോ, നമ്മളെ സ്റ്റോറി വെക്കുന്ന വീഡിയോസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇദ്ദേഹം ആക്സസ് ചെയ്തിട്ട് വേറെ കാര്യങ്ങൾക്ക് വേണ്ടി,
2: പ്രൈവസി ഇഷ്യൂ ഒക്കെ വരുന്നു,
3: ആ പ്രൈവസി കാര്യങ്ങൾക്ക് വേണ്ടിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ പല സ്ഥലങ്ങളിലും കൊണ്ട് ഇത് പോസ്റ്റ് ചെയ്യുക, പല മെസ്സേജ് ബോർഡുകളിൽ പോസ്റ്റ് ചെയ്യുക, അങ്ങനത്തെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ 6.1 ആസ്ട്രയ്ക്കകത്ത് അവർ കണ്ടെത്തുകയുണ്ട്. അതുകൊണ്ടാണ് ഇത് പിൻവലിക്കാനുള്ള കാരണം.
2: അപ്പൊ
3: ഇത് ഇപ്പം ഹെഡ് ഓഫ് അവരുടെ ഹെഡ് ഓഫ് സേഫ്റ്റി സിസ്റ്റംസ് വളരെ പ്രകടമായിട്ട് ഈ കാര്യങ്ങളെല്ലാം വളരെ സ്പഷ്ടമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ആ ന്യൂസ് മീറ്റിൻ്റെ അകത്ത്. അപ്പൊ അവർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി 6.1 അപ്ഡേറ്റ് ഒന്നെങ്കിൽ അവർ ഫുള്ളി സ്ക്രാപ്പ് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ ഇത് തകരാറ് പരിഹരിച്ചിട്ട് ഉടനെ തന്നെ പുറത്തിറക്കും. പക്ഷെങ്കിലും ടൈം ലൈൻ അവർ എനിക്ക് തോന്നുന്നു ഓപ്പൺ AI പറയാതെ പറയുന്നത് കുറച്ച് ഡിലേ വരുമെന്നുള്ളതാണ്. കാരണം ഇപ്പൊ ഓപ്പൺ AI ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് ചാറ്റ് GPT ചെന്നെത്തിയിട്ടുണ്ട്, ക്ലോഡ് പോലെ തന്നെ. അപ്പൊ അതിന്റെ ഒരു ഇഷ്യൂ കിടപ്പുണ്ട്. അപ്പൊ അത്ര എത്ര പെട്ടെന്ന് ഇത് വരും,
2: അതായത് ഓരോ ഡെവലപ്മെന്റ്സ് വരുമ്പോഴത്തേക്കും അൺകൺട്രോളബിൾ ആയി പോകുന്നു എന്നുള്ള
3: ഫീൽ വരുന്നുണ്ട്. പിന്നെ ഈ ആസ്ട്ര ഓൾറെഡി കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്, കാരണം പല കാര്യങ്ങളിലും ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അത് പിന്നെ ഓരോ ഏജൻസ് ഇറങ്ങുമ്പോഴും ഓരോ മോഡൽസ് വരുമ്പോഴും അത് തന്നെയാണ് എല്ലാവരും നമ്മൾ കേൾക്കാറുള്ളത്. പിന്നെ ഇത് ശരിക്കും ഇനിയിപ്പം ഇത് നമ്മൾ കൂട്ടി വായിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലൗഡിന്റെ പുതിയ അപ്ഡേറ്റ് വരുന്നുണ്ട്. അപ്പൊ അതുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഓപ്പൺ AI എങ്ങനെയാണ് ഇതിനെ കോമ്പറ്റീഷനെ തരണം ചെയ്യാൻ പോകുന്നത്. ജെമിനിയുടെ വലിയൊരു അപ്ഡേറ്റ് വരാൻ കിടപ്പുണ്ട്, അതൊക്കെ ഈ നവംബർ ഡിസംബർ കൊണ്ട് വരുന്നതാണ്. അപ്പൊ ഇതിനൊക്കെ എങ്ങനെ കോമ്പറ്റീഷൻ എങ്ങനെ തരണം ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഇനി വരുന്ന ആളുകൾ,
2: തീർച്ചയായിട്ടും
3: അതെ, വലിയ മത്സരങ്ങളാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഓപ്പൺ AI പുതിയ ആസ്ട്ര സ്ക്രാപ്പ് ചെയ്തേക്കുന്ന ആസ്ട്ര GPT
2: 6.1 അപ്ഡേറ്റ്സ് നമുക്ക് അറിയാൻ സാധിക്കുന്നു അല്ലേ. ഓക്കെ, എന്തായാലും വരുന്ന അപ്ഡേറ്റുകൾ നമുക്ക് ഉറപ്പായിട്ടും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇപ്പോ ജെമിനിയുടെ തന്നെ വലിയ അപ്ഡേറ്റ് വരാനിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഒരാൾ ഇറക്കി കഴിയുമ്പോഴത്തേക്കാളും വലുത് അടുത്ത ആളെ ഇറക്കും.
3: അങ്ങനെ ഇപ്പൊ തന്നെ ഇവർക്ക് ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇപ്പൊ GPT 6 ആസ്ട്ര ഉണ്ട്, പിന്നെ GPT 6 SOL ഉണ്ട്. അത് ഈ വർക്ക് ലോഡുകൾ, ഡിമാൻഡിങ് വർക്ക് ലോഡ്സിന് വേണ്ടിയിട്ടുള്ള, പിന്നെ ലൂണ എന്ന് പറഞ്ഞിട്ട് ഹൈ വോളിയം, അങ്ങനെ കുറെ മോഡൽസ് ഉണ്ട്.

ഓക്കെ, തുടർന്ന് നമുക്ക് വരുന്നത് എ ഐ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് തന്നെയാണ്. എ ഐ ക്യാമറയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് ആണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ശേഷം എവിടേക്ക് എത്ര തിരക്കിട്ട്?
1: ഒരു ഫംഗ്ഷൻ ഉണ്ട് നേഹ, അതിന്റെ ഓട്ടത്തിലാ.
0: നിന്റെ മുടി കാണാൻ എന്തൊരു ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല?
1: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
0: എന്റെ മുടി ഒന്ന് നോക്കി നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. ദാ ഇപ്പൊ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ല.
1: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
0: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
1: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റെൻഷൻസ്, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
0: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ.
1: 6282529527. എങ്ങനെ?
0: 6282529527.
1: പിന്നെ ആ അഡ്രസ്സോട് സേവ് ചെയ്തു. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
0: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
0: ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM.
6: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. വരുവേട്ടാ, ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ന്യൂസ് ആണ് അല്ലേ? അതായത് ബംഗളൂരുവില് AI ക്യാമറ ഒരാളുടെ ബാക്കിൽ ഇരുന്ന ഗിറ്റാറിനെ മനുഷ്യനായിട്ട് ഡിറ്റക്ട് ചെയ്തിട്ട് ഹെൽമെറ്റ് വെച്ചില്ല എന്ന് പറഞ്ഞിട്ട് ചെല്ലാൻ ചെന്നിരിക്കുകയാണ്. അപ്പോ എന്താണ് ഇതിന്റെ വാസ്തവം? ഇതുള്ള ന്യൂസ് ആണോ, അതോ ആരെങ്കിലും പ്രാങ്ക് പോലെ ചെയ്തോ?
7: ഇല്ല, തീർച്ചയായിട്ടും ഇത് ബാംഗ്ലൂരുള്ള ട്രാഫിക് AI ക്യാമറസ് ആണ് ഇത് ചെയ്തേക്കുന്നത്.
6: ഓക്കെ.
7: സോവിക് ദത്ത എന്ന് പറഞ്ഞൊരു ആളുടെ സ്കൂട്ടറിൽ ശരിക്കും പുള്ളി ഒരു ഗിറ്റാർ ബാക്കിൽ തൂക്കിയിട്ടുണ്ടായിരുന്നു. അത് മറ്റൊരു വ്യക്തിയാണെന്ന്, ഹെൽമെറ്റ് വെക്കാത്ത മറ്റൊരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഭാര്യയ്ക്ക് തന്നെ അത് അയച്ചു. കാരണം ഭാര്യയുടെ പേരിലായിരുന്നു സ്കൂട്ടർ.
6: സ്കൂട്ടർ, ഓക്കെ.
7: അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇപ്പം ഒരിടത്ത് മാത്രമല്ല, ഇതൊരു ഐസൊലേറ്റഡ് ഇൻസിഡന്റ് അല്ല, കേരളത്തിൽ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ക്യാമറയുടെ പ്രവർത്തന രീതി ഇപ്പൊ എങ്ങനെയുണ്ടെന്നുള്ള, കേരളത്തിൽ എങ്ങനെയാണെന്നുള്ള എനിക്കറിയില്ല. എങ്കിൽ പോലും പല സ്ഥലങ്ങളിലും ഇങ്ങനത്തെ തെറ്റിദ്ധാരണകൾ, അതായത് AI ക്യാമറ വളരെ തെറ്റായിട്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ട് പലർക്കും പെനാൽറ്റി ചെല്ലുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്നുള്ളതിനെ കുറിച്ച് ശരിക്കും അതിന്റെ മോഡൽസ്, യൂസ് ചെയ്യുന്ന മോഡൽസ് ആക്യുറേറ്റ് ആകാത്തതിന്റെ ആണോ, അല്ലെങ്കിൽ അത് ശരിക്കും അതിന് നടപടി എടുക്കേണ്ടത് അതോറിറ്റീസ് തന്നെയാണ്. അപ്പൊ അവർ യൂസ് ചെയ്യുന്ന മോഡൽസ് അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ AI ക്യാമറയുടെ ക്യാമറ പിന്നെ എടുക്കുന്ന ശരിക്കും ഇമേജ്, ക്യാമറയുടെ ഇമേജ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിന്റെ സോഫ്റ്റ്വെയർ, ബാക്കെൻഡിലെ സോഫ്റ്റ്വെയർ ആണ് ഇത് അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ആ സോഫ്റ്റ്വെയർ കുറ്റമറ്റതാക്കുക. കാരണം ആൾക്കാർക്ക് ഇങ്ങനെ തുടരെയായിട്ട് തെറ്റായ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ആർക്കും ഇതിൽ സിസ്റ്റത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ്. അപ്പൊ അതിന് നമ്മൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും കൃത്യമായിട്ടുള്ള നടപടികൾ അതോറിറ്റീസ് എടുക്കേണ്ടതാണ്. അത് വളരെ ഇപ്പം ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സിറ്റീസ്, ഇപ്പോൾ ബംഗളൂരു പോലുള്ള സിറ്റീസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ട്രാഫിക് കമ്മ്യൂണിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഓൾറെഡി സിറ്റിസൻസ് ഈ ന്യൂസ് വന്നതിന് ശേഷം ഫോറത്തിലെല്ലാം ഈ പറഞ്ഞ കണക്കിൻ്റെ റിലയബിലിറ്റിയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്.
6: ഓക്കെ.
7: പിന്നെ ലോകമെമ്പാടും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 24-25% വരെയുള്ള AI ക്യാമറാസ് ഫെയിലിയർ ആണെന്ന് പലരും തെളിയിച്ചിട്ടുണ്ട്.

0: കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും ഈ പറഞ്ഞ പോലെ ഡിറ്റക്ട് ചെയ്യുന്നത് പല തെറ്റായ കാര്യങ്ങളാണ്. അപ്പൊ ആക്യുറസി 100% ഇല്ല. അപ്പൊ അത് ആ ഒരു ലെവലിൽ,
1: അതായത് ഇപ്പൊ AI ഒരു കാര്യം ഒരു ഔട്ട് തന്നു കഴിഞ്ഞാൽ അത് മാനുവലി ഒന്നും കൂടെ റീചെക്ക് ചെയ്യേണ്ട അവസ്ഥ ഉണ്ട്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ അത് ചെയ്തിട്ട് വേണം നമുക്ക് ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് പോകാനായിട്ട്. ഇപ്പൊ പെനാൽറ്റിയുടെ ഒക്കെ കാര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ കൊണ്ട് വന്ന് കാശ് അടയ്ക്കുന്നതാണ്. ഒരാളുടെ പേരിൽ തെറ്റായുള്ള കേസുകളായിരിക്കും വരിക. അപ്പൊ അതുകൊണ്ട് അത് വളരെ സൂക്ഷിച്ചും,
1: കേസ് വരാൻ എളുപ്പമാണ്, അത് പിന്നെ മാറ്റി കളയാനാണ്
0: വലിയ പാട്. അത് വളരെ സൂക്ഷിച്ച് തന്നെ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഇങ്ങനെ രസകരമായ കാര്യങ്ങൾ നമുക്ക് കണ്ടോണ്ടേ ഇരിക്കുകയാണ് AI കാരണം.
1: അതെ അതെ അതെ. അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ടെക് ബൈറ്റ്സിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ എടുത്തു പറയുന്നത്, കാരണം കുറേ പേര് നമുക്ക് ഡൗട്ട് ചോദിക്കുന്നുണ്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ടെക് ബൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വാട്സപ്പിൽ വരാറുണ്ട്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ടെക്നോളജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് സംശയങ്ങളും ചോദിക്കാം, സ്മാർട്ട് ഫോൺ ആണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണെങ്കിലും AI റിലേറ്റഡ്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ EV വണ്ടികളുടെ ഡീറ്റെയിൽസും എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്തൊക്കെയാണ്, കാരണം ശ്രോതാക്കൾക്ക് എന്തൊക്കെയാണ് ഡൗട്ട് എന്നുള്ളത് കൃത്യമായിട്ട് ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മൾ വാട്സാപ്പിലൂടെ അറിയിച്ചാൽ നമ്മൾ അതിനുള്ള റെസൊല്യൂഷൻ എത്രയും പെട്ടെന്ന് കൊടുത്തിരിക്കുന്നതായിരിക്കും. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785. ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പൊ എന്തായാലും ഇന്നത്തെ ടെക് ബൈറ്റ്സ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞാൻ അഖിൽ സൈനിങ് ഓഫ്,
0: അനൂപ് സൈനിങ് ഓഫ്. ബൈ ബൈ.
2: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജി.
3: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
4: പ്രിയപ്പെട്ടവരെ, ഇന്നും റേഡിയോ സാന്ത്വനത്തിന്റെ ഭാഗമായിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, പോയ വർഷം റേഡിയോ സാന്ത്വനത്തിലൂടെ കുട്ടികളുടെ ഒരു കുഞ്ഞു ചലച്ചിത്രത്തെ കുറിച്ചുള്ള വിശേഷങ്ങൾ നിങ്ങൾ കേട്ടിരിക്കും. ഉണ്ണികൃഷ്ണൻ തേവള്ളിയുടെ രചനയിൽ ശ്രീ M. വേണുകുമാർ സംവിധാനം ചെയ്ത മഷിപ്പച്ചയും കല്ല് പെൻസിലും എന്ന ചലച്ചിത്രം കൊല്ലത്ത് ഒരു സാംസ്കാരിക ഉത്സവമായി ആദ്യ പ്രദർശനം നടത്തുന്നതിന്റെ ഫുൾ ലൈവ് നമ്മുടെ റേഡിയോയിലൂടെ ശ്രോതാക്കളിൽ എത്തിച്ചിരുന്നു. സാംസ്കാരിക ഉത്സവം എന്ന് പറഞ്ഞത് ഇതിനു മുൻപ് ഈ അടുത്ത കാലത്തൊന്നും കൊല്ലത്ത് ഇങ്ങനെ ഒരു സിനിമാ പ്രദർശനം ഉണ്ടായിട്ടുണ്ടാവില്ല. മഷിപ്പച്ചയും കല്ല് പെൻസിലിന്റെയും ഉദ്ഘാടന വേദിയും സദസ്സും ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള തലയെടുപ്പുള്ള സാംസ്കാരിക പ്രവർത്തകരാലും ഭരണ നേതൃത്വം വഹിക്കുന്ന പ്രഗത്ഭരാലും രാഷ്ട്രീയ പ്രവർത്തകരാലും സമ്പന്നമായിരുന്നു. ഇന്നത്തെ നമ്മുടെ തൊഴിൽ ശിശുവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദുകൃഷ്ണ മാഡമൊക്കെ ഉണ്ടായിരുന്ന പ്രൗഢ ഗംഭീരമായിരുന്ന ഡയസ്. കൊല്ലത്തെ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയമായിരുന്നു വേദി. സമുച്ചയത്തിലെ വിശാലമായ അങ്കണത്തിലെ അതിവിശാലമായ വെള്ള ക്യാൻവാസിലെ കുട്ടികളുടെ വരയുത്സവത്തിൽ തുടങ്ങി ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും പ്രത്യേക ക്ഷണിതാക്കളായി എത്തിയ കുട്ടികൾക്കും അധ്യാപകർക്കുമായുള്ള സിനിമാ പ്രദർശനങ്ങളോടെ ഒരു ദിവസം നീണ്ടുനിന്ന പരിപാടി അത്രമേൽ ജനകീയമായിരുന്നു. ഇവിടെ ഞാനിത്രയും ആമുഖമായി പറഞ്ഞത് മഷിപ്പച്ചയും കല്ലു പെൻസിലും ആദ്യ അവതരണത്തിൽ കാട്ടിയ പുതുമ സിനിമയുടെ ഉള്ളടക്കത്തിലും ഉണ്ടായിരുന്നു എന്ന് പറയാനാണ്. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ അറിയേണ്ടതും അനുഭവിക്കേണ്ടതുമായ ഒരുപിടി നല്ല ചിന്തകളാണ് ഈ സിനിമ ഉൾക്കൊള്ളുന്നത്. അന്യദേശങ്ങളിൽ ജീവിക്കുന്ന മലയാളിയുടെ നഷ്ടബാല്യങ്ങളുടെ നോവുകളിലൂടെ സഞ്ചരിച്ച് സ്നേഹമെന്ന കണ്ണിയെ തൊടുന്ന അത്രമേൽ വൈകാരികമായ ഈ ചലച്ചിത്രം കുട്ടികൾക്കൊപ്പം മുതിർന്നവർക്കുമുള്ള പാഠമാണ്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 അവാർഡുകൾ, കുട്ടികളുടെ മികച്ച സന്ദേശ സിനിമയ്ക്കുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്, JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം, മലയാളം പുരസ്കാരം എന്നിവ ഈ ചലച്ചിത്രത്തെ തേടി എത്തിയെന്നത് ഈ സിനിമ ഉൾക്കൊണ്ട വിഷയത്തിനുള്ള അംഗീകാരമാണ്. ഈ സിനിമയെക്കുറിച്ച് ലോകത്തോട് സംസാരിക്കാൻ ഒരു മാധ്യമ സ്ഥാപനമായ റേഡിയോ സാന്ത്വനത്തിന് അവസരം കിട്ടിയെന്നത് ഈ സിനിമയ്ക്ക് കിട്ടിയ പുരസ്കാരങ്ങളിൽ പങ്കിടാനുള്ള അർഹതയായി കൂടി കാണുന്നു. മഷിപ്പച്ചയും കല്ലു പെൻസിലും എന്ന ഈ ചലച്ചിത്രം സിനിമാ തിയേറ്ററുകൾക്കും അപ്പുറം കൂടുതൽ അരങ്ങുകളിലൂടെ കൂടുതൽ കൂടുതൽ കുട്ടികളിൽ എത്തിക്കണം എന്ന നിർമ്മാതാക്കളുടെ സദുദ്ദേശപരമായ ആഗ്രഹം നടക്കുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയോടെ സിനിമ ഇപ്പോൾ സ്കൂളുകളിൽ പ്രദർശിപ്പിച്ചു വരുന്നു. റേഡിയോ സാന്ത്വനം ഞങ്ങളുടെ ശ്രോതാക്കളോട് ഒരാഗ്രഹം പങ്കുവയ്ക്കുന്നു. നിങ്ങൾ പഠിച്ച വിദ്യാലയങ്ങളിൽ നിങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ പിൻതലമുറയ്ക്കായി ഈ സിനിമയുടെ പ്രദർശനം ഒരുക്കിക്കൊടുക്കുക. നിങ്ങൾ കണ്ടതും അനുഭവിച്ചതുമൊക്കെ പുതിയ കാലത്തിന് പങ്കുവയ്ക്കാൻ ഈ സിനിമ അവസരമൊരുക്കും. ഈ ചിത്രത്തെക്കുറിച്ച് കൂടുതലറിയാനായി ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഉണ്ണികൃഷ്ണൻ തേവള്ളി 9895 3919 7.

നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.

0: அனைவருக்கும் தீபாவளி ஆசம்சங்கள்.
1: ஜோய் ஆல்காஸ், வேர்ல்ட்ஸ் ஃபேவரட் ஜுவலர்.
2: காயத்ரி கல்யாண பெண்ணினെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറുമല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
1: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. 1 വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
5: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
6: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
7: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സൈക്കോളജിസ്റ്റും ഫാമിലി കൌൺസിലറുമായ ഡോക്ടർ നാഗരാജ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
9: നമസ്കാരം, ഞാൻ ഡോക്ടർ നാഗരാജ്, കൊല്ലം മെഡിറ്റർ ഹോസ്പിറ്റലിലെ സീനിയർ സൈക്കോളജിസ്റ്റാണ്. നമ്മുടേത് സ്വന്തം മുഖത്തലയിൽ NP സ്കൂൾ ഓഫ് തോട്ട്സ്, പോസിറ്റീവ് തിങ്കിങ് സെൻറ്റർ കൂടെയുണ്ട്. കൗൺസിലിംഗ്, ഫാമിലി തെറാപ്പി ഒക്കെ ഉണ്ട്. വരിക, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇന്ന് വളരെയധികം വളരെ പ്രാധാന്യം അർഹിക്കുന്ന, ഏറെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ദിനമാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഡേ. ലോകമെമ്പാടും വേൾഡ് ഇൻ്റർനാഷണൽ ലെവലിൽ ഈ മെൻ്റൽ ഹെൽത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു, പ്രത്യേകിച്ചും ഇന്നേ കാലത്ത്. മുൻകാലങ്ങളിൽ കുട്ടികളൊക്കെ നല്ല പുസ്തകങ്ങൾ, നല്ല ബുക്സ് വായിച്ച് ആരോഗ്യകരമായിട്ട് വളർന്നു വന്നിരുന്ന അവസ്ഥയ്ക്ക് ഇന്ന് കുട്ടികളേറെയും കൊച്ചു കുട്ടികൾ മുതൽ അവരിലെ നിഷ്കളങ്കത നഷ്ടപ്പെടുന്ന അവസ്ഥ, ഇതിന് ഏർലി ഏജ് എക്സ്പോഷർ എന്നാണ് പറയുക. എന്താണ് ഏർലി ഏജ് എക്സ്പോഷർ? ഇവരുടെ പ്രായത്തിന് അതീതമായിട്ടുള്ളത്, മുതിർന്നവർ പോലും കാണേണ്ടതല്ലാത്ത, കേൾക്കേണ്ടതല്ലാത്ത കാര്യങ്ങൾ. ഇവർ പക്വത ആർജിച്ചിട്ടില്ലല്ലോ. നമ്മുടെ ബ്രെയിൻ്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് 21 വയസ്സ് വരെ വളർച്ചയുണ്ടെന്ന് ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കുക. ഇപ്പം സമയം തെറ്റിയാണ് കുട്ടികൾ ഉറങ്ങുന്നുണ്ടോ, നമുക്ക് വലിയൊരു ചോദ്യമാണ്. ഇന്ന് പൊതുവേ തന്നെ മനുഷ്യർക്ക് ഉറക്കം ഉണ്ടോ, വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം രാവിലെ വരെയും

ഫോണ്ട് അതിപ്രസരം, സോഷ്യൽ മീഡിയ, സമൂഹ മാധ്യമങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗങ്ങൾ ഇന്ന് വളരെയധികം പിരിമുറുക്കം, സ്ട്രെസ് സൃഷ്ടിക്കുന്ന ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻസ്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കൊച്ചു മനസ്സ്, കുഞ്ഞു മനസ്സ് മുതൽ കടന്നു പോവുകയാണ്. അതിനാൽ ഇന്ന് മാനസിക ആരോഗ്യം മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമുക്ക് പഠിച്ചു വന്ന പാഠ്യപദ്ധതി കരിക്കുലത്തിനും അപ്പുറം ആധുനികമായിട്ടുള്ള മനഃശാസ്ത്രം വളരെ വളരെ അത്യാവശ്യമാണ്. കാരണം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അപ്പോൾ കുട്ടികളൊക്കെ ഇന്ന് ഈ ചാറ്റ് ജെമിനിയെ വിശ്വസിക്കുന്നു, ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ ചാറ്റ് ജി പി, ചാറ്റ് ബോട്ട് തുടങ്ങിയ ആധുനികമായിട്ടുള്ള ടെക്നോളജി മോശമെന്നല്ല, വളരെ നല്ലതാണ്. യൂട്യൂബിൽ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് നല്ലതായിട്ട് ഉപയോഗിക്കാം. മൊബൈൽ ഫോണ് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ ഈ കുട്ടികൾക്ക് ലഭിക്കുന്നത് ഇവരുടെ പ്രായത്തിന് അതീതമായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ മെൻ്റൽ ഹെൽത്ത് ഡേ ആയിട്ട് കുട്ടികളെ ഫോക്കസ് ചെയ്തത്. കാരണം ഇന്ന് കുട്ടികൾക്ക് ഒരു കോമൺ സെൻസ് വേണമല്ലോ. കാരണം ഭയങ്കരമായിട്ട് ആത്മഹത്യ കൂടി വരികയാണ്. വീട് വിട്ട് ഒളിച്ചോടി പോകുന്ന കുട്ടികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. വളരെ കൊച്ചു പ്രായത്തിൽ, കൗമാര പ്രായത്തിൽ തന്നെ ഗർഭം ധരിക്കുന്ന അവസ്ഥ, രോഗാവസ്ഥകൾ മറ്റും ഇന്ന് വളരെ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലോകം ഓരോ വീടുകളിലും അറിയണം, ഓരോ പേരൻസും തിരിച്ചറിയണം. കാരണം എല്ലാവരുടെയും ധാരണ അവരവരുടെ മക്കൾ നല്ലതാണ്, മറ്റുള്ളവരുടെ കുട്ടികളാണ് കുഴപ്പം, തെറ്റായിട്ടുള്ള ചിന്താഗതിയാണ്. ഏത് കുട്ടിയാണെങ്കിലും എല്ലാവരിലും നന്മയും നല്ലതുമുണ്ട്. പക്ഷേ ഈ നിഷ്കളങ്കത നഷ്ടപ്പെട്ടു പോയതാണ് ഇന്നേ കുട്ടികളുടെ ദുരവസ്ഥ. അതിന് കാരണക്കാരനാകുന്നത് തീർച്ചയായിട്ടും കുട്ടികളിൽ ഇന്ന് സുലഭമായിട്ട് ലഭിക്കുന്നതായിട്ടുള്ള മൊബൈൽ ഫോണിൻ്റെ ദുർവിനിയോഗം തന്നെയാണ്, ഒരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും ഫോണ് നമുക്ക് വാർത്ത കേൾക്കുക അല്ലെങ്കിൽ വാർത്ത കൊടുക്കുക എന്നതല്ലല്ലോ. ആക്ച്വലി ഫോണിൻ്റെ ഉപയോഗം എന്താണ്? നമ്മൾ എവിടെയോ അകലത്തിൽ നിൽക്കുന്ന ആരുമായിട്ടോ സംസാരിക്കുക, കമ്മ്യൂണിക്കേഷൻ ആവശ്യത്തിന് ചെയ്യുക എന്നതിനപ്പുറം ഇന്ന് ഫോണിൻ്റെ ഉപയോഗം മറ്റൊരു തലത്തിലേക്ക് മാറി. അതിനാൽ കൊച്ചു പ്രായത്തിൻ്റെ നിഷ്കളങ്കത കാത്തു സൂക്ഷിക്കുക. കാരണം നിഷ്കളങ്കത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിതം ദുരന്തവും ദുരിതവും ആണെന്ന് ലോകം മനസ്സിലാക്കുക. കാരണം ഇന്ന് ഈ ഒരു സന്ദേശം വളരെ വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കൂ. ഇന്ന് ഒരു വീട്ടിലും സ്വസ്ഥതയില്ല, സമാധാനമില്ല. കാരണം കുട്ടികൾ അനുസരിക്കില്ല, അനുസരിക്കാൻ സാധ്യമല്ല. കാരണം ഇന്നേ കുട്ടികളുടെ മനോഭാവം അവർ ഫാൻറ്റസിയിലാണ്, തീർത്തും ഫാൻസിയിലാണ്, യാഥാർത്ഥ്യത്തിലല്ല, റിയാലിറ്റിയിലല്ല. അപ്പോൾ ഇന്നേ കാലത്തിൻ്റെ ഒരു ശാപമായി മാറി ആധുനികമായിട്ടുള്ള ഈ ടെക്നോളജിയുടെ ദുർവിനിയോഗം. എന്നാൽ സ്പേസ് ഏജിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്, ഒത്തിരിയും നല്ലതുണ്ട്. പക്ഷേ അത് ഉപയോഗിക്കുന്ന രീതി തെറ്റായിപ്പോയി. കാരണം ഇവർക്ക് ഈ സൂത്രോപകരണങ്ങൾ ലഭിക്കുന്ന പ്രായം അവർക്ക് അൺറൈബ്ഡ് ആണ്. അവർ പഴുക്കാത്ത കുഞ്ഞുങ്ങളാണ്, പഴുത്തതല്ല. അപ്പോൾ പഴുക്കാത്ത ഒരു മാങ്ങയോ ചക്കയോ ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പഴുക്കാത്ത പ്രായത്തിൽ ഈ കുട്ടികൾ അവർക്ക് പ്രായത്തിന് അനുയോജ്യമല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ സുലഭമായിട്ട് വിരൽത്തുമ്പിൽ ലഭിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം അപകടം അപകടം തീവ്രം ആയിട്ടുള്ള ഭയാനകമായിട്ടുള്ള അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും ലോകം ഇത് തിരിച്ചറിയുന്നു, അറിയണം. ഇതിൽ നിന്നും കുട്ടികളെ തിരിച്ച് നല്ല ശീലങ്ങളിലേക്ക്, നല്ല വിനോദങ്ങളിൽ ഏർപ്പെടുക, ഹോബീസ്, അതുപോലെ തന്നെ നല്ല കളികളിൽ ഏർപ്പെടുക, അതുപോലെ തന്നെ കുട്ടികൾ നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ച് വളരട്ടെ. ഇപ്പം തീർത്തും ഒരു ബാലരമ, ഒരു കുഞ്ഞു കുട്ടികളുടെ പുസ്തകങ്ങൾ പോലും വായിക്കാതെ വളർന്നു വരുന്നൊരവസ്ഥയാണ് ഇന്ന് സമൂഹത്തിൽ അരങ്ങേറിയിരിക്കുന്നത്. തീർത്തും പുസ്തകത്തിൽ നിന്ന് അകന്നുപോയ കുട്ടികളുടെ റൈറ്റ് ഹെമിസ്ഫിയർ ഓഫ് ദ ബ്രെയിൻ

0: നമ്മുടെ ബ്രെയിനിൻ്റെ വലത് ഹെമിസ്ഫിയർ, നമ്മുടെ ക്രിയേറ്റിവിറ്റി, പ്രൊഡക്റ്റിവിറ്റി, കൺസ്ട്രക്റ്റിവിറ്റി ഡെവലപ്പ് ചെയ്യത്തില്ല. അതായത് എന്തിനെ ആശ്രയിക്കുകയാണ്, ഡിപ്പെൻഡൻസിയാണ്. ഇവർക്ക് സ്വന്തമായിട്ടൊരു കാര്യം തിരഞ്ഞെടുക്കാനോ അവർക്ക് തീരുമാനമെടുക്കാനോ പറ്റാത്ത ഒരു അവസ്ഥ ആണ് കുഞ്ഞു പ്രായം മുതൽ തന്നെ ഇന്ന് വളരെ. അപ്പോൾ ഒരു കാര്യത്തെ അഭിമുഖീകരിക്കാൻ ഇവർക്ക് സാധ്യമല്ല, ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഉൾവലിഞ്ഞു പോവുകയാണ്, ഇൻട്രോവേർട്സ് ആവുകയാണ്, അപ്പോൾ മനുഷ്യരിൽ നിന്ന് അകന്നു പോവുകയാണ്. അപ്പോൾ ആരോടും പ്രതിബദ്ധതയോ കൃതജ്ഞതയോ നന്ദിയോ ഇല്ലാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ ആധുനികമായിട്ടുള്ള ടെക്നോളജിയുടെ ദുർവിനിയോഗം. നല്ലത് നമുക്ക് നല്ലതായിട്ട് ഉപയോഗിക്കാം, ഞാൻ അതിൻ്റെ രണ്ട് സൈഡും പറയുകയാണ്, നല്ലതായിട്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ. പക്ഷേ അറിഞ്ഞൂടാത്ത പ്രായത്തിൽ ഇതൊരു ആയുധമായിട്ട് കുട്ടികൾ ഉപയോഗിക്കുന്നത് അപകടം തന്നെയാണ്. അതിനാൽ കൗമാരക്കാരികൾ ഗർഭം ധരിക്കുന്നു, പിന്നെ വളരെ ലൈംഗികമായിട്ടുള്ള രോഗാവസ്ഥകൾക്ക് കുട്ടികൾ വിധേയരാകുന്നു, മാനസിക ശാരീരിക ആരോഗ്യം വളരെയധികം നാശത്തിലേക്ക് ഭവിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ ഇത്രയും സമയവും നിഷേധം പറയുന്നു, ദൈവം ഇതാരും കരുതരുത്, ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ സത്യമാണ്. അപ്പോൾ ഇത് ഞാൻ ഡെയിലി ഇപ്പോൾ എൻ്റെ പ്രാക്ടീസിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു ദുരന്തമാണ്, വല്ലാത്തൊരു വൈറസായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ലോകർ തിരിച്ചറിയുകയും നമ്മുടെ കുട്ടി എന്നത്, കുട്ടികൾ എന്നത് ഭാവിയാണ്, ഈ തലമുറ എന്നത് നമ്മുടെ ഇന്നത്തെ ഈ കാണുന്നതെല്ലാം ഇനി സൂക്ഷിച്ചു കൊണ്ടുപോകേണ്ടതും ഉത്തരവാദിത്തപ്പെട്ട ഓരോ സ്ഥാനങ്ങളിൽ ഇവർ ഇരിക്കേണ്ടതും തുടർന്ന് ഇവരാണല്ലോ ഇനി നമ്മുടെ നാട് നോക്കേണ്ടതും നമ്മുടെ സമൂഹത്തെ ആരോഗ്യകരമായിട്ട് നയിക്കേണ്ടതും ഒക്കെയും. പക്ഷെ അവിടെയാണ് ഇന്ന് വലിയൊരു ചോദ്യചിഹ്നം ആയിരിക്കുന്നത്. അതിനാൽ വളരെ അധികം നിങ്ങൾ പ്രാധാന്യം കൊടുക്കൂ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം. അതുകൊണ്ട് എന്തായാലും എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം, മാനസിക ആരോഗ്യം ഉണ്ടായിരിക്കട്ടെ, ഉണ്ടാവട്ടെ. അതുകൊണ്ട് എല്ലാവർക്കും മംഗളാശംസകൾ, നന്ദി.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. തയ്യാറാക്കി അവതരിപ്പിച്ചത് സൈക്കോളജിസ്റ്റും ഫാമിലി കൌൺസിലറുമായ ഡോക്ടർ നാഗരാജ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ബൈ ബൈ, കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
3: സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന അഷ്ടമുടി വാട്ടർ ഗേറ്റ് മ്യൂസിക് ഫെസ്റ്റ് ഒക്ടോബർ 7 മുതൽ 11 വരെ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ അരങ്ങേറുന്നു. രാജ്യത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും സംസ്ഥാനത്തിനകത്തു നിന്നുമുള്ള കലാകാരന്മാരും പങ്കെടുക്കുന്നു. 7-ാം തീയതി രാജസ്ഥാനിൽ നിന്നുള്ള ദ മംഗനിയാർ സെഡക്ഷൻ, 8-ാം തീയതി അരകവ്യൂഹം, 9-ന് ഹംസി ആൻഡ് ബാൻഡ്, 10-ന് ശംഖ ട്രൈബ്, 11-ന് ഇൻഡോറിൽ നിന്നുള്ള ഇന്ത്യൻ ഓഷ്യൻ എന്നീ ബാൻഡുകളുടെ പരിപാടികളാണ് നടക്കുക. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ദിവസവും രാത്രി 7 മുതൽ 8:30 വരെയാണ് പരിപാടികൾ. ഏവരെയും ഈ സംഗീത നിശയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: കെമഴിച്ചി റേഡിയോ സാന്ത്വനം 90.4 FM. പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു പാർവതി. പട്ടികജാതി വിഭാഗങ്ങളിലെ SSLC ജയിച്ചവർ മുതൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള തൊഴിൽ തൽപരരും ഗ്രാമസഭാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുമായ എല്ലാവരെയും മത്സര പരീക്ഷകൾക്ക് പ്രാപ്തരാക്കാൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന നിബോധിത പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ ജാതി വരുമാന സർട്ടിഫിക്കറ്റുകൾ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ, റേഷൻ കാർഡ്, ആധാർ കാർഡ് എന്നിവ സഹിതം ഒക്ടോബർ 31 വൈകിട്ട് 5 മണിക്ക് മുമ്പ് കൊല്ലം സിവിൽ സ്റ്റേഷൻ 3-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ആവശ്യപത്രം സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് 0474-2794996 നമ്പർ ഒരിക്കൽ കൂടി 0474-2794996. കൊല്ലം അർബൻ 1 ICDS പ്രോജക്ട് ഓഫീസിന്റെ പരിധിയിലുള്ള 189 അംഗനവാടികളിലേക്ക് പ്രീ സ്കൂൾ കിറ്റ് വാങ്ങുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. ഒക്ടോബർ 23 ഉച്ചയ്ക്ക് 1 മണി വരെ ടെൻഡർ സ്വീകരിക്കും. വിശദവിവരങ്ങൾക്ക് 0474-2767-3669 നമ്പർ ഒരിക്കൽ കൂടി 0474-2767-3669. ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ഇ ഹെൽത്ത് പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി താൽക്കാലിക അടിസ്ഥാനത്തിൽ 4 ഇ ഹെൽത്ത് ട്രെയിനികളെ നിയമിക്കുന്നു. യോഗ്യത: കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്നിവയിൽ ഡിപ്ലോമ, ബിടെക്, എംടെക്, എംസിഎ, ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, സോഫ്റ്റ്വെയർ ആൻഡ് ഇംപ്ലിമെന്റേഷൻ എന്നിവയിൽ മുൻപരിചയ മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. ഒക്ടോബർ 22 രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 വരെ

0: ചെറോം നഗരനെതിർവശത്തുള്ള ജില്ലാ ഡി ബി സെന്ററിലെ NHM ഹാളിൽ വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. വിശദ വിവരങ്ങൾക്ക് 9745799982 നമ്പർ ഒരിക്കൽ കൂടി 9745799982. വ്യവസായിക പരിശീലന വകുപ്പിന് കീഴിലുള്ള ചന്ദ്രത്തോപ്പ് സർക്കാർ ITയിലെ വയർമാൻ ട്രേഡിലേക്ക് സോളാർ DC പമ്പ് ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ താൽപര്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചു. ഒക്ടോബർ 23 വൈകിട്ട് 3 വരെ ടെൻഡർ സ്വീകരിക്കും. വിശദ വിവരങ്ങൾക്ക് 0474271781 നമ്പർ ഒരിക്കൽ കൂടി 0474271781. ജില്ലാ ലൈബ്രറി വികസന സമിതി ആശ്രാമം AVK ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയിട്ടുള്ള കൊല്ലം പുസ്തകോത്സവത്തിന്റെ 2 ഇന്നലെ വിവിധ പരിപാടികൾ നടന്നു. കൊല്ലം താലൂക്കിലെ ലൈബ്രറിയന്മാരും ഗ്രന്ഥശാല പ്രവർത്തകരും അവതരിപ്പിച്ച അക്ഷരകല എന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R ലതാദേവി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പുസ്തക പ്രകാശന ചടങ്ങുകൾ, സൂര്യകൃഷ്ണമൂർത്തി അനുസ്മരണം, നാടക അവതരണം എന്നിവ നടന്നു. തട്ടാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ UPST LPST താൽക്കാലിക ഒഴിവുകളിലേക്ക് ഒക്ടോബർ 12 രാവിലെ 11 അഭിമുഖം നടക്കും. ജില്ലാ ശിശുക്ഷേമ സമിതി സംഘടിപ്പിക്കുന്ന ശിശുദേന കലോത്സവം വർണ്ണോത്സവം 2026 ഒക്ടോബർ 18 വിവിധ വേദികളിലായി നടക്കുമെന്ന് ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി D ഷൈൻദേവ് അറിയിച്ചു. LP മുതൽ HSS വരെയുള്ള കുട്ടികൾക്കായുള്ള കലാസാഹിത്യ മത്സരങ്ങൾ, LP UP മത്സരങ്ങൾ, HS എന്നീ വിഭാഗങ്ങളായാണ് സംഘടിപ്പിക്കുന്നത്. വിശദ വിവരങ്ങൾക്ക് 9747402111 നമ്പർ ഒരിക്കൽ കൂടി 9447719502. കേരള സർക്കാരിന്റെ 100 പരിപാടിയുടെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആസൂത്രണം ചെയ്ത 1 College 1 Innovation പദ്ധതിയിലേക്ക് കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിനെ തിരഞ്ഞെടുത്തു. ബോട്ടണി വിഭാഗം ആരംഭിച്ച സ്റ്റുഡന്റ് സ്റ്റാർട്ടപ്പ് ബയോമെർക്കാറ്റസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇക്കനോവ എന്ന മാലിന്യ സംസ്കരണ പദ്ധതിയാണ് തിരഞ്ഞെടുത്തത്. നോർക്ക ഇൻഷുറൻസ് ആരോഗ്യ പദ്ധതിയിൽ അംഗമാകുന്നതിന് മുന്നോടിയായി വിദേശത്ത് 2 അതിൽ കൂടുതലോ വർഷം ജോലി ചെയ്ത് നാട്ടിൽ തിരികെ എത്തിയ പ്രവാസികൾക്ക് നോർക്ക ID കാർഡ് ലഭിക്കുന്നതിന് കൊല്ലം താലൂക്ക് ഓഫീസിന് സമീപത്തെ പ്രവാസി ഭവൻ ഓഫീസിൽ രജിസ്ട്രേഷൻ ആരംഭിച്ചു. വിശദ വിവരങ്ങൾക്ക് 9207840001 നമ്പർ ഒരിക്കൽ കൂടി 9207840001. തുലാമഴയ്ക്കൊപ്പമുള്ള ശക്തമായ കാറ്റും ഇടിമിന്നലും, ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. വടക്ക് കിഴക്കൻ കാലവർഷത്തിന്റെ ആരംഭം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഉച്ചയ്ക്ക് ശേഷം തുടങ്ങി ഇടിമിന്നലും ശക്തമായ കാറ്റും മൂലമുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് എല്ലാവരും പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷ കൂടിയായ ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് അറിയിച്ചു. പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തമായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really? We can grow together.
6: ഇത്തവണ ജോയ് വാലി ദീപാവലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
7: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
6: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
7: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ

0: സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആൽക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: കൊല്ലം കുരീപ്പുഴ സാലിഹ ഹൈസ്കൂളിലെ 1989 ബാച്ച് സൗഹൃദ കൂട്ടായ്മയുടെ 7th വാർഷികാഘോഷം October 11 ഞായറാഴ്ച തേവള്ളി പാലസ് നഗർ കൊയിലോൺ ലേക്കിൽ വച്ച് നടക്കും. രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന പരിപാടി ആദരണീയനായ റോട്ടറി ഡിസ്ട്രിക്ട് 12th മുൻ ഗവർണർ KP രാമചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്യും. ആദരണീയരായ അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുക്കും. 25 വർഷത്തെ വിവാഹ ജീവിതം പൂർത്തിയാക്കിയ 1989 ബാച്ചിലെ ദമ്പതികൾക്കായി വിവാഹ പുനരാവിഷ്കരണം നടത്തും. കൂടാതെ കുട്ടികളുടെ നേട്ടങ്ങൾക്കായുള്ള ആദരം, ലക്കി ടിപ്പ് തുടങ്ങിയ വിവിധ പരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. സാലിഹ 1989 സൗഹൃദ കൂട്ടായ്മയുടെ 7th വാർഷികാഘോഷത്തിന് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.

0: ഇത്തവണ ജോയ് വാലി ദീപാവലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.
3: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
6: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
7: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
6: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
7: അർച്ചന ഫൈനാൻസോ?
6: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
7: വിശ്വസിക്കാവുന്നതാണോ?
6: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
8: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
6: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
8: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
9: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
10: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
11: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
12: നമസ്കാരം. അക്ഷരമുദ്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. റേഡിയോ സാന്ത്വനം 90.4 FM അക്ഷരമുദ്രയിലൂടെ മലയാള സാഹിത്യത്തിലെ വിഖ്യാതങ്ങളായ നിരവധി കൃതികളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. ഇന്ന് അക്ഷരമുദ്രയിൽ ഓർമ്മകളിൽ തൂവാനുമായി പത്മരാജൻ എന്ന കൃതിയാണ് ശ്രോതാക്കൾക്കായി വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. പത്മരാജന്റെ വേർപാടിന്റെ 19 വർഷങ്ങൾക്ക് ശേഷവും ആ ഓർമ്മകളുടെ ഒരു സുഖസ്പർശം ഭാര്യയായ രാധാലക്ഷ്മി ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കുന്നു. പത്മരാജനോട് ഒന്നിച്ച് ജീവിച്ച് മതി വരാതെ അവസാനിച്ചു പോയ ആ നല്ല നാളുകളെയും തന്റെ നഷ്ട ബാല്യത്തെയും ഒക്കെ ഓർത്തെടുക്കുകയാണ് പത്മരാജന്റെ ഭാര്യയും എഴുത്തുകാരിയുമായ രാധാലക്ഷ്മി. കഴിഞ്ഞ ആഴ്ചയിലെ അക്ഷരമുദ്രയിലും ഈ ഒരു കൃതിയാണ് ശ്രോതാക്കളിലേക്ക് എത്തിയത്. ആർക്കോ വേണ്ടി വിരിയുന്ന കൊന്നപ്പൂക്കൾ എന്ന ഹെഡ്ലൈനോടുകൂടി രാധാലക്ഷ്മി ഇങ്ങനെ പറയുകയാണ്. ഒരുമിച്ച് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പ്രഭാതത്തിൽ പത്മരാജൻ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ നാക്കുവളച്ചുള്ള വള്ളുവനാടൻ ഭാഷ എനിക്ക് വളരെ ഇഷ്ടമാണെന്ന്. ഞവരയ്ക്കൽ വീട്ടിൽ പണ്ടു മുതലേ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വരുത്തുമായിരുന്നു. ഇപ്പോഴത്തെ രൂപമൊന്നും ആയിരുന്നില്ല വാരികയുടെ അന്നത്തെ ഒരു രൂപം. പഴയ കൗമുദി വാരികയെ പോലെ നീളത്തിലായിരുന്നു അവയിറക്കിയിരുന്നത്. പഴയ വാരികകൾ ഒരിക്കലും വിൽക്കുമായിരുന്നില്ല, എല്ലാം ചേർത്ത് ഇങ്ങനെ ബൈൻഡ് ചെയ്ത് സൂക്ഷിച്ചൊക്കെ വയ്ക്കുമായിരുന്നു. മാതൃഭൂമിയുടെ ഓണം വിശേഷാൽ പ്രതികളിലും മറ്റും വന്നിരുന്ന കവർ പേജുകളുള്ള വള്ളുവനാടൻ സംസ്കാരത്തിന്റെയും ആഘോഷങ്ങളുടെയും ഒക്കെ ഒരുപാട് ചിത്രങ്ങൾ മനസ്സിലിങ്ങനെ കോറിയിട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഓണം, വിഷു, തിരുവാതിര തുടങ്ങിയ ആഘോഷങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ ആകാംക്ഷയോടെ വായിച്ചിരുന്നു. മധ്യ തിരുവിതാംകൂറിലെ ആഘോഷങ്ങളുമായി വളരെയധികം വ്യത്യസ്തമായിരുന്നു അവയെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ആവാം കൊച്ചി, മലബാർ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ തന്നെ അവിടുത്തെ ജീവിത രീതികളും അദ്ദേഹത്തെ ഒരുപാട് ആകർഷിച്ചിരുന്നു എന്ന് എന്നോട് ഇടയ്ക്ക് പറയുമായിരുന്നു എന്ന് ഭാര്യയായ രാധാലക്ഷ്മി ഓർക്കുന്നു. ഞങ്ങൾ വിവാഹിതരായി ആദ്യത്തെ വിഷു വന്നത് ഞാൻ ഇന്നും വ്യക്തമായി ഓർക്കുന്നു. 81 ഏപ്രിൽ 14 വിഷുവിന് കണി വെക്കണം എന്നത് രണ്ടുപേർക്കും ഒരു വളരെ വലിയ ആഗ്രഹമായിരുന്നു. ഒരു ഓട്ടുരുളി വാങ്ങണം എന്ന എന്റെ ആവശ്യം സന്തോഷത്തോടെ അദ്ദേഹം സാധിച്ചു തന്നു. മുതുകുളത്തൊക്കെ തട്ടത്തിലാണത്രേ കണി വയ്ക്കുന്നതെന്നും പറഞ്ഞു. കണി വയ്ക്കാനുള്ള എന്റെ ഒരുക്കങ്ങൾ കൗതുകത്തോടെ അദ്ദേഹം നോക്കി നിന്നു. അപ്പോഴാണ് പടക്കവും പൂത്തിരിയും മത്താപ്പും ഒക്കെ വാങ്ങണമെന്ന ആവശ്യം ഞാൻ ഉന്നയിച്ചത്. ഈ നാട്ടിൽ വിഷുവിനൊന്നും പടക്കങ്ങൾ പതിവില്ല എന്നായി അദ്ദേഹം. ദീപാവലിക്കാണത്രേ പടക്കം പൊട്ടിക്കുന്നത്. കേട്ടപ്പോൾ നിരാശ തോന്നിയെങ്കിലും ഉള്ളതുകൊണ്ട് ഓണമാക്കാമെന്ന് ഞാനും ചിന്തിച്ചു. അന്ന് ഞങ്ങൾക്ക് വിഷുക്കൈനീട്ടം തരാൻ മറ്റാരും തിരുവനന്തപുരത്തുണ്ടായിരുന്നില്ല. ബന്ധുക്കളായി ഞങ്ങളോടൊപ്പം താമസിച്ചിരുന്ന അനന്തരവൻ ശരചന്ദ്രന് കൈനീട്ടം കൊടുത്ത് ഞങ്ങൾ കാരണവരും കാരണത്തിയൊക്കെയായി. അന്ന് മുതൽ ഇന്നു വരെ ചന്ദ്രന് ഞങ്ങളുടെ കൈനീട്ടം മുടങ്ങിയിട്ടില്ല. അന്ന് ഞാൻ ഞങ്ങളുടെ നാട്ടിലെ വിഷുവിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തു. കാരണം രാധാലക്ഷ്മി പാലക്കാട്ടുകാരിയായിരുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കൊക്കെ അറിയാം നമ്മുടെ നാട്ടില് ഉള്ള വിഷു പോലെയുള്ള ആചാരങ്ങളൊന്നും തന്നെയല്ല വടക്കോട്ട് പാലക്കാട്ടുള്ളത്. തികച്ചും വ്യത്യസ്തമായ രീതികളൊക്കെയാണ്. അപ്പൊ ഈ കുട്ടിക്കാലത്തെ വിഷുക്കൈനീട്ടത്തിലും പടക്കത്തിലും ഒക്കെ ആയിരുന്നു ഞങ്ങൾ കുട്ടികളുടെയൊക്കെ ശ്രദ്ധ. അന്ന് പാലക്കാട് അങ്ങനെ ആയിരുന്നു എന്ന് രാധാലക്ഷ്മി ഓർക്കുന്നു. ഒരാഴ്ച മുമ്പ് തന്നെ കളത്തിൽ നിന്ന് കണിവെള്ളരിക്കയത്തും അട്ടത്തിൽ തൂക്കിയിട്ട ഉറികളിൽ മത്തങ്ങകൾക്കും കുമ്പളങ്ങകൾക്കും ഒക്കെ ഒപ്പം സ്വർണ്ണ നിറത്തിലുള്ള കണിവെള്ളരികളും സ്ഥാനം പിടിക്കും. വൈക്കോൽ കൊണ്ട് മൂടി തറയിൽ വിരിച്ച ചാക്കിൻപുറത്ത് നിരത്തിയിരിക്കുന്ന മാങ്ങാ പഴുത്തോ എന്ന് ആരും അറിയാതൊക്കെയൊന്ന് ചെന്നു നോക്കുന്നത് എന്റെ സ്ഥിരം ജോലിയായിരുന്നു. നാലുകെട്ടിന്റെ വടക്കേ അറ്റത്ത് തൂക്കിയിട്ടിരിക്കുന്ന പഴക്കുലകൾ, കിഴക്കേ തൊടിയിലെ കസ്തൂരി വെറ്റിലെയും പഴുത്തു നിൽക്കുന്ന പാക്കിൻ കുലകളും, വടക്കേ മുറ്റത്ത് കുലച്ചു നിൽക്കുന്ന മുന്തിരിവള്ളികൾ, അതൊക്കെ ഇങ്ങനെ എന്റെ ഓർമ്മയിൽ വരികയാണ്. മുത്തച്ഛനുമായി ചേർത്ത് കുറേയധികം ഓർമ്മകളാണ് രാധാലക്ഷ്മി പങ്കുവയ്ക്കുന്നത്. കുലച്ചു നിൽക്കുന്ന കയ്പവള്ളിയും പടർന്നു പന്തലിച്ച കണിക്കുന്നയും ഒക്കെ മനസ്സിന് ഏറെ കുളിരേകിയിരുന്നു. കുളക്കരയിൽ നിറയെ കായ്ച്ചു നിൽക്കുന്ന ചെറുനാരകം, കണിവയ്ക്കാനുള്ള എല്ലാ സാധനങ്ങളും വീട്ടുമുറ്റത്ത് തന്നെ അന്നുണ്ടായിരുന്നു. ഇങ്ങനെ രാധാലക്ഷ്മി തന്റെ പ്രിയതമനായ പത്മരാജനോടൊപ്പമുള്ള വിഷുവും അവരുടെ കുട്ടിക്കാലത്തുള്ള പാലക്കാടൻ വിഷുവിന്റെ വിശേഷങ്ങളും ഒക്കെ തന്നെയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. പത്മരാജൻ ജീവിച്ചിരുന്ന സമയം ഞങ്ങളുടെയും പ്രഭയുടെയും വീടുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു മതിലിനപ്പുറത്ത് പ്രഭയുടെ വീട്ടുമുറ്റത്ത് പൊൻനിറത്തിൽ മാദക ഗന്ധമുതിർക്കുന്ന പൂക്കൾ വിടർത്തുന്ന ഒരു ചെമ്പകമരമുണ്ട്.

ഞങ്ങൾ കണ്ടിരുന്നത്. ഒരിക്കൽ തിരുവനന്തപുരത്ത് നടന്ന ഒരു പുഷ്പോത്സവത്തിൽ ഞങ്ങൾ ആ ചെമ്പകപ്പൂക്കൾ കാണുകയുണ്ടായി. ചെമ്പകത്തെ വിൽക്കാനുണ്ടോ എന്നന്വേഷിച്ചപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞു വരുമെന്നറിയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ചെമ്പകത്തെ വാങ്ങുന്ന കാര്യം വിജയനാണ് പത്മരാജൻ ഏൽപ്പിച്ചത്. രണ്ടു ദിവസത്തിനകം സ്കൂട്ടറിന്റെ പിറകിൽ വച്ച് കിട്ടിയ ചെമ്പകത്തൈയുമായി വിജയൻ വന്നു. പിന്നെ കുഴിയെടുത്തതും തൈ നട്ടതും ഒക്കെ കൊത്താറനും ശിഷ്യനും കൂടിയാണ്. ആ തൈ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും പൂക്കാതിരുന്നതും പൂക്കാത്ത തൈ വെട്ടിക്കളയാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ അടുത്തു ചെന്നപ്പോൾ മൃദുവായ ഗന്ധം പരത്തി ആ വെളുത്ത ചെമ്പകമുട്ട് ഇലകൾക്കിടയിൽ കൂമ്പി നിന്നതും അത് കണ്ട് ഞങ്ങൾ രണ്ടുപേരും അത്ഭുതപ്പെട്ടതുമായ കഥ പത്മരാജൻ എന്റെ ഗന്ധർവൻ എന്ന പുസ്തകത്തിൽ ഞാൻ വിസ്തരിച്ചെഴുതിയിട്ടുണ്ട്. ഞങ്ങൾ കിടക്കുന്ന മുറിയിൽ പത്മരാജൻ ഇന്നും രണ്ട് ചെമ്പകപ്പൂക്കൾ കൊണ്ടുവച്ച് AC ഓൺ ചെയ്യുമ്പോൾ മുറി മുഴുവൻ ആ നറുമണം പരക്കുമായിരുന്നു. ഇപ്പോൾ ആ മരം പടർന്നു പന്തലിച്ച് ഒരുപാട് വലുതായി ചുറ്റുവട്ടാരം മുഴുവൻ സുഗന്ധം പരത്തിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് പൂചുരിയും കാറ്റത്ത് മുറ്റം മുഴുവൻ പൂമഴ പെയ്യും. ഇടയ്ക്കാരോ എന്നോട് പറഞ്ഞു, ചെമ്പകമരം വീട്ടുമുറ്റത്ത് വയ്ക്കുന്നത് നല്ലതല്ല എന്ന്. ചെമ്പകത്തിൽ യക്ഷികളും ഗന്ധർവന്മാരും ഒക്കെ കുടിയിരിക്കും അത്രേ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അകാലത്ത് പത്മരാജനെ മരണം പിടികൂടിയത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും. ആ മരം എത്രയും പെട്ടെന്ന് വെട്ടിക്കളയുന്നതാണ് ബുദ്ധിയെന്ന് അവരൊക്കെ എന്നോട് ഉപദേശിച്ചു. കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യമാണ് വന്നത്. വീട്ടില് തണലും തണുപ്പും സുഗന്ധവും തരുന്നത് കൂടാതെ ശാസ്ത്രീയമായി ചിന്തിച്ചാൽ ആവശ്യത്തിന് ഓക്സിജനും തരുന്ന ആ മരം ഒരിക്കലും അദ്ദേഹത്തിന്റെ മരണകാരണമാവില്ല എന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞു. ആ മരത്തിലെ പൂക്കളിൽ നിന്നും അദ്ദേഹത്തിന്റെ ചിത്രത്തിന് മുൻപിലെ തളികയിൽ അർച്ചനാ പുഷ്പങ്ങളായി ഞാൻ സമർപ്പിക്കുന്നു. പലപ്പോഴും എന്റെ ആഗ്രഹത്തിനൊത്ത് ആ മരം പൂക്കൾ തരുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ അഭാവത്തിൽ ഞാൻ കുറച്ചുനാൾ വീട്ടിൽ നിന്നും വിട്ടുനിൽക്കുന്ന അവസരങ്ങൾ പൂക്കൾ കുറയുന്നുവോ എന്നുകൂടി എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നും കാലത്ത് കുറച്ചു നേരം ആ ചെമ്പകപ്പൂക്കൾ പറിക്കാനായി ഞാൻ പുരപ്പുറത്ത് കയറാറുണ്ട്. അയലത്തുകാർ ഇതൊക്കെ കണ്ട് എന്നോട് പറയും, സൂക്ഷിക്കണേ ചേച്ചി, താഴെ വീഴരുത് എന്ന്. പത്മരാജൻ ആഗ്രഹിച്ച് കൂട്ടുകാരനോട് ഏർപ്പാട് ചെയ്തു വാങ്ങിച്ച ആ ചെമ്പകമരം എന്റെ ആത്മാവിന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 4-5 വർഷങ്ങളായി വിജയൻ തളിയിലുള്ള വീട് വിറ്റ് തിരുവല്ലം ക്ഷേത്രത്തിന്റെ കിഴക്കുവശത്തായി മകൾ വാങ്ങിച്ച വീട്ടിലാണ് താമസം. മകന്റെ ബിസിനസ് പൊളിയുകയും കടക്കാരെ അഭിമുഖീകരിക്കാൻ വയ്യാതെ മകൻ എങ്ങോട്ടെന്നില്ലാതെ നാടുവിടുകയും ചെയ്തതോടെ വിജയന്റെ മനസ്സമാധാനം പൂർണ്ണമായി നശിച്ചു. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: ഡിഫറന്റ്ലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
1: തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. ഇന്ന് അക്ഷരമുദ്രയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഞാൻ പങ്കുവയ്ക്കുന്ന കൃതി ഓർമ്മകളിൽ തൂവാനുമായി പത്മരാജൻ എന്ന കൃതിയാണ്. പത്മരാജന്റെ വേർപാടിന്റെ 19 വർഷങ്ങൾക്ക് ശേഷം പ്രിയ പത്നിയായ രാധാലക്ഷ്മി അദ്ദേഹവുമൊത്തുള്ള ജീവിതത്തിന്റെ കുറേയേറെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. പത്മരാജൻ എന്ന കുസൃതിക്കാരൻ എന്ന വ്യക്തിയെക്കുറിച്ചാണ് രാധാലക്ഷ്മി ഓർക്കുന്നത്. ഒരിക്കൽ ഒരു മീറ്റിംഗിനിടയിൽ അന്ന് പ്രാസംഗികനായി കൂടെയുണ്ടായിരുന്ന ഡോക്ടർ

കോടിശ്ശേരി രാമചന്ദ്രൻ സാറ് പത്മരാജനെ സി വി രാമൻപിള്ളയുടെ കഥാപാത്രമായ ഉഗ്രഹര പഞ്ചാനനോട് ഉപമിച്ചത് ഞാൻ ഇന്നും ഓർക്കുന്നു. പൊതുജനങ്ങൾക്കിടയിൽ അങ്ങനൊരു ഇമേജാണ് പത്മരാജന് ഉണ്ടായിരുന്നത്. ഗൗരവക്കാരനും മിതഭാഷിയുമായ പത്മരാജനെ മാത്രമേ നാട്ടുകാർക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആദ്യകാല തിരക്കഥകൾ വായിച്ചിട്ടാവാം സെക്സിന്റെയും വയലൻസിന്റെയും ഒക്കെ ഒരു വക്താവായിട്ട് പത്രക്കാരും അദ്ദേഹത്തെ വിലയിരുത്തിയിരുന്നു. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് അധികം പുറത്തറിയപ്പെടാത്ത മറ്റൊരു മുഖം കൂടി പത്മരാജനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വിരലെണ്ണാവുന്ന സുഹൃത്തുക്കളുടെ മുൻപിൽ മാത്രം പുറത്തെടുക്കുന്ന ഒരു കുസൃതിക്കാരന്റെ മുഖം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ട്യൂഷൻ പഠിപ്പിക്കാൻ വരുന്ന ഒരധ്യാപകന് ജീരകവെള്ളം എന്ന വ്യാജേന മൂത്രം കുടിപ്പിക്കാൻ ഒരുങ്ങിയതും അനിയത്തി പത്മാവതിയുടെ പുത്തൻ പാവാട ഒരു സൂത്രം കാണിക്കാൻ എന്ന മട്ടിൽ ബ്ലേഡ് കൊണ്ട് പല കഷ്ണങ്ങളായി മുറിച്ചതും ഇതറിഞ്ഞ് അമ്മ അദ്ദേഹത്തെ മുറിക്കകത്തിട്ട് അടച്ചപ്പോൾ മുറിക്കകം മുഴുവൻ മലമൂത്ര വിസർജനം ചെയ്തു വെച്ചതുമൊക്കെ അദ്ദേഹത്തിന്റെ ബാല്യകാല വികൃതികളായിരുന്നെങ്കിൽ ആ കുസൃതിയുടെ നാമ്പുകൾ മരിക്കുന്നതുവരെയും രൂഢമൂലമായി തന്നെ അദ്ദേഹത്തിൽ അവശേഷിച്ചിരുന്നു എന്ന സത്യം അധികം ആരും അറിഞ്ഞിരിക്കാൻ ഇടയില്ല എന്നാണ് പ്രിയ പത്നിയായ രാധാലക്ഷ്മി ഓർക്കുന്നത്. ഈ അവസരത്തിൽ പഴയ കാര്യങ്ങൾ പലതും എന്റെ മനസ്സിലോട്ട് ഓടി വരുന്നു. 66-67 കാലമാണ് ഞങ്ങൾ കത്തുകളിലൂടെ പരസ്പരം അറിഞ്ഞിരുന്ന സമയം. ആകാശവാണിയിലെ അദ്ദേഹത്തിന്റെ ഒരു പ്രഭാതം. അക്കാലത്തെ മതപ്രചരണത്തിനായി ചില ക്രിസ്തീയ പാതിരിമാർ ആകാശവാണിയിൽ വരിക ഒരു പതിവായിരുന്നു. ഒരിക്കൽ ഈ ആവശ്യവുമായി ഒരു പാതിരി അവിടെ വന്നപ്പോൾ കൊണ്ടുവന്നൊരു നോട്ടീസ് ഡ്യൂട്ടി റൂമിലെ മേശപ്പുറത്ത് വെച്ചിട്ട് പോയി. നോട്ടീസ് വായിച്ച പത്മരാജന് ഒരു കുസൃതി തോന്നി. ഉടനെ തന്നെ ഉച്ചയ്ക്കും വൈകിട്ടും ഡ്യൂട്ടിക്ക് വരുന്ന അനൗൺസർമാർക്ക് കാണാനായി അദ്ദേഹം ഒരു നോട്ട് കുറിച്ചു വെച്ചു. ഈ നോട്ടീസിൽ കാണുന്ന വിവരങ്ങൾ പരിപാടികൾക്കിടയ്ക്കുള്ള സമയങ്ങളിൽ ഫില്ലറുകളായി കൊടുക്കണം എന്ന് അതോടൊപ്പം ആ നോട്ടീസും പിൻ ചെയ്ത് വെച്ചു. ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് വന്ന അനൗൺസർക്ക് സൂത്രം പിടികിട്ടിയെങ്കിലും രാത്രി വന്നയാൾ ഇത് സത്യമെന്ന് ധരിച്ചു. അന്നാണെങ്കിൽ ന്യൂസ് തുടങ്ങുന്നതിന് മുൻപ് 2 മിനിറ്റ് ആ പരിപാടി തീരുകയും ചെയ്തു. നോട്ടീസിനുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായി വായിച്ച് അവതരിപ്പിക്കാൻ നനച്ചിരിക്കാതെ പൊടുന്നനെ വീണ് കിട്ടിയ അവസരം അനൗൺസർ ഉപയോഗപ്പെടുത്തി. അദ്ദേഹം നല്ല ശബ്ദ മോഡുലേഷനോടുകൂടി നോട്ടീസ് വായിച്ചു തുടങ്ങി. നിങ്ങൾ അവനെ കാൽവരി മലയുടെ മുകളിലേക്ക് അടിച്ചു കയറ്റിയില്ലേ? തെറ്റുകൂടാതെ ഇങ്ങനെ ഒറ്റയടിക്കാൻ നോട്ടീസ് മുഴുവൻ അനൗൺസർ വായിച്ചു. അവൻ ആരാണ്? അവനല്ലോ യേശു എന്ന് വികാര ആവേശത്തോടെ പ്രേക്ഷകരോട് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം നിർത്തി. അത് മുഴുവൻ അന്ന് ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്തു. പരിഭ്രമിച്ച മുഖവുമായി സ്റ്റുഡിയോ വാതിൽ തള്ളി തുറന്ന് ഡ്യൂട്ടി ഓഫീസർ എത്തിയപ്പോഴാണ് താൻ നല്ലതുപോലെ ആ നോട്ടീസ് മുഴുവൻ വായിച്ചല്ലോ എന്ന ആത്മസംതൃപ്തിയുമായി പേപ്പറിൽ നിന്നും അനൗൺസർ കണ്ണെടുക്കുന്നത്. വിവരമറിഞ്ഞപ്പോൾ അനൗൺസർ ആകെ പരിഭ്രമിച്ചു. സംഭവം വളരെ സീരിയസ് ആണെന്ന് ഡ്യൂട്ടി ഓഫീസർ അദ്ദേഹത്തോട് പറഞ്ഞു. ഭാഗ്യത്തിന് 4 അനൗൺസർമാരും ഡ്യൂട്ടി ഓഫീസറും അല്ലാതെ മറ്റാരും ഈ സംഭവം മനസ്സിലാക്കിയില്ല. ഏതായാലും ആ അനൗൺസറുടെയും ഡ്യൂട്ടി ഓഫീസറുടെയും ജോലി പോകാതെ ഇക്കാര്യം എങ്ങനെയാണ് ഒതുക്കിയതെന്ന് എനിക്ക് ഇന്നും അറിഞ്ഞുകൂടാ എന്നാണ് രാധാലക്ഷ്മി പറയുന്നത്. പിൽക്കാലത്തും അദ്ദേഹം ഇങ്ങനെ ഒരുപാട് കുസൃതികൾ ഒപ്പിച്ചു വച്ചിട്ടുണ്ട്. സ്നേഹത്തിന്റെ മുന്നിൽ എന്നും തരളിതമാകുന്ന ഒരു പ്രത്യേക തരം വ്യക്തിത്വമായിരുന്നു പത്മരാജന്റേത്. അവിടെ കണക്കു പറച്ചിലുകൾക്കോ പരിഭവങ്ങൾക്കോ ഒന്നും യാതൊരു സ്ഥാനവും അദ്ദേഹം കൊടുത്തിരുന്നില്ല. ജോലിയില്ലാതായതോടെ ക്രമേണ ജയനാരായണന്റെ കയ്യിലെ പൈസയും ഒക്കെ തീർന്ന് ജയനാരായണൻ എന്ന കൂട്ടുകാരൻ പത്മരാജന്റെ പോക്കറ്റും കാലിയായി. ഒരു ദിവസം കൂട്ടുകാരൻ പത്മരാജനോട് ചോദിച്ചു, നിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ മാലയൊന്ന് പണയം വയ്ക്കാൻ തരുമോ എന്ന്. അക്കാലത്ത് പത്മരാജൻ കഴുത്തിലിട്ടുകൊണ്ടിരുന്ന ഒരു മാലയുണ്ട്. ഇരുവശത്തും സ്വർണം പൊതിഞ്ഞ് കൊച്ചു രുദ്രാക്ഷം പോലത്തെ മുത്തുകൾ കൊരുത്ത ആ മാല കൂട്ടുകാരന്റെ നിർബന്ധം കൂടിയായപ്പോൾ അദ്ദേഹം ആ മാല പണയം വയ്ക്കാനായി കൊടുത്തു. സന്തുഷ്ടനായ കൂട്ടുകാരൻ താമസിയാതെ മാല പണയം വെച്ച് കുണ്ടിക്കാരന്റെ പക്കൽ നിന്നും പണവും വാങ്ങി ധനവാനായിട്ട് വീട്ടിൽ തിരിച്ചെത്തി. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും പണയമെടുത്ത ഹുണ്ടികക്കാരൻ ഓടിപ്പിടിച്ച് വരുന്നത് ഒരു കുസൃതി ചിരിയോടെ പത്മരാജൻ നോക്കി നിന്നു. എന്തെന്നാൽ രുദ്രാക്ഷത്തിന് ചുറ്റും പൊതിഞ്ഞു കെട്ടിയിരുന്നത് സ്വർണം പൂശിയ മുക്കായിരുന്നു എന്ന സത്യം പത്മരാജന് മാത്രം അറിയാമായിരുന്ന ഒരു സത്യമാണല്ലോ. അന്ന് ജയനാരായണൻ തല്ലുകൊള്ളാതെയും പോലീസിൽ പെടാതെയും ഒക്കെ രക്ഷപ്പെട്ടത് ആ ഒരു പത്മരാജന്റെ കുസൃതി ഇന്നും ഓർക്കുന്നു. അങ്ങനെ ആ കൂട്ടുകാരൻ രക്ഷപ്പെട്ടത് ആ സമയത്തുള്ള പത്മരാജന്റെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് എന്നും രാധാലക്ഷ്മി പറയുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇന്നലെ എന്ന പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന വേളയിൽ മുർക്കാറയിൽ വെച്ചും പത്മരാജൻ ഈ പഴയ കുസൃതി പുറത്തെടുത്തു. അന്ന് അദ്ദേഹത്തിന് കൂട്ടായി ക്യാമറാമാൻ വേണുവും സഹസംവിധായകൻ ജോഷി മാത്യു ഉണ്ടായിരുന്നു. മുർക്കാറയിൽ അവർ താമസിക്കുന്ന ഹോട്ടൽ പ്രേതവാസമുള്ള ഒരു കെട്ടിടമാണെന്ന് പറഞ്ഞ് നടികളായ ശ്രീവിദ്യയെയും ശോഭനയെയും ഒക്കെ ഭയപ്പെടുത്തിയതും അർദ്ധരാത്രിയിൽ പ്രേതവേഷം കെട്ടിയ വേണുവിനെ അവർ താമസിക്കുന്ന മുറിയുടെ മുമ്പിലോട്ടയച്ച് അടുത്തുള്ള തൂണിന്റെ പുറകിലോ മറ്റോ ഒളിച്ചു നിന്ന് അമർത്തിച്ചിരിപ്പിച്ചതും പ്രേതത്തെ കണ്ട് ഭയന്ന്
ശോഭന ബോധം കിട്ടി വീണപ്പോൾ ആകെ അബദ്ധരായി മുറിയിലോട്ട് ഓടി വന്ന് വാതിലടച്ചിരുന്നതും പിറ്റേന്ന് കാലത്ത് ശോഭനെ സത്യം മനസ്സിലാക്കിക്കാൻ പാടുപെട്ടതുമെല്ലാം അദ്ദേഹം തന്നെയാണല്ലോ എന്നോടും മക്കളോടും വന്നു പറഞ്ഞത്. അവസാനമായി ജനുവരി മാസത്തിലും അദ്ദേഹം എന്നോടൊരു കുസൃതി കാണിച്ചു എന്നും രാധാലക്ഷ്മി ഓർക്കുന്നു. ഗന്ധർവന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു വരുമ്പോൾ അദ്ദേഹം പതിവിന് വിപരീതമായി ഒരുപാട് സെറ്റിലെ ഡ്രസ്സുകൾ കൊണ്ടുവന്നിരുന്നു. ഇവിടെ വന്നപ്പോൾ ഡ്രസ്സുകൾ വയ്ക്കാൻ ഇവിടെയുള്ള അലമാരകൾ ഒന്നും പോരാ, ഉടനെ ഗോദ്രജിന്റെ പുതിയ അലമാര വാങ്ങിച്ചു കളയാമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഇവിടെയുള്ള ചുമര് അലമാരകൾക്കൊന്നും ഒരടച്ചുറപ്പ് പോരാ എന്നൊരഭിപ്രായം ഞാൻ നേരത്തെ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നതാണ്. ജനുവരി 7-ാം തീയതിയാണെന്നാണ് എന്റെ ഓർമ്മ. പുതിയ ഒരു അലമാര ഞങ്ങൾ ഗോദ്രജിന്റെ ഷോറൂമിൽ നിന്നും തിരഞ്ഞെടുത്ത് പൈസയും കൊടുത്തു. അലമാര വീട്ടിലെത്തിക്കാനുള്ള ചുമതല അവരെ തന്നെ ഏൽപ്പിക്കുകയായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി, അലമാര വന്നില്ല. ദിവസവും ഫോണിൽ അദ്ദേഹം വിളിച്ചു ചോദിക്കും, അവരെന്തെങ്കിലും ഒക്കെ ഒരു ഒഴിവ് കഴിവുകൾ പറയും. 4-5 ദിവസം കഴിഞ്ഞൊരു വൈകുന്നേരം ഞാൻ വനിതാ സമിതിയിലെ മീറ്റിംഗിന് പോയി. തിരിച്ചു വന്ന സമയം ഇന്നും അലമാര വന്നില്ലല്ലോ എന്ന് ഞാൻ സങ്കടപ്പെട്ടപ്പോൾ, അതെ, ഇന്നും വന്നില്ല. പൈസ വാങ്ങിച്ചു വെച്ചിട്ട് ഇവന്മാർ എന്താ അവിടെ ചെയ്യുന്നതാവോ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്തു നിന്നിരുന്ന മകൾ മാധവിക്കുട്ടി ഇത് കേട്ട് ചിരിക്കാൻ തുടങ്ങി. കാര്യം എന്തെന്ന് എനിക്ക് പിടികിട്ടിയില്ല. എന്റെ മുഖം കണ്ടിട്ട് അദ്ദേഹവും മാധുവിനോട് എന്തെന്നാ മാഡം ചിരിക്കുന്നതെന്നായി. അവൾ ഉറക്ക പൊട്ടിച്ചു പൊട്ടിച്ചിരിച്ചു. അവളുടെ കണ്ണുകൾ ഞങ്ങളുടെ മുറിയുടെ പടിഞ്ഞാറ് വശത്തെ ചുമരിലായിരുന്നു. പെട്ടെന്ന് ഞാനങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അലമാരി സുരക്ഷിതമായി അവിടെ ഇരിക്കുന്നു. അച്ഛനും മോളും കൂടെ ഉറക്ക ചിരിച്ചു. അമ്മ ചുറ്റിപ്പോയി എന്ന് മാധു പറയുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് ഞങ്ങൾ രണ്ടുപേരുമായി പുതിയ എല്ലാ ഉടുപ്പുകളും അലമാരയിലേക്ക് മാറ്റി. പിന്നീട് 4-5 ദിവസങ്ങളിലായി അബുദാബിയിൽ നിന്നും കൊണ്ടുവന്ന ഒരുതരം ട്രാൻസ്പെറന്റ് ആയ പ്ലാസ്റ്റിക് കവറുകൾ അടങ്ങിയ 2-3 ഫയലുകളിലായി വീടിന്റെയും തിരുവനന്തപുരത്തെയും മുതുകുളത്തെയും മറ്റും എല്ലാ വസ്തുക്കളുടെയും ആധാരവും ഒക്കെ ടാക്സ് അടച്ച പേപ്പറുകളും അടക്കം വീട്ടിലുള്ള എല്ലാ വിലപ്പെട്ട കടലാസുകളും ഞങ്ങൾ ആ ഫയലുകളിലാക്കി. 22-ാം തീയതി അദ്ദേഹം കോഴിക്കോട്ടേക്ക് പുറപ്പെടുന്നതിന് മുമ്പായി തന്നെ ഏത് പേപ്പർ ആവശ്യപ്പെട്ടാലും തിരയാതെ പെട്ടെന്ന് തന്നെ എടുക്കാവുന്ന തരത്തിൽ അടുക്കിലും ചിട്ടയിലും ആക്കി വെച്ചിട്ടാണ് ആ കുസൃതിക്കാരൻ തിരുവനന്തപുരം വിട്ടത്. ഒരുപക്ഷെ അദ്ദേഹത്തെ കാണാനൊക്കാതെ ഇനിയും എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് ഭയപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ ഈ ഇരുട്ടിൽ തപ്പിത്തടയുന്ന എന്നെയും മക്കളെയും നോക്കി ഒരു കുസൃതി ചിരിയുമായി അദ്ദേഹം കയ്യെത്താവുന്ന ദൂരത്തെങ്ങാനും നിൽപ്പുണ്ടോ എന്നും പത്മരാജന്റെ സ്മരണിക എന്ന ഈ കൃതിയിൽ ഭാര്യയായ രാധാലക്ഷ്മി ഓർക്കുന്നു. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. ഓർമ്മകളിൽ തൂവാനമായി പത്മരാജൻ എന്ന കൃതിയുടെ വിശേഷങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പത്മരാജന്റെ ഭാര്യയും എഴുത്തുകാരിയുമായ രാധാലക്ഷ്മിയാണ് ഈ ഓർമ്മകളൊക്കെ നമ്മോട് പങ്കുവയ്ക്കുന്നത് ഈ ഒരു കൃതിയിലൂടെ. രാധാലക്ഷ്മി ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്, എന്നെ എപ്പോഴും അലട്ടുന്ന, എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന കുറച്ചധികം മുഖങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. ചെറിയ നാൾ മുതൽ എൻ്റെ മനസ്സിൽ അതിങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. വീട്ടിൽ തനിച്ചാകുന്ന അവസരങ്ങളിൽ എൻ്റെ നഷ്ടസ്വർഗത്തെ ഓർത്ത് മനസ്സ് വല്ലാതെ വേവലാതിപ്പെടാൻ തുടങ്ങുമ്പോൾ ഞാൻ മനഃപൂർവ്വം ആ പഴയ മുഖങ്ങളെ എൻ്റെ മനസ്സിലേക്ക് ആവാഹിച്ച് അവരുടെയൊക്കെ ജീവിതത്തിലൂടെ മനസ്സിനെ ഇങ്ങനെ അലയാൻ വിട്ട് എൻ്റെ സ്വകാര്യ ദുഃഖങ്ങൾ മറക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. സമൂഹം മന്ദബുദ്ധികളെന്നും ഭ്രാന്തന്മാരെന്നൊക്കെ വേർതിരിച്ച് സാധാരണ ജനങ്ങളിൽ നിന്നും അകറ്റി നിർത്തിയിരിക്കുന്ന, വിധിയുടെ ക്രൂരതയിൽപ്പെട്ട് വലയുന്ന കുറച്ചാളുകൾ, അവരെക്കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത്. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് ഇവരെ വല്ലാത്ത ഭയമായിരുന്നു. സാഹിത്യഭ്രാന്ത് കയറി തുടങ്ങിയ പ്രായത്തിൽ ഇവരെക്കുറിച്ചൊക്കെ എഴുതണം എന്ന് തോന്നിയിരുന്നെങ്കിലും എഴുതാൻ എനിക്ക് പേടിയായിരുന്നു. ഇന്നിപ്പോൾ ആ ഭയമൊക്കെ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അടുപ്പമുണ്ടായിരുന്ന അവരിൽ ചിലരെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ കുറിക്കാമെന്ന് ആലോചിക്കുകയാണ്. നാട്ടിലൊരു ഭ്രാന്തൻ ചെട്ടിയാരുണ്ടായിരുന്നു. പാലക്കാട് ചിറ്റൂരുള്ള ഇടങ്ങി ഇടവഴികളും പാടവരമ്പുകളിലുമൊക്കെ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിന്റെ പരിസരത്തും പലപ്പോഴും ചെട്ടിയാരെ ഞാൻ കാണാറുണ്ടായിരുന്നു. നിനച്ചിരിക്കാത്ത അവസരങ്ങൾ ചിലപ്പോൾ വീട്ടുമുറ്റത്ത് ചെട്ടിയാർ വന്നെത്തും. ചെട്ടിയാരെ കണ്ടാൽ നമുക്ക് നാലുകെട്ടിന്റെ ഇരുൾ നിറഞ്ഞ ഏതെങ്കിലും ഒരു അറയിൽ ഓടിച്ചെന്ന് ഞാനിങ്ങനെ ഒളിക്കാൻ എനിക്ക് തോന്നും. പിന്നീട് ഞാൻ അവിടെ നിന്നിളകണമെങ്കിൽ ചെറിയമ്മ വന്ന് എനിക്കിങ്ങനെ ധൈര്യം തന്ന് നല്ല വാക്കു പറഞ്ഞ് എന്നെ പിടിച്ചുകൊണ്ടു പോകണം. ഭ്രാന്തനെ മാത്രമല്ല, മീനഭരണി അടുപ്പിച്ച് കാലിലും അരയിലും ചിലമ്പും മണിയും ഒക്കെ അണിഞ്ഞ് ചുവന്ന നിറമുള്ള വസ്ത്രങ്ങൾ പ്രത്യേക തരത്തിലുടുത്ത് വാളും പിടിച്ച് തുള്ളി ഉറഞ്ഞു വരുന്ന വെളിച്ചപ്പാടന്മാരും എന്നെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്ന ഒരു കാഴ്ചയായിരുന്നു. വടക്കേ പാടത്ത് നിന്ന് ഭരണിപ്പാട്ടിന്റെ ഒരു ആരവങ്ങളോടെ ഭഗവതി ഉറഞ്ഞു വരുന്നതിന്റെ കോലടി ശബ്ദവും തന്നാരം തന്നാരം എന്ന് ചെകിട്ടടിപ്പിക്കുന്ന വായ്ത്താരിയും കേട്ടു തുടങ്ങിയാൽ ഞാൻ വീടിന്റെ രണ്ടാമത്തെ നിലയിലുള്ള അച്ഛന്റെ കിടപ്പുമുറിയിൽ ചെന്നൊളിച്ചിരിക്കും. അച്ഛന്റെ കിടപ്പുമുറിയിലെ

ജനൽപാളികൾ മുകളിലോട്ടും താഴോട്ടും നീക്കാവുന്ന ഷട്ടേഴ്സോടുകൂടിയ സൈഡിലുള്ള തടിയായിരുന്നു. താഴോട്ട് വലിച്ചാൽ ജനലിലെ കൊച്ചുപലകൾ നിരനിരയായി ഇങ്ങനെ തുറന്നു വരും. ഇങ്ങനെ നിരവധിയായ ഓർമ്മകളാണ് പത്മരാജന്റെ ഭാര്യയായ രാധാലക്ഷ്മി നമ്മോട് പങ്കുവയ്ക്കുന്നത്. ഓർമ്മകളിൽ തൂവാനമായി പത്മരാജൻ എന്ന കൃതിയുടെ വിശേഷങ്ങളാണ് ഇന്ന് അക്ഷരമുദ്രയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞ് മറ്റാരുള്ളു.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
3: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
3: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.
4: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
4: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
5: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
0: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ, ചങ്ങംകുളങ്ങര.
6: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം.
0: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ ന്യൂനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
6: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
0: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
6: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
0: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
6: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
0: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
6: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
0: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
6: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
0: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
6: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
0: RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. കോണ്ടാക്ട് 8547025367.
6: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര.
7: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
8: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 10. പസഫിക് ദ്വീപ് രാജ്യമായ ഫിജി ബ്രിട്ടനിൽ നിന്ന് സ്വതന്ത്രമായതും ബാലവേല നിരോധന ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നതും ലോകത്തിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായ സിരിമാവോ ഭണ്ഡാരനാഗയുടെ ചരമദിനവുമൊക്കെ ഒരു ഒക്ടോബർ 10. ഒക്ടോബർ 10 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 10. ലോക മാനസിക ആരോഗ്യ ദിനം. ഓരോ ഒക്ടോബറിലും മാനസിക രോഗങ്ങളിലേക്കും ലോകമെമ്പാടുമുള്ള ആളുകളുടെ ജീവിതത്തിൽ അതിന്റെ പ്രധാന പ്രത്യാഘാതങ്ങളിലേക്കും ശ്രദ്ധ കൊണ്ടുവരുന്നതിനായി
9: ഈ വാർഷിക ബോധവൽക്കരണ പരിപാടി ആഘോഷിക്കുന്നു. 150 രാജ്യങ്ങളിൽ അംഗമുള്ള വേൾഡ് ഫെഡറേഷൻ ഫോർ മെന്റൽ ഹെൽത്തിന്റെ നേതൃത്വത്തിൽ 1992 ഇത് ആദ്യമായി ആഘോഷിച്ചത്. മാനസിക രോഗങ്ങൾ സർവ്വസാധാരണമാണ്. 4 ഒരാൾ ജീവിതത്തിൽ പല അവസരങ്ങളിലും മാനസിക അസ്വസ്ഥത അനുഭവിക്കുന്നു. അവരോട് പങ്കുചേർന്ന് അവരെ മനസ്സിലാക്കി അവരുടെ ചികിത്സയ്ക്കും സുഖപ്രാപ്തിക്കും പുനരധിവാസത്തിനും പ്രവർത്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിൽ ആർ ശങ്കർ മന്ത്രിസഭയിൽ നിന്ന് PSP മന്ത്രിമാർ രാജിവെച്ചത് 1962 ഒക്ടോബർ 10. 1952 മുതൽ 1972 വരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ കക്ഷിയാണ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. അറുപത് രാജ്യങ്ങൾ ചേർന്ന് ജനുവരി 27 ഒപ്പുവെക്കപ്പെട്ട ശൂന്യാകാശ ഉടമ്പടി പ്രാബല്യത്തിൽ വന്നത് 1967 ഒക്ടോബർ 10. പസഫിക് ദ്വീപ് രാജ്യമായ ഫിജി ബ്രിട്ടനിൽ നിന്ന് സ്വതന്ത്രമായത് 1970 ഒക്ടോബർ 10. ഒക്ടോബർ 10 അരിസോണയിലെ ലേക് ഹവാസു സിറ്റിയിൽ ലണ്ടൻ ബ്രിഡ്ജ് പുനർനിർമ്മാണം പൂർത്തിയാക്കിയത്. ബാലവേല നിരോധനം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് 2006 ഒക്ടോബർ 10. സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസിന്റെ പ്രഥമ മുസ്ലിം പ്രസിഡന്റുമായ ബദറുദ്ദീൻ തയ്യബ്ജിയുടെ ജന്മദിനമാണ് ഇന്ന്. 1844 ഒക്ടോബർ 10 അദ്ദേഹം ജനിച്ചത്. മലയാളത്തിന്റെ കാൽപ്പനിക കവിയായ മഹാകവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ജന്മദിനമാണ് ഇന്ന്. 1911 ഒക്ടോബർ 10 അദ്ദേഹം ജനിച്ചത്. രമണൻ എന്ന സർവകാല ഹിറ്റിന്റെ സൃഷ്ടാവാണ് അദ്ദേഹം.
10: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
11: പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
12: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ആഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഹു തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ. ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം. ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

നമ ഹരി ഓം. ഒരു സംഭവം പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജിയായിട്ട് ബന്ധപ്പെട്ടത് ഓർമ്മ വരികയാണ്. ഗുരുദേവ് പല കാര്യങ്ങളിലും വളരെ സ്ട്രിക്റ്റ് ആണ്. ആ സ്ട്രിക്ട്നെസ് എന്തുകൊണ്ട് പാലിക്കുന്നു എന്ന് വെച്ചാൽ, ആ കർക്കശത ആരോടുള്ള വിരോധം കൊണ്ടല്ല, പിന്നെയോ ഉത്തമ മാതൃക കാണിക്കുക എന്നുള്ളത് കൊണ്ടാ. സമയത്തിന്റെ കാര്യത്തിൽ ഒക്കെ ഒരിക്കല് ഒരാള് പറഞ്ഞിട്ട് ഗുരുദേവനെ ആരോഗ്യ പരിശോധനയ്ക്ക് വേണ്ടി ഒരു ഡോക്ടർ വന്നു. ആ സമയത്ത് ഗുരുദേവനോട് നേരത്തെ സൂചിപ്പിച്ചതുമാണ്, പക്ഷെ ഗുരുദേവ് വേറൊരു പ്രകാരത്തിൽ എൻഗേജ്ഡ് ആയതുകൊണ്ട് ഇവർ വന്ന സമയത്ത് ബിസിയാണ് എന്നുള്ളത് മറ്റുള്ളവർ പറഞ്ഞിട്ടായിരിക്കും. ഏതായാലും ശരി, അവരും നല്ല ബിസിയുള്ള ഒരു ഡോക്ടറായിരുന്നു അത്രേ. അവര് വന്നു, വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടർ, പ്രശസ്തനോ പ്രശസ്തിയോ എന്തായാലും വന്നു തിരിച്ചുപോയി. അപ്പൊ ഇതിനു വേണ്ടി മീഡിയേറ്റർ ആയിട്ട് നിന്ന ആള്, അയാള് നല്ലവണ്ണം ചൂടായി. കാരണം എന്താ, ഇവര് പറഞ്ഞിട്ടാണ് ആ ഡോക്ടർ പല തിരക്കും മാറ്റിവെച്ച് ഓടി വന്നത്. ഗുരുദേവനോട് നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് സംഭവിച്ചുവല്ലോ, ഓക്കെ, വിവരങ്ങള് അകത്തേക്ക് കയറി ചെന്നു എന്നാണ് ഇന്ന് ഗുരുദേവനോട് നാല് വർത്തമാനം പറഞ്ഞിട്ട് എന്റെ ബാക്കി കാര്യം. എന്നിട്ട് ചെന്ന് വാട്ട് ഈസ് ദിസ് ഗുരുദേവ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സാധാരണ ഗുരുദേവന്റെ ഒരു ശൈലി അനുസരിച്ച് ഷട്ട് അപ്പ് ആൻഡ് ഗെറ്റ് ഔട്ട്. അന്ന് ഇവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഗുരുദേവ് പറഞ്ഞു, ഞാനൊരു മനുഷ്യനല്ലേ.

അയാളെടുത്തൊക്കെ ഷൂ എന്ന് പറഞ്ഞു പോയി. പറയാൻ ഉദ്ദേശിച്ചത് അറ്റ് ടൈംസ് നമ്മൾ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്താൽ അതുപോലെ ഒന്നും ആവില്ല കാര്യങ്ങൾ സംഭവിക്കുക, കേട്ടില്ലേ? ആ സമയത്തും നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കണം. അതോടുകൂടി അപ്സെറ്റ് ആയി കഴിഞ്ഞാലോ? ഈ പണ്ടൊക്കെ ഇങ്ങനെ മൈക്ക് തൂക്കിയിടും നാടകങ്ങൾക്കൊക്കെ, കണ്ടിട്ടുണ്ടോ അത്? അപ്പൊ ഒരു നടൻ ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോഴേക്ക് ഇത് വന്ന് തട്ടി, ഇവിടെ ആരേ ഈ ഭസ്മക്കൊട്ട തൂക്കിയിട്ടത്? അത് ഡയലോഗ് ഇതിലുള്ളതല്ല, സ്ക്രിപ്റ്റിലുള്ള ഡയലോഗല്ല. ഇപ്പൊ തട്ടി എന്നുള്ളത് ഇപ്പൊ ഇനി എന്ത് ചെയ്യും ചോദിക്കുക? ഈ ഭസ്മക്കൊട്ട ആരാ ഇവിടെ തൂക്കിയത്? അപ്പൊ പറയാൻ ഉദ്ദേശിച്ചത് എല്ലാം ഈശ്വരമയം, സർവാധാരമായി പരിലസിക്കുന്നത് ഈശ്വരൻ എന്നൊക്കെ വന്നാലും അതാത് റോളുകൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ചില ഔചിത്യങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്, കേട്ടില്ലേ? അവിടെ നമ്മൾ എത്രയൊക്കെ വെൽ പ്ലാൻഡ് ആയാലും ശരി, തിങ്സ് മേ ഗോ ദി അതർ വേ, മറ്റു രീതിയിലൊക്കെ സംഭവിച്ചു. ആ സമയത്ത് നമുക്ക് ഉടനെ ഇത് ഓർമ്മിച്ച് ബാലൻസ് ചെയ്യാൻ സാധിക്കണം. എന്താ പറയുക, ഓക്കെ, ഈ ഒരു ചിന്ത കൊണ്ട് നമ്മളിങ്ങനെ എല്ലാ ഇന്ററാക്ഷനിലും ശുദ്ധമായി ശുദ്ധമായി ശുദ്ധമായി വരും. അതുകൊണ്ടാണ് ഉപാസന ഉപദേശിച്ചത്, വീട്ടിൽ എല്ലാറ്റിലും ഈശ്വരനെ കാണുക. ക്രമേണ നമ്മള് നമ്മുടെ അവബോധം കൂടുതൽ സങ്കുചിത രാഗദ്വേഷങ്ങൾക്കപ്പുറത്തേക്ക് വികസിച്ചോളൂ. അതെങ്ങനെയാ സംഭവിക്കുക എന്നാണെങ്കിൽ, ഈ കാര്യം വിസ്മരിച്ച് നമ്മൾ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചു പോയി, അല്ലെങ്കിൽ ആക്ഷേപിച്ചു പോയി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വീഴ്ച വരുത്തി എന്ന് വിചാരിക്കുക. അത് പിന്നീട് നമ്മെ വേട്ടയാടുകയല്ല ചെയ്യുക. ഇപ്പൊ പലപ്പോഴും കുറ്റബോധം നമ്മളെ വേട്ടയാടുക, മറിച്ച് അതിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന നിലയിലുള്ള അവബോധമായി നമ്മെ അനുഗ്രഹിക്കും. ഏതായാലും ശരി, ശാന്തിയും സന്തോഷവും പണയം വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാവില്ല വിഭൂതി ചിന്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ആവിഷ്കരിക്കുന്നവർക്ക് ഉണ്ടാവുക. ഈ ആശയം വ്യക്തമാവുന്നുണ്ടെന്ന് വിചാരിക്കട്ടെ. അതുകൊണ്ട് എന്നും വിഭൂതിയെ ചിന്തിച്ചോളണം. ക്രമേണ നമ്മൾ അറിയാതെ നമ്മുടെ ആ ഒരു വിഷൻ, ഇറ്റ് വിൽ ബിക്കം ഓൾ ഇൻക്ലൂസീവ്. ഇപ്പൊ നമ്മളെ സ്വാധീനിക്കുന്നത് എക്സ്ക്ലൂസിവിസമാണ്, കേട്ടില്ലേ? വി ട്രൈ ടു എക്സ്ക്ലൂഡ് ദിസ് പേഴ്സൺ, ദാറ്റ് തിങ് ആൻഡ് അതർ, കേട്ടില്ലേ? എല്ലാം എക്സ്ക്ലൂഡ് എക്സ്ക്ലൂഡ് എക്സ്ക്ലൂഡ്. എവിടെ എന്ത് സംഭവിക്കുന്നു? ഓൾ ഇൻക്ലൂസീവ് വിഷൻ, സർവ സമാശ്ലേഷിയായ ദർശനം, ഓൾ എംബ്രേസിംഗ് വിഷൻ, അത് സാധിക്കുന്നത് വഴി. ഇത് ഫിസിക്കലി പോയി കെട്ടിപ്പിടിക്കല്ല കേട്ടോ, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുക. പിന്നെ മാങ്കൂട്ടവും പഴക്കൂട്ടവും ഒക്കെ ആയിട്ട് വിഭൂതി ചിന്തനം. നതദസ്തി ഭൂതം ചരാചരം, ഒരു ഭൂതജാലവും ഇല്ല, എന്റെ അസ്തിത്വാനുഗ്രഹം ഇല്ലാത്തതായിട്ട്. നതദസ്തി വിനായത് സ്യാത് മയാഭൂതം ചരാചരം എന്ന് ഭഗവാൻ കൺക്ലൂഡ് ചെയ്യണം. ഇങ്ങനെ ഇനി ചില സ്റ്റേറ്റ്മെന്റുകളും കൂടി പരിശോധിക്കാനുണ്ട്. ഏതായാലും ഇത് നമുക്ക് നമ്മുടെ ലിസ്റ്റും എഴുതിയിട്ട് വർദ്ധിപ്പിക്കാവുന്നതാണ്. ഇപ്പൊ നിങ്ങളൊക്കെ എങ്ങനെയാ ലിസ്റ്റ് ഉണ്ടാക്കുക? പട്ട് സാരികളിൽ ഞാൻ ഭഗവാൻ പറയുന്നതായിട്ട് കൽപ്പിക്കണം. ഓ, കാഞ്ചീപുരമാണ്.

0: എല്ലാവർക്കും സമ്മതം എന്ന് വിചാരിക്കട്ടെ. കാഞ്ചീപുരമാണ്. പിന്നെ കലാരൂപങ്ങളിൽ ഞാൻ ഓ കൂടിയാട്ടം, അതിനാണ് ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ കിട്ടിയത്. കലാരൂപങ്ങളിൽ ഞാൻ കൂടിയാട്ടമാകുന്നു. കളികളിൽ ഞാൻ ക്രിക്കറ്റാണ്. വെരി ഗുഡ്. അവാർഡുകളിൽ ഞാൻ ഓ നോബലാണ്, ഓസ്കാറാണ്. അതുപോലെ വെള്ളച്ചാട്ടങ്ങളിൽ ഞാൻ നയാഗ്രയാണ്. ഇപ്പൊ അതിന്റെ ലൈനും പിടിയിട്ടില്ലേ? ഇങ്ങനെ കൽപ്പിക്കൂ. അതിനർത്ഥം നിസ്സാരമായതിനെ ഭഗവത് സ്പർശമില്ലാത്തത് എന്ന് തള്ളണമെന്നല്ല. കേട്ടില്ലേ? ഈ ഉപാസന കൊണ്ട് ഓൾ എംബ്രേസിംഗ് വിഷൻ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് സങ്കല്പം. ഓക്കെ. നാന്തോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരന്തപ ഏഷതുദ്ദേശത പ്രോക്തഃ വിഭൂതേർവിസ്തരോ മയാ ന അന്തഃ അസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരന്തപ. ഹേ പരന്തപ, ശത്രുസൈന്യത്തെ തപിപ്പിക്കാൻ സാമർഥ്യമുള്ളവനെ യുദ്ധക്കളത്തിൽ അർജുനൻ നമ്പർ വൺ ആണ് എന്ന് പറയും. അങ്ങനെയുള്ള അർജുനനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, അന്തഃ അസ്തി മമ ദിവ്യാനാം വിഭൂതീനാം, എന്റെ ദിവ്യങ്ങളായ വിഭൂതികൾക്ക്, അപ്രാകൃതങ്ങളായ വിഭൂതികൾക്ക് അന്തമില്ല അർജുന. There is no end to it. Okay. ഏഷതു ഉദ്ദേശത പ്രോക്ത, ഏറെക്കുറെ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, കുറച്ചേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഏകദേശമേ പറഞ്ഞിട്ടുള്ളൂ. വിഭൂതേർ വിസ്തരവുമയ, എന്നാൽ പറയപ്പെട്ട വിഭൂതി വളരെ കുറച്ച് മാത്രമാണ്. ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യത്തെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ള. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
3: ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
4: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: പൂർത്തീകരിക്കുന്നതിന് സർക്കാർ മുൻഗണന നൽകുന്നതായി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ടെക്നോ പാർക്ക് ഫേസ് വണ്ണിൽ ടെക് കേരളം ബ്രാൻഡ് അവതരണവും ഐ ടി പാർക്ക് അഫിലിയേഷൻ പദ്ധതിയുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ യുവാക്കളുടെ പ്രയോജനത്തിനായി വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. കേരള ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെ മഹാസംഗമം എറണാകുളത്ത് നടന്നു. സംഗമം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മന്ത്രിമാരായ റോജി എം ജോൺ, ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ജനപ്രതിനിധികൾക്കായി വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. മുതൽ 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. പുതുതലമുറയിൽ കാർഷിക സംസ്കാരവും കൃഷിയോടുള്ള താൽപര്യവും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച കതിർ പദ്ധതിക്ക് കണ്ണൂർ ജില്ലയിൽ തുടക്കമാകുന്നു. ജില്ലയിലെ 27 സ്കൂളുകളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: 10 സെന്റ് സ്ഥലത്ത് മാതൃകാ പോഷകത്തോട്ടം, പഴവർഗ്ഗ കൃഷി, പുഷ്പ ഔഷധ സസ്യത്തോട്ടം, ജൈവകൃഷി, ജൈവവള നിർമ്മാണം, വിത്ത് ബാങ്ക് സ്ഥാപിക്കൽ, തനത് വിത്തുകളുടെ ശേഖരണവും സംരക്ഷണവും തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കും. ഓരോ കാർഷിക ക്ലബിലേക്കും 25 മുതൽ 30 വരെ വിദ്യാർത്ഥികളെയാണ് തെരഞ്ഞെടുക്കുക. പച്ചക്കറിത്തോട്ട നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനത്തിന് വിദ്യാലയത്തിന് 10,000 രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ 500 സ്കൂളുകളിലാണ് ആദ്യഘട്ടത്തിൽ കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കുന്നത്.
0: കൊച്ചി കളമശ്ശേരിയിൽ സ്പാ നടത്തിപ്പിന്റെ മറവിൽ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ യുവതിയെ മന്ത്രി ബിന്ദു കൃഷ്ണ സന്ദർശിച്ചു. യുവതിക്ക് എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്നും കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ഗോത്രവർഗ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗസ്മരണകൾക്ക് ആദരമർപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഗോത്രവർഗ നേതാക്കളുടെ പോരാട്ടങ്ങൾക്ക് ആദരമായി റാഞ്ചിയിലെ പഴയ സെൻട്രൽ ജയിലിൽ 142 കോടി രൂപ ചെലവിൽ ഒരുക്കിയ സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം ശ്രദ്ധേയമാകുന്നു. ആദിവാസി സമൂഹത്തിന്റെ സംഭാവനകളില്ലാതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം പൂർണ്ണമാകില്ലെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാലുടൻ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം നാളെ നടക്കും. വൈകുന്നേരം 7 മണിക്ക് ഇൻഡോറിലാണ് മത്സരം. ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ച ഇരു ടീമുകളും നിലവിൽ പരമ്പരയിൽ ഒപ്പത്തിനൊപ്പമാണ്. ISL ഫുട്ബോളിന്റെ പുതിയ സീസണ് തുടക്കമായി. ബംഗളൂരുവിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC SC ഡൽഹി പോരാട്ടം പുരോഗമിക്കുകയാണ്. രാത്രി 7:30 നടക്കുന്ന 2-ാം മത്സരത്തിൽ FC ഗോവ ചെന്നൈയിൻ FC നേരിടും. നവരാത്രി പൂജയോടനുബന്ധിച്ച് പത്മനാഭപുരത്ത് നിന്നുള്ള നവരാത്രി വിഗ്രഹ ഘോഷയാത്ര ഇന്ന് രാത്രിയോടെ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തും. കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളയിൽ എത്തിയ ഘോഷയാത്രയ്ക്ക് പോലീസ്, റവന്യൂ, തിരുവിതാംകൂർ ദേവസ്വം അധികൃതർ ചേർന്ന് സ്വീകരണം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
3: ഘോഷയാത്ര നാളെ വൈകുന്നേരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. പത്മതീർത്ഥക്കുളത്തിലെ ആറാട്ടിന് ശേഷം സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്കിരുത്തും. കരമന മുതൽ വെള്ളിക്കുതിരപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന കുമാരസ്വാമിയെ ആര്യശാല ദേവീക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലും പൂജയ്ക്കിരുത്തും. നവരാത്രി പൂജ കഴിഞ്ഞ് ഒരു ദിവസത്തെ നല്ലിരിപ്പിനും ശേഷം ഈ മാസം 23 വിഗ്രഹങ്ങളും ഉടവാളും തിരിച്ചെഴുന്നള്ളത്തായി പത്മനാഭപുരത്തേക്ക് പുറപ്പെടും.
0: സംസ്ഥാനത്തെ വിവിധ സിനിമാ തിയേറ്ററുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ 26 കേസുകൾ രജിസ്റ്റർ ചെയ്തു.

രണ്ടാം ഘട്ടത്തിൽ പിഴയായി 62,000 രൂപയും ചുമത്തി. ലീഗൽ മെട്രോളജി, ഭക്ഷ്യസുരക്ഷ, സിവിൽ സപ്ലൈസ് വകുപ്പുകൾ സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. പരിശോധന എല്ലാ മാസവും തുടരുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. തിരുവനന്തപുരം നഗരസഭാ മേയർ വി വി രാജേഷിനും കൌൺസിലർ സുഗതനുമെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് ബിജെപി കൌൺസിലർമാർ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പാർട്ടി സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു.

0: മിനി മാരത്തൺ സംഘടിപ്പിക്കും. രാവിലെ 5 തിരുവനന്തപുരത്ത് PMG ജംഗ്ഷനിലെ BSNL കേരള സർക്കിൾ ഓഫീസിൽ നിന്ന് ആരംഭിക്കുന്ന മാരത്തൺ അർജുന അവാർഡ് ജേതാവ് KM ബീനമോൾ ഫ്ളാഗ് ഓഫ് ചെയ്യും. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനാവശ്യ കേബിളുകൾ നീക്കം ചെയ്യാൻ പദ്ധതി തയ്യാറാക്കി. മേയർ VV രാജേഷ് പദ്ധതി തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യും. പാളയം, ഫോർത്ത്, കണ്ണമ്മൂല, തൈക്കാട്, പെരുന്താന്നി വാർഡുകളാണ് ആദ്യഘട്ടത്തിലുള്ളത്. ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിളിന്റെ 94 പതിപ്പ് നാളെ വാരാണസിയിൽ സംഘടിപ്പിക്കും. സമ്പൂർണാനന്ദ സംസ്കൃത സർവകലാശാലയിലെ നമോഘട്ടിൽ നിന്ന് ദീക്ഷ മണ്ഡപ് വരെയാണ് സൈക്കിൾ യാത്ര. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പരിപാടിയിൽ പങ്കെടുക്കും. നശാമുക്ത യുവ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് സൺഡേസ് ഓൺ സൈക്കിൾ സംഘടിപ്പിക്കുന്നത്. ലക്ഷദ്വീപ് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ആന്റ് ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റിയുടെയും കേരള ജുഡീഷ്യൽ അക്കാദമിയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഡിസ്ട്രിക്ട് കോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം സംബന്ധിച്ച 3 ശേഷി വികസന പരിശീലന പരിപാടിക്ക് കവരത്തിയിൽ തുടക്കമായി. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൌമൻ സെൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപിലെ 3 കോടതികളിലും നടപ്പാക്കി വരുന്ന DCMS സംവിധാനം ഭൂമിശാസ്ത്രപരമായി വിവിധ ദ്വീപുകളിലായി ചിതറിക്കിടക്കുന്ന ലക്ഷദ്വീപ് നിവാസികൾക്ക് നീതിന്യായ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായും സമയബന്ധിതമായും ലഭ്യമാക്കുന്നതിന് സഹായകരമാകുമെന്ന് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൌമൻ സെൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തമിഴ്നാട് സന്ദർശിക്കും. ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. സഭാസമ്മേളനം 9 സംസ്ഥാനത്ത് പരമ്പരാഗത രീതികൾക്കപ്പുറം പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. നവരാത്രി ആഘോഷങ്ങൾക്കൊരുങ്ങി നാടും നഗരവും. നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് കേരള തമിഴ്നാട് അതിർത്തിയിൽ ആചാരപരമായ സ്വീകരണം. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരം നാളെ ഇൻഡോറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭാരതീയ തപാൽ വകുപ്പ് കേരള സർക്കിൾ.
2: സ്ഥിരമായി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തുകളോ പാഴ്സലുകളോ അയക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടറാണോ നിങ്ങൾ? ഇനി കുറഞ്ഞ നിരക്കിലും ആകർഷകമായ ഡിസ്കൗണ്ടുകളോടുകൂടിയും ഫ്രീ പിക്കപ്പ് സൗകര്യത്തോടെയും പാക്കിംഗ് സൗകര്യത്തോടെയും വിദേശത്തേക്ക് കത്തുകളും പാഴ്സലുകളും അയക്കാം ഇന്ത്യ പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്നതിനുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക.
3: ആകാശവാണി,
4: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് മുറികൾ ബുക്ക് ചെയ്യുന്നതിന് കൂടുതൽ സൗകര്യമൊരുക്കുന്നു. ശബരിമല സന്നിധാനത്ത് ഭക്തർക്ക് റൂം ബുക്ക് ചെയ്യാനുള്ള സൗകര്യം കൂടുതൽ വിപുലീകരിച്ചിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തുലാമാസ പൂജ മുതൽ ദിവസവും ശബരി ഗസ്റ്റ് ഹൌസിലെ 10 ഉൾപ്പെടെ 400 റൂമുകൾ ഓൺലൈനായി ബുക്ക് ചെയ്ത് ഉപയോഗിക്കാം. നിലവിൽ 190 റൂമുകളായിരുന്നു ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നത്. ബാക്കി റൂമുകൾ സന്നിധാനത്തെ അക്കോമഡേഷൻ ഓഫീസ് വഴിയാണ് നൽകിയിരുന്നത്. സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ മാറ്റം. തുലാമാസ പൂജയോടനുബന്ധിച്ച് ഓൺലൈൻ റൂം ബുക്കിംഗ് ഒക്ടോബർ 7 മുതൽ ആരംഭിച്ചു. ഭക്തർക്ക് www.onlinetdb.com എന്ന വെബ്സൈറ്റ് വഴി റൂമുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ബുക്കിംഗിനിടയിൽ വെബ്സൈറ്റിലെ തിരക്ക് മൂലം തടസ്സം നേരിടുകയോ അക്കൌണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടുകയോ ചെയ്താൽ രേഖകൾ സഹിതം onlinerectdb@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ പരാതി അറിയിക്കാം. സന്നിധാനത്തെ താമസ സൗകര്യങ്ങൾ ഓൺലൈനിലേക്ക് മാറ്റുന്നതിലൂടെ തീർത്ഥാടകരുടെ കാത്തിരിപ്പും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാൻ സാധിക്കും. ആഗോള കൃത്രിമ ബുദ്ധി സെമി കണ്ടക്ടർ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടത്തിനൊരുങ്ങുകയാണ് മലേഷ്യ.
5: This is Radio Santhanam 90.4 FM. Stay tuned.

കൊല്ലം കുരീപ്പുഴ സാലിഹ ഹൈസ്കൂളിലെ 1989 ബാച്ച് സൗഹൃദ കൂട്ടായ്മയുടെ 7th വാർഷികാഘോഷം ഒക്ടോബർ 11 ഞായറാഴ്ച തേവള്ളി പാലസ് നഗർ കൊയിലോൺ ലേക്കിൽ വച്ച് നടക്കും. രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന പരിപാടി ആദരണീയനായ റോട്ടറി ഡിസ്ട്രിക്ട് 32-11 മുൻ ഗവർണർ KP രാമചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്യും. ആദരണീയരായ അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുക്കും. 25 വർഷത്തെ വിവാഹ ജീവിതം പൂർത്തിയാക്കിയ 1989 ബാച്ചിലെ ദമ്പതികൾക്കായി വിവാഹ പുനരാവിഷ്കരണം നടത്തും. കൂടാതെ കുട്ടികളുടെ നേട്ടങ്ങൾക്കായുള്ള ആദരം, ലക്കി ടിപ്പ് തുടങ്ങിയ വിവിധ പരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. സാലിഹ 1989 സൗഹൃദ കൂട്ടായ്മയുടെ 7th വാർഷികാഘോഷത്തിന് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാവിധ ആശംസകളും നേരുന്നു.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്,

0: ഇനം ഇന്നർവെയർസ് മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
1: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: വിവാഹം കഴിഞ്ഞാൽ അടുത്ത ചോദ്യം എന്തായിരിക്കും? വിശേഷം വല്ലതുമായോ? ഇത് ഒരു സാധാരണ ചോദ്യം പോലെ തോന്നാം. പക്ഷേ ആ ചോദ്യം കേൾക്കുന്ന ഒരാളുടെ ഉള്ളിൽ അത് എത്ര വലിയ വേദന ഉണ്ടാക്കുന്നുണ്ടാകുമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തത് ഒരു ദമ്പതികളുടെ കുറവല്ല, വന്ധ്യത ഒരു കുറ്റവുമല്ല. പക്ഷേ സമൂഹത്തിന്റെ ചോദ്യങ്ങളും പരിഹാസങ്ങളും പലപ്പോഴും അതിനെ ഒരു കുറ്റം പോലെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. വിവാഹം കഴിഞ്ഞ് 1-2 വർഷം കഴിയുമ്പോൾ തന്നെ ചോദ്യങ്ങൾ തുടങ്ങും. പിന്നെ വർഷങ്ങൾ കഴിയും തോറും ആ ചോദ്യങ്ങൾ കൂടുതൽ മൂർച്ചയുള്ളതാകും. ഒടുവിൽ സമൂഹത്തിന്റെ വാക്കുകൾ തന്നെ ഒരു ദമ്പതികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായി മാറും. ഈ ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തെ വളരെ ശക്തമായി പറയുകയാണ് കൊല്ലം ചൈതന്യയുടെ 46-ാമത് നാടകം അതിജീവനത്തിന്റെ മാധുര്യം. പ്രദീപ് ആശ്രാമം രചനയും ഉഷ ഉദയൻ ചൈതന്യ സംവിധാനവും നിർവഹിക്കുന്ന ഈ നാടകം വന്ധ്യതയുടെ വേദനയിലൂടെ കടന്നുപോകുന്ന ദമ്പതികളുടെ ജീവിതവും അവർ നേരിടുന്ന സാമൂഹിക സമ്മർദ്ദങ്ങളും നമ്മിലേക്ക് എത്തിക്കുന്നു. കുട്ടികളുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് ആ ചോദ്യം ഒരാളുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവിനെ കുറിച്ചുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? അങ്ങനെയൊരു ചിന്ത നമ്മളിലേക്ക് പകരുന്ന നാടകമാണ് അതിജീവനത്തിന്റെ മാധുര്യം. കൊല്ലം ഫാസ് കലാ സംയുക്ത പരിപാടിയുടെ ഭാഗമായി 11 ഞായറാഴ്ച വൈകിട്ട് 6:30 സോപാനം ഓഡിറ്റോറിയത്തിൽ ഈ നാടകം അരങ്ങേറുകയാണ്. ചില നാടകങ്ങൾ നമ്മളെ ചിരിപ്പിക്കും, ചിലത് കരയിക്കും. പക്ഷേ ചില നാടകങ്ങൾ നമ്മളെ കുറച്ചുകൂടി നല്ല മനുഷ്യരായി ചിന്തിക്കാൻ പഠിപ്പിക്കും. അതിജീവനത്തിന്റെ മാധുര്യം അത്തരമൊരു അനുഭവമാകട്ടെ. മറക്കരുത്, 11 വൈകിട്ട് 6:30 സോപാനം ഓഡിറ്റോറിയത്തിൽ. കൂടുതൽ വിവരങ്ങൾക്കായി 9447-01-4825 നമ്പർ ഒരിക്കൽ കൂടി 9447-01-4825.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: സി ജെ പിയുടെ ജന്തർ മന്ദർ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ പോലീസ് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തതായി ഡൽഹി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ കുമാർ അഭിഷേക് പറഞ്ഞു. കർശന ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിലെ 45 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടു. വിവിധ ട്രെയിനുകൾ ഇന്ന് രാത്രി 10 വരെ സർവീസ് നിർത്തിവച്ചു. പ്രതിഷേധത്തിനിടെ ഡൽഹി പോലീസ് വെടിയുതിർത്തു എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം വീഡിയോകളുടെ കാര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ സഭ 9 ദിവസമായിരിക്കും സമ്മേളിക്കുക. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലിജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29 സമ്മേളനം അവസാനിക്കും. അയൽ രാജ്യങ്ങളിലെ സംഭവ വികാസങ്ങളും ആധുനിക യുദ്ധരീതികളും ആഗോള സുരക്ഷാക്രമത്തിലെ പ്രധാന മാറ്റങ്ങളും ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജോധ്പൂർ വ്യോമസേനാ താവളത്തിൽ തരംഗ് ശക്തി സൈനികാഭ്യാസത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ സായുധ സേന ഘടനയിലും തന്ത്രപരമായ സമീപനത്തിലും മാറ്റം വരുത്തുകയാണെന്ന് ശ്രീ സിംഗ് പറഞ്ഞു.
1: Uncertainty and unpredictability coming from mind-boggling speed of technological changes in the defense sector is the geopolitical

0: influx. We are facing a situation where the older established world order is fast disappearing, while the shape of future order is yet to emerge. In light of responsible nation.
1: സിംഗപ്പൂർ പ്രസിഡന്റ് തർമ്മൻ ഷൺമുഖരത്നം, പ്രധാനമന്ത്രി ലോറൻസ് വോങ് എന്നിവരുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ സിംഗപ്പൂരിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പരസ്പര സഹകരണം, ആഗോള സാമ്പത്തിക വികസനം, നിക്ഷേപം എന്നിവ ശക്തിപ്പെടുത്തുന്നത് നേതാക്കൾ ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ഖേൽ മഹാകുംഭ് മുതൽ ഖേലോ ഇന്ത്യ വരെയുള്ള സംരംഭങ്ങളിലൂടെ രാജ്യത്തെ കായിക മേഖലയിൽ ഉണ്ടായ വികസനമാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്.
2: കഴിഞ്ഞ ദശകത്തിൽ രാജ്യത്തെ കായിക മേഖലയിൽ വലിയ പരിവർത്തനമാണ് ഉണ്ടായത്. ദേശീയ അന്തർദേശീയ വേദികളിലെ ഇന്ത്യൻ താരങ്ങളുടെ മെഡൽ നേട്ടം കായിക ആവാസ വ്യവസ്ഥയിലുണ്ടായ പരിവർത്തനത്തിന് ഉത്തമ ഉദാഹരണമാണ്. 2010 ഖേൽ മഹാകുംഭ് മുതൽ ഖേലോ ഇന്ത്യ വരെ ആഗോളതലത്തിൽ മികവ് നേടുന്നതിന് കായിക താരങ്ങളെ ശാക്തീകരിക്കാൻ താഴെത്തട്ടിൽ നിന്ന് തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അടുത്തിടെ സമാപിച്ച ഏഷ്യൻ ഗെയിംസിൽ 85 മെഡലുകളുമായി ഇന്ത്യ 4 സ്ഥാനത്തെത്തിയിരുന്നു. ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം, ദേശീയ കായിക നയം, ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്നിവയും കായിക മേഖലയ്ക്ക് ഉണർവ് പകർന്നു. കേന്ദ്രത്തോടൊപ്പം സംസ്ഥാന സർക്കാരുകളും ഇതിൽ സജീവമായി പങ്കെടുക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: നിർണായക ധാതുക്കളുടെ ശേഖരണം സംബന്ധിച്ച നയം ഒരു മാസത്തിനുള്ളിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചേക്കുമെന്ന് ഖനിവകുപ്പ് സെക്രട്ടറി കേശവ് ചന്ദ്ര. പ്രതിരോധം, ബഹിരാകാശം, ഊർജ്ജം തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിൽ ഈ വിഭവങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാൻ നടപടി സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു. ബാറ്ററി നിർമ്മാണ സാമഗ്രികളുടെ മൂല്യവർദ്ധന വേഗത്തിലാക്കാൻ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നിവിടങ്ങളിലായി 4 പ്രത്യേക നിർണായക ധാതു സംസ്കരണ പാർക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും സർക്കാർ നടത്തിവരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ മാറ്റിനിർത്തി വിഷമതകൾ തുറന്നു പറയാൻ അന്തരീക്ഷമൊരുക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. പ്രസവാനന്തര വിഷാദരോഗം അനുഭവിക്കുന്ന സ്ത്രീകൾക്കായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന അമ്മയ്ക്കൊപ്പം പദ്ധതിയുടെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. ഈ അവസ്ഥയിലൂടെ കടന്നുപോകുന്നവരെ ഓൺലൈൻ സർവേയിലൂടെ കണ്ടെത്തി മാനസികാരോഗ്യ പിന്തുണയും പരിചരണവും ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹിമ.
4: പ്രസവാനന്തര വിഷാദരോഗം എന്നത് അമ്മയുടെ കുറ്റമല്ലെന്നും ഹോർമോൺ വ്യതിയാനങ്ങൾ ഉൾപ്പെടെയുള്ള ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. അമ്മയും കുഞ്ഞും സുരക്ഷിതരായിരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച ഈ പദ്ധതി ഒരു പൈലറ്റ് പ്രൊജക്റ്റായാണ് ആരംഭിച്ചിരിക്കുന്നത്. പദ്ധതി വിജയകരമായി നടപ്പാക്കി സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യം.
1: കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടാലുടൻ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ബീഹാർ, കർണാടക, ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ എന്നിവിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, മാഹി എന്നിവിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ കാലാവസ്ഥ തുടരും. ISL ഫുട്ബോൾ 13 സീസണ് തുടക്കമായി. ബംഗളൂരുവിൽ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ബംഗളൂരു FC സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയെ 3-2 തോൽപ്പിച്ചു. ഗോവയും ചെന്നൈയും തമ്മിലുള്ള രണ്ടാം മത്സരം ഗോവയിൽ പുരോഗമിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഇന്റർ കാശിയെ നേരിടും. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരം നാളെ. ഇൻഡോറിൽ രാത്രി 7 മത്സരം. ഓരോ മത്സരം വീതം ജയിച്ച ഇരു ടീമുകളും പരമ്പരയിൽ ഒപ്പത്തിനൊപ്പമാണ്. ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിളിന്റെ 94 പതിപ്പ് നാളെ വാരാണസിയിൽ നടക്കും. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുക്കും. ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാക്കളായ പ്രാചി ചൌധരി, പാരുൾ ചൌധരി, ജയ്കുമാർ, രാജ്കുമാർ പാൽ എന്നിവരും സൈക്കിൾ യാത്രയുടെ ഭാഗമാകും. റായ്പൂർ ആകാശവാണി ഡെപ്യൂട്ടി ഡയറക്ടർ വികൽപ് ശുക്ല അന്തരിച്ചു. 58 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്ന ശ്രീ വികൽപ് ശുക്ല ഛത്തീസ്ഗഡ് പൊതുപ്രക്ഷേപണ മേഖലയിലെ പ്രമുഖ സാന്നിധ്യമായിരുന്നു. ജമ്മുകാശ്മീരിനെ കുറിച്ച് വ്യാജ പ്രചാരണങ്ങളും അസത്യങ്ങളും പ്രചരിപ്പിക്കുന്നതിന് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ പാകിസ്ഥാനെ ശക്തമായി വിമർശിച്ചു. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമാണെന്നും എക്കാലവും അങ്ങനെ തന്നെയായിരിക്കുമെന്നും ഇന്ത്യ ആവർത്തിച്ചു. ന്യൂയോർക്കിൽ ചേർന്ന UN പൊതുസഭയുടെ 4 സമിതിയിൽ കോളനി

0: ഗുരുവൽക്കരണ വിരുദ്ധതയെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെയാണ് ഇന്ത്യ ഇക്കാര്യം വ്യക്തമാക്കിയത്. അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. യുക്രൈനിലെ സപ്പോരിഷ്യ മേഖലയിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടു, 16 പേർക്ക് പരിക്കേറ്റു. റഷ്യയിൽ നിന്ന് ഡീസൽ വാങ്ങാനുള്ള കരാർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണം. യുക്രൈനിലെ യുദ്ധത്തിനുള്ള റഷ്യയുടെ സാമ്പത്തിക സ്രോതസ്സായി ഈ നീക്കം മാറിയേക്കാമെന്ന് കീവ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ ഭാഗമായി ടെലികമ്യൂണിക്കേഷൻസ് വകുപ്പ് അന്താരാഷ്ട്ര ടെലികമ്യൂണിക്കേഷൻസ് യൂണിയനുമായി സഹകരിച്ച് ന്യൂഡൽഹിയിൽ റോബോട്ടിക്സ് ഫോർ ഗുഡ് യൂത്ത് ചാലഞ്ച് സംഘടിപ്പിച്ചു. 13 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 300 വിദ്യാർത്ഥികൾ റോബോട്ടിക്സിലെ സർഗാത്മകത, നൂതനാശയം, പ്രശ്നപരിഹാര ശേഷി എന്നിവ പ്രദർശിപ്പിച്ചു. ഉന്നത നിലവാരമുള്ള മെഡിക്കൽ വിദ്യാഭ്യാസവും ആരോഗ്യ സേവനങ്ങളും രാജ്യത്തുടനീളം ഉറപ്പാക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ചെന്നൈ സന്ദർശിക്കും. പൂനമല്ലി വടവളനി മെട്രോ റെയിൽ സർവീസ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. ജന്തർ മന്ദറിൽ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി ഡൽഹി പോലീസ്. നിരവധി പേർ കസ്റ്റഡിയിൽ. ട്രെയിൻ മെട്രോ സർവീസുകൾ ഭാഗികമായി തടസ്സപ്പെട്ടു. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനം മറ്റന്നാൾ മുതൽ. സഭ 9 ദിവസം സമ്മേളിക്കും. കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത. 13 കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോളിലെ ആദ്യ മത്സരത്തിൽ ഡൽഹിക്കെതിരെ ബംഗളൂരുവിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി യുവവാണി
2: യുവവാണി, ആർ യു റെഡി ഫോർ എ ലിറ്റിൽ ത്രോ ബാക്ക് മാജിക്? ബിക്കോസ് ടുഡേ വി ആർ ടേണിംഗ് ദ ക്ലോക്ക് ബാക്ക് ആൻഡ് ബ്രിംഗിംഗ് യു ദ വോയിസസ് ദ ഹാർമണീസ് ആൻഡ് ദ മെമ്മറീസ് ദാറ്റ് മെയ്ഡ് എൻ എൻടയർ ജനറേഷൻ സിംഗ് അലോങ്. 5 വോയിസസ്, അൺഫോർഗെറ്റബിൾ മെലഡീസ്. യെസ്, ഇറ്റ്സ് വൺ ഡയറക്ഷൻ.

കാലം ഒളിപ്പിച്ചു വെച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4.

സുഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
4: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സൈക്കോളജിസ്റ്റും ഫാമിലി കൌൺസിലറുമായ ഡോക്ടർ നാഗരാജ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
5: നമസ്കാരം, ഞാൻ ഡോക്ടർ നാഗരാജ്, കൊല്ലം മെഡിറ്റർന ഹോസ്പിറ്റലിലെ സീനിയർ സൈക്കോളജിസ്റ്റാണ്. നമ്മുടേത് സ്വന്തം മുഖത്തലയിൽ NP സ്കൂൾ ഓഫ് തോട്ട്സ്, പോസിറ്റീവ് തിങ്കിങ് സെൻറ്റർ കൂടിയുണ്ട്. കൗൺസിലിംഗ്, ഫാമിലി തെറാപ്പി ഒക്കെ ഉണ്ട്. വരിക, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇന്ന് വളരെയധികം വളരെ പ്രാധാന്യം അർഹിക്കുന്ന, ഏറെ ഏറെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ദിനമാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഡേ. ലോകമെമ്പാടും വേൾഡ് ഇൻ്റർനാഷണൽ ലെവലിൽ ഈ മെൻ്റൽ ഹെൽത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. പ്രത്യേകിച്ചും ഇന്നേ കാലത്ത്, മുൻകാലങ്ങളിൽ കുട്ടികളൊക്കെ നല്ല നല്ല പുസ്തകങ്ങൾ, നല്ല ബുക്സ് വായിച്ച് ആരോഗ്യകരമായിട്ട് വളർന്നു വന്നിരുന്ന അവസ്ഥയ്ക്ക്, ഇന്ന് കുട്ടികളേറെയും കൊച്ചു കുട്ടികൾ മുതൽ അവരിലെ നിഷ്കളങ്കത നഷ്ടപ്പെടുന്ന അവസ്ഥ, ഇതിന് ഏർലി ഏജ് എക്സ്പോഷർ എന്നാണ് പറയുക. എന്താണ് ഏർലി ഏജ് എക്സ്പോഷർ?

ഇവരുടെ പ്രായത്തിന് അതീതമായിട്ടുള്ളത്, മുതിർന്നവർ പോലും കാണേണ്ടതല്ലാത്ത, കേൾക്കേണ്ടതല്ലാത്ത കാര്യങ്ങൾ ഇവർ പക്വത ആർജിച്ചിട്ടില്ലല്ലോ. നമ്മുടെ ബ്രെയിൻ്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് 21 വയസ്സ് വരെ വളർച്ചയുണ്ടെന്ന് ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കുക. ഇപ്പം സമയം തെറ്റിയാണ് കുട്ടികൾ ഉറങ്ങുന്നുണ്ടോ? നമുക്ക് വലിയൊരു ചോദ്യമാണ്. ഇന്ന് പൊതുവേ തന്നെ മനുഷ്യർക്ക് ഉറക്കം ഉണ്ടോ? വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം രാവിലെ വരെയും മൊബൈലിൻ്റെ ആ ഒരു ബ്ലൂ ലൈറ്റ്, ഇവരിൽ ഇന്നർ ലിറ്റ് എന്ന് പറഞ്ഞൊരവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഈ നിമിഷം നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഡേ ആയിട്ട് വിമർശനമായിട്ട് പറയുകയാണെന്ന് കരുതരുത്. ഇന്നത്തെ കുട്ടികളുടെ മാനസിക ശാരീരിക അവസ്ഥ കഴിഞ്ഞ 23 പരം വർഷങ്ങളായിട്ട് എൻ്റെ ഈ ഒരു പ്രൊഫഷണൽ പ്രാക്ടീസിൽ, പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു 2 വർഷം മേലെയായിട്ട് കൊറോണയ്ക്ക് ശേഷം ഈ ഫോണിൻ്റെ അതിപ്രസരം, സോഷ്യൽ മീഡിയ, സമൂഹ മാധ്യമങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗങ്ങൾ ഇന്ന് വളരെ അധികം പിരിമുറുക്കം, സ്ട്രെസ് സൃഷ്ടിക്കുന്ന ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻസ്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കൊച്ചു മനസ്സ്, കുഞ്ഞു മനസ്സ് മുതൽ കടന്നു പോവുകയാണ്. അതിനാൽ ഇന്ന് മാനസിക ആരോഗ്യം മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമുക്ക് പഠിച്ചു വന്ന പാഠ്യപദ്ധതി കരിക്കുലത്തിനും അപ്പുറം ആധുനികമായിട്ടുള്ള മനഃശാസ്ത്രം വളരെ വളരെ അത്യാവശ്യമാണ്. കാരണം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അപ്പോൾ കുട്ടികളൊക്കെ ഇന്ന് ഈ ചാറ്റ് ജെമിനിയെ വിശ്വസിക്കുന്നു, ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ ചാറ്റ് GP, ചാറ്റ് ബോട്ട് തുടങ്ങിയ ആധുനികമായിട്ടുള്ള ടെക്നോളജി മോശമെന്നല്ല, വളരെ നല്ലതാണ്. യൂട്യൂബിൽ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് നല്ലതായിട്ട് ഉപയോഗിക്കാം. മൊബൈൽ ഫോണ് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ ഈ കുട്ടികൾക്ക് ലഭിക്കുന്നത് ഇവരുടെ പ്രായത്തിന് അതീതമായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ മെൻ്റൽ ഹെൽത്ത് ഡേ ആയിട്ട് കുട്ടികളെ ഫോക്കസ് ചെയ്തത്. കാരണം ഇന്ന് കുട്ടികൾക്ക് ഒരു കോമൺ സെൻസ് വേണമല്ലോ. കാരണം ഭയങ്കരമായിട്ട് ആത്മഹത്യ കൂടി വരികയാണ്. വീട് വിട്ട് ഒളിച്ചോടി പോകുന്ന കുട്ടികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. വളരെ കൊച്ചു പ്രായത്തിൽ, കൗമാര പ്രായത്തിൽ തന്നെ ഗർഭം ധരിക്കുന്ന അവസ്ഥ, രോഗാവസ്ഥകൾ മറ്റും ഇന്ന് വളരെ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലോകം ഓരോ വീടുകളിലും അറിയണം, ഓരോ പേരൻസും തിരിച്ചറിയണം. കാരണം എല്ലാവരുടെയും ധാരണ അവരവരുടെ മക്കൾ നല്ലതാണ്, മറ്റുള്ളവരുടെ കുട്ടികളാണ് കുഴപ്പം, തെറ്റായിട്ടുള്ള ചിന്താഗതിയാണ്. ഏത് കുട്ടിയാണെങ്കിലും എല്ലാവരിലും നന്മയും നല്ലതുമുണ്ട്. പക്ഷേ ഈ നിഷ്കളങ്കത നഷ്ടപ്പെട്ടു പോയതാണ് ഇന്നേ കുട്ടികളുടെ ദുരവസ്ഥ. അതിന് കാരണക്കാരനാകുന്നത് തീർച്ചയായിട്ടും കുട്ടികളിൽ ഇന്ന് സുലഭമായിട്ട് ലഭിക്കുന്നതായിട്ടുള്ള മൊബൈൽ ഫോണിൻ്റെ ദുർവിനിയോഗം തന്നെയാണ്, ഒരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും ഫോണ് നമുക്ക് വാർത്ത കേൾക്കുക അല്ലെങ്കിൽ വാർത്ത കൊടുക്കുക എന്നതല്ലല്ലോ. ആക്ച്വലി ഫോണിൻ്റെ ഉപയോഗം എന്താണ്? നമ്മൾ എവിടെയോ അകലത്തിൽ നിൽക്കുന്ന ആരുമായിട്ടോ സംസാരിക്കുക, കമ്മ്യൂണിക്കേഷൻ ആവശ്യത്തിന് ചെയ്യുക എന്നതിനപ്പുറം ഇന്ന് ഫോണിൻ്റെ ഉപയോഗം മറ്റൊരു തലത്തിലേക്ക് മാറി. അതിനാൽ കൊച്ചു പ്രായത്തിൻ്റെ നിഷ്കളങ്കത കാത്തു സൂക്ഷിക്കുക. കാരണം നിഷ്കളങ്കത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിതം ദുരന്തവും ദുരിതവും ആണെന്ന് ലോകം മനസ്സിലാക്കുക. കാരണം ഇന്ന് ഈ ഒരു സന്ദേശം വളരെ വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കൂ. ഇന്ന് ഒരു വീട്ടിലും സ്വസ്ഥതയില്ല, സമാധാനമില്ല. കാരണം കുട്ടികൾ അനുസരിക്കില്ല, അനുസരിക്കാൻ സാധ്യമല്ല. കാരണം ഇന്നേ കുട്ടികളുടെ മനോഭാവം അവർ ഫാൻറ്റസിയിലാണ്, തീർത്തും ഫാൻസിയിലാണ്, യാഥാർത്ഥ്യത്തിലല്ല, റിയാലിറ്റിയിലല്ല. അപ്പോൾ ഇന്നേ കാലത്തിൻ്റെ ഒരു ശാപമായി മാറി

0: ആധുനികമായിട്ടുള്ള ഈ ടെക്നോളജിയുടെ ദുർവിനിയോഗം. എന്നാൽ സ്പേസ് ഏജിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്, ഒത്തിരിയും നല്ലതുണ്ട്. പക്ഷേ അത് ഉപയോഗിക്കുന്ന രീതി തെറ്റായിപ്പോയി. കാരണം ഇവർക്ക് ഈ സൂത്രോപകരണങ്ങൾ ലഭിക്കുന്ന പ്രായം അവർക്ക് അൺറൈബ്ഡ് ആണ്. അവർ പഴുക്കാത്ത കുഞ്ഞുങ്ങളാണ്, പഴുത്തതല്ല. അപ്പോൾ പഴുക്കാത്ത ഒരു മാങ്ങയോ ചക്കയോ ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പഴുക്കാത്ത പ്രായത്തിൽ ഈ കുട്ടികൾ അവർക്ക് പ്രായത്തിന് അനുയോജ്യമല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ സുലഭമായിട്ട് വിരൽത്തുമ്പിൽ ലഭിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം അപകടം തീവ്രം ആയിട്ടുള്ള ഭയാനകമായിട്ടുള്ള അവസ്ഥയിലെത്തിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും ലോകം ഇത് തിരിച്ചറിയുന്നു, അറിയണം. ഇതിൽ നിന്നും കുട്ടികളെ തിരിച്ച് നല്ല ശീലങ്ങളിലേക്ക്, നല്ല വിനോദങ്ങളിൽ ഏർപ്പെടുക, ഹോബീസ്, അതുപോലെ തന്നെ നല്ല കളികളിൽ ഏർപ്പെടുക, അതുപോലെ തന്നെ കുട്ടികൾ നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ച് വളരട്ടെ. ഇപ്പോൾ തീർത്തും ഒരു ബാലരമ, ഒരു കുഞ്ഞു കുട്ടികളുടെ പുസ്തകങ്ങൾ പോലും വായിക്കാതെ വളർന്നു വരുന്നൊരവസ്ഥയാണ് ഇന്ന് സമൂഹത്തിൽ അരങ്ങേറിയിരിക്കുന്നത്. തീർത്തും പുസ്തകത്തിൽ നിന്ന് അകന്നുപോയ കുട്ടികളുടെ റൈറ്റ് ഹെമിസ്ഫിയർ ഓഫ് ദ ബ്രെയിൻ, നമ്മുടെ ബ്രെയിനിൻ്റെ വലത് ഹെമിസ്ഫിയർ, നമ്മുടെ ക്രിയേറ്റിവിറ്റി, പ്രൊഡക്റ്റിവിറ്റി, കൺസ്ട്രക്റ്റിവിറ്റി ഡെവലപ്പ് ചെയ്യത്തില്ല. അതായത് എന്തിനെ ആശ്രയിക്കുകയാണ്, ഡിപ്പെൻഡൻസിയാണ്. ഇവർക്ക് സ്വന്തമായിട്ടൊരു കാര്യം തിരഞ്ഞെടുക്കാനോ അവർക്ക് തീരുമാനമെടുക്കാനോ പറ്റാത്ത ഒരു അവസ്ഥ ആണ് കുഞ്ഞു പ്രായം മുതൽ തന്നെ ഇന്ന് വളരെ. അപ്പോൾ ഒരു കാര്യത്തെ അഭിമുഖീകരിക്കാൻ ഇവർക്ക് സാധ്യമല്ല, ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഉൾവലിഞ്ഞു പോവുകയാണ്, ഇൻട്രോവേർട്സ് ആവുകയാണ്, അപ്പോൾ മനുഷ്യരിൽ നിന്ന് അകന്നു പോവുകയാണ്. അപ്പോൾ ആരോടും പ്രതിബദ്ധതയോ കൃതജ്ഞതയോ നന്ദിയോ ഇല്ലാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ ആധുനികമായിട്ടുള്ള ടെക്നോളജിയുടെ ദുർവിനിയോഗം. നല്ലത് നമുക്ക് നല്ലതായിട്ട് ഉപയോഗിക്കാം. ഞാൻ അതിൻ്റെ രണ്ട് സൈഡും പറയുകയാണ്, നല്ലതായിട്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ. പക്ഷേ അറിഞ്ഞൂടാത്ത പ്രായത്തിൽ ഇതൊരു ആയുധമായിട്ട് ഈ കുട്ടികൾ ഉപയോഗിക്കുന്നത് അപകടം തന്നെയാണ്. അതിനാൽ കൗമാരക്കാരികൾ ഗർഭം ധരിക്കുന്നു, പിന്നെ വളരെ ലൈംഗികമായിട്ടുള്ള രോഗാവസ്ഥകൾക്ക് കുട്ടികൾ വിധേയരാകുന്നു, മാനസിക ശാരീരിക ആരോഗ്യം വളരെയധികം നാശത്തിലേക്ക് ഭവിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ ഇത്രയും സമയവും നിഷേധം പറയുന്നു, ദൈവീയതാരും കരുതരുത്, ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ സത്യമാണ്. അപ്പോൾ ഇത് ഞാൻ ഡെയിലി ഇപ്പോൾ എൻ്റെ പ്രാക്ടീസിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു ദുരന്തമാണ്, വല്ലാത്തൊരു വൈറസായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ലോകർ തിരിച്ചറിയുകയും നമ്മുടെ കുട്ടികളെന്നത് ഭാവിയാണ്, ഈ തലമുറ എന്നത് നമ്മുടെ ഇന്നത്തെ ഈ കാണുന്നതെല്ലാം ഇനി സൂക്ഷിച്ചു കൊണ്ടുപോകേണ്ടതും ഉത്തരവാദിത്തപ്പെട്ട ഓരോ സ്ഥാനങ്ങളിൽ ഇവർ ഇരിക്കേണ്ടതും തുടർന്ന് ഇവരാണല്ലോ ഇനി നമ്മുടെ നാട് നോക്കേണ്ടതും നമ്മുടെ സമൂഹത്തെ ആരോഗ്യകരമായിട്ട് നയിക്കേണ്ടതും ഒക്കെയും. പക്ഷെ അവിടെയാണ് ഇന്ന് വലിയൊരു ചോദ്യചിഹ്നം ആയിരിക്കുന്നത്. അതിനാൽ വളരെ അധികം നിങ്ങൾ പ്രാധാന്യം കൊടുക്കൂ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം. അതുകൊണ്ട് എന്തായാലും എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം, മാനസിക ആരോഗ്യം ഉണ്ടായിരിക്കട്ടെ, ഉണ്ടാവട്ടെ. അതുകൊണ്ട് എല്ലാവർക്കും മംഗളാശംസകൾ, നന്ദി.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. തയ്യാറാക്കി അവതരിപ്പിച്ചത് സൈക്കോളജിസ്റ്റും ഫാമിലി കൌൺസിലറുമായ ഡോക്ടർ നാഗരാജ്. സാങ്കേതിക സഹായം ആദർശ് അജയ്. ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

കുരീപ്പുഴ സാലിഹ ഹൈസ്കൂളിലെ 1989 ബാച്ച് സൗഹൃദ കൂട്ടായ്മയുടെ 7th വാർഷികാഘോഷം October 11 ഞായറാഴ്ച തേവള്ളി പാലസ് നഗർ കൊയിലോൺ ലേക്കിൽ വച്ച് നടക്കും. രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന പരിപാടി ആദരണീയനായ റോട്ടറി ഡിസ്ട്രിക്ട് 32-11 മുൻ ഗവർണർ KP രാമചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്യും. ആദരണീയരായ അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുക്കും. 25 വർഷത്തെ വിവാഹ ജീവിതം പൂർത്തിയാക്കിയ 1989 ബാച്ചിലെ ദമ്പതികൾക്കായി വിവാഹ പുനരാവിഷ്കരണം നടത്തും. കൂടാതെ കുട്ടികളുടെ നേട്ടങ്ങൾക്കായുള്ള ആദരം, ലക്കി ടിപ്പ് തുടങ്ങിയ വിവിധ പരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും.

സഹായിക്കും. സാലിഹ 1989 സൗഹൃദ കൂട്ടായ്മയുടെ 7th വാർഷികാഘോഷത്തിന് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി.

0: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
1: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
0: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ ന്യൂനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
1: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
0: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
1: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
0: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
1: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
0: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
1: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
0: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
1: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
0: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
1: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
0: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
1: 34 വർഷങ്ങളുടെ വിശ്വാസം ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ഗസ്റ്റ് ഓഫ് ദി ഡേ, നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, ഡോക്ടർ പാർവതി ജീവൻ. പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി കോൾഡ് ഓൺ ടെലികോം കമ്പനീസ് ടു ഡെവലപ്പ് സ്ട്രോങ്ങർ സിസ്റ്റംസ് ടു കൗണ്ടർ ക്രോസ് ബോർഡർ ഡിജിറ്റൽ ഫ്രോഡ് ആൻഡ് പ്രൊട്ടക്ട് യൂസേഴ്സ്. ആന്ധ്രാപ്രദേശ് ചീഫ് മിനിസ്റ്റർ എൻ ചന്ദ്രബാബു നായിഡു മെറ്റ് ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് സോർട്ട് എ നാഷണൽ വാട്ടർ ഗ്രിഡ് ത്രൂ ദ ഇന്റർലിങ്കിംഗ് ഓഫ് റിവേഴ്സ്. The Ministry of Social Justice and Empowerment will convene a regional review meeting in Diu today to undertake a comprehensive review of the implementation of major welfare, social empowerment and social defense schemes in the western region of the country. A special Khadi and Village Industries exhibition has been organized at Delhi HAT as part of Khadi Festival 2026. Chairman KVIC Manoj Goyal yesterday formally inaugurated the exhibition, which will continue till 15th of this month. A total of 115 stalls are displaying various Khadi products, including traditional textiles and handicraft traditions of Gujarat, colorful handicrafts and traditional prints of Rajasthan, woolen products of Himachal Pradesh, and traditional weaving and handicrafts of Uttar Pradesh. An inter-ministerial central government team has arrived in Maharashtra to conduct an on-ground assessment of the drought situation and crop damage during the 2026 kharif season. Mizoram is set to host the Northeast Bankers Conclave 3.0 on 13th of this month.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്, സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: ഹായ് കൊച്ചുകൂട്ടുകാരെ, ഇന്നത്തെ സ്റ്റോറിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അനുകരണം അപകടം എന്ന കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഒരിക്കൽ ഒരിടത്ത് ഒരു സന്യാസി ഉണ്ടായിരുന്നു. സന്യാസിക്ക് കുറെ ശിഷ്യന്മാരും. ശിഷ്യന്മാർ മണ്ടന്മാരായിരുന്നു. അവർ എപ്പോഴും തങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിച്ച് എപ്പോഴും എപ്പോഴും സന്യാസി അങ്ങ് അലട്ടിക്കൊണ്ടിരിക്കും. സന്യാസിക്കോ ദേഷ്യം വന്നു. താൻ ചെയ്യുന്നത്

0: നോക്കി ചെയ്തോളാൻ പറഞ്ഞു. ഒരിക്കൽ സന്യാസിയെ രാജാവ് കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. സന്യാസി പോയപ്പോൾ ശിഷ്യന്മാരും പോയി. രാജാവ് സന്യാസിയെ മാറ്റിയിരുത്തി. പല ഈശ്വര കാര്യങ്ങളും അവർ തമ്മിൽ സംസാരിച്ചു. ശിഷ്യർ ദൂരെ മാറി നോക്കിക്കൊണ്ട് നിന്നു. സംസാരത്തിനിടയിൽ ഒരു കൊതുക് രാജാവിന്റെ ചുമലിൽ വന്നിരുന്നു. സന്യാസി ചിരിച്ചുകൊണ്ട് അതിനെ അടിച്ചു കൊന്നു. സന്യാസിയുമായി സംസാരിച്ച ശേഷം രാജാവ് ശിഷ്യന്മാരെ പരിചയപ്പെടാനായിട്ട് വിളിച്ചു. വന്ന പാടെ അവർ രാജാവിന്റെ ചുമലിൽ ഊക്കിലടിച്ചു. രാജാവ് അടി കൊണ്ട് വീണു. അപ്പോഴേക്കും ഭടന്മാരും, എന്തിനാണെന്നോ അവര് ഇങ്ങനെ രാജാവിന്റെ ചുമലിൽ ഊക്കിലടിച്ചത്? എന്തായിരിക്കാം കാരണം? സന്യാസി നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ഞാൻ ചെയ്യുന്നത് എന്താണോ അത് നിങ്ങൾ നോക്കി ചെയ്തോളൂ എന്ന് പറഞ്ഞില്ലേ? ആ അതിനാണ്. അപ്പം രാജാവിന്റെ ചുമലിൽ വന്നിരുന്ന കൊതുകിനെയാണ് ആരാ സന്യാസി അടിച്ചു കൊന്നത്. അപ്പോ ഇവര് ഈ ശിഷ്യന്മാരിതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ശിഷ്യന്മാരും എന്തത്, ശിഷ്യന്മാരെ പരിചയപ്പെടാൻ വേണ്ടിട്ടായി രാജാവ് വിളിപ്പിച്ചത്. വിളിച്ച ഉടനെ അവര് വന്ന് എന്താ ചെയ്തത്? രാജാവിന്റെ ചുമലിൽ ഊക്കിലടിച്ചു. എന്താ ഫലം കിട്ടിയത്? ഭടന്മാരും സന്യാസിയും ഇവരെ എന്ത് ചെയ്ത്, ഈ ഭടന്മാർ ഓടി വന്ന് ഇവരെ ശിക്ഷിക്കാനായിട്ട് വലിച്ചഴിച്ചു കൊണ്ടുപോയി തടവിലിടാനായിട്ട് നോക്കി. പക്ഷേ അപ്പോഴേക്കും സന്യാസിയും ഇടപെട്ടു. എന്തോ സന്യാസി പറഞ്ഞിരുന്നു, അവർക്കൊന്നും അറിയത്തില്ല, അവര് പാവമാണ്, ഞാൻ അവരോട് നേരത്തെ പറഞ്ഞിരുന്നു, എപ്പോഴും എന്നെ ശല്യം ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ പറയുന്നത് കണ്ടോണ്ട് അല്ലെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാ അത് കണ്ടോണ്ട് നിങ്ങൾ ചെയ്താ മതി എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ മണ്ടന്മാരായ ഇവർക്ക് അതൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് പോട്ടെ, മണ്ടന്മാരായ ഇവർക്ക് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ക്ഷമ കൊടുക്കാം, മാപ്പ് കൊടുക്കാം. അങ്ങനെ ഈ സന്യാസിയുടെ ഇടപെടൽ മൂലം അവർക്ക് കൂടുതലൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടു കൊച്ചുകൂട്ടാരെ. അങ്ങനെ ഇന്ന് ഇവിടെ നിർത്തട്ടെ ഈ കഥ. ഇനി നാളെ വേറൊരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരീഷ്.
1: Tuned to Radio Santhanam 90.4 FM for your favorite programs and music.
0: Radio Santhanam 90.4 FM il ippol kelkam Gnana Parvam Ramayanathile Gnana Shagalangal tayyaraki avadhirippikkunnathu Dr. Riji G. Nair. Sangeethika Sahayam Shyam Das.

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ധൂമ്രാക്ഷൻ എന്ന് പറയുന്ന രാക്ഷസനും ഹനുമാന്റെ കൈകൊണ്ട് വധിക്കപ്പെട്ട സന്ദർഭത്തിലാണ് കഴിഞ്ഞ കാപ്സ്യൂൾ അവസാനിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇതേവരെ രാവണൻ നേരിട്ട് ഇറങ്ങിയിട്ടില്ല. മറ്റുള്ളവരെ പറഞ്ഞു വിടുകയാണ്, അടുത്തതായി രാവണൻ ആരെയാണ്, ഏത് സേനാനായകനെയാണ് പറഞ്ഞുവിടുന്നത്, യുദ്ധത്തിനായി നിയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വജ്രദംഷ്ട്രൻ, അദ്ദേഹത്തെ രാമായണത്തിൽ വിവരിക്കുന്നത് വജ്രഹസ്താരി പ്രവരൻ എന്നാണ്. പ്രവരൻ എന്ന ശത്രുവാണ്. അപ്പം ഇന്ദ്രന്റെ ശത്രുക്കളിൽ ഏറ്റവും പ്രധാനിയാണ് വജ്രഹസ്താരി പ്രവരൻ. ഇന്ദ്രന്റെ, ദേവേന്ദ്രന്റെ ശത്രുക്കളിൽ ഏറ്റവും പ്രധാനി, മഹാബലൻ, മഹാബലവാനാണ് വജ്രദംഷ്ട്രൻ. വജ്രദംഷ്ട്രൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ, അദംഷ്ട്ര എന്നൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് രാക്ഷസന്റെ ആകാരവും രൂപവും ഒക്കെ നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നതേയുള്ളൂ. രാവണ അദ്ദേഹത്തെ ആശംസിച്ച് ആണ് വിടുന്നത്. മനുഷ്യരെയും വാനരന്മാരെയും ജയിച്ചു വരിക എന്ന് പറഞ്ഞ അദ്ദേഹത്തെ അനുഗ്രഹിച്ച് ആശീർവദിച്ചാണ് രാവണൻ യുദ്ധത്തിനായി വിടുന്നത്. അപ്പൊ ആജ്ഞ അനുസരിച്ച്, രാവണന്റെ ആജ്ഞ അനുസരിച്ച് വജ്രദംഷ്ട്രൻ യുദ്ധത്തിനായി പുറപ്പെടുന്നു. അദ്ദേഹം ദക്ഷിണ ഗോപുരത്തിൽ, പടിഞ്ഞാറേ ഗോപുരത്തിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വരുമ്പോൾ തന്നെ പല ദുർനിമിത്തങ്ങൾ, ദുർലക്ഷണങ്ങളൊക്കെ കണ്ടു. പക്ഷെ അദ്ദേഹം അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അപ്പൊ ദക്ഷിണ ഗോപുരത്തിൽ അതിന്റെ മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുന്ന സേനാനായകൻ ബാലിയുടെ മകനായ അംഗദനാണ്. അപ്പൊ സ്വാഭാവികമായും വജ്രദംഷ്ട്രൻ അംഗദനുമായിട്ടാണ് നേരിട്ട് ഏറ്റുമുട്ടുന്നത്. വളരെ ഘോരമായിട്ടുള്ള ഒരു യുദ്ധമാണ് നടന്നത്, ഒരു കൂട്ടക്കൊല തന്നെ നടന്നു എന്ന് പറയാം. അവിടെ എവിടെയായിട്ട് നൂറുകണക്കിന് കബന്ധങ്ങൾ ചിതറിക്കിടക്കുന്നു എന്നാണ് പറയുന്നത്. കബന്ധം എന്ന് പറയുമ്പം തല, ശിരസ് അറ്റുപോയ ഉടൽ, എന്ന ജീവൻ നഷ്ടപ്പെട്ടിട്ടുമില്ല, ഇങ്ങനെ പിടയുകയാണ് ശരീരം. അത്തരത്തിലുള്ള അവസ്ഥയുള്ള നിരവധി കബന്ധങ്ങൾ അവിടെ ചിതറിക്കിടക്കുന്നുണ്ട്. രക്തമാണെങ്കിൽ പുഴ പോലെ ഒഴുകുകയാണ്, അത്രമാത്രം ഭീകരമായിട്ടുള്ള

ഘോരമായിട്ടുള്ള യുദ്ധമാണ് അവിടെ നടന്നത്. അവസാനം എന്താണ് സംഭവിക്കുന്നത്? വജ്രദംഷ്ട്രന്റെ വാൾ അംഗദൻ തട്ടിപ്പറിക്കും. തട്ടിപ്പറിച്ചിട്ട് അതേ വാൾ കൊണ്ട് തന്നെ വജ്രദംഷ്ട്രന്റെ ശിരസ് അറുത്ത്, തല അറുത്ത് ആ ശിരസ്സെടുത്ത് ദൂരെ എറിയും. അങ്ങനെ വജ്രദംഷ്ട്രന്റെ മരണ വാർത്ത കേട്ടിട്ട് രാവണൻ അതീവ ദുഃഖിതനായി. ആദ്യം ഇന്ദ്രജിത്തിനെയാണ് വിടുന്നത്, മകനെ തന്നെ. പിന്നെ ധൂമ്രാക്ഷനെ യുദ്ധത്തിനായി നിയോഗിച്ച അദ്ദേഹം മരണപ്പെട്ടു. പിന്നെ വജ്രദംഷ്ട്രൻ പോയി. ഇപ്പൊ ഇതാ വജ്രദംഷ്ട്രനും വധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ സേനാ നായകന്മാരെ മാറി മാറി പരീക്ഷിക്കുന്നു, അവർ ഒന്നൊന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ എല്ലാ പരീക്ഷണ ശ്രമവും ദയനീയമായ പരാജയത്തിലാണ് കലാശിക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും രാവണൻ പിന്മാറാൻ തയ്യാറല്ല. ആ തീരുമാനത്തിൽ തന്നെ രാമന്റെ സേനയെ നേരിടാനുള്ള ആ തീരുമാനത്തിൽ തന്നെ ഇത്രയധികം തിരിച്ചടികൾ ഉണ്ടായിട്ടും രാവണൻ ഉറച്ചു നിൽക്കുകയാണ്. ആ വജ്രദംഷ്ട്രന് ശേഷം അകമ്പനൻ എന്നു പേരുള്ള ഒരു രാക്ഷസ വീരനെയാണ് യുദ്ധം ചെയ്യാനായി രാവണൻ നിയോഗിക്കുന്നത്. അകമ്പനനും കാര്യമായി യാതൊന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. കാര്യം അദ്ദേഹം ആദ്യം തന്നെ ഏറ്റുമുട്ടുന്നത് ഹനുമാനോടാണ്. ഹനുമാൻ അയാളെയും വധിച്ചു. അയാളോടൊപ്പമുള്ള ഒരു വലിയ സംഘം രാക്ഷസ പടയാളികളെയും കാലപുരിക്ക് അയച്ചു എന്നാണ് പറയുന്നത്, വകവരുത്തി കളഞ്ഞു. ഇപ്പൊ രാവണൻ ഇത്രയുമായപ്പോൾ രാവണൻ നേരിട്ട് യുദ്ധമുഖത്തേക്ക് എത്തി. യുദ്ധം ചെയ്യാനായിട്ടല്ല, സ്ഥിതിഗതികൾ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനുമായി എത്തി. ഇപ്പൊ രാമേശ്വരം മുതൽ ആ പണിഞ്ഞ സേതു ഉണ്ടല്ലോ, ബന്ധനം, ആ സേതു വരെയുള്ള ഭാഗത്ത്, അതുപോലെ തന്നെ ലങ്കയിലെ വിവിധമായിട്ടുള്ള ഉദ്യാനങ്ങളിൽ, അതുപോലെ സുബേല പർവ്വത നിരകളിൽ എല്ലാം ഒരു വിഹഗ വീക്ഷണം നടത്തി. പക്ഷെ അവിടെ എല്ലാം അങ്ങനെ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും എവിടെ നോക്കിയാലും വാനര സേനയെ മാത്രമേ കാണാനുള്ളൂ. അത്രമാത്രം ലക്ഷക്കണക്കിനുള്ള വാനരന്മാരെയാണ്, വാനര സേനയാണ് നിയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വിന്യസിച്ചിരിക്കുന്നത്. കോട്ടകളൊക്കെ നോക്കി, ലങ്കാപുരിയുടെ എല്ലാ കോട്ടകളും തകർന്നു കിടക്കുകയാണ്. ഇത് കണ്ട രാവണൻ കൽപ്പിച്ചു, ക്ഷിപ്രം പ്രഹസ്തനെ കൊണ്ടുവരിക. ക്ഷിപ്രം എന്ന് പറഞ്ഞാൽ വേഗം, അതിവേഗത, എത്രയും വേഗം പ്രഹസ്തനെ എൻ്റെ മുമ്പിൽ ഹാജരാക്കണം. അപ്പൊ പ്രഹസ്തൻ എത്തും. പ്രഹസ്തനോട് രാവണൻ പറയുന്നു, നീ അറിഞ്ഞില്ലയോ വൃത്താന്തമൊക്കവേ, നായകന്മാർ പടയ്ക്ക് ആരുമില്ലായികയോ. നീ അറിഞ്ഞല്ലോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ, നീ മനസ്സിലാക്കുന്നുണ്ടല്ലോ പട നായകന്മാരില്ല നമുക്ക്. എന്നാ ഞാൻ നിയോഗിക്കുന്ന ഓരോ സേനാ നായകന്മാരും പരാജയപ്പെടുക എന്ന് മാത്രമല്ല, അവർ വധിക്കപ്പെടുകയുമാണ്. ചെല്ലുന്ന രാക്ഷസ വീരരെ കൊല്ലുന്നതും കണ്ട് ഇരിക്കയില്ല ഇങ്ങ് നാം. ഇങ്ങനെ എൻ്റെ ഓരോരോ രാക്ഷസ വീരന്മാരെ, ചെല്ലുന്ന രാക്ഷസ വീരന്മാരെ, ഞാനിങ്ങനെ പറഞ്ഞു വിടുന്ന നിയോഗിക്കുന്ന രാക്ഷസ വീരന്മാരെ ഒന്നൊന്നായി കൊന്നെടുക്കുന്നത് കണ്ടിട്ട് ഞാൻ അടങ്ങിയിരിക്കുമെന്ന് ആരും വിചാരിക്കണ്ട. ഞാൻ കൊല്ലുന്നതും കണ്ട് ഇരിക്കയില്ല ഇങ്ങ് നാം. ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കയില്ല. അപ്പൊ നേരിട്ട് അടുത്തതായി പ്രഹസ്തൻ പോണം എന്ന് അദ്ദേഹത്തിന് മുഖത്ത് നോക്കി പറയുന്നില്ല. അതിന് പകരം രാവണന്റെ ആ ഇംഗിതം അതേ കാര്യം തന്നെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കും. ഞാനോ ഭവാനോ കനിഷ്ഠനോ, ഞാൻ പോണോ, എൻ്റെ അനുജൻ പോണോ, അതോ താങ്കൾ പോണോ, പ്രഹസ്തൻ പോണോ, പോർ ചെയ്ത് മാനുഷവീരന്മാരെ ഒടുക്കുവാൻ പോകുന്നതാരെന്ന് ചൊല്ലും. നിന്റെ അഭിപ്രായം എന്താണ്? ഞാനാണോ പോകേണ്ടത്? എൻ്റെ അനുജനായിട്ടുള്ള കുംഭകർണനൊക്കെ ഉണ്ട്, അദ്ദേഹമാണോ പോകേണ്ടത്, അതോ താങ്കൾ പ്രഹസ്തൻ, താങ്കളാണോ പോകേണ്ടത്? അപ്പൊ ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാജാവ് ചോദിക്കുമ്പം പ്രഹസ്തൻ പിന്നെന്താണ് പറയേണ്ടത്? പ്രഹസ്തൻ പറഞ്ഞു, പോകുന്നത് ഇന്ന് ഞാൻ പൊയ്ക്കോളാം, അങ്ങ് പോകണ്ട, ഞാൻ പൊയ്ക്കോളാം എന്ന് രാവണന്റെ വിശ്വസ്തനായിട്ടുള്ള പ്രഹസ്തൻ പറയും. അപ്പൊ അങ്ങനെ പ്രഹസ്തൻ ഒരു യുദ്ധതന്ത്രമൊക്കെ ആവിഷ്കരിക്കും. അതിന്റെ ഭാഗമായിട്ട് നാല് മന്ത്രിമാരെ കൂടി അദ്ദേഹത്തിന്റെ കൂടെ കൂട്ടും. ആ നാല് മന്ത്രിമാരുടെ പേര് കുംഭകൻ, മഹാനാഥൻ, ദുർമുഖൻ, സമുന്നതൻ. ഇങ്ങനെ ഈ നാല് പേരെ കൂടി, നാല് മന്ത്രിമാരെ കൂട്ടും. നാല് മന്ത്രിമാർ പറയുമ്പോൾ അവരൊറ്റയ്ക്കല്ല, അവരുടെ കൂടെ ഓരോ സേനാ വിഭാഗങ്ങളുണ്ട്. അപ്പം ആകെയുള്ള രാക്ഷസ സൈന്യത്തിൻ്റെ ഒരു നാലിലൊന്ന് പടം അവരുടെ ഈ പറയുന്ന ആൾക്കാരുടെ അധീനതയിലാണ്. അപ്പം അവർ കിഴക്കേ ഗോപുരത്തിലൂടെ പുറത്തേക്ക് കടക്കുകയാണ്. അവിടെ കിഴക്കേ ഗോപുരത്തിൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടതാണ്, നീലൻ എന്ന് പറയുന്ന വാനര വീരന്റെ നേതൃത്വത്തിലുള്ള വാനര പടയാണ് അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. അവിടെയും അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം നടന്നു. ഇരുഭാഗത്തും, രാവണന്റെ ഭാഗത്തും മാത്രമല്ല, ഇരുഭാഗത്ത്, രണ്ട് ഭാഗത്തും കനത്ത ആൾനാശമുണ്ടായി. ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. ആനകളും കുതിരകളും ഒക്കെ ചത്തൊടുങ്ങി. ഈ പോയ നാല് മന്ത്രി

0: ഏറ്റവും പ്രമുഖരായിട്ടുള്ള മൂന്ന് വില്ലാളി വീരന്മാരാണ് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കെ തന്നെ അപ്രത്യക്ഷരായത് അല്ലെ, വധിക്കപ്പെട്ടത്. രാവണന്റെ കാര്യം പിന്നെ പറയാനുണ്ടോ? രാവണൻ ഇത് കേട്ട് കോപാന്ധനായി എന്നാണ്, കോപം കൊണ്ട് കണ്ണ് കാണാൻ വയ്യാത്ത രീതിയിൽ അത്രമാത്രം ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ് രാവണൻ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ആരെയും പോരിനയക്കുന്നതില്ല, ഇനി ഒരാളും പോണ്ട, ഇനി ഞാൻ ആരെയും ഞാൻ അയക്കുന്നില്ല, നേരെ പൊരുത് ജയിക്കുന്നതുണ്ടല്ലോ, ഞാൻ നേരിട്ട് പോയി യുദ്ധം ചെയ്ത് പൊരുതി ഞാൻ ജയിക്കും. നമ്മോടുകൂടെ ഉള്ളവർകൾ പോന്നിടുക, ആരാണോ എൻ്റെ കൂടെ വരുന്നത് അവർക്ക് സ്വാഗതം, അവർക്ക് എൻ്റെ കൂടെ വരാം, ഞാൻ മുന്നിൽ നിന്ന് പട നയിക്കും. നമ്മുടെ തേരും വരുത്തുക, ആരെവിടെ, എൻ്റെ രഥം എവിടെ, എൻ്റെ തേരെവിടെ, അത് ഇവിടെ ഇപ്പോൾ തന്നെ കൊണ്ടുവരൂ, ഞാനിതാ യുദ്ധത്തിന് പുറപ്പെടുകയായി. ശേഷം അടുത്ത ക്യാപ്സ്യൂളിൽ.
1: ആഘോഷിക്കൂ, ആനന്ദിക്കൂ, റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
0: രാവണസേനയെ വിഭീഷണൻ വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന്. ഇപ്പൊ രാവണൻ യുദ്ധത്തിനായി പുറപ്പെടുകയാണ്. അദ്ദേഹത്തിന് തേര് വരുത്തുന്ന സമയത്താണ് കഴിഞ്ഞ ക്യാപ്സ്യൂൾ അവസാനിക്കുന്നത്. ആ തേരിന്റെ വിശേഷണങ്ങൾ പറയുന്നു. 1000 വാജികളെ, വാജി എന്ന് പറഞ്ഞാൽ കുതിര, 1000 വാജികളെ, കുതിരകളെ പൂട്ടിയ തേരാണ് അത്. വലിയ രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. ആലവട്ടം, വെഞ്ചാമര, മുത്തുക്കുടകൾ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. ആ തേരിന്റെ വേഗം പറയുന്നത് വായുവേഗം എന്നാണ് പറയുന്നത്. വായുവിന്റെ വേഗത്തിലാണ് ആ തേര് സഞ്ചരിക്കുന്നത്. അപ്പം ദശമുഖനായ രാവണൻ, അദ്ദേഹത്തിന്റെ 10 ശിരസിലും കിരീടങ്ങൾ അണിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ 20 കൈകളിലും അമ്പും വില്ലുമുണ്ട്. കൂടാതെ ഹാരങ്ങളുണ്ട്, മറ്റ് ആഭരണങ്ങളുണ്ട്. ഇന്ന ഇന്ന ആൾ അദ്ദേഹത്തിന്റെ കൂടെ പോയി എന്ന് പ്രത്യേകം പറയേണ്ടതില്ല, കാരണം എല്ലാ പ്രധാനപ്പെട്ടവരും പോയി. മക്കൾ, മരുമക്കൾ, മന്ത്രിമാർ, സൈന്യാധിപർ എന്നിങ്ങനെ എല്ലാ പ്രധാനികളും അദ്ദേഹത്തോടൊപ്പം യുദ്ധത്തിന് പുറപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന്റെ വടക്കേ ഗോപുരത്തിലൂടെ എല്ലാവരും തിക്കി തിരക്കി പുറത്തേക്കിറങ്ങുകയാണ്, യുദ്ധത്തിന് പുറപ്പെടുകയാണ്. അപ്പൊ ഈ ശ്രീരാമൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഈ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഈ സേന യുദ്ധത്തിന് പുറപ്പെടുന്നതൊക്കെ. അപ്പൊ അദ്ദേഹം വിഭീഷണനോട് ചോദിക്കുന്നത്, ആരൊക്കെയാണ് ഇവരെയൊക്കെ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുക, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ശ്രീരാമൻ വിഭീഷണനോട് ചോദിക്കുന്നു. രാവണന്റെ അനുജനായ വിഭീഷണൻ ഇപ്പൊ ശ്രീരാമന്റെ പ്രധാനപ്പെട്ട സഹായിയാണല്ലോ. അപ്പൊ അദ്ദേഹം അതുകൊണ്ട് തന്നെ, അദ്ദേഹം രാവണന്റെ സഹോദരനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാവരെയും വളരെ വ്യക്തിപരമായിട്ട് വ്യക്തമായിട്ടും അറിയാം. ശ്രീരാമൻ തന്നെ പറയുന്നു, നല്ല വീരന്മാർ വരുന്നത് കാണടോ, ചൊല്ലേണം എന്നോട് ഇവരെ യഥാഗുണം. ഒരുപാട് വീരന്മാരായിട്ടുള്ള പോരാളികൾ നമ്മളെ എതിരിടാനായി വരുന്നുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇവരുടെയൊക്കെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് എനിക്ക് പറഞ്ഞു തരൂ. അദ്ദേഹം വിഭീഷണൻ അദ്ദേഹത്തിന് വിവരണം തുടങ്ങുകയാണ്. റണ്ണിങ് കമന്ററിയാണ് ഓരോരുത്തർ ഇങ്ങനെ വരുന്നതനുസരിച്ച്. ആ അമ്പും വില്ലും ധരിച്ച് ആനയുടെ പുറത്ത് വരുന്നത് അകമ്പനൻ, വിഭീഷണൻ പറയുന്നു. സിംഹത്തിന്റെ അടയാളമുള്ള കൊടി പാറുന്ന ഒരു തേര് കണ്ടോ, ആ തേരിൽ അമ്പും വില്ലും ധരിച്ച് വരുന്നത് സിംഹ പരാക്രമനായിട്ടുള്ള രാവണപുത്രൻ ഇന്ദ്രജിത്താണ്. എന്നിട്ടൊന്ന് ഓർമ്മിക്കുന്നു, ഇന്ദ്രജിത്ത് പണ്ട് നമ്മളെ ഒന്ന് തോൽപ്പിച്ചതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പം വേഷഭൂഷാദികൾ, വിഭൂഷണങ്ങളൊക്കെ അണിഞ്ഞ് ആ വലിയ രഥത്തിൽ വരുന്ന ഒരാളിനെ കണ്ടോ, അത് രാവണന്റെ മറ്റൊരു മകനാണ്. അയാളുടെ പേര് അതികായൻ. പൊന്നണിഞ്ഞ സ്വർണത്തിന്റെ നെറ്റിപ്പട്ടം അങ്ങനെയൊക്കെ അണിഞ്ഞിട്ടുള്ള ആനയുടെ മുകളിൽ കയറി ഒരാൾ വരുന്നുണ്ടോ, അയാളുടെ പേരാണ് മഹോദരൻ. കുതിരയുടെ പുറത്ത് കുന്തം ഇങ്ങനെ തിരിച്ചുകൊണ്ട് വരുന്നവനെ കണ്ടോ, അവനാണ് നരാന്തകൻ. വിഭീഷണൻ തന്റെ വിവരണം തുടങ്ങുകയാണ്. ഇനി വെള്ള കാളയുടെ വൃഷഭത്തിന്റെ പുറത്ത് തൃശൂലവും പിടിച്ച് ഒരാൾ വരുന്നത് കണ്ടോ, അത് രാവണന്റെ മറ്റൊരു മകനാണ്, അവന്റെ പേര് തൃശിരസ്. അതിന് തൊട്ടടുത്തുള്ള തേരിൽ വരുന്നതാണ് ദേവാന്തകൻ. ആ ദേവാന്തകന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പോരാളിയുടെ പേര് കുംഭൻ എന്നുള്ള കുംഭൻ എന്നാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്, കുംഭന്റെ, അദ്ദേഹം കുംഭകർണന്റെ മകനാണ്, രാവണന്റെ അനുജനായിട്ടുള്ള കുംഭകർണന്റെ മകനാണ്, പേര് കുംഭൻ. ആ കുംഭന്റെ സമീപം കുന്തവും പിടിച്ചുകൊണ്ട് ഒരാൾ നടന്നു വരുന്നു. അയാൾ കുംഭന്റെ അനുജനാണ്, അയാളുടെ പേര് നികുംഭൻ. അപ്പൊ ദേവകുലാന്തകനാകിയ രാവണൻ ദേവവൈരിയായ ഏവരോടും നമ്മെ വെൽവാൻ പുറപ്പെട്ടു. ദേവകുലാന്തകനായിട്ടുള്ള ദേവന്മാരുടെ കുലത്തിന്റെ അന്തകനായിട്ടുള്ള, ദേവന്മാരുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള രാവണൻ നമ്മളെ വെൽവാൻ, നമ്മളോട് എതിരിടാനായിട്ട് പുറപ്പെട്ടിരിക്കുകയാണ് എന്ന് വിഭീഷണൻ പറയുമ്പോൾ ശ്രീരാമന്റെ മറുപടി

0: ഇതാണ്: യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവൻ ഇന്ന് ഞാൻ. എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ കോപം നിറഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭമാണ്. വൈരാഗ്യം വിഷമം ഒക്കെ കൂടെയുള്ള സമ്മിശ്ര വികാരങ്ങൾ എന്നെ ഭരിക്കുന്ന ദിവസമാണിന്ന്. ഇന്ന് ഇതിനെല്ലാം മറുപടി എന്താണ്? യുദ്ധേ ദശമുഖനെ കൊല ചെയ്യും. ഞാൻ തീർച്ചയായിട്ടും ഇന്ന് യുദ്ധത്തിൽ ഈ ദശമുഖനെ, രാവണനെ കൊല ചെയ്യും. എല്ലാ വിഷമവും ഇന്ന് മാറും. അതേസമയം തന്നെ അപ്പുറത്ത് എന്താണ് സംഭവിക്കുന്നത്? മറ്റ് സൈന്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? രാവണൻ തൻ്റെ സൈന്യത്തെ ഇങ്ങനെ തിരിഞ്ഞൊന്ന് നോക്കും. ആരെല്ലാവരെയും നോക്കും, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഒരു ഐഡിയയാണ്, അതായത് എല്ലാവരും കൂടെ പുറത്തിറങ്ങിയാൽ എന്ത് ചെയ്യും? ശത്രുക്കൾ അതുവഴി അങ്ങ് അകത്ത് കയറും. അതിനെ അനുവദിക്കരുത്. അതുകൊണ്ട് കുറച്ച് പേർ അവിടെ കാവൽ നിന്ന് ലങ്കാപുരിയെ കാത്തുകൊള്ളണം. അതൊരു നല്ല കാര്യമാണ്, നല്ലൊരു ആശയമാണ്. എല്ലാവരും കൂടെ യുദ്ധത്തിൽ ഉൾപ്പെട്ടാൽ അവിടെ ഒഴിഞ്ഞിടക്കല്ലേ? അപ്പൊ അങ്ങോട്ട് ശത്രുക്കൾ ലങ്കാപുരിക്ക് അകത്തോടെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. അത് തടയുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞു, കുറച്ച് ആൾക്കാർ ഇവിടെ നിൽക്കുക, എല്ലാവരും കൂടെ എൻ്റെ കൂടെ വരണ്ട എന്ന് പറയുന്നു. എല്ലാവരും കൂടെ എൻ്റെ കൂടെ വരണ്ടെന്ന് പറഞ്ഞിട്ട് രാവണന്റെ അതിരറ്റ ആത്മവിശ്വാസം, അല്ലെങ്കിൽ അമിതമായ വിശ്വാസം രാവണനെ പ്രകടിപ്പിക്കുകയാണ്. യുദ്ധത്തിന് ഇന്ന് ഞാൻ പോരും, ഇവരോട് ശക്തിയില്ലായ്മയും ഇല്ല, ഇതിനേതും എനിക്ക് ഒരു ശക്തിക്കുറവുമില്ല, ഞാൻ മതി, ഞാൻ ഒറ്റയ്ക്ക് മതി ഇവരോട് യുദ്ധം ചെയ്യാൻ, ഇതൊക്കെ നിസ്സാരമാണ്, അതിനുള്ള ശക്തി എനിക്കുണ്ട് എന്ന് രാവണൻ പറയുന്നു. അങ്ങനെ കുറെ രാക്ഷസന്മാർ ലങ്കാപുരിയെ സംരക്ഷിക്കാനായിട്ട് അവിടെ തന്നെ തങ്ങി. യുദ്ധം തുടങ്ങി. ആദ്യം തന്നെ രാവണൻ ഒരു വാനര കൂട്ടത്തെ, വാനര സൈന്യത്തിന്റെ ഒരു വലിയ വിഭാഗത്തെ തന്നെ, ഒരു പ്രത്യേക റെജിമെന്റിനെ തന്നെ അസ്ത്രം ഉപയോഗിച്ച് കൊന്നൊടുക്കി കളഞ്ഞു. ആദ്യത്തെ എന്താണ് വിക്കറ്റ് പോയി എന്നൊക്കെ പറയുന്നത്, ആദ്യം രാവണൻ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. വാനരന്മാരെല്ലാവരും കൂടി ഭയന്ന് പോയി. ബാക്കിയുള്ളവർ അവർ ഓടിച്ചെന്ന് ശ്രീരാമ പാദങ്ങളിൽ ചെന്ന് അഭയം തേടി. അയ്യോ, ഞങ്ങളെ രക്ഷിക്കണം, വലിയൊരു വിഭാഗം ആൾക്കാർ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ അവൻ കൊന്നുകളഞ്ഞു എന്ന് പറയും. അപ്പൊ സാക്ഷാൽ ശ്രീരാമൻ തന്നെ അമ്പും മില്ലും എടുത്ത് യുദ്ധത്തിനിറങ്ങും. ആഹാ, ഞാൻ തന്നെ നേരിട്ടിറങ്ങാം എന്ന് പറഞ്ഞിട്ട് ശ്രീരാമൻ ഇറങ്ങും. അപ്പൊ ഈ സമയത്താണ് ലക്ഷ്മണൻ ഒരു അപേക്ഷയുമായി ജ്യേഷ്ഠന്റെ അടുത്ത് വരുന്നത്. വമ്പനായുള്ളോർ ഇവനോട് പോരിനെ മുമ്പിൽ അടിയന് അനുഗ്രഹം നൽകണം, അങ്ങിപ്പം നേരിട്ട് യുദ്ധത്തിന് പോകരുത്. വമ്പനായിട്ടുള്ള ഈ രാവണനെ എതിരിടാൻ ആദ്യം എനിക്ക് അനുവാദം നൽകണം, ഞാൻ ആദ്യം പോകാം, എന്നെ അനുഗ്രഹിക്കണം. അപ്പൊ ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നുണ്ട്, ദേവന്മാർ പോലും ഈ രാക്ഷസന്മാരോട് എതിരിടാൻ ഭയക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഒരുപാട് യുദ്ധങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ട്. എന്താണ്, ദേവന്മാർ പോലും പേടിച്ച് വിറക്കി ഈ രാക്ഷസ സേനയെ കണ്ടാൽ. അത്രമാത്രം ഭീകരന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഇവർ, നിശാചരന്മാരാണ് ഇവർ. ഈ നിശാചരന്മാരായിട്ടുള്ള ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, ശത്രുവിന്റെ ശക്തിയും ദൗർബല്യവും മനസ്സിലാക്കിയിരിക്കണമല്ലോ ഒരു യുദ്ധത്തിൽ. അപ്പൊ ശ്രീരാമൻ മനസ്സിലാക്കിയിരിക്കുന്നത് അവരുടെ ശക്തി എന്തൊക്കെയാണെന്നുള്ളത് പറയാണ്. ഇവർ മായാവികളാണ്, ഇവർക്ക് എപ്പോ എങ്ങനെ വേണമെങ്കിലും വേഷം മാറാനുള്ള കഴിവുണ്ട്, രൂപം മാറാനുള്ള കഴിവുണ്ട്, ആകാരം മാറാനുള്ള കഴിവുണ്ട്, ഒളിയുദ്ധം നടത്താനായിട്ടുള്ള കഴിവുണ്ട്. മാത്രമല്ല, ഇവർക്ക് ഒരു ന്യായവും നീതിയും ഒന്നുമില്ല. ഒരു യുദ്ധമാകുമ്പോൾ അതിന് ചില നിയമങ്ങൾ പാലിക്കണമെന്നും ചില മര്യാദകൾ പാലിക്കണമെന്നും, അങ്ങനെ ഒന്നും യാതൊരു യുദ്ധമര്യാദകൾ പാലിക്കണമെന്ന നിർബന്ധ ബുദ്ധിയും രാവണന്റെ രാക്ഷസ സേനയ്ക്കില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ബൈ ഹുക്ക് ഓർ ക്രൂക്ക് എന്ന് പറയത്തില്ല, ഏത് വഴിയായാലും യുദ്ധം ജയിക്കണമെന്നേ ഉള്ളൂ. എന്ത് അധാർമികമായ നീക്കവും അവർ നടത്തും എന്ന് ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാൻ പോകുന്നത്, ഇതെല്ലാം അറിയാം അടുത്ത ക്യാപ്സ്യൂളിൽ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
0: യുദ്ധമുഖത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ലക്ഷ്മണൻ ശ്രീരാമനോട് അനുവാദം ചോദിച്ചു വന്നിരിക്കുകയാണ് യുദ്ധത്തിനിറങ്ങാനായി. അതിനുമുമ്പായി ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു, ചന്ദ്രചൂടപ്രിയനാകയുമുണ്ടവൻ ചന്ദ്രഹാസാഖ്യമം വാളുമുണ്ട് ആയുധം. ആരോടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്? രാവണനോടാണ്. അപ്പൊ ശത്രുവിനെ പറ്റി ശരിയായി മനസ്സിലാക്കി കൊടുക്കുകയാണ് ജ്യേഷ്ഠൻ അനുജന്. രാവണൻ നിസ്സാരക്കാരനല്ല, ചില്ലറക്കാരനല്ല, അദ്ദേഹം ചന്ദ്രചൂടപ്രിയനാണ്. ചന്ദ്രചൂടൻ എന്ന് പറഞ്ഞാൽ ശ്രീ പരമേശ്വരൻ, മഹാദേവൻ. അപ്പൊ ശ്രീ പരമേശ്വരന് വളരെയധികം പ്രിയപ്പെട്ടവനാണ്. നമുക്കറിയാം രാവണൻ വലിയ ശിവഭക്തനാണ് എന്ന് നമുക്കറിയാം. ആ കാര്യം ലക്ഷ്മണനെ ശ്രീരാമൻ ഓർമ്മിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും തൻ്റെ ഭക്തരോട് എന്താണ് ഭഗവാനെ പ്രത്യേക

0: ഒരു വാത്സല്യം കാണുമല്ലോ. അതിന് ആനുകൂല്യം രാവണന് ലഭിക്കും എന്ന് ഭംഗ്യന്ദ്രേണ സൂചിപ്പിക്കുകയാണ് ഇവിടെ ശ്രീരാമൻ ചെയ്യുന്നത്. രാവണൻ ചന്ദ്രചൂഡപ്രിയനാണ്, ചന്ദ്രചൂഡനെ ശ്രീപരമേശ്വരനെ എത്രയും പ്രിയപ്പെട്ടവനാണ്. മാത്രമല്ല ശ്രീപരമേശ്വരൻ നൽകിയ ചന്ദ്രഹാസം എന്ന വാൾ അവൻ്റെ കയ്യിലുണ്ട്. അത് രാവണനുമായി പോരിനിറങ്ങുന്ന കൊള്ളാം, പക്ഷെ വളരെ ആലോചിച്ച് വേണം ചെയ്യാൻ. ആ ചന്ദ്രഹാസത്തെ വളരെ ചന്ദ്രഹാസാഖ്യം ആ വാളുമുണ്ട് ആയുധം, ആ ചന്ദ്രഹാസത്തെ വളരെയധികം സൂക്ഷിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം രാവണനോട് പോരിനിറങ്ങാൻ എന്ന് ജ്യേഷ്ഠൻ അനുജനോട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ലക്ഷ്മണൻ അനുവാദം വാങ്ങി ആ വില്ലെടുത്തു, യുദ്ധത്തിന് പോകാൻ പുറപ്പെടുന്നു. പക്ഷെ അപ്പോഴേക്കും മറ്റൊരു കാര്യം അവിടെ സംഭവിക്കുകയാണ്. ജാനകി ചോരനെ കണ്ടൊരു നേരത്ത് ദക്ഷിണഹസ്തവും ഓങ്ങി പറഞ്ഞു. ആരാണ്? ഹനുമാൻ. ഹനുമാൻ ഈ ജാനകി ചോരനെ എന്ന് പറഞ്ഞാൽ ജാനകിയെ മോഷ്ടിച്ചവനെ, സീതയെ മോഷ്ടിച്ച രാവണനെ ഇങ്ങനെ നേർക്ക് നേരെ മുഖാമുഖം കണ്ടപ്പോൾ രാവണന് ദേഷ്യവും അമർഷവും ഒക്കെ ഒതുക്കാനായില്ല, കോപം അടക്കാനായില്ല. അതെ, ദക്ഷിണഹസ്തവും ഓങ്ങി, ദക്ഷിണഹസ്തവിനെ വലതു കൈ രാവണനെ അടിക്കാനായി, പ്രഹരിക്കാനായി വലതു കൈ ഓങ്ങിക്കൊണ്ട് ഹനുമാൻ രാവണന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കുകയാണ്. അപ്പൊ തേരിനടുത്തേക്ക് ഓടിച്ചെന്നു, വലതു കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് അടിക്കാൻ. എന്നിട്ട് പറയുന്നു, ദേവന്മാരെയും താപസന്മാരെയും സീതയെ പോലെയുള്ള പതിവ്രത രത്നങ്ങളെയും നിരന്തരം നിത്യം ഉപദ്രവിക്കുന്നവനാണ് നീ. നീ വീരനാണ് അല്ലേ? നീ വലിയ വീരശൂര പരാക്രമിയാണ് എന്നല്ലേ സ്വയം ഉദ്ഘോഷിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിന്നെ അടിച്ചു കൊല്ലാനായി ഞാനെന്താ ഇതാ കൈ ഓങ്ങി നിൽക്കുകയാണ്. ചുണയുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ എന്നെ ഇവിടെ നിന്നൊന്ന് ഒഴിവാക്കാമോ? ഞാൻ ആരെന്ന് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, ഞാൻ ഹനുമാനാണ്. ഞാനാണ് നിന്റെ മകൻ അക്ഷകുമാരനെ കൊന്നത്. മുഖത്ത് നോക്കി പറയാണ്, നിന്റെ മകനെ കൊന്നവനാണ് ഞാൻ എന്നാണ് ഹനുമാൻ സ്വയം പരിചയപ്പെടുത്തുന്നത് തന്നെ. പറയുക മാത്രമല്ല, ഒരൊറ്റ അടിയും വെച്ചു കൊടുത്തു. ഓർക്കാപ്പുറത്തുള്ള ആ പ്രഹരത്തിൽ ആ അടി കൊണ്ട് രാവണൻ വിറച്ച് താഴെ വീണു. ഇപ്പൊ ബോധപോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ബോധം വന്നു. ബോധം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കുന്നത് ശക്തമായ ഒരു പ്രത്യാക്രമണത്തിന് വീരശൂര പരാക്രമിയായ രാവണൻ മുതിരും എന്നാണല്ലോ നമ്മളെപ്പോലുള്ള ആൾക്കാർ കരുതുക. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. അവിടെയാണ് രാവണനെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. വാക്കുകൾ കൊണ്ടിങ്ങനെ ഹനുമാനെ അദ്ദേഹം സുഖിപ്പിക്കുകയാണ്, പ്രശംസിക്കുകയാണ്, സ്തുതിക്കുകയാണ്. ഇപ്പൊ നാടൻ ഭാഷയിൽ നമ്മൾ പറയും സോപ്പിടുന്നു എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഈ മനോഭാവമാണ് രാവണന്റെ, ഈ മനോഭാവമാണ് രാവണന്റെ, ഈ രീതിയാണ് രാവണന്റെ, ഈ ശൈലിയാണ് അദ്ദേഹത്തെ തന്ത്രശാലിയാക്കുന്നത്. അതാണ് രാവണന്റെ തന്ത്രം. ഇപ്പൊ പല പ്രായോഗിക പാഠങ്ങളും ഇത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യത്തിൽ രാവണനിൽ നിന്ന് പല പ്രായോഗിക പാഠങ്ങളും നമ്മളെ പോലുള്ളവർക്കും പഠിക്കാനുണ്ട്. ചാടിക്കയറി പ്രത്യാക്രമണത്തിന് ഒരുങ്ങുകയല്ല ചെയ്യുന്നത്. അതിന് പകരം പറയുന്നു, വന്ന കവികളിൽ നല്ലനല്ലോ ഭവാൻ, നല്ലൻ വന്ന നല്ലവൻ. ഇവിടെ കുറേ അധികം കുരങ്ങന്മാർ വന്നു, വാനരന്മാർ വന്നു, പക്ഷെ ആ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ അങ്ങ് തന്നെയാണ്, ഹനുമാൻ തന്നെയാണ്. ഹനുമാന്റെ കയ്യിൽ നിന്ന് അടിയേറ്റ് മോഹാലസ്യപ്പെട്ട് ബോധം പോയി തറയിൽ കിടന്ന ശേഷം ബോധം വന്നപ്പോഴാണ് ഇങ്ങനെ പറയുന്നതെന്ന് ഓർക്കണം. അപ്പൊ ഹനുമാൻ പക്ഷേ രാവണന്റെ ഈ കെണിയിൽ, ഈ ട്രാപ്പിനകത്ത് ഹനുമാൻ വീഴുന്നില്ല. അങ്ങനെ മുഖസ്തുതിയിൽ വീഴുന്നവനല്ല ഹനുമാൻ. ഹനുമാൻ ചോദിക്കുന്നു, എന്തടിസ്ഥാനത്തിലാണ് ഞാൻ നല്ലവനാണെന്ന് നീ പറയുന്നത്? എന്ത് നന്മയാണ് നീ എന്നിൽ കണ്ടത്? എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിയിട്ട് മരിക്കാത്ത ആദ്യത്തെ വ്യക്തിയാണ് നീ. രാവണനോട് പറയുന്നു, ഹനുമാൻ ആരെയെങ്കിലും അടിച്ചിട്ടുണ്ടോ, അവരെല്ലാം കാലപുരിക്കു പോയിട്ടുണ്ട്. മരിക്കാതെ രക്ഷപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് രാവണൻ. അതുകൊണ്ട് തന്നെ രാവണന്റെ ശക്തിയെക്കുറിച്ച് ഹനുമാന് മനസ്സിലായി എന്നുള്ളതാണ്. അതെ, ഏത് വാക്കിലൂടെയാണ് ഹനുമാൻ പറയുന്നത്? രാവണൻ അങ്ങനെ വില കുറച്ച് കാണേണ്ടതെന്നില്ല ഒരു എന്നുള്ള ക്ഷമിക്കണം. അതിനാ അതുകൊണ്ട് ഹനുമാൻ പറയുന്നു, അതിനാൽ ഞാൻ അല്പം ദുർബലനായി പോയോ എന്ന് എനിക്ക് തന്നെ ഒരു സംശയം എന്ന് ഹനുമാൻ പറയുന്നു. ഞാൻ അടിച്ചിട്ട് നീ മരിച്ചില്ല, ആദ്യത്തെ ആളാണ് എൻ്റെ അടി കൊണ്ട് മരിക്കാത്തത്. അപ്പൊ ഞാൻ നിന്റെ മുമ്പിൽ അല്പം ദുർബലനായി പോയോ എന്ന് എനിക്ക് തന്നെ സംശയം തോന്നുന്നു. പറഞ്ഞു തീർന്നില്ല, അടുത്ത അടി പൊട്ടി. അടുത്ത അടി പൊട്ടിയത് പക്ഷെ തിരിച്ചായിരുന്നു. രാവണനെ ഹനുമാനെ സ്തുതിച്ച് പ്രശംസിച്ചു കൊണ്ടിരുന്ന രാവണന്റെ ഭാവം പെട്ടെന്ന് മാറിയിട്ട് ഒരു കനത്ത പ്രഹരം ഹനുമാന് നൽകുകയാണ്. അടി കിട്ടിയ പാടെ ഹനുമാൻ മോഹാലസ്യപ്പെട്ട് നിലത്ത് വീണു. അങ്ങനെ ആരും രാവണനെ വില കുറച്ച് കാണേണ്ടതില്ല എന്ന ശക്തമായ സന്ദേശമാണ്, താക്കീതാണ് ഈ അടിയിലൂടെ, ഈ പ്രഹരത്തിലൂടെ നൽകിയത്. അങ്ങനെ കൊണ്ടും കൊടുത്തും യുദ്ധം ഇങ്ങനെ മുന്നേറുകയാണ്. ഹനുമാൻ മോഹാലസ്യപ്പെട്ട് കിടക്കുന്ന ഈ സമയത്ത് നീലൻ എന്ന പേരുള്ള വാനര സേനയുടെ സേനാനായകൻ രാവണന്റെ രഥത്തിൽ ചാടിക്കയറി. ഇപ്പൊ ആത്യന്തികമായിട്ട് എല്ലാവരും വാനരന്മാരാണ്, കുരങ്ങന്മാർ തന്നെ. അവരുടെ ജന്മവാസന, അവരുടെ സഹജമായ വാസന പ്രകടിപ്പിക്കാതിരിക്കില്ല. നീലനും അത് തന്നെ പ്രകടിപ്പിച്ചു. നീലൻ ആ രഥത്തിലും പരിസരത്തും ഒക്കെ ഇങ്ങനെ ചാടിക്കളിക്കുകയാണ്. ഒരു വാനരൻ ഒരു സ്ഥലത്ത് ചാടിക്കയറിയാൽ എന്തൊക്കെ സംഭവിക്കും, അതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. രാവണന്റെ 10 കിരീടങ്ങളിലും ചാടിക്കയറി, വില്ലിനകത്ത് ചാടിക്കയറി, കൊടിമരത്തിന്റെ മുകളിൽ ചാടിക്കയറി, ഇങ്ങനെ മാറി മാറി ചാടിക്കയറുകയും തുള്ളിക്കളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീലൻ. രാവണന് കലി അടക്കാനായില്ല, ദേഷ്യം അടക്കി പിടിക്കാനായില്ല. അദ്ദേഹം എന്ത് ചെയ്തു, പാവകാസ്ത്രം കൊണ്ട് പാവക പുത്രനെ രാവണൻ എയ്തുടൻ തള്ളി വിട്ടിയിടാൻ. രാവണന്റെ കയ്യിൽ ശക്തമായ ആഗ്നേയ അസ്ത്രമുണ്ട്, അതാണ് പാവകാസ്ത്രം എന്ന് പറയുന്നത്. ആഗ്നേയ അസ്ത്രമുണ്ട്. ശരിക്കും അഗ്നിയുടെ മകനാണ് നീലൻ എന്നാണ് പറയുന്നത്. അപ്പൊ അഗ്നിയുടെ മകനായ നീലനെ ആഗ്നേയ അസ്ത്രം എയ്ത് രാവണൻ ആ സ്ഥലത്ത് നിന്ന് തന്നെ ഒഴിവാക്കി, തുരത്തി വിട്ടു അവിടെ നിന്ന്. അപ്പൊ ഈ സമയത്ത് ലക്ഷ്മണൻ എപ്പോഴേ തയ്യാറായി നിൽക്കുകയാണ്. ലക്ഷ്മണൻ യുദ്ധത്തിനിറങ്ങാൻ തയ്യാറായി നിന്നപ്പോഴാണല്ലോ ഹനുമാൻ ചാടിക്കയറി രാവണനോട് കൈയോങ്ങിക്കൊണ്ട് ചെന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചതും, അതിനുശേഷം നീലൻ യുദ്ധത്തിൽ ചാടിക്കയറിയതും, തുടർന്ന് ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് രാവണൻ നീലനെ ആ രംഗത്ത് നിന്നും നിഷ്കാസനം ചെയ്തതും. അപ്പോൾ പിന്നെ ലക്ഷ്മണന് മനസ്സിലായി, എൻ്റെ ഊഴം ഇതാണ്, ഇനി ഒട്ടും തന്നെ വൈകേണ്ടതില്ല. രാവണൻ ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഈ ഹനുമാൻ ഇങ്ങനെ വീണ് കിടക്കുകയാണ്, നീലൻ ഇങ്ങനെ ഓടി രംഗത്ത് നിന്ന് ഓടി മറയുകയാണ്, ഇതെല്ലാം കണ്ട് ലക്ഷ്മണന് കോപം അടക്കാനാവുന്നില്ല. അദ്ദേഹം തീരുമാനിച്ചു, ശ്രീരാമന് അനുവാദം നേരത്തെ തന്നെ കിട്ടിയല്ലോ, ഇനി ഒന്നും നോക്കേണ്ടതില്ല, ഇനി നേരിട്ട് രംഗത്ത് ഇറങ്ങുക തന്നെ. ലക്ഷ്മണൻ നേരിട്ട് രാവണനോട് എതിരിടാൻ പോവുകയാണ്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് എപ്പോഴാണ് നമ്മൾ കാണുന്നത്? അടുത്ത ലക്കത്തിൽ. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാം.

നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

பூமி வீணால் பராகமாகும் தொடருது எடுத்து எறியுது.

ിൽ കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

താരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

തുടങ്ങി. ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കുംഭരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ചൊല്ലിന്റെ ചില്ലകൾ. ആശയം അവതരണം ദിലീപ്, നമ്പൂതിരി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എൻ്റെ നമസ്കാരം. ഞാൻ ദിലീപ് നമ്പൂതിരി. ചൊല്ലിൻ്റെ ചില്ലകളിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. ചൊല്ലിൻ്റെ ചില്ലകളിൽ ഇന്ന് അന്നം തന്നെ ദൈവം. അന്നത്തിനു വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്? അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടത് അന്നം തന്നെയല്ലേ? അന്നവും ജീവിതവുമായി ബന്ധപ്പെട്ട ചില ചൊല്ലുകളിലൂടെ നമുക്കൊന്ന് പോവാം. അച്ഛൻ അരി കുറച്ചാൽ അമ്മ അത്താഴം കുറയ്ക്കും. നോക്കൂ, ജീവിതത്തിൽ ചില സമയങ്ങളിൽ വേണ്ട കരുതൽ സൂചിപ്പിക്കുന്ന ചൊല്ലാണിത്. അച്ഛൻ അരി കുറച്ചാൽ അമ്മ അത്താഴം കുറയ്ക്കും. മറ്റൊരു ചൊല്ലിത, അധികം തിളച്ചാൽ കലത്തിന് പുറത്ത്. മോശമായി പെരുമാറുന്ന സ്വഭാവദൂഷ്യമുള്ള ഒരാളെ സഖി കെട്ടാൽ കുടുംബവും സമൂഹവും പുറം തള്ളുമെന്ന സൂചനയാണ് ഈ ചൊല്ല്. ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം. എത്ര അർത്ഥവത്തായ ചൊല്ലാണിത്. അധ്വാനിക്കുന്നവനെ ബഹുമാനിക്കണം. ഒപ്പം സമൂഹത്തിൽ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടേണ്ടത് കർഷകൻ തന്നെയല്ലേ എന്ന ധ്വനി കൂടിയുണ്ട് ഈ ചൊല്ലിൽ. ജയ് ജവാൻ ജയ് കിസാൻ. അത്താഴം അത്തിപ്പഴത്തോളം. പഴമക്കാരുടെ ഭക്ഷണരീതി പ്രതിപാദിക്കുന്ന ഒരു ചൊല്ലാണിത്. അത്താഴം വളരെ കുറച്ചും അതും നേരത്തെ കഴിച്ചിരുന്നവരാണ് നമ്മുടെ പഴമക്കാർ. ശരിയായ രീതിയിൽ ദഹനം നടക്കുന്നതിനു വേണ്ടിയാണിത്. അന്നത്തെ അവരുടെ ആരോഗ്യരഹസ്യവും ഇതുതന്നെയാണ്. ഇപ്പോൾ രാത്രിയിൽ ഹോട്ടലിലെ തിരക്ക് നോക്കിയാൽ അറിയാം ഇന്നത്തെ തലമുറയുടെ അത്താഴത്തിന്റെ കണക്ക്. തികച്ചും വൈരുദ്ധ്യമല്ലേ ഈ ചൊല്ലുമായി ഇന്നത്തെ അവസ്ഥ. അണ്ടിയോട് അടുക്കുമ്പോൾ അറിയാം മാങ്ങയുടെ പുളി. നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത വിളിച്ചോതുന്ന പഴഞ്ചൊല്ലാണിത്. പുറമേ കാണുന്ന പോലെയല്ല പലരും. ഒരു ഫോട്ടോയിലൂടെ ചാറ്റിങ്ങിലൂടെയൊക്കെ നമ്മൾ ആരെയും പൂർണ്ണമായും മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. കൂടുതൽ അടുക്കുമ്പോഴേ തനി നിറം അറിയുകയുള്ളൂ. ഇന്ന് എത്ര പേരാണ് വഞ്ചിക്കപ്പെടുന്നത്? അഴകുള്ള ചക്കയിൽ ചുള ഉണ്ടാവണമെന്നില്ല. നന്ദി, നമസ്കാരം.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചൊല്ലിന്റെ ചില്ലകൾ. ആശയം അവതരണം ദിലീപ് നമ്പൂതിരി. സാങ്കേതിക സഹായം ശ്യാംദാസ്.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: शर्म आती है।
1: देखो तुम नहीं कहोगी तो मेरी जान निकल जाएगी।

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

രാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: സന്തോഷവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. പ്രവാസി വെൽഫെയർ സംഘടിപ്പിക്കുന്ന സതേൺ കണക്ട് സൗത്ത് കേരള കാർണിവലിന്റെ പോസ്റ്റർ പ്രകാശനം സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രമോഹൻ നിർവഹിച്ചു. ഖത്തറിലെ തെക്കൻ ജില്ലകളിലെ പ്രവാസികൾക്കായി സംഘടിപ്പിക്കുന്ന പരിപാടി ഒക്ടോബർ 23 വെള്ളിയാഴ്ചയാണ് നടക്കുക. കലാ സാംസ്കാരിക പരിപാടികൾ, പ്രവാസികൾക്ക് ആവശ്യമായ വിവിധ സേവനങ്ങൾ ലഭ്യമാകുന്ന കൌണ്ടറുകൾ, ആരോഗ്യ പരിശോധന, കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമായി വിനോദ പരിപാടികൾ, ഭക്ഷ്യകരകൗശല സ്റ്റാളുകൾ, പൊതുസമ്മേളനം തുടങ്ങിയവ പരിപാടിയുടെ ഭാഗമായി ഉണ്ടാകും. മെറ്റയുടെ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിനെതിരെയുള്ള പോരാട്ടം കൂടുതൽ ശക്തമാക്കുന്നതിനായി മെറ്റ പുതിയതും ശക്തവുമായ അധിക നടപടികൾ പ്രഖ്യാപിച്ചു. ഓൺലൈൻ കുറ്റവാളികളുടെ മാറുന്ന തന്ത്രങ്ങളെയും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെയും മുൻകൂട്ടി പ്രതിരോധിക്കുന്നതിനായി നൂതന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ, ലാർജ് ലാംഗ്വേജ് മോഡലുകൾ, റെഡ് ടീമിംഗ്, AI ഏജന്റുകൾ എന്നിവ കമ്പനി വിന്യസിച്ചിട്ടുണ്ട്. പരസ്യങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ദോഷകരമായ ലിങ്കുകളും സൂചനകളും കണ്ടെത്താനും അതുവഴി അത്തരം അക്കൗണ്ടുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും പുതിയ സംവിധാനങ്ങൾക്ക് സാധിക്കും. കാഴ്ച പരിമിതരായ വനിതകളുടെ ഇൻവെസ്റ്റ്നെറ്റ് സെനറ്റ് ട്രോഫി 2026 അഖിലേന്ത്യാ ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഗുജറാത്ത് ചാമ്പ്യന്മാർ. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ 9 wicketsനാണ് ഗുജറാത്ത് കേരളത്തെ പരാജയപ്പെടുത്തിയത്. ചരമാറിയിപ്പ്. ഡാളസയോൺ AG സഭാംഗം, പിറവം പാലച്ചുവട് കവണാട്ടേൽ തോമസ് കെ പോളിന്റെ ഭാര്യ ആനി പോൾ അന്തരിച്ചു. സംസ്കാരം ശനിയാഴ്ച. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
0: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താവിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ഒരു നേരം പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45-നും പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30-നും. ഭാഷയുടെ